നമസ്കാരം പ്രിയരെ, ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 5:53. ഇന്ന് ശകവർഷം 1948, ഭാദ്രപദം 24, കൊല്ലവർഷം 1202, ചിങ്ങമാസം.

മാസം 30-ാം തീയതി 2026 സെപ്റ്റംബർ 15 ചൊവ്വാഴ്ച. കൊച്ചി FM 102.3 MHz ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത പരിപാടികളിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. സുപ്രഭാതം.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സുഭാഷിതം.
2: തുടക്കം എപ്പോഴും ചെറിയ അനുസരണക്കേടിൽ നിന്നാണ്. പതുക്കെ പതുക്കെ പറയുന്നതെല്ലാം എതിർത്തു തുടങ്ങും, പിന്നെ തൊടുമ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ രക്ഷിതാക്കൾക്ക് തെറ്റു പറഞ്ഞു കൊടുക്കാൻ തന്നെ ഭയമായി തുടങ്ങും. തമ്മിൽ തല്ല്, മോഷണം, ലഹരി, ഇങ്ങനെ കുട്ടികളെ കുറ്റവാളികളാക്കുന്നത് കാലമോ മനുഷ്യനോ? മാതാപിതാക്കന്മാർക്ക് സ്വസ്ഥമായിരിക്കാനും കുട്ടികൾക്കും ഉണ്ണാനും ഉറങ്ങാനും കളിക്കാനും മൊബൈൽ ഫോൺ. ഇതിലെ ഗെയിമുകൾ സ്വാഭാവികമായും അവരുടെ ശാരീരിക മാനസിക വികാസത്തെ തകർക്കും. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ, യുവാക്കൾ, ഭാവി പൗരന്മാർക്ക് എന്തും ചെയ്യാം എന്ന മനോഭാവം, പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ച് സമാധാനം ഉണ്ടാക്കുന്നതല്ല ധർമ്മം. പിടിക്കപ്പെടുന്നവർക്ക് മാതൃകാപരമായി ശിക്ഷ നൽകണം. കുട്ടിവിപത്ത് രാജ്യനാശമായി മാറരുത്. ഇത്തരം വാസനകളിൽ നിന്ന് കുട്ടികളെ മോചിപ്പിക്കേണ്ടത് കുടുംബങ്ങളുടെ ആവശ്യമായി മാറണം. സംശയാസ്പദമായ രീതിയിൽ കുട്ടികളെ പാതയിലോ കവലകളിലോ കണ്ടാൽ, പതുങ്ങുന്നത് ശ്രദ്ധിച്ചാൽ, കാര്യം അന്വേഷിക്കുന്ന ബന്ധുവും അയൽക്കാരും ഇല്ലാതായത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ശാപം തന്നെയാണ്. മുതിർന്നവരുടെ ശ്രദ്ധയും കരുതലും കുട്ടികളെ വിടാതെ പിടിക്കട്ടെ. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൻപുറങ്ങൾ നന്മകളാൽ സമൃദ്ധമായിരുന്നു. ഇന്ന് അവ പട്ടണങ്ങളെ വെല്ലുവിളിക്കുന്നു. മാനസിക പ്രശ്നങ്ങൾ ഉള്ളവരും കൂടി വരുന്നില്ലേ? ശരിയാണ്. ആർക്കാണ് പിഴച്ചത്? എവിടെയാണ് പിഴച്ചത്? നമുക്കോ നമ്മുടെ കൊച്ചുമക്കൾക്കോ? ഓർത്തു നോക്കൂ, നമ്മുടെ സൗകര്യത്തിനും സ്വസ്ഥതയ്ക്കും വേണ്ടിയല്ലേ കൊച്ചുനാളിലെ അവരുടെ കൈകളിൽ ഫോൺ കൊടുക്കുന്നത്, വിചിത്രമായ ഗെയിമുകൾ കാണിച്ചു കൊടുക്കുന്നത്? സ്വാർത്ഥതയ്ക്കു വേണ്ടി എളുപ്പവഴികൾ അവർക്ക് സ്വീകരിക്കാം എന്ന് കാണിച്ചു കൊടുത്തത് നമ്മളല്ലാതെ മറ്റാരാണ്? അയൽപ്പക്കത്തെ കുട്ടികളെ, ബന്ധുക്കളുടെ മക്കളെ വീട്ടിൽ വരുമ്പോൾ നിന്റെ കളിപ്പാട്ടങ്ങൾ അല്ല ടോയ്സ് മാറ്റിവെക്കൂ മാറ്റിവെക്കൂ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് ആരാണ്? പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് ആരാണ്? നിഷ്കളങ്കരായ കുട്ടികൾക്ക് ജാതിമതങ്ങൾ അറിയുമോ ജനിക്കുമ്പോൾ? അത് അവരെ പറഞ്ഞുറപ്പിക്കുന്നത് ആരാണ്? മനുഷ്യരെ അകറ്റി മാറ്റിയത് ആരാണ്? പഠനത്തിൽ തുടങ്ങി കല, നൃത്തം, സംസ്കാര രീതികൾ ഇവയിലെല്ലാം മറ്റുള്ളവരെ കവച്ചു വച്ച് മുൻപന്തിയിൽ എത്തിക്കാൻ ബാല്യത്തിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ആരാണ്? സത്യത്തെ അസത്യമാക്കാൻ

0: അസത്യത്തെ സത്യമാക്കാനും ഒരു പൊരുത്തവും വേണ്ട എന്ന് കാണിച്ചു കൊടുത്തതോ ആരാണ്? അപ്പോൾ നമുക്ക് ഇതിന് ഇനി കുട്ടികളെ മാത്രം കുറ്റക്കാരാക്കാൻ എന്തവകാശം? പറ്റിയത് കുട്ടിക്കല്ല, മുട്ടിക്ക് തന്നെയാണ്. ഇനി വൈകരുത്, ഇനിയെങ്കിലും വൈകരുതേ. ഗെയിമോ സിനിമകളോ ലഹരിയോ ഒന്നും ഉണ്ടാക്കിയത് കുട്ടികളല്ല, നമ്മൾ തന്നെയാണ്. ഇപ്പോൾ കുട്ടികൾ വഴിതെറ്റിയെങ്കിൽ നമ്മളും സമൂഹവും തന്നെയാണ് അതിന് ഉത്തരവാദികൾ. മാറണം നമ്മൾ, സമൂഹത്തെ മാറ്റണം. നല്ല കുട്ടികളും യുവാക്കളും നമ്മുടെ രാജ്യത്തിന് ഇനിയും വേണം. മഹാന്മാരുണ്ടാവണം. ഇനി വൈകരുത്, വൈകാനേ പാടില്ല. നമുക്ക് അവരെ ചേർത്തു പിടിക്കാം, നമ്മുടെ രാജ്യത്തെ സ്നേഹത്തിൻ്റെ സാമ്രാജ്യമാക്കാം.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് പ്രൊഫസർ സി ശാന്തകുമാരി.
3: ആകാശവാണി FM വാർത്തകൾ.
4: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടി വൻ വിജയമാണെന്ന് US കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രമുഖ വിശകലന വിദഗ്ധൻ മൈക്കിൾ കുഗൽമാൻ. ഇന്ത്യയുടെ നേതൃത്വത്തിൽ രണ്ടു ദിവസം നീണ്ടുനിന്ന ഉച്ചകോടി ഞായറാഴ്ചയാണ് സമാപിച്ചത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ വസതിയിൽ ഗണേശ ചതുർത്ഥി ആഘോഷത്തിൽ പങ്കെടുത്തു. ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട ഭക്തിയും ഊഷ്മളതയും ഒത്തൊരുമയുടെ ഭാവവും തികച്ചും സവിശേഷമാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പ്രമുഖ വ്യവസായികളുമായും നിക്ഷേപകരുമായും മലപ്പുറം ചേലേമ്പ്രയിൽ കൂടിക്കാഴ്ച നടത്തി. കേരളവും മലേഷ്യയും തമ്മിലെ സാമ്പത്തിക വ്യവസായ നിക്ഷേപ മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച. പോഷണമൂല്യമുള്ളതും ആരോഗ്യദായകവുമായ ഭക്ഷണം കുട്ടികളുടെ അവകാശമാണെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ. കണ്ണൂർ നാറാത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ LP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തുടങ്ങുന്ന സമൃദ്ധി പ്രഭാത ഭക്ഷണ പദ്ധതി കണ്ണാടിപ്പറമ്പ് ദേശസേവ UP സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവരാവകാശ നിയമം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തിയെന്നും അഴിമതികൾ പുറത്തുകൊണ്ടുവരാൻ ഏറെ സഹായകമായെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ. കോഴിക്കോട് വിവരാവകാശ കമ്മീഷൻ സിറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ പൊതുഗതാഗത ബസ് സർവീസുകളുടെ നിലവിലെ സമയക്രമം സംബന്ധിച്ച് പഠനം നടത്തി സമഗ്രമായി പുനഃക്രമീകരിക്കുന്നതിനും ആവശ്യമായ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഗതാഗത വകുപ്പ് സെക്രട്ടറിക്കാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ് നിർദ്ദേശം നൽകിയത്. സംസ്ഥാനത്ത് ചില ജില്ലകളിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്നും ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം.
3: ആകാശവാണി FM വാർത്തകൾ.
4: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ അറിയിപ്പുകൾ, ഇന്നത്തെ പരിപാടികൾ. 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, മുതുകുളം പാർവതിയമ്മയുടെ പുഷ്പാഞ്ജലി എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 FM ഡയറി. ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, 7 സ്പോൺസേഡ് പരിപാടി പോപ്ര, മഹിതം മലയാളം, ഈ ഗാനം ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭ മഹാശ്ചര്യം എന്നിവ FM ഡയറിയുടെ ആദ്യ ഭാഗത്ത്. 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും. സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് R ഗോപകുമാർ. നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. RCR കായം, എന്ത് പഠിക്കണം, എന്താകണം. 8 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 AIHMS ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. ബ്രോങ്കൈറ്റിസിന് ഹോമിയോപ്പതി ചികിത്സ, ഡോക്ടർ സന്ദീപ് കെ ജോസുമായി അഭിമുഖം. 8:30 ഹലോ VPS ലെക്ഷോർ സ്പോൺസേഡ് പരിപാടി. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി.

0: 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് ചില്ലുജാലകം. 11:00 ആകാശവാണി എഫ് വാർത്തകളെ തുടർന്ന് തായം പക, കാവിൽ ദേവദത്തും സംഘവും അവതരിപ്പിക്കുന്നത്. 11:30 എൻ സി ഇ ആർ ടി സ്പോൺസേഡ് പരിപാടി ഉമംഗ്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ഗാനങ്ങൾ. 2:00 ആകാശവാണി എഫ് വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി എഫ് വാർത്തകൾ പരസ്പരം, തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ സി പി സോമനാഥ് മറുപടി നൽകുന്നു. വൈകിട്ട് 5:00 ആകാശവാണി എഫ് വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:50 കിസാൻ വാണിയിൽ ചെറുചേമ്പ് കൃഷിയുടെ സാധ്യതകൾ, ഡോക്ടർ സുജ ജിയുമായി അഭിമുഖം. 7:35 എഫ് എം ഈവനിംഗ്, 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. രാത്രി 8:05 വിടരുന്ന മുട്ടുകൾ, വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ. 8:45 നോവൽ പാരായണം, 8:50 മഹിതം മലയാളം, 9:30 കഥാപ്രസംഗം, ആലഞ്ചേരി വി കെ ശ്രീകുമാർ അവതരിപ്പിച്ചത്. 10:00 സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡെലറിലെ.
3: This is Akashvani, the news read by Renu Kataria. Government has notified rules specifying that banks and payment system providers cannot impose charges on UPI transactions of up to 2,000 rupees. Finance Ministry issued a gazette notification yesterday under the Payment and Settlement Systems Act 2007. It listed UPI transactions of up to 2,000 rupees and debit card payments made through RuPay as electronic payment modes for which customers cannot be charged. The notification comes after concerns were raised over possible charges on UPI payments following the passage of Taxation and Other Laws Amendment Act in Parliament that proposed changes to the legal framework governing payment systems. However, the notification states that transactions up to 2,000 rupees will remain charge-free, leaving scope for levying charges on transactions above this threshold limit. Prime Minister Narendra Modi will inaugurate the 5th edition of Semicon India 2026 at Yashobhoomi, New Delhi on Thursday. The event will bring together over 600 exhibitors, 300 international companies and delegations from more than 40 countries. The exhibition will feature 6 country pavilions, 12 state government pavilions and a dedicated startup pavilion. Semicon India is India's premier semiconductor conference and exhibition jointly organized by the India Semiconductor Mission, the Ministry of Electronics and Information Technology and SEMI. It serves as a flagship platform for bringing together the global semiconductor and electronics ecosystem, advancing collaboration, innovation, manufacturing, investment and talent development. Chief Justice of India, Justice Suryakant, has described the mechanism developed by the Supreme Court and High Courts to address complaints against judges as robust, very responsive and timely. Delivering keynote address at 6th Ram Jethmalani Memorial Lecture in New Delhi, he stressed the need for continuous reform and greater transparency in the judiciary. Justice Suryakant said reform must remain the norm and no institution could afford to take pride in remaining static. He said the judiciary itself had acknowledged the importance of criticism, reiterating the Supreme Court's position that the institution is not and cannot be averse to criticism. The Chief Justice said that fair, informed and constructive critique of judicial functioning is a legitimate and necessary feature of a vibrant constitutional democracy. The Central Bureau of Investigation, CBI, has registered an FIR in connection with the death of Disha Salian, who was the manager of late actor Sushant Singh Rajput. Salian died on 8th June 2020 after falling from the 12th floor of a building. The FIR was registered following a Bombay High Court order. It names several individuals, including former Chief Minister Uddhav Thackeray, Aditya Thackeray, their security personnel,

0: ഡിനോ മോറിയ, റോഹൻ റോയ്, സൂരജ് പഞ്ചോലി, റിയ ചക്രവർത്തി, ഷോവിക് ചക്രവർത്തി ആൻഡ് പോലീസ് ഓഫീസർ സച്ചിൻ ബാസെ ആൻഡ് പരംബീർ സിംഗ്. Prime Minister Narendra Modi has expressed gratitude to the people of Rajasthan following the BJP's victory in the urban local body elections. In a social media post, the Prime Minister said, "The party's win is a testament to the triumph of truth over the echo of lies." Mr. Modi said, "The people of Rajasthan have once again made it clear that they fully support the policies of good governance and development under the double engine government. This will not only propel the state to new heights of progress but also strengthen the government's resolve to bring prosperity to the lives of every individual," he added. In men's cricket, India will take on Afghanistan in the second T20 international at the Arun Jaitley Stadium in Delhi today. The match will begin at 7:30 PM Indian Standard Time. India lead the three-match series 1-0 after a convincing 7-wicket win in the opening match on Sunday. Despite the early loss of Sanju Samson, Abhishek Sharma played a blistering innings of 82 off 32 balls supported by Ishan Kishan's 42 as India chased down target of 157 set by Afghanistan for the loss of 3 wickets in 13.4 overs. Earlier put to bat, Afghanistan posted 156 runs for the loss of 8 wickets in their stipulated 20 overs. The third match of the series will be played at the same venue on Thursday, and that is the end of this news bulletin.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 10:12. സ്വാഗതം പ്രിയരെ. ഇപ്പോൾ പ്രഭാതഗീതം. ചിത്ര, ചെങ്ങന്നൂർ ശ്രീകുമാർ, മധു ബാലകൃഷ്ണൻ എന്നിവർ ആലപിച്ച ഭക്തിഗാനങ്ങൾ. ആദ്യം രാജീവ് ആലുങ്കൽ എഴുതി എം ജയചന്ദ്രൻ ഈണം പകർന്ന ഗാനം, ആലാപനം ചിത്ര. ചോറ്റാനിക്കരയിൽ വാഴും ശ്രീഭദ്രേ കനിയുകില്ലേ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: കണ്ണ കടൽവർണ്ണ കനിവേകു മണിവർണ്ണ. ഗായകൻ ചെങ്ങന്നൂർ ശ്രീകുമാർ. രചന PS നമ്പീശൻ. സംഗീതം മോഹൻദാസ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രഭാത ഗീതം. അടുത്ത ഗാനം മധു ബാലകൃഷ്ണൻ പാടിയത്. ഗാനരചന രവി കൊടുങ്ങല്ലൂർ, സംഗീതം ദിനകർ. സ്വാമിയെ, എന്റെ സ്വാമിയെ തൊഴുന്നേ.

ചിത്ര ചെങ്ങന്നൂർ, ശ്രീകുമാർ, മധുബാലകൃഷ്ണൻ എന്നിവർ ആലപിച്ച ഭക്തിഗാനങ്ങളാണ് പ്രഭാതഗീതത്തിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. കാർഷിക വാർത്തകൾ. ഇടപ്പള്ളി ഗവൺമെന്റ് മൃഗാശുപത്രിയിൽ നിന്ന് 2 മാസം പ്രായമുള്ള വാക്സിനേഷൻ കഴിഞ്ഞ ഗ്രാമശ്രീ മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ ഇന്ന് രാവിലെ 9:30 വിതരണം ചെയ്യും. വില കോഴി 1 130 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് 9895205867 എന്ന നമ്പറിൽ വിളിക്കും.

0: 9895250567. കിഴക്കമ്പലം ഗവൺമെന്റ് മൃഗാശുപത്രിയിൽ നിന്ന് 2 മാസം പ്രായമുള്ള വാക്സിനേഷൻ കഴിഞ്ഞ ഗ്രാമശ്രീ മുട്ട കോഴിക്കുഞ്ഞുങ്ങളെ നാളെ രാവിലെ 9:30 മുതൽ വിതരണം ചെയ്യും. ഫോൺ നമ്പർ പറയാം, 9388-63-18-66. 9388-63-18-66. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തവനൂർ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജി കോളേജിൽ RF മോഡിൽ നടത്തുന്ന BTech അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിലെ CUET 2026 യോഗ്യതയായുള്ള ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഈ മാസം 17 വെള്ളാനിക്കര കാർഷിക സർവകലാശാലയുടെ പഴയ ആസ്ഥാന മന്ദിരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ഓഫീസിൽ സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487-243-8139. 0487-243-8139. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന തേനീച്ച വളർത്തൽ എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിൻ്റെ പുതിയ ബാച്ച് ഈ മാസം 23 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം. 0487-243-8566. 0487-243-8566. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള മലമ്പുഴ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇറച്ചിക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ നാളെ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം മലമ്പുഴയിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ സൗജന്യ പരിശീലനം ഉണ്ടായിരിക്കും. താൽപ്പര്യമുള്ളവർക്ക് ഓഫീസ് സമയത്ത് വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പരിശീലനത്തിന് എത്തുന്നവർ ആധാർ കാർഡിന്റെ പകർപ്പ് കൊണ്ടുവരേണ്ടതാണ്. MS സ്വാമിനാഥൻ ഗവേഷണ നിലയവും JSW ഫൗണ്ടേഷനും ചേർന്ന് ഏർപ്പെടുത്തിയ മഹിളാ കൃഷിശക്തി പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശം ക്ഷണിച്ചു. 18 വയസ്സിന് മുകളിലുള്ള വനിതകൾക്കും വനിതകൾ നയിക്കുന്ന സ്ഥാപനങ്ങൾക്കും ഇന്നുകൂടി നാമനിർദ്ദേശം സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0442-24-1129. 0442-24-1129. നിങ്ങൾ കേട്ടത് കാർഷിക വാർത്തകൾ. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 25,400 രൂപ, കൊപ്ര ക്വിൻ്റലിന് 16,000 രൂപ, കുരുമുൾക്ക് ഗാർബിൾഡ് 77,400 രൂപ, അൺഗാർബിൾഡ് 70,400 രൂപ, റബ്ബർ RSS4 27,400, RSS5 26,900 രൂപ. നിങ്ങൾ കേട്ടത് വിപണി.
1: നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസേർഡ് പരിപാടി പൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം. 13-ാം തീയതി മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം ക്യാമ്പസിൽ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 32 മിനിറ്റും 12 സെക്കൻഡും. പ്രധാന പത്രവാർത്തകൾ. ഉയർന്ന UPI ഇടപാടുകൾക്ക് വ്യാപാരികളിൽ നിന്ന് ചാർജ് ഈടാക്കുന്നതിൽ അടുത്ത നടപടിയിലേക്ക് കേന്ദ്രം. ഇത് സംബന്ധിച്ച് ധനമന്ത്രാലയം വിജ്ഞാപനമിറക്കി. 2,000 രൂപയ്ക്ക് താഴെയുള്ള UPI ഇടപാടുകൾക്കും റൂപേ ഡെബിറ്റ് കാർഡുകൾ വഴിയുള്ള ഇടപാടുകൾക്കും മാത്രമേ MDR അടക്കമുള്ള ചാർജുകൾ ബാധകമാകാതിരിക്കൂ. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ ഇനി കമ്പ്യൂട്ടർ അധിഷ്ഠിത ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ് കൂടി പാസ്സാകണം. December 1 മുതൽ നടപ്പാക്കും. രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ യൂണിറ്റിന് 30 രൂപ വരെ നൽകി NTPCയിൽ നിന്നും ഓപ്പൺ മാർക്കറ്റിൽ നിന്നും വൈദ്യുതി വാങ്ങാൻ നീക്കം. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ പ്രവർത്തകരാണ് തിരുത്തേണ്ടത് എന്ന രേഖയെ തിരുത്തി CPM വിശാല സംസ്ഥാന സമിതി യോഗത്തിലെ പ്രതിനിധികൾ. ആദ്യം തിരുത്തേണ്ടത് നേതൃത്വമാണെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സെക്രട്ടറിക്കും സെക്രട്ടേറിയറ്റിനുമെതിരെ രൂക്ഷ വിമർശനമുയർന്നു. ആർച്ചറി ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയുടെ ധീരജ്

0: ബൊമ്മദേവരക്കെ റിക്കർവ് വിഭാഗത്തിൽ സ്വർണം. നിങ്ങൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ.
1: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജകർ RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
0: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ CP സോമനാഥ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-242-6397 അല്ലെങ്കിൽ 9446-45-5888 എന്ന നമ്പറിൽ വിളിക്കുക. സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
5: കാവ്യധാര.
6: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
5: പ്രിയ ശ്രോതാക്കളെ, കാവ്യധാരയിൽ ഇന്ന് മുതുകുളം പാർവതിയമ്മ എഴുതിയ പുഷ്പാഞ്ജലി എന്ന കവിത കേൾക്കാം.

ായി തേങ്ങിക്കരഞ്ഞ സിദ്ധാർത്ഥ തുംഗകാരുണ്യവാരിധേ ശ്രീനാരായണ ബുദ്ധന്റെ ആനന്ദപ്രിയ ശിഷ്യനായി ദീനലക്ഷത്തെ രക്ഷിക്കാൻ

സംഗീത മാധ്വിവർഷിച്ച വന്ദിത കലാമൂല്യം കലർന്നീടും കവിതാരത്ന കോടികൾ മാതാവിനർപ്പണം ചെയ്ത മാതൃഭാഷാ പ്രപൂജക വിവേകോദയമാകന്ത ശിഖരാഗ്രത്തിലേറെ നാൾ നിവസിച്ചാത്മ

0: ആരാ കവിനായക, പുഷ്പാഞ്ജലി സമർപ്പിച്ചു കൂപ്പുന്നീൻ ത്വൽപദാംബുജം.
1: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് മുതുകുളം പാർവതിയമ്മയുടെ കവിത പുഷ്പാഞ്ജലി, ആലാപനം ടി പി വിവേക്.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
7: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
9: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
10: എല്ലാ ദിവസവും രാവിലെ 7:55 ആർ സി ആർ കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജകർ ആർ സി ആർ കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
11: ചില്ലുജാലകം. ചില്ലുജാലകം, നിറമിഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ ചലച്ചിത്ര ഗാനങ്ങളുടെ അകമ്പടിയോടെ.
12: പടർന്നു കയറുന്ന തണുപ്പ് കാലടികളിൽ നനയ്ക്കുന്നു. ഉച്ഛ്വാസത്തിൽ ഉയരുന്ന ചൂട് പുകയായി അന്തരീക്ഷത്തിൽ ലയിക്കുന്നു. ആവേശത്തിൽ നടന്നു പോകുന്ന അയാളെ സൂക്ഷിച്ചു നോക്കൂ, അത് ഞാൻ തന്നെയല്ലേ.
11: ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30 ബുധനാഴ്ചകളിൽ രാത്രി 10:30. ചില്ലുജാലകം, നിറമിഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.

രാവിലെ 6:55 FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, 7 മണിക്ക് സ്പോൺസേഡ് പരിപാടി പോപ്ര, തുടർന്ന് മഹിതം മലയാളം, ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. വാർത്തകൾക്ക് ശേഷം FM ഡയറി തുടരും. സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് R. ഗോപകുമാർ. നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. RCR കായം, എന്തു പഠിക്കണം, എന്താകണം.

0: നിയമവേദി.
1: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
2: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
0: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
4: രാവിലെ 8:05 AAHMS ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ ബ്രോങ്കൈറ്റിസിന് ഹോമിയോപ്പതി ചികിത്സ, ഡോക്ടർ സന്ദീപ് കെ ജോസുമായി അഭിമുഖം. 8:30 ഹലോ VPS ലേക് ഷോർ സ്പോൺസേഡ് പരിപാടി. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് ചില്ലുജാലകം. 11:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് തായമ്പക, കാവിൽ ദേവദത്തും സംഘവും അവതരിപ്പിക്കുന്നത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. കോഴിക്കോട് റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. അഞ്ചാമത് സെമികോൺ ഇന്ത്യ എക്സിബിഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മാലിദ്വീപിലേക്ക് തിരിച്ചു. സംസ്ഥാനത്ത് അടുത്ത മാസത്തോടെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി 10,000-ത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് കോഴിക്കോട്ട് സമാപിക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. സെമികോൺ ഇന്ത്യ 2026 എക്സിബിഷന്റെ 5-ാം പതിപ്പ് മറ്റന്നാൾ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. 3 ദിവസത്തെ പരിപാടിയിൽ 600-ലധികം പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളും പങ്കെടുക്കും. 6 കൺട്രി പവലിയനുകൾ, 12 സംസ്ഥാന ഗവൺമെന്റ് പവലിയനുകൾ, 1 പ്രത്യേക സ്റ്റാർട്ടപ്പ് പവലിയൻ എന്നിവ എക്സിബിഷനിൽ ഉണ്ടായിരിക്കും. ഇന്ത്യ സെമികണ്ടക്ടർ മിഷൻ, ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം, സെമി എന്നിവർ സംയുക്തമായാണ് ഇന്ത്യയിലെ മുൻനിര സെമി കണ്ടക്ടർ കോൺഫറൻസും എക്സിബിഷനുമായ സെമികോൺ ഇന്ത്യ സംഘടിപ്പിക്കുന്നത്. ആഗോള സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മേഖലകളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിനും സഹകരണം, നവീകരണം, നിർമ്മാണം, നിക്ഷേപം, കഴിവ് വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രധാന പ്ലാറ്റ്ഫോമായി ഇത് പ്രവർത്തിക്കുന്നു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടി വൻ വിജയമാണെന്ന് US കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രമുഖ വിശകലന വിദഗ്ധൻ. വിവിധ വീക്ഷണങ്ങളുള്ള രാജ്യങ്ങൾക്കിടയിൽ പരസ്പരം ധാരണയും സമവായവും രൂപീകരിക്കുന്നതിൽ ഇന്ത്യയുടെ ശേഷിയാണ് ഉച്ചകോടിയിൽ അംഗീകരിച്ച പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് അറ്റ്ലാന്റിക് കൌൺസിലിലെ സൌത്ത് ഏഷ്യ സീനിയർ ഫെലോ ആയ മൈക്കൽ ഗുഗൽമാൻ വിലയിരുത്തി. ഇന്ത്യയുടെ നേതൃത്വത്തിൽ 2 ദിവസം നീണ്ടുനിന്ന ഉച്ചകോടി ഞായറാഴ്ചയാണ് സമാപിച്ചത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ വസതിയിൽ നടന്ന ഗണേശ ചതുർത്ഥി ആഘോഷത്തിൽ പങ്കെടുത്തു. ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട ഭക്തിയും ഊഷ്മളതയും ഒത്തൊരുമയുടെ ഭാവവും തികച്ചും സവിശേഷമാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഔദ്യോഗിക യാത്രയയപ്പ് നൽകി. ഇന്നലെ വൈകിട്ട് 7:15 മലേഷ്യൻ എയർലൈൻസ് വിമാനത്തിൽ മാലിദ്വീപിലേക്കാണ് അദ്ദേഹം യാത്ര തിരിച്ചത്. സംസ്ഥാന ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് മലപ്പുറം ജില്ലാ കലക്ടർ ഡോ വിനോയ് ഗോയലിന്റെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകിയത്. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പ്രമുഖ വ്യവസായികളുമായും നിക്ഷേപകരുമായും മലപ്പുറം ചേലേമ്പ്രയിൽ കൂടിക്കാഴ്ച നടത്തി. കേരളവും മലേഷ്യയും തമ്മിലെ സാമ്പത്തിക, വ്യവസായ, നിക്ഷേപ മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, MK രാഘവൻ MP എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേലേമ്പ്രയിലെ സ്വകാര്യ വെൽനസ് സെന്ററിലായിരുന്നു കൂടിക്കാഴ്ച. സംസ്ഥാനത്തിന്റെ വ്യവസായ വാണിജ്യ മേഖലയിൽ മലേഷ്യൻ നിക്ഷേപത്തിന് വലിയ സാധ്യതകളുണ്ടെന്ന് കൂടിക്കാഴ്ചയിൽ വിലയിരുത്തി. കേരളത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യവസായികളും മലേഷ്യയിൽ നിന്നുള്ള നിക്ഷേപകരും ചർച്ചയിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ നിക്ഷേപ സാധ്യതകൾ, പുതിയ സംരംഭങ്ങൾ, വ്യവസായ വികസനം, അടിസ്ഥാന സൌകര്യങ്ങൾ, വ്യാപാര ബന്ധങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. കോഴിക്കോട് ക്വാലാലംപൂർ മേഖലയിൽ മലേഷ്യ എയർലൈൻസ് നേരിട്ട് വിമാന സർവ്വീസ് ആരംഭിക്കണമെന്ന് MK രാഘവൻ MP മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായുള്ള കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു. ഉന്നയിച്ച കാര്യങ്ങൾ വളരെ താൽപര്യപൂർവ്വം ശ്രദ്ധിച്ച മലേഷ്യൻ പ്രധാനമന്ത്രി ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് അറിയിച്ചതായി MK രാഘവൻ പറഞ്ഞു. 50,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് കേന്ദ്ര ഗവൺമെന്റ് സൌജന്യമായി കാറുകൾ നൽകുമെന്ന് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. ഈ വീഡിയോ AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്നും അവർ അറിയിച്ചു.

0: അറിയിച്ചു. രാജസ്ഥാനിൽ നഗര തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ബിജെപിക്ക് വൻ മുന്നേറ്റം. സംസ്ഥാനത്തുടനീളം 10,245 വാർഡുകളിലേക്ക് നടന്ന വോട്ടെടുപ്പിലാണ് ബിജെപി ഭൂരിപക്ഷം നേടിയത്. വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാൻ ജനതയെ അഭിനന്ദിച്ചു. പാർട്ടിയുടെ ഈ വിജയം അസത്യപ്രചാരണങ്ങൾക്ക് മേൽ സത്യം നേടിയ വിജയത്തിന്റെ തെളിവാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമക്കുറിപ്പിൽ അറിയിച്ചു. സംസ്ഥാനത്ത് അടുത്ത മാസത്തോടെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി 10,000-ലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. 50,000-ലധികം ഭൂമി തരംമാറ്റ അപേക്ഷകൾക്കും പരിഹാരം കാണാനാകുമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ നടുവണ്ണൂർ നാദാപുരം സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സമ്പൂർണ്ണ ഡിജിറ്റൈസേഷൻ ആണ് റവന്യൂ വകുപ്പ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി അറിയിച്ചു. പൊതുജനങ്ങൾ വില്ലേജ് ഓഫീസുകളിൽ നേരിട്ടെത്തി അപേക്ഷ നൽകുന്ന കാലം മാറിയെന്നും വിരൽത്തുമ്പിൽ സേവനങ്ങൾ ലഭ്യമാക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പ് സ്കൂളുകളിൽ നടപ്പാക്കുന്ന പൊൻചിറകുകൾ പദ്ധതിക്ക് ഇന്ന് തുടക്കം. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലം തൃക്കരുവ ഗ്രാമപഞ്ചായത്തിലെ പ്രാക്കുളം NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കും. ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് രൂപരേഖ തയ്യാറാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിങ് കേരളം വട്ടമേശ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. വെള്ളിയാഴ്ച വരെയാണ് സമ്മേളനം. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒരുമിച്ച് ചേർത്ത് പദ്ധതികൾക്ക് രൂപം നൽകുകയും അവ നടപ്പാക്കുകയുമാണ് ലക്ഷ്യം. സമ്മേളന ലോഗോ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രകാശനം ചെയ്തു. ഇന്ന് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. മനുഷ്യാവകാശങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ആഗോളതലത്തിൽ ജനാധിപത്യത്തിന്റെ അവസ്ഥ വിലയിരുത്തി ജനാധിപത്യ തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് കോഴിക്കോട്ട് സമാപിക്കും. ഇതോടനുബന്ധിച്ച് വൈകിട്ട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ ബഹുജന റാലി നടത്തും. പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി, പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുടങ്ങിയവർ സംബന്ധിക്കും. വിപുലീകൃത സംസ്ഥാന സമിതിയിൽ പാർട്ടിയുടെ മികച്ച പ്രവർത്തനത്തിനുതകുന്ന നിരവധി നിർദ്ദേശങ്ങൾ ഉയർന്നതായി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPIMന്റെ ബഹുജന റാലിയോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം. ബീച്ച് ഭാഗത്തേക്ക് വൈകുന്നേരം 3 മുതൽ വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ടായിരിക്കും. ബഹുജനങ്ങളും ഡ്രൈവർമാരും ബദൽ പാതകൾ ഉപയോഗിച്ച് ഗതാഗത നിയന്ത്രണങ്ങളോട് സഹകരിക്കണമെന്ന് പോലീസ് അറിയിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. 3 മത്സര പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. പരമ്പരയിലെ 3-ാമത്തെ മത്സരം മറ്റന്നാൾ ഇതേ വേദിയിൽ നടക്കും. ISSF ജൂനിയർ വേൾഡ് കപ്പ് ഷോട്ട്ഗൺ മത്സരം ഇന്ന് ഇറ്റലിയിൽ ആരംഭിക്കും. 20-അംഗ ഇന്ത്യൻ ടീമിനെ ഏഷ്യൻ ട്രാപ്പ് ചാമ്പ്യൻ സബീറ ഹാരിസാണ് നയിക്കുന്നത്. പുരുഷ വനിതാ ട്രാപ്പ്, സ്കീറ്റ്, മിക്സഡ് ഡ്രീം ട്രാപ്പ് എന്നിവയുൾപ്പെടെ 5 മെഡൽ ഇനങ്ങളിൽ ഇന്ത്യൻ ടീം മത്സരിക്കും. 30 ഫെഡറേഷനുകളിൽ നിന്നായി ആകെ 218 ഷൂട്ടർമാർ മത്സരിക്കും. ടൂർണമെന്റ് ശനിയാഴ്ച സമാപിക്കും. സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് 1 ഗെയിംസ് ചാമ്പ്യൻഷിപ്പിലെ ഗുസ്തി മത്സരത്തിൽ കണ്ണൂർ ചാമ്പ്യന്മാരായി. 131 പോയിന്റോടെയാണ് കണ്ണൂർ കിരീടം നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ 20 സ്വർണവും 8 വെള്ളിയും 7 വെങ്കലവും നേടിയാണ് കണ്ണൂർ ഗുസ്തിയിൽ കിരീടം ചൂടിയത്. 17 സ്വർണവും 4 വെള്ളിയും 15 വെങ്കലവും നേടി 112 പോയിന്റോടെ തിരുവനന്തപുരം 2-ാം സ്ഥാനവും 4 സ്വർണവും 7 വെള്ളിയും 13 വെങ്കലവും നേടി 54 പോയിന്റോടെ പാലക്കാട് ജില്ല 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. ഇന്ന് സീനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും തൈക്കോണ്ടോ മത്സരം മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിലും ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഫെൻസിംഗ് മത്സരം തലശ്ശേരി ബാസ്കറ്റ്ബോൾ കോർട്ടിലും കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറിയിൽ ചെസ് മത്സരവും നടക്കും. 4 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പ് ഇന്ന് സമാപിക്കും.
0: പോഷണമൂല്യമുള്ളതും ആരോഗ്യദായകവുമായ ഭക്ഷണം കുട്ടികളുടെ അവകാശമാണെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ പറഞ്ഞു. കണ്ണൂർ നാറാത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ LP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തുടങ്ങുന്ന സമൃദ്ധി പ്രഭാത ഭക്ഷണ പദ്ധതി കണ്ണാടിപ്പറമ്പ് ദേശസേവാ UP സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ചില ജില്ലകളിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്നും ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ മുതിർന്ന വൈദികൻ കുന്നക്കുരുടി നാരകത്ത് വി വി ബഹനാൻ കോർഡ് എപ്പിസ്കോപ്പ നിര്യാതനായി. കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു 93-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. സഭയുടെ അങ്കമാലി, കണ്ടനാട്, കോട്ടയം സെൻട്രൽ എന്നീ ഭദ്രാസനങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് കുന്നക്കുരുടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ

0: ദേവാലയത്തിൽ സംഭാവന ശുശ്രൂഷയ്ക്ക് മലങ്കര സഭ മേലധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യുസ് ത്രിദീതിയൻ കാത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും. കന്നിമാസ പൂജകൾക്കായി ശബരിമല നട നാളെ വൈകിട്ട് 5 തുറക്കും. കന്നിമാസം 1 മറ്റന്നാൾ രാവിലെ 5 മുതൽ പൂജകൾ ആരംഭിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21 രാത്രി 10 നടയടയ്ക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 5th സെമികോൺ ഇന്ത്യ എക്സിബിഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. 2 കേരള സന്ദർശനം പൂർത്തിയാക്കി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മാലിദ്വീപിലേക്ക് തിരിച്ചു. സംസ്ഥാനത്ത് അടുത്ത മാസത്തോടെ 100 കർമ്മപദ്ധതിയുടെ ഭാഗമായി 10,000 പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് കോഴിക്കോട്ട് സമാപിക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റും 20 സെക്കൻഡും.

പ്രിയമുള്ളവരെ, പ്രഭാതം പ്രതീക്ഷയുടേതാണ്, നല്ലതിനായുള്ള കാത്തിരിപ്പാണ്. 102.3 MHz കൊച്ചി FM പ്രഭാത പ്രക്ഷേപണത്തിലെ വിനോദ വിജ്ഞാന പരിപാടി FM ഡയറി ആരംഭിക്കുകയായി. കേൾക്കാം, ആസ്വദിക്കാം. ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം.

0: ആദ്യം ചിന്താശകലം. ശരിയായ സേവനം എന്നത് ധനം കൊണ്ട് വാങ്ങുകയോ അളക്കുകയോ ചെയ്യാവുന്നതല്ല. ശരിയായ സേവനം എന്നത് ധനം കൊണ്ട് വാങ്ങുകയോ അളക്കുകയോ ചെയ്യാവുന്നതല്ല. എം വിശ്വേശ്വരയ്യ. എഫ് എം ഡയറിയിലെ ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. റീകൺസ്ട്രക്ടിംഗ് ഇന്ത്യ, പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ, അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ഇന്ത്യ, ഇറ്റ്സ് കോസസ് ആൻഡ് ക്യൂർ തുടങ്ങിയ കൃതികൾ രചിച്ചത് ആരാണ്? ചോദ്യം ആവർത്തിക്കാം. റീകൺസ്ട്രക്ടിംഗ് ഇന്ത്യ, പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ, അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ഇന്ത്യ, ഇറ്റ്സ് കോസസ് ആൻഡ് ക്യൂർ തുടങ്ങിയ കൃതികൾ രചിച്ചതാരാണ്? ഉത്തരം വിശദമായി പറയാം. എഫ് എം ഡയറി അവസാനിക്കുന്നതിന് മുൻപ് 8:30 തൊട്ടു മുൻപ്.
1: ഏറ്റവും കുറഞ്ഞ EMI ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
2: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. ബിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000-ൽ അധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
3: ബിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
0: സേവന വാർത്തകൾ. മൺപാത്ര നിർമ്മാണം കുലത്തൊഴിലായി സ്വീകരിച്ചിട്ടുള്ള OBC വിഭാഗം പരമ്പരാഗത മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടി. 60 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. www.bwin.kerala.gov.in മുഖേന അപേക്ഷ സമർപ്പിക്കണം. www.bwin.kerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 04842983130, 04842983130. ആലുവ നഗരസഭ മുഖേന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ ഈ മാസം 30 വരെയുള്ള കാലയളവിനുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ ലൈഫ് സർട്ടിഫിക്കറ്റ് നഗരസഭ ഓഫീസിൽ സമർപ്പിക്കണം. ഈ മാസം 30 വരെയുള്ള കാലയളവിനുള്ളിൽ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുന്നതല്ല എന്ന്

അധികൃതർ അറിയിച്ചു. ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ കൊച്ചിയിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഫിഷ് പ്രീ പ്രോസസ്സിംഗും ഡ്രൈയിംഗ് ടെക്നിക്കുകളും എന്ന വിഷയത്തിൽ 3 ദിവസത്തെ പ്രായോഗിക പരിശീലനം സംഘടിപ്പിക്കുന്നു. നാളെ മുതൽ 18 വരെ വില്ലിംഗ്ടൺ ഐലൻഡിലെ ICAR സ്വിഫ്റ്റിൽ നടക്കുന്ന പരിശീലനത്തിൽ മത്സ്യ സംസ്കരണ മേഖലയിലുള്ളവർ, സംരംഭകർ, മത്സ്യത്തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, ഗവേഷകർ എന്നിവർക്ക് പങ്കെടുക്കാം. ഫോൺ നമ്പർ 9846079583 9846079583. സമയം 7 മണി. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി പോ

0: ഞാനിപ്പോൾ ഈ റിട്ടയർ ചെയ്തതിന് ശേഷം ഇതുപോലുള്ള ചില പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കും, എനിക്ക് കൂടുതൽ അറിവുകൾ കിട്ടുന്നു. ഇപ്പോൾ ഡോക്ടർ ബേബി ചക്രപാണി സാറായിട്ട് തന്നെ ഞാൻ ബന്ധപ്പെട്ട് ഒരുപാട് അറിവുകൾ എനിക്ക് നേടാൻ സഹായിച്ചു. അത് നമ്മുടെ കാഴ്ചപ്പാടുകളെ കൂടുതൽ വെളിച്ചത്തിലേക്ക് നയിക്കാനും നമുക്ക് സമാധാനപൂർവ്വം അല്ലെങ്കിൽ സന്തോഷപൂർവ്വം ജീവിക്കാനുള്ള ഒരു തലത്തിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഉയർത്താൻ സാധിക്കുന്നുണ്ട് നമുക്ക്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഞാനതിന് തമാശയായിട്ട് പറയുന്നൊരു കാര്യം, ഇൻഡിവിജ്വൽ ISR ഫണ്ട്, ഇൻഡിവിജ്വൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയും. അതുപോലും നമുക്ക് വിദേശത്തൊക്കെ അത് വളരെ ധാരാളം നടക്കുന്നൊരു കാര്യമാണ്. പണം ഉണ്ടാക്കുക അവനവൻ്റെ വ്യക്തിപരമായ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ല, അത് സമൂഹത്തിനും കൂടിയാണ് എന്നുള്ളൊരു ബോധ്യത്തിൽ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ പൊതുസമൂഹം നമ്മുടെ ഇന്ന് നമ്മുടെ സമ്പത്ത് വിനിയോഗിക്കുന്ന കാര്യത്തിൽ, അവരുടെ അറിവുകൾ വിനിയോഗിക്കുന്ന കാര്യത്തിലൊക്കെ ഒരുപാട് ഇത്തരത്തിലുള്ള ബ്ലോക്കുകളുണ്ട്. അത് ഈ ഒരു അറിവ് അവർക്ക് ചെന്നു ചേരുമ്പോൾ അത് സമൂഹത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ ധാരാളം. അതിനെങ്ങനെയാണ് വിഭാവനം ചെയ്യുന്നത്?
1: അപ്പോൾ അതാണ് നമ്മൾ ഈ സെൻറ്റർ ഫോർ ന്യൂറോ സയൻസ് വിഭാവനം ചെയ്യുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആശയം. കാരണം നമ്മൾ ചെയ്യുന്ന ഗവേഷണങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തണം. കാരണം നമ്മൾ പുതിയതായിട്ട് കണ്ടെത്തുന്ന ലാബിൽ കണ്ടെത്തുന്ന കാര്യവും അതുപോലെ തന്നെ ന്യൂറോ സയൻസിൽ വരുന്ന ലോകമെമ്പാടും വരുന്ന ചേഞ്ചസ്, അത് എത്രയും പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ന്യൂറോ ഡീജനറേഷൻ അല്ലെങ്കിൽ അൽഷിമേഴ്സ് പാർക്കിൻസൺ പോലത്തെ കണ്ടീഷൻ വരണേലും ഒരു 10-15 വർഷം മുമ്പ് തന്നെ നമ്മൾ ശരീരത്തിൽ ലക്ഷണങ്ങൾ കാണിച്ചു കൊടുക്കും. അത് കോൺസ്റ്റിപ്പേഷൻ ആകാം, സ്മെൽ ലോസ് ആകാം, അതുകൂടാതെ ഉറക്കക്കുറവാകാം, ഇങ്ങനെ പല പല ലക്ഷണങ്ങൾ വരും. ആ സമയത്ത് നമ്മൾ ഈ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ നമുക്ക് ഒരു പരിധിവരെ അൽഷിമേഴ്സ് വരാതിരിക്കാനായിട്ടും അതുപോലെ തന്നെ പാർക്കിൻസണൊക്കെ വരാതിരിക്കാൻ നോക്കാൻ പറ്റും. ഇങ്ങനത്തെ ആശയങ്ങൾ അല്ലെങ്കിൽ ഗവേഷണത്തിൽ കണ്ടെത്തിയേക്കുന്ന പുതിയ പുതിയ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ തലച്ചോറിന് വേണ്ട ഭക്ഷണം കഴിക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ബെനിഫിഷ്യൽ ഇഫക്റ്റാണ് കിട്ടുന്നത്, അതുകൂടാതെ കറക്റ്റായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ എന്താണ് ബെനിഫിറ്റ് തലച്ചോറിനുള്ളത്, അതെങ്ങനെ നമുക്ക് അൽഷിമേഴ്സിനെയൊക്കെ തടയാം. അതുകൂടാതെ ഇപ്പോൾ ന്യൂറോ ഡെവലപ്മെൻറ്റൽ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും അമ്മമാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കുട്ടികളുടെ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ഫാമിലിയുടെ അറ്റ്മോസ്ഫിയർ എങ്ങനെ ഒരു കുട്ടിയുടെ ഒരു ഓവറോൾ പേഴ്സണാലിറ്റിനെ ഹെൽപ്പ് ചെയ്യും, ഇതെല്ലാം ഈ ഒരു കോൺഫറൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് നമ്മൾ ചെയ്തേക്കുന്ന ഓരോ എപ്പിസോഡിലും വളരെ ചുരുങ്ങിയ രീതിയിൽ ഈ ന്യൂറോ സയൻസിൻ്റെ ചെറിയ ചെറിയ ടിപ്സ് മാത്രമാണ് നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയത്. പക്ഷേ ഈ ഒരു സിമ്പോസിയത്തിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പല രീതിയിലുള്ള എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയൻസാണ്. അപ്പോൾ ഏറ്റവും നൂതനമായ ആശയങ്ങൾ, അതുകൂടാതെ റിസേർച്ച് കണ്ടെത്തിയേക്കുന്ന കാര്യങ്ങൾ എല്ലാം ജനങ്ങളിലേക്ക് നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സൊസൈറ്റീനെ മാറ്റിയെടുക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആശയം. കാരണം നമ്മൾ ജസ്റ്റ് നമ്മുടെ സെൽഫ് സെൻറ്റേർഡ് ആയിട്ട് വർക്ക് ചെയ്യണതും, അതുകൂടാതെ നമ്മൾ ജസ്റ്റ് പണം ഉണ്ടാക്കലും മാത്രമല്ല, നമ്മൾ അവസാനം ഇതെല്ലാം നമ്മുടെ ഹെൽത്ത് കോംപ്രമൈസ്ഡ് ആയിട്ട് എന്താ കാര്യം. അപ്പോൾ അതിനൊരു പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വളരെയധികം ഒരു സങ്കീർണമായ ഒരു അവസ്ഥയിലൂടെയാണ്. കാരണം നോക്കിക്കഴിഞ്ഞാൽ അത്രയും കൂടുതൽ ന്യൂറോ ഡീജനറേറ്റീവ് കണ്ടീഷൻ, ഇപ്പോൾ 40 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ കുറേ പേർക്ക് മെമ്മറി ഇഷ്യൂസ് ഇതെല്ലാം കാണിച്ചു വരണേന്. അപ്പോൾ അതിനെയൊക്കെ തടയാനായിട്ട് എന്താണ് മാർഗമെന്നാണ് ഈ ഒരു സിമ്പോസിയം അതുപോലെ തന്നെ കോൺഫറൻസ് വഴി ജനങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നത്.
0: നമ്മൾ നേരത്തെ പറയുന്ന ഒരു കാര്യമാണ്, അറിവാണ് ഏറ്റവും വലിയൊരു സമാധാനത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനമെന്ന് അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ സമ്മേളനത്തിലും ഈ സിമ്പോസിയത്തിലും ബ്രെയിൻ എക്സിബിഷനും ഇത് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അത് കഴിഞ്ഞാൽ തുടർ പ്രവർത്തനങ്ങൾക്ക് ന്യൂറോ സയൻസ് ഡിപ്പാർട്ട്മെൻ്റ് അവിടെ ഉണ്ടാവുകയും ചെയ്യും താങ്കളുടെ നേതൃത്വത്തിൽ, അല്ലേ?
1: നമ്മൾ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്ന പല കാര്യങ്ങളും തെറ്റായ ഇൻഫർമേഷൻസാണ്. അതിന് പകരം നമ്മൾ സയൻറ്റിഫിക്കലായിട്ട് ഇത്രയും നാൾ ചെയ്തേക്കുന്ന ഗവേഷണങ്ങളും അത്

0: കൂടാതെ പുതിയതായിട്ട് കണ്ടെത്തിയേക്കുന്ന കാര്യങ്ങളാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്.
1: കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വിളിക്കുക 7012796027. ഡോക്ടർ രമ്യ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 7012796027. കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ ബേബി ചക്രപാണിയോടൊപ്പം ഞാൻ ബാലനാരായണൻ. നിർവഹണം അൻപ്. ടൈറ്റിൽ മ്യൂസിക് സാരംഗ് സനു ഗോപിനാഥ്. Stay active and protect your daily energy. Let's build a healthy brain for a healthy society.
2: നിങ്ങൾ കേട്ടത് സ്പോൺസേർഡ് പരിപാടി പോപ്ര. ഇനി നാട്ടുവിശേഷം. ബീമിന്റെ പ്രതിമാസ പരിപാടിയിൽ പല്ലവി ആനന്ദ് ലണ്ടൻ അവതരിപ്പിക്കുന്ന ഭരതനാട്യ കച്ചേരി വൈകിട്ട് 6:30 TDM ഹാളിൽ. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ആഴ്ചവട്ടം സലിൽ ചൗധരിയുടെ ഗാനങ്ങൾ വൈകിട്ട് 5:30. തുടർന്ന് ദേശീയ കലാസംസ്കൃതി ദേശീയ അവാർഡ് ലഭിച്ചവരെ ആദരിക്കൽ വൈകിട്ട് 6:30. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
5: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ്.
6: വിത്തിന്നകത്തൊളിച്ച് ഞാൻ വിരിമാറത്തുറങ്ങവേ, എല്ലാവർക്കും അമ്മയാം ഭൂമി എന്നെ രക്ഷിച്ചതാർദ്രയായി എന്നത് ഒരു വൃക്ഷത്തിൻ്റെ ആത്മഗതമാണ്. വിത്തിനുള്ളിൽ ഒരു വൃക്ഷമുണ്ട്. പൂമരമാകാം, ധാന്യച്ചെടിയാകാം, കുഞ്ഞു പുൽച്ചെടിയാകാം. വിത്തെന്നാൽ ബീജം എന്നാണ് അർത്ഥം. വിതയ്ക്കുന്നതാണ് വിത്ത്. അത് മുളച്ച് വളരാനുള്ളതാണ്. അത് വലിയൊരു പ്രതീക്ഷയാണ്, ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നമാണ്. ഓരോ വിത്തിൻ്റെ ഉള്ളിലും വസന്തവും തണലും കുളിരുമെല്ലാം ഒളിച്ചിരിക്കുന്നുണ്ട്. വിത്തം ധനമാണ്. വിത്തി എന്നാൽ വിവേകി എന്നാണ് അർത്ഥം. വേദവിത്ത് എന്നാൽ വേദങ്ങളിൽ ജ്ഞാനമുള്ളയാൾ എന്നാണ് അർത്ഥമാക്കുന്നത്. വിത്തകം ജ്ഞാനമാണ്. വിത്തവാൻ കുബേരനാണ്. വിത്തു വിതച്ചാൽ മുത്തു വിളയുമോ എന്ന് ഒരു ചൊല്ലുണ്ട്. വിത്തുഗുണം പത്തുഗുണം എന്നും വിത്തുവിറ്റ് വിരുന്നൂട്ടരുത് എന്നും പറയുന്നു. ആഭാസന്മാരെ സൂചിപ്പിക്കാനാണ് വിത്തുകാള എന്ന് പറയുന്നത്. അസുരവിത്ത് നീചാർത്ഥത്തിലുള്ള ഒരു പ്രയോഗമാണ്. കാഞ്ഞ വിത്ത് എന്നാൽ ആള് കേമനാണ് എന്നർത്ഥമാക്കുന്നു. കേരളത്തിൽ നെൽകൃഷിയുടെ പശ്ചാത്തലത്തിൽ വിത്തിനെക്കുറിച്ചുള്ള പ്രയോഗങ്ങൾ വളരെയേറെയുണ്ട്. വിത്തുകൊട്ട വിത്തു വിതയ്ക്കാനുള്ള കൊട്ടയാണ്. വിത്തു നനച്ചു വയ്ക്കുന്ന പ്രവൃത്തിയാണ് വിത്തുകെട്ടൽ. വിത്തുപാട് വിതയ്ക്കാനുള്ള നിലമാണ്. വിത്തുവല്ലി എന്നാൽ കൃഷിക്ക് വേണ്ടി വരുന്ന ചിലവാണ്. വിത്തിൽ നാലിലൊന്ന് പാട്ടം കൊടുക്കുന്നതിന് വിത്തുകാൽ എന്ന് പറയുന്നു. നെൽവിത്ത് പല ഇനങ്ങളും പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. നെല്ല് വിതയ്ക്കുന്ന പാടങ്ങൾക്കും പേരുകൾ നിരവധിയാണ്. വിത്ത് ഉചിതമായ നിലത്തു വീണ് മുളച്ച് 100 മേനി ഫലം തരുന്നത് ബൈബിളിൽ വിതക്കാരന്റെ ഉപമയിൽ കാണുന്നു. പ്രതികൂല സാഹചര്യങ്ങളിൽ വിത്ത് നശിച്ചു പോകുന്നുവെന്നും സൂചനയുണ്ട്. ഇവിടെ വിത്ത് വചനമാണ്, വാക്ക് വിത്താണ്. വായിച്ചും ചിന്തിച്ചും വിളയേണ്ടതാണ് വാക്ക് എന്ന വിത്ത്. കാലമേറെ കഴിഞ്ഞു മാത്രം മുളയ്ക്കുന്ന വിത്ത് കാത്തിരിപ്പിന്റെ അടയാളമാകുന്നു. വിത്തൊരിത്തിരി വയ്ക്കുന്നു വീണ്ടും പത്തിരട്ടിയായി പൊൻവിളയിക്കാൻ എന്ന് വൈലോപ്പിള്ളി പറയുന്നത് ജീവിതമാകുന്ന നെൽപ്പാടത്തെക്കുറിച്ചാണ്. വിത്തിനെ മഹാവൃക്ഷമാക്കുന്ന, വൃക്ഷത്തിൽ വിത്തുകൾ നിറയ്ക്കുന്ന, കാറ്റിൻ്റെ കൈകളിലെടുത്ത് അവയെ എമ്പാടുമായി കുടിയിരുത്തുന്ന ജീവന്റെ ഉന്മത്ത നൃത്തം ONV കവിതയിലുണ്ട്. അക്ഷരം മനസ്സിൽ വീണ് മുളയ്ക്കേണ്ട വിത്താണ്. വിദ്യാഭ്യാസം വിത്തുവിതയ്ക്കൽ തന്നെയാണ്. ഏതു നല്ല തുടക്കവും.

0: വിത്ത് വിതയ്ക്കലാണ്. നനയും വളവും വെളിച്ചവും ലഭിച്ചാൽ നന്മയുടെ ഫലം നൽകുക തന്നെ ചെയ്യും.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1-30 കോടി രൂപ, 2-1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
1: FM ഡയറി ആദ്യഭാഗം തുടരുകയാണ്. ഇനി
5: ഈ ഗാനം ഇന്നത്തെ ഗാനം.
6: എം ടി വാസുദേവൻ നായർ കഥാതിരക്കഥാ സംഭാഷണം എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്ത് 1988 പുറത്തിറങ്ങിയ ചിത്രമാണ് ആരണ്യകം. വിനീത്, സലീമ, ദേവൻ, പാർവതി, നെടുമുടി വേണു, ജഗന്നാഥവർമ്മ, സുകുമാരി തുടങ്ങി നിരവധി താരങ്ങൾ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന ONV, സംഗീതം രഘുനാഥ് സേത്ത്, പാടിയത് യേശുദാസ്.

0: കെ.സി.ബി. അറിയിപ്പ്. ഉദയംപേരൂർ സെക്ഷന്റെ പരിധിയിൽ പൂത്തോട്ട, പുതിയകാവ്, MLA റോഡ്, ഇടയത്തുമുകൾ എന്നിവിടങ്ങളിൽ രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും. മുളന്തുരുത്തി സെക്ഷന്റെ പരിധിയിൽ വട്ടക്കുന്ന്, ഇഞ്ചിമല, കാരക്കാട്ടുകുന്ന്, വെട്ടിക്കൽ, തുപ്പമ്പടി, കിടങ്ങയം, അമ്പലഞ്ചിറ, കൂമുള്ളി, കോരഞ്ചിറ, OEN കമ്പനി പരിസരം, പാലസ് സ്ക്വയർ, എരിവേലി, നാഗപ്പടി, തലക്കോട് എന്നിവിടങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ ഭാഗികമായോ പൂർണ്ണമായോ വൈദ്യുതി മുടങ്ങും. എരൂർ സെക്ഷന്റെ പരിധിയിൽ ഷാരി അമ്പലം പരിസരം, നായർ സമാജം, ഷാരിപ്പടി, പുതിയ റോഡ് ജംഗ്ഷൻ, ഫെഡറൽ ബാങ്ക് പരിസരം എന്നിവിടങ്ങളിൽ രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.
1: ഇനി ഫ്രിഡ്ജിനൊപ്പം മനസ്സും തണുക്കും. പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ റെഫ്രിജറേറ്റർ സ്വന്തമാക്കാം. ദിവസം വെറും 30 രൂപ മുതൽ തവണ വ്യവസ്ഥയിൽ.
2: 20,000 വരെ ക്യാഷ് ബാക്ക്, മികച്ച എക്സ്ചേഞ്ച് ആനുകൂല്യങ്ങൾ, ഒപ്പം കിടിലൻ ഓണം ഓഫേഴ്സ്.
1: 5,000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: ആരോഗ്യക്കുറിപ്പുകൾ.
4: നമ്മളുടെ ഈ ഒരു രക്തസംബന്ധമായ രോഗങ്ങൾ എന്നത് നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിക്കുക. ഒന്ന്, നമ്മുടെ ബിനൈൻ ഹെമറ്റോളജിക്കൽ പ്രോബ്ലംസ്, നിർദോഷിയായിട്ടുള്ള എന്ന് പെരിയുമെങ്കിലും അത്ര നിർദോഷപരമല്ലാത്ത ചില അസുഖങ്ങളാണ്. അതിൽ രണ്ടാമത്തെ വിഭാഗമാണ് മാലിഗ്നന്റ് ഹെമറ്റോളജി, നമ്മളുടെ വൈറ്റ് ബ്ലഡ് സെൽസ്, ശോചരക്താണുക്കളിൽ വരുന്ന ക്യാൻസറുകളാണ്. അപ്പം അത് രണ്ട് തരത്തിലുള്ള ക്യാൻസറുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്, അക്യൂട്ട് ലുക്കീമിയാസ്, ക്രോണിക് ലുക്കീമിയാസ്. അതിൽ അക്യൂട്ട് ലുക്കീമിയയിൽ തന്നെ രണ്ട് തരമുണ്ട്, അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ, ലിംഫോസൈറ്റിന്റെ പ്രിമച്യൂർ ആയിട്ടുള്ള, അത് തുടങ്ങുമ്പോഴുള്ള ലിംഫോബ്ലാസ്റ്റുകൾ അമിതമായി ഇത് പ്രോലിഫറേറ്റ് ചെയ്യുമ്പോൾ, കൂടുതലായി അമിതമായി ഉത്പാദിപ്പിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്നതാണ് അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ. ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയയിൽ വരുന്ന വ്യത്യാസം, നമ്മളുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ കുറയാം, ടോട്ടൽ ബ്ലഡ് കൗണ്ട് വളരെയധികം കൂടാം, പ്ലേറ്റ്ലെറ്റ് കുറയാം. ഇനി ചില ആളുകളിൽ സബ് ലുക്കീമിക് ലുക്കീമിയ ആണെങ്കിൽ ചിലപ്പോൾ ഹീമോഗ്ലോബിൻ കുറവായിരിക്കും, പ്ലേറ്റ്ലെറ്റ് കുറവായിരിക്കും, കൗണ്ട് കുറവായിരിക്കും. ചിലപ്പോൾ ആ അബ്നോർമൽ ആയ കോശങ്ങൾ നമ്മുടെ ബ്ലഡിൽ എത്തിയിട്ടില്ല, അത് മജ്ജയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ബോൺ മാരോ ചെയ്താലേ അത് കണ്ടുപിടിക്കും. പിന്നീട് അവരിലുള്ളത് ക്രിയാറ്റിനിൻ കൂടാം, പൊട്ടാസ്യത്തിന്റെ അളവിൽ വ്യത്യാസങ്ങൾ വരാം, യൂറിക് ആസിഡ് കൂടാം. അതൊക്കെ ഇത് ഒത്തിരി കൂടിയിട്ട് ട്യൂമർ ലൈസിസ് തന്നെ നടക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രതിഭാസം നടക്കുന്നത് കൊണ്ടുള്ള വ്യത്യാസങ്ങൾ വരാം. LDH അളവ് അമിതമായി കൂടാം. പിന്നെ ഇതുമൂലം ചില ആളുകളിൽ ഈ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ തലച്ചോറിനെയും ടെസ്റ്റിസിനെയും ബാധിക്കാം. ടെസ്റ്റിസിന്റെ അവിടെയുള്ള വീക്കങ്ങൾ വരാം, വൃഷ്ണങ്ങളുടെ വീക്കങ്ങൾ വരാം. തലച്ചോറിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫിറ്റ്സ് പോലെ വരാൻ സാധിക്കും, കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് വരാൻ സാധിക്കും, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ ആണെങ്കിൽ ഇപ്പോഴത്തെ ഇതിൽ നമ്മൾ പ്രഥമമായി കൊടുക്കുന്നത് കീമോതെറാപ്പി തന്നെയാണ്. മരുന്ന് ചികിത്സയിലൂടെ 2 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന മരുന്ന് ചികിത്സ, ആദ്യം ഒരു ഇന്റൻസീവ് ഫേസ്, ആ ഇന്റൻസീവ് ഫേസ് തീവ്രമായിട്ടുള്ള ചികിത്സ കൊടുത്ത് അസുഖത്തെ കൺട്രോൾ ചെയ്ത് പിന്നെ ഒരു ലഘുവായ ചികിത്സയിലൂടെ മെയിൻറ്റെയിൻ ചെയ്ത് 2 വർഷത്തോളം മുന്നോട്ട് നീങ്ങി അത് പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കുന്നതാണ്. എന്നാൽ എല്ലാവരിലും ഇത് പൂർണ്ണമായും മാറില്ല, ചില ആളുകളിൽ ഇത് റിഫ്രാക്ടറി ആകാം, വീണ്ടും വരാം, അല്ലെങ്കിൽ അത് ചികിത്സിച്ചിട്ട് കുറയാതെ വരാം. അങ്ങനെയുള്ളവരിൽ നമ്മൾ കൂടുതലായിട്ടുള്ള

0: മോണോക്ലോണൽ ആന്റിബോഡീസ് പോലെയുള്ള ചികിത്സകൾ ഇന്ന് ലഭ്യമാണ്. അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മജ്ജ മാറ്റിവെക്കലിലേക്ക് പോകാം. പിന്നെ അതുപോലെ തന്നെ ഈ അർബുദങ്ങളിൽ പുതിയതായി വരുന്ന ഒരു ചികിത്സയാണ് കാർ ടി സെൽ തെറാപ്പി വന്നിട്ടുണ്ട്. മൈലോമ ലിംഫോമ പോലെയുള്ള രോഗങ്ങളിൽ യൂസ് ചെയ്യുന്നതാണ് ഓട്ടോലോഗസ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ഹെമറ്റോളജിസ്റ്റ് ഡോക്ടർ തോമസ് കുഞ്ചെറിയ.
2: സാമൂഹ്യനീതി വകുപ്പിലും 14 ജില്ലാ സാമൂഹ്യനീതി ഓഫീസുകളിലും 2026-27 വർഷത്തേക്ക് സ്റ്റൈപ്പൻഡോടുകൂടിയ ഇന്റേൺഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത: സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സൈക്കോളജി, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, നിയമം, ഇൻഫർമേഷൻ ടെക്നോളജി, മാസ് മീഡിയ, അനുബന്ധ പ്രൊഫഷണൽ കോഴ്സുകളിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദം. ഡയറക്ടറേറ്റിലെ ഇന്റേൺഷിപ്പിനായി സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർക്കും ജില്ലാ ഓഫീസുകളിലെ ഇന്റേൺഷിപ്പിനായി ബന്ധപ്പെട്ട ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്കുമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അവസാന തീയതി ഇന്നാണ്. വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0471-30-60-40.
3: ദീപസ്തംഭം മഹാശ്ചര്യം.
4: തങ്കമ്മ,
5: വർഗിച്ചായോ?
4: ഈ സ്വപ്നം കാണാതിരിക്കാൻ എന്നാ ചെയ്യണം?
5: ഉറങ്ങാതിരിക്കണം.
4: പകൽ കാണുന്ന സ്വപ്നമായാലോ?
5: സ്വപ്നം കാണൂ കാണൂ എന്നല്ലേ നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ കലാം പറഞ്ഞത്?
4: അത് ശരിയാ. സ്വപ്നം കാണുക, അവ സാക്ഷാത്കരിക്കാൻ പ്രയത്നിക്കുക, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല.
5: ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു.
4: എന്നതാ?
5: അങ്കോർ ഒരെണ്ണം വാങ്ങിക്കുന്നതായിട്ട്.
4: അങ്കോർ? അതെന്നാ സാധനം?
5: അതാണ് മനുഷ്യൻ ആദ്യം ഇണക്കി വളർത്താൻ തുടങ്ങിയ മുയലുകള്.
4: നമ്മുടെ മുയല്? അതിനെന്താ അങ്കോറ എന്നൊക്കെ വിളിക്കുന്നത്?
5: അതേ, തുർക്കിയിലെ അങ്കാറയാണ് ഇതിന്റെ ജന്മദേശം.
4: ഓ, അത് ശരി.
5: കണ്ടിട്ടില്ലേ ഈ നനുത്ത നല്ല രസമുള്ള പഞ്ഞിക്കെട്ട് പോലുള്ള ശരീരം?
4: പിന്നെ കണ്ടിട്ടുണ്ട്, തവിട്ടും കറുപ്പും ഒക്കെ നിറത്തിലുണ്ടല്ലോ അത്, അല്ലേ?
5: നീല വരെയുണ്ട്.
4: ഓ, നീല.
5: അതിന്റെ രോമം ഇടയ്ക്ക് വെട്ടി ഒതുക്കണം, ഇല്ലേ ഇതുങ്ങള് അത് തിന്ന് ചത്തുപോകാൻ വരെ ചാൻസ് ഉണ്ട്.
4: ഓ, തങ്കമ്മ കണ്ട സ്വപ്നമൊക്കെ നടപ്പാക്കാമല്ലോ. എന്റെ ആണ് കഷ്ടം.
5: പറ, എന്നതാ സ്വപ്നം കാണുന്നേ?
4: കേട്ടോണേ, വറുത്ത ചിക്കൻ ഇങ്ങനെ പാത്രത്തിലിരിക്കുന്നു.
5: ഓ,
4: അതിന് നല്ല ഉഗ്രനൊരു കോഴിക്കാല്.
5: ആവു.
4: അതെടുക്കുന്നു, കടിക്കാനായി വായിലോട്ട് വെക്കുമ്പോ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നു.
5: ചിക്കന്റെ കാല് കടിക്കാൻ പോകുമ്പോ ഉണരുന്നു അല്ലേ?
4: ആ, എനിക്ക് ഞെട്ടി ഉണർന്നു കഴിഞ്ഞ ഒരു പരവേശം. ചിക്കൻ പോയില്ലേ?
5: എന്നും ഒരേ ചിക്കന്റെ കാലാണോ കാണുന്നേ?
4: ഒരേ വലിപ്പം, ഒരേ കാല്.
5: എന്നാ പിന്നെ ചിക്കൻ മാറ്റി വേറെ വല്ലതും കണ്ടൂടെ? കിടക്കാൻ നേരത്ത് വേറെ എന്നതേലും തിന്നുന്നത് ഓർത്തങ്ങ് കിടക്ക്.
4: അയ്യോ, പറ്റുന്നില്ല, എനിക്ക് ചിക്കൻ തന്നെ വേണം.
5: ദേ പിടിച്ചോ ചിക്കന്റെ കാല്, കടിച്ചോ, ഇഷ്ടം പോലെ കടിച്ചോ.
4: അയ്യോ, ഇതല്ല സ്വപ്നത്തിലെ കാല്, എനിക്ക് അത് തന്നെ കടിക്കണം.
5: അപ്പൊ ഒരു നടക്ക് പോകത്തില്ല അല്ലേ?
4: എനിക്ക് അതേ കാല് വേണം, അതേ കാല് വേണം, അതേ കാല് വേണം.
5: ഒറ്റടി കഴിക്കടോ, കഴിക്കാൻ അങ്ങോട്ട്
4: കഴിക്കാം.
5: മര്യാദക്ക് അങ്ങോട്ട് കഴിക്കടോ. അങ്ങനെ ഇപ്പൊ എങ്ങനെയുണ്ട്?
4: അല്ല,
3: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാം.
2: സേവന വാർത്ത തുടരുന്നു. കോട്ടയം കങ്ങഴ ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡിലെ പത്തനാട് അങ്കണവാടി കം ക്രഷിലേക്ക് ക്രഷ് വർക്കർ, ക്രഷ് ഹെൽപ്പർ തസ്തികകളിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കങ്ങഴ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരായ 18-35 ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. ഇന്ന് വൈകുന്നേരം 5 വരെ അപേക്ഷകൾ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് കൊടുങ്ങൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന വാഴൂർ ശിശുവികസന പദ്ധതി ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 7907-209961. 7907-209961. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. ഈ മാസം 23 രാവിലെ 11 മണിക്ക് തൊടുപുഴ PWD റെസ്റ്റ് ഹൌസ് ഹാളിലാണ് മത്സരം.

0: ഹൈസ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറിയിൽ നിന്നും രണ്ട് കുട്ടികൾ വീതമടങ്ങുന്ന രണ്ട് ടീമുകൾക്ക് ഒരു സ്കൂളിൽ നിന്ന് പങ്കെടുക്കാം. സ്കൂൾ അധികാരികളുടെ സാക്ഷ്യപത്രം സഹിതമുള്ള അപേക്ഷ ഈ മാസം 22 ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപായി ലഭിക്കണം. ഫോൺ നമ്പർ 0482622234 0482622344. പ്രിയമുള്ളവരെ, FM ഡയറി ആദ്യഭാഗം സമയം പൂർണ്ണമാകുന്നു. വാർത്തകൾക്ക് ശേഷം 7:35 മുതൽ അറിവായി ആനന്ദമായി FM ഡയറി തുടരും. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സെമികോൺ ഇന്ത്യ 2026 അഞ്ചാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യും. 2,000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ യാതൊരുവിധ നിരക്കുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റൂപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2,000 രൂപ വരെയുള്ള പണമിടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ല. ക്രിയാത്മകമായ വിമർശനങ്ങൾ സജീവമായ ഭരണഘടനാ ജനാധിപത്യത്തിന്റെ സവിശേഷതയാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ദക്ഷിണേഷ്യയിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന വേൾഡ് സർക്കുലർ ഇക്കണോമി ഫോറത്തിന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഇന്ന് തുടക്കമാകും. കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മാലദ്വീപിലേക്ക് തിരിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. സെമികോൺ ഇന്ത്യ 2026 അഞ്ചാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യും. 600-ലധികം പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. 6 രാജ്യങ്ങളുടെ പവലിയനുകൾ, 12 സംസ്ഥാന സർക്കാരുകളുടെ പവലിയനുകൾ, സ്റ്റാർട്ടപ്പുകൾക്കായി മാത്രമുള്ള ഒരു പ്രത്യേക പവലിയൻ എന്നിവ ഈ പ്രദർശനത്തിലുണ്ടാകും. ഇന്ത്യ അർദ്ധചാലക ദൌത്യം, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം, സെമി എന്നിവ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രമുഖ അർദ്ധചാലക സമ്മേളനവും പ്രദർശനവുമാണ് സെമികോൺ ഇന്ത്യ. ആഗോള അർദ്ധചാലക ഇലക്ട്രോണിക്സ് മേഖലയെ ഒന്നിപ്പിക്കാനും സഹകരണം, നവീകരണം, ഉൽപ്പാദനം, നിക്ഷേപം, നൈപുണ്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഒരു പ്രധാന വേദിയായി ഇത് പ്രവർത്തിക്കുന്നു. 2,000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ യാതൊരുവിധ ചാർജുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റൂപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2,000 രൂപ വരെയുള്ള പണമിടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ലെന്ന് സർക്കാർ ഗസറ്റ് വിജ്ഞാപനത്തിൽ പറയുന്നു. വ്യക്തികൾ തമ്മിലുള്ള എല്ലാ UPI ഇടപാടുകളും സൌജന്യമായി തുടരുമെന്നും വ്യാപാരികളിൽ നിന്ന് പൊതുവായ മെർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ഈടാക്കില്ലെന്നും ധനമന്ത്രാലയം അറിയിച്ചു. ജഡ്ജിമാർക്കെതിരെയുള്ള പരാതികൾ പരിഹരിക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത സംവിധാനം ശക്തവും കൃത്യതയുള്ളതുമാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ന്യൂഡൽഹിയിൽ നടന്ന 6-ാമത് റാം ജെത്മലാനി സ്മാരക പ്രഭാഷണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രിയാത്മകമായ വിമർശനങ്ങൾ സജീവമായ ഒരു ഭരണഘടനാ ജനാധിപത്യത്തിന്റെ സവിശേഷതയാണെന്നും അതേസമയം നീതിന്യായ വ്യവസ്ഥയിൽ തുടർച്ചയായ പരിഷ്കാരങ്ങളും കൂടുതൽ സുതാര്യതയും അനിവാര്യമാണെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ദക്ഷിണേഷ്യയിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന വേൾഡ് സർക്കുലർ ഇക്കണോമി ഫോറത്തിന് ഗുജറാത്തിലെ ഗാന്ധിനഗറിലുള്ള മഹാത്മാമന്ദിറിൽ ഇന്ന് തുടക്കമാകും. കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രി ഭൂപേന്ദ്ര യാദവും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ചേർന്ന് സമ്മേളനം സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ പരിപാടിയിൽ 65-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 2,000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ത്യ വിജയകരമായി ആതിഥേയത്വം വഹിച്ചെന്ന് US ആസ്ഥാനമായുള്ള നിരീക്ഷകൻ. വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള രാജ്യങ്ങൾക്കിടയിൽ സമവായം രൂപപ്പെടുത്താനുള്ള ഇന്ത്യയുടെ കഴിവിനെ ന്യൂഡൽഹി പ്രഖ്യാപനം പ്രതിഫലിപ്പിക്കുന്നുവെന്ന് അറ്റ്ലാന്റിക് കൌൺസിലിലെ സൗത്ത് ഏഷ്യ വിഭാഗം സീനിയർ ഫെലോ ആയ മൈക്കൽ കുഗൽമാൻ പറഞ്ഞു. വിവിധ രാജ്യങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ശേഷിയെയും ബ്രിക്സ് കൂട്ടായ്മയോടുള്ള വർദ്ധിച്ചു വരുന്ന താൽപര്യത്തെയുമാണ് ഈ പ്രഖ്യാപനം അടയാളപ്പെടുത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടന്ന 2 ദിവസത്തെ ഉച്ചകോടി ഞായറാഴ്ചയാണ് സമാപിച്ചത്. എല്ലാതരം ഭീകരവാദ പ്രവർത്തനങ്ങളും കുറ്റകരമാണെന്ന പൊതുനിലപാടാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടന്ന ഉച്ചകോടിയിൽ പഹൽഗാം ആക്രമണത്തെ അപലപിച്ച ബ്രിക്സ് രാഷ്ട്രങ്ങൾ ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി.

0: The BRICS was very clear that any act of terrorism is criminal, and they in fact explicitly recognized Pahalgam attack. They condemned terrorism in all its forms and manifestations, including cross-border terrorism, and emphasized the zero tolerance for terrorism, rejected double standards in countering it.
1: ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസി, വിഷൻ, മഹാസാഗർ, ഇന്തോ പസഫിക് മേഖലയോടുള്ള സമീപനം എന്നിവയിലെ പ്രധാന പങ്കാളിത്ത രാജ്യമാണ് വിയറ്റ്നാമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ ഇന്ത്യ വിയറ്റ്നാം സംയുക്ത കമ്മീഷന്റെ 19-ാമത് സമ്മേളനത്തിൽ സഹ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വിയറ്റ്നാം വിദേശകാര്യമന്ത്രി ലേ ഹോവായ് ട്രംഗുമായുള്ള ശ്രീ ജയശങ്കറിന്റെ കൂടിക്കാഴ്ചയിൽ ഇന്ത്യ വിയറ്റ്നാം ഉഭയകക്ഷി ബന്ധത്തിന്റെ പുരോഗതി അവലോകനം ചെയ്തു. നയതന്ത്ര ബന്ധത്തിന്റെ 55-ാം വാർഷികം പ്രമാണിച്ച് അടുത്ത വർഷം ഇന്ത്യ വിയറ്റ്നാം സൌഹൃദ വർഷമായി ആചരിക്കാനും തീരുമാനിച്ചു. രാജസ്ഥാനിലെ നഗര തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തി. സത്യത്തിന്റെ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ദേശീയപാത ഹെൽപ്പ് ലൈൻ നമ്പറായ 1033 സേവനങ്ങൾ പരിഷ്കരിക്കാൻ തീരുമാനിച്ച് NHAI. യാത്രക്കാർക്ക് വേഗത്തിൽ സഹായം ഉറപ്പുവരുത്തുന്നതിനാണ് നടപടി. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 1033 വിളിക്കുന്നവരുടെ ലൊക്കേഷൻ, ഭാഷ എന്നിവ മനസ്സിലാക്കി കൃത്യമായ സഹായം എത്തിക്കുകയാണ് ലക്ഷ്യം. 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മടങ്ങി. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഔദ്യോഗിക യാത്രയയപ്പ് നൽകി. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മലപ്പുറം ജില്ലാ കളക്ടർ ഡോക്ടർ ബിനോയ് ഗോയലിന്റെ നേതൃത്വത്തിലാണ് ഊഷ്മളമായ യാത്രയയപ്പ് നൽകിയത്. വൈകിട്ട് 7:15 മലേഷ്യൻ എയർലൈൻസ് വിമാനത്തിൽ മാലദ്വീപ് സന്ദർശനത്തിനായാണ് യാത്ര തിരിച്ചത്. വനാതിർത്തി പ്രദേശങ്ങളിൽ കർഷകർ നേരിടുന്ന രൂക്ഷമായ പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായുള്ള കർഷക സംഘടനാ പ്രതിനിധികളുടെ 2-ാം ഘട്ട യോഗം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. മന്ത്രി ഷിബു ബേബി ജോൺ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. വിവിധ കർഷക സംഘടനകളുടെ പ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കാളികളാകും. കേന്ദ്ര സർക്കാരിന്റെ PM റാഹത്ത് പദ്ധതി കണ്ണൂർ ജില്ലയിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ട പരിശീലനം നൽകി. റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് സൌജന്യമായി അടിയന്തര ചികിത്സ ഉറപ്പുവരുത്തുന്നതാണ് PM റാഹത്ത് പദ്ധതി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ഏത് റോഡിൽ വെച്ചും അപകടത്തിൽപ്പെടുന്നവർക്ക് 7 ദിവസത്തേക്ക് 1.5 ലക്ഷം രൂപ വരെ സൌജന്യമായി ലഭ്യമാക്കുന്നതാണ് PM റാഹത്ത് പദ്ധതി. പണമില്ല എന്നതിന്റെ പേരിൽ റോഡ് അപകടത്തിൽപ്പെടുന്ന ഒരാൾക്കും അടിയന്തര ചികിത്സ നിഷേധിക്കപ്പെടരുതെന്നതും ഈ പദ്ധതിയുടെ ലക്ഷ്യമാണ്. ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ളവയ്ക്ക് സഹായം ലഭിക്കും. പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സർക്കാർ സ്വകാര്യ ആശുപത്രികളിലാണ് ചികിത്സാ സൌകര്യം ലഭിക്കുക. പരിശീലന പരിപാടി ജില്ലാ കലക്ടർ P വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്തു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, ആശുപത്രി പ്രതിനിധികൾ എന്നിവർ പരിശീലനത്തിൽ പങ്കെടുത്തു.
1: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. ഇന്ന് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. ലോകമെമ്പാടും ജനാധിപത്യ വ്യവസ്ഥയുടെ സ്ഥിതി വിലയിരുത്തുന്നതിനും അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 15 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ഓരോ ശബ്ദവും പരിഗണിക്കപ്പെടുമ്പോൾ ജനാധിപത്യം പുലരുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 50,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് കേന്ദ്ര സർക്കാർ സൌജന്യമായി കാർ നൽകുമെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ AI നിർമ്മിതമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്നും PIB ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ സീനിയർ വൈദികൻ കുന്നക്കുരുടി നാരകത്ത് റവറന്റ് VV ബഹനാൻ കോർ എപ്പിസ്കോപ്പ നിര്യാതനായി. 93 വയസ്സായിരുന്നു. കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. അന്തരിച്ച നടൻ സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മാനേജറായിരുന്ന ദിശ സാലിയന്റെ മരണത്തിൽ CBI FIR രജിസ്റ്റർ ചെയ്തു. 2020 ജൂൺ 8 കെട്ടിടത്തിന്റെ 12-ാം നിലയിൽ നിന്ന് വീണാണ് ദിശ സാലിയൻ മരിച്ചത്. ബോംബെ ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് FIR രജിസ്റ്റർ ചെയ്തത്. സെമിക്കോൺ ഇന്ത്യ 2026

0: അഞ്ചാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യും. 2,000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ യാതൊരുവിധ നിരക്കുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റൂപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2,000 രൂപ വരെയുള്ള പണമിടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ല. ക്രിയാത്മകമായ വിമർശനങ്ങൾ സജീവമായ ഭരണഘടനാ ജനാധിപത്യത്തിന്റെ സവിശേഷതയാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ദക്ഷിണേഷ്യയിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന വേൾഡ് സർക്കുലർ ഇക്കോണോമി ഫോറത്തിന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഇന്ന് തുടക്കമാകും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മാലദ്വീപിലേക്ക് തിരിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ഇതാകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 15 സെക്കൻഡും. പ്രിയമുള്ളവരെ, FM ഡയറിയുടെ 2-ാം ഭാഗം ആരംഭിക്കുകയായി. ഏവർക്കും സ്നേഹപൂർവം സ്വാഗതം.

0: സമകാലികം.
1: കായികവേദി. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ ആർ ഗോപകുമാർ തയ്യാറാക്കിയ അവലോകനം. ഒരു ദിനത്തിൽ ഏഷ്യൻ കായികവേദിയിൽ 3 കിരീടങ്ങൾ നേടി ഇന്ത്യ കരുത്തു കാട്ടിയ ഒരു വാരമാണ് കടന്നുപോകുന്നത്. ദുബായിൽ നടന്ന ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ശ്രീലങ്കയെ തോൽപ്പിച്ച് ഇന്ത്യ ജേതാക്കളായി. ചൈനയിലെ മോച്ചിയിൽ നടന്ന ഏഷ്യാകപ്പ് ജൂനിയർ ഹോക്കിയിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിലും ഇന്ത്യ ചാമ്പ്യന്മാരായി. പുരുഷ വിഭാഗത്തിൽ ഇന്ത്യ 4-1 കൊറിയയെ തോൽപ്പിച്ചു. വനിതാ ടീം 1-0 ചൈനയെയാണ് തോൽപ്പിച്ചത്. ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാനെതിരായ പരമ്പരയിൽ ജയത്തോടെ ഇന്ത്യ തുടക്കം കുറിച്ചു. കേരളത്തിലേക്ക് വരുമ്പോൾ മലയാളി മാസ്റ്റേഴ്സ് അസോസിയേഷന്റെ 45-ാം അത്ലറ്റിക് മീറ്റിൽ എറണാകുളം ജില്ലാ ജേതാക്കളായി. കണ്ണൂരാണ് രണ്ടാമത്.
2: ദിലീപ് ട്രോഫിയിൽ 13 വർഷത്തിന് ശേഷം കിരീടം നേടി കിഴക്കൻ മേഖല. ദക്ഷിണ മേഖലക്കെതിരായ ഫൈനൽ മത്സരം സമനിലയിൽ അവസാനിച്ചെങ്കിലും ആദ്യ ഇന്നിംഗ്സ് ലീഡിന്റെ കരുത്തിലാണ് ഇഷാൻ കിഷൻ നയിച്ച കിഴക്കൻ മേഖല ചാമ്പ്യന്മാരായത്. 372 റൺസിന്റെ 1-ാം ഇന്നിംഗ്സ് ലീഡാണ് കിഴക്കൻ മേഖല സ്വന്തമാക്കിയത്. 4-ാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ 2-ാം ഇന്നിംഗ്സിൽ കിഴക്കൻ മേഖല 5 വിക്കറ്റ് നഷ്ടത്തിൽ 212 റൺസ് നേടിയിരുന്നു. ഇതോടെ ആകെ ലീഡ് 584 ഉയർന്നു. കളി അവസാനിക്കുമ്പോൾ കുശാഗ്രയും ഖുറേഷിയും പുറത്താകാതെ നിൽക്കുകയും 6-ാം വിക്കറ്റിൽ 52 റൺസിന്റെ കൂട്ടുകെട്ട് പടുത്തുയർത്തുകയും ചെയ്തു.
1: ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കിയിൽ പാകിസ്ഥാനെ എതിരില്ലാത്ത 19 ഗോളുകൾക്ക് തകർത്ത് ഇന്ത്യൻ വനിതകൾ സെമിയിൽ. ആക്രമിച്ച് കളിച്ച ഇന്ത്യ ടൂർണമെന്റിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നാണ് സ്വന്തമാക്കിയത്. തുടക്കം മുതൽ ആധിപത്യം പുലർത്തിയ ഇന്ത്യ ആദ്യ ക്വാർട്ടറിൽ 5 ഗോളുകളാണ് അടിച്ചത്. 2-ാം ക്വാർട്ടറിൽ 5 ഗോളുകളും 3-ാം ക്വാർട്ടറിൽ 3 ഗോളുകളും അവസാന ക്വാർട്ടറിൽ 6 ഗോളുകളും നേടി. പൂജ മാലിക് ഹാട്രിക് നേടിയപ്പോൾ റോഷ്നി, സാനിക, മധു, സുപ്രിയ എന്നിവർ 2 ഗോളുകളും നേടി. സബ്സ്റ്റിറ്റ്യൂട്ട് ഇറങ്ങിയവർ ഉൾപ്പെടെ 13 താരങ്ങൾ ഇന്ത്യക്കായി വലകുലുക്കി. 18 പെനാൽറ്റി കോർണറുകളും 1 പെനാൽറ്റി സ്ട്രോക്കുമാണ് ഇന്ത്യക്ക് ലഭിച്ചത്.
2: കളം നിറയുന്ന റഫീഞ്ഞ ഗോളടിച്ചും അടിപ്പിച്ചും ലെമീൻ യമാലും ഫെർമിൻ ലോപ്പസും, കളിമെനഞ്ഞ് റോഡ്രിയും പെഡ്രിയും. യൂറോപ്യൻ മൈതാനങ്ങളിൽ അസാധാരണ കുതിപ്പ് നടത്തുകയാണ് ബാഴ്സലോണ. എന്നാൽ തിരശീലയ്ക്ക് പിന്നിലെ കഥ മറ്റൊന്നാണ്. ക്ലബ്ബ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയാണെന്നാണ് 2025-26 സീസണിലെ സാമ്പത്തിക റിപ്പോർട്ട് നൽകുന്ന സൂചന. കടം 2 ബില്യൺ യൂറോയിലേക്ക് ഉയരുന്നു. കഴിഞ്ഞ സീസണിലെ ബാഴ്സയുടെ വരുമാനം 1 ബില്യൺ യൂറോ ആണ്, അതായത് 11,086 കോടി രൂപ. റിയൽ മാഡ്രിഡിന് ശേഷം ഒരു സീസണിൽ വരുമാനം 1 ബില്യൺ കടക്കുന്ന ആദ്യ ക്ലബ്ബ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക മുന്നേറ്റമുണ്ടായിട്ടും 17.8 മില്യൺ യൂറോയുടെ നഷ്ടം പോയ സീസണിലുണ്ടായി. ഏകദേശം 200 കോടി രൂപയോളം വരുമാനമുണ്ടാകുന്നുണ്ട്, പക്ഷേ ലാഭത്തിൽ എത്തുന്നുമില്ല.
1: അഫ്ഗാനിസ്ഥാനെതിരായ T20 പരമ്പരയ്ക്ക് മുന്നോടിയായി ക്രിക്കറ്റ് ലോകത്തിലെ എക്കാലത്തെയും മികച്ച ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തത് ഇന്ത്യൻ മുൻ പരിശീലകനും ഇതിഹാസ താരവുമായ രാഹുൽ ദ്രാവിഡ്. ക്രിക് ഇൻഫോ സംഘടിപ്പിച്ച വിന്നേഴ്സ് സ്റ്റേസ് ഓൺ ഗെയിമിലാണ് ദ്രാവിഡ് തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞത്. ഓസ്ട്രേലിയൻ നായകന്മാരെയും വിരാട് കോഹ്ലിയെയും പാക് ഇതിഹാസം ഇമ്രാൻഖാനെയും മറികടന്ന് MS ധോണിയാണ് ദ്രാവിഡിന്റെ പട്ടികയിൽ 1-ാമതെത്തിയത്. വ്യത്യസ്ത ഘട്ടങ്ങളിലായി നടന്ന തിരഞ്ഞെടുപ്പിൽ സ്റ്റീവ് സ്മിത്ത്, റിക്കി പോണ്ടിംഗ്, സ്റ്റീവ് വോ എന്നിവരെ

0: കാലത്തെയും മികച്ച നായകനായ എം എസ് ധോണിയെ ദ്രാവിഡ് തിരഞ്ഞെടുക്കുകയായിരുന്നു. തുടർന്ന് വെസ്റ്റ് ഇൻഡീസിന് ആദ്യ രണ്ട് ലോകകപ്പുകൾ സമ്മാനിച്ച ക്ലൈവ് ലോയിഡും ധോണിയും തമ്മിലായിരുന്നു അവസാന പോരാട്ടം. എന്നാൽ ക്ലൈവ് ലോയിഡിനേക്കാൾ ദ്രാവിഡ് വോട്ട് ചെയ്തത് എം എസ് ധോണിക്കാണ്.
1: ഫിഫ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും മത്സരിക്കാനൊരുങ്ങുന്ന ജിയാനി ഇൻഫാന്റിനോയ്ക്ക് വൻ തിരിച്ചടി. വരാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇൻഫാന്റിനോയെ പിന്തുണയ്ക്കില്ലെന്ന് ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷൻ വ്യക്തമാക്കി. ഫ്രാൻസിന്റെ തീരുമാനത്തോടെ യൂറോപ്യൻ ഫുട്ബോൾ ഭരണസമിതിയായ യുഎഫയിൽ ഇൻഫാന്റിനോയ്ക്കുള്ള പിന്തുണ കൂടുതലും ദുർബലമായി. ഇൻഫാന്റിനോയുടെ സമീപകാലത്തെ പല തീരുമാനങ്ങളും ഫുട്ബോളിന്റെ പ്രതിച്ഛായക്കും ഐക്യത്തിനും കനത്ത ആഘാതമുണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് ഫിലിപ്പ് ഡിയാലോ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്.
0: അടുത്ത മാസം കൊൽക്കത്തയിൽ വെച്ച് നടക്കുന്ന ഇന്ത്യക്കെതിരായ അന്താരാഷ്ട്ര സൌഹൃദ ഫുട്ബോൾ മത്സരത്തിനുള്ള 26 അംഗ ടീമിനെ പ്രഖ്യാപിച്ച് ബ്രസീൽ. റയൽ മാഡ്രിഡ് സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയർ ഉൾപ്പെടുന്ന ശക്തമായ നിരയെയാണ് ബ്രസീലിയൻ ഹെഡ് കോച്ച് കാർലോ ആൻസലോട്ടി ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3 ഒക്ടോബർ കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് ഇന്ത്യ ബ്രസീൽ പോരാട്ടം നടക്കുന്നത്. 2026 ഫിഫ ലോകകപ്പിന് ശേഷമുള്ള ആദ്യ അന്താരാഷ്ട്ര മത്സരങ്ങൾക്കായി പുതിയ നിരയെ രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ആഞ്ചലോട്ടി ടീം പ്രഖ്യാപനം നടത്തിയത്. വിനീഷ്യസ് ജൂനിയറിന് പുറമെ റയൽ മാഡ്രിഡ് താരം എൻട്രിക്, ബാഴ്സലോണ ക്യാപ്റ്റൻ റാഫിന്യ, ഐസ്ലൻഡിന്റെ ബ്രൂണോ ഗ്യുമാറെസ് തുടങ്ങിയ പ്രമുഖരെല്ലാം ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. ചെൽസി മുന്നേറ്റ താരം ജാവോ പെഡ്രോ, ആഴ്സണൽ ഡിഫൻഡർ ഗാബ്രിയൽ, പി എസ് ജി ക്യാപ്റ്റൻ മാർക്കിനിയോസ് എന്നിവരും 26 അംഗ സംഘത്തിലുണ്ട്. എന്നാൽ പരിചയസമ്പന്നരായ ഗോൾ കീപ്പർ അലിസൺ ബെക്കർ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം മാത്യൂസ് കുഞ്ഞ, അൽ ഹിലാലിന്റെ ഗാബ്രിയൽ മാർട്ടിനെല്ലി, മിഡ്ഫീൽഡർ കാസിമിറോ തുടങ്ങിയവരെ ടീമിലേക്ക് പരിഗണിച്ചില്ല. ഇന്ത്യക്കെതിരെ മത്സരിക്കുന്നതിന് മുൻപ് ബ്രസീൽ സെപ്റ്റംബറിൽ ഓസ്ട്രേലിയക്കെതിരെ 2 സൌഹൃദ മത്സരങ്ങളിൽ ഏറ്റുമുട്ടും. അതിനുശേഷമായിരിക്കും ടീം കൊൽക്കത്തയിലെത്തുക.
1: എം എസ് ധോണി നായകനായിരുന്നപ്പോൾ ഐപിഎല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനുണ്ടായ തലയെടുപ്പ് ഇപ്പോഴില്ല. 5 തവണ ചാമ്പ്യന്മാരായ CSK പ്രതാപം നഷ്ടപ്പെട്ടു ഉഴലുകയാണ്. തുടരെ 3 സീസണുകളായി പ്ലേ ഓഫ് കാണാതെ പുറത്താകുന്നു. നേതൃത്വം മാറാതെ രക്ഷയില്ലെന്ന അഭിപ്രായമാണ് ഉയരുന്നത്. നായകനായ ഋതുരാജ് ഗെയ്ക്വാദിന് ബാറ്റിംഗ് ഫോം കൂടി നഷ്ടപ്പെട്ടതോടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള സഞ്ജു സാംസണെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് മുൻ ഇന്ത്യൻ താരം സദഗോപൻ രമേശ് അഭിപ്രായപ്പെട്ടു. രാജസ്ഥാൻ റോയൽസിനെ നയിച്ചതിന്റെ പരിചയ സമ്പത്ത് സഞ്ജുവിനുണ്ട്. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ സഞ്ജുവിന് എം എസ് ധോണിയെ പോലെ ടീമിനെ ലീഡ് ചെയ്യാനുള്ള മികവുണ്ട്. ഐപിഎല്ലിൽ ചെന്നൈയുടെ ടോപ് സ്കോറർ സഞ്ജു ആയിരുന്നു.
0: കഴിഞ്ഞ ഹോക്കി ലോകകപ്പിലുണ്ടായ പിഴവുകൾ തിരുത്തി ഇന്ത്യ ഏഷ്യൻ ഗെയിംസിൽ വമ്പൻ തിരിച്ചുവരവ് നടത്തുമെന്ന് ഹോക്കി ഇന്ത്യ അധ്യക്ഷനും മുൻ ഇന്ത്യൻ നായകനുമായ ദിലീപ് ടർക്കി ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. വരാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ സ്വർണം നേടുമെന്നും ദിലീപ് ടർക്കി പറഞ്ഞു. ലോകകപ്പിൽ PR ശ്രീജേഷ് അടക്കമുള്ള മുതിർന്ന താരങ്ങളുടെ വിമർശനത്തിനിടയാക്കിയ പിഴവുകൾ പൂർണ്ണമായും പരിഹരിച്ചാകും ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ടീം കളത്തിലിറങ്ങുക. നിലവിലെ ഫോം തുടരാനായാൽ വനിതാ ടീമിനും സ്വർണം അനായാസം സ്വന്തമാക്കാൻ സാധിക്കും. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടുന്ന ടീമുകൾക്ക് 2028 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിലേക്ക് നേരിട്ട് യോഗ്യത നേടാം എന്നുള്ളത് താരങ്ങൾക്ക് വലിയ പ്രചോദനമാകുമെന്നും ടർക്കി കൂട്ടിച്ചേർത്തു.
1: ബാഴ്സലോണയെ നയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി ലമീൻ യമാൽ ചാമ്പ്യൻസ് ലീഗിൽ ഫെയ്നൂർദിനെതിരായ മത്സരത്തിൽ ക്യാപ്റ്റൻ റഫീനിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴാണ് ക്യാപ്റ്റന്റെ ആം ബാൻഡ് യമാലിന് ലഭിച്ചത്. ഇതോടെയാണ് ബാഴ്സയെ നയിക്കുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് താരത്തിന് സ്വന്തമായത്. 19 വയസ്സും 59 ദിവസവുമാണ് യമാലിന്റെ പ്രായം. 2010 കോപ്പ ഡെൽ റേ മത്സരത്തിൽ 20-ാം വയസ്സിൽ ബാഴ്സയെ നയിച്ച ബോയാൻഡെയുടെ റെക്കോർഡാണ് യമാൽ മറികടന്നത്.
0: ദില്ലിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യൻ അത്ലറ്റിക് സീരീസ് ഫൈനലിൽ 6.7 മീറ്റർ ദൂരം ചാടി കേരളത്തിന്റെ ആൻസി സോജൻ വനിതകളുടെ ലോങ് ജംപ് സ്വർണം സ്വന്തമാക്കി. സ്വന്തം ദേശീയ റെക്കോർഡിന് അല്പം പിന്നിലായെങ്കിലും ഈ ഇനത്തിൽ തന്റെ ആധിപത്യം വീണ്ടും ഉറപ്പിക്കാൻ ആൻസിക്ക് സാധിച്ചു. ഉത്തർപ്രദേശിന്റെ ശൈലി സിംഗ് 6.65 മീറ്റർ ചാടി 2-ാം സ്ഥാനത്തെത്തി. 2026 ജൂണിലാണ് 6.88 മീറ്റർ ചാടി ആൻസി ദേശീയ റെക്കോർഡ് കുറിച്ചത്. മത്സരത്തിൽ ശൈലി സിംഗ് തന്റെ മികച്ച പ്രകടനത്തിന് ടുത്തുള്ള ശ്രമങ്ങൾ നടത്തി. ഭവാനി യാദവ്, മുബസ്സിന മുഹമ്മദ്, പരീക്ഷ, അഭിനയശ്രീ എന്നിവരും മത്സരത്തിൽ പങ്കെടുത്തു. ഏഷ്യൻ ഗെയിംസിന് മുന്നോടിയായി ഈ വിജയം തന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചതായി ആൻസി പറഞ്ഞു. ജപ്പാനിൽ കൂടുതൽ മികച്ച ഫോമിലെത്തി ഇന്ത്യക്കായി സ്വർണം നേടുക, പോഡിയത്തിൽ ദേശീയഗാനം ഒഴുകുന്നത് കേൾക്കുക എന്നീ സ്വപ്നങ്ങളാണ് തനിക്കുള്ളതെന്ന് ആൻസി വ്യക്തമാക്കി.
1: യു എസ് ഓപ്പണിൽ നാടകീയമായ 5 സെറ്റ് ക്വാർട്ടർ ഫൈനലിൽ നിലവിലെ ചാമ്പ്യനായ കാർലോസ് അൽക്കാരസിനെ തകർത്ത് ബെൻ ഷെൽട്ടൺ. തന്റെ കരിയറിലെ ഏറ്റവും മികച്ച വിജയങ്ങളിൽ ഒന്നാണ് ഷെൽട്ടൺ അൽക്കാരസിനെതിരെ നേടിയത്. 6-7, 6-1, 6-3, 1-6, 7-6 എന്ന സ്കോറിനാണ് ഷെൽട്ടൺ വിജയിച്ചത്. 4 മണിക്കൂറും 28 മിനിറ്റും നീണ്ടുനിന്ന ഈ പോരാട്ടം യു എസ് ഓപ്പൺ ചരിത്രത്തിലെ ഏറ്റവും വൈകി അവസാനിച്ച മത്സരമായി.

0: താരമായി മാറി. രണ്ടു വർഷം മുമ്പ് അൽകാരസ് യാനിക് സിന്നറെ 5 സെറ്റ് ക്വാർട്ടർ ഫൈനലിൽ തോൽപ്പിച്ചതായിരുന്നു ഇതിനു മുൻപത്തെ റെക്കോർഡ്.
1: 2022 23 ഗ്രാൻഡ്സ്ലാം സിംഗിൾസ് കിരീടങ്ങളുമായി സെറീന വില്യംസ് ടെന്നീസിനോട് വിട പറഞ്ഞപ്പോൾ ലോകം കരുതി വില്യംസ് സഹോദരിമാരുടെ സഖ്യം ഇനി കോർട്ടിൽ കാണില്ലെന്ന്. എന്നാൽ 4 വർഷത്തിന് ശേഷം ആ അത്ഭുതം വീണ്ടും സംഭവിച്ചു. ടെന്നീസ് ലോകം കാത്തിരുന്ന ആ തിരിച്ചുവരവ് ആർതർ ആഷെ സ്റ്റേഡിയത്തിലായിരുന്നു. 4 വർഷത്തിന് ശേഷം വില്യംസ് സഹോദരിമാർ ഒന്നിച്ചൊരു ഗ്രാൻഡ്സ്ലാം കളിക്കാൻ ഇറങ്ങി. സ്വന്തം തട്ടകമായ US ഓപ്പണിന്റെ ഡബിൾസിലായിരുന്നു സഹോദരിമാരുടെ തിരിച്ചുവരവ്. പ്രായം 40 പിന്നിട്ടെങ്കിലും പോരാട്ട വീര്യം കുറയാതെയായിരുന്നു മത്സരം. തയ്യോന്റെ ഹവോ ചിങ് ചാൻ ഓസ്ട്രേലിയയുടെ മായ ജോയിന്റ് സഖ്യത്തോട് 3.5 മണിക്കൂർ നീണ്ട മത്സരത്തിനൊടുവിൽ പൊരുതി തോൽക്കുകയായിരുന്നു.
0: കോഴിക്കോട് സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോർട്ടിൽ ആവേശകരമായി നടന്ന 18-ാമത് സിൽവർ ഹിൽസ് ട്രോഫി ദക്ഷിണേന്ത്യൻ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിൽ ആതിഥേയരായ സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോഴിക്കോട്, പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോഴിക്കോട് എന്നിവർ ജേതാക്കളായി. യൂണിഫോം അണിഞ്ഞ കാണികൾ സാക്ഷ്യം വഹിച്ച U19 ആൺകുട്ടികളുടെ ഫൈനലിൽ ചങ്ങനാശ്ശേരി AKM പബ്ലിക് സ്കൂളിനെ 56-40 സ്കോറിനാണ് സിൽവർ ഹിൽസ് പരാജയപ്പെടുത്തിയത്. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോടിന്റെ പ്രിയ ടീമായ പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ 49-34 എന്ന സ്കോറിനാണ് കാരമട SVGV മെട്രിക്കുലേഷൻ സ്കൂളിനെ തകർത്ത് കിരീടം ചൂടിയത്. U13 മിനി ബോയ്സ് വിഭാഗത്തിൽ ദേവഗിരി പബ്ലിക് സ്കൂളിനെ 62-35 തോൽപ്പിച്ച് സിൽവർ ഹിൽസ് ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ക്ലീൻ സ്വീപ്പ് നടത്തി.
2: പോയ വാരത്തെ കായിക വിശേഷങ്ങൾ R ഗോപകുമാർ തയ്യാറാക്കിയ അവലോകനമാണ് നിങ്ങൾ കേട്ടത്.
3: അവതരണം R ഉണ്ണികൃഷ്ണൻ, സീന യഹ്യ.
4: സമകാലികം.
5: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
6: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
5: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
7: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് തന്നെ.

പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ സി പി സോമനാഥ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484242639 0484242638 അല്ലെങ്കിൽ 9446454588 എന്ന നമ്പറിൽ വിളിക്കുക. സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. പരസ്പരം തത്സമയ ഫോണിൻ പരിപാടി. സേവന വാർത്തകൾ. ഇടുക്കി ജില്ലയിൽ ഏലപ്പാറ ഗവൺമെന്റ് ഐ ടി ഐയിൽ പ്ലംബർ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ടെക്നീഷ്യൻ എന്നീ ട്രേഡുകളിൽ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നൽകുന്നു. ഐ ടി ഐ പ്രവേശനത്തിന് താൽപ്പര്യമുള്ളവർ SSLC, ആധാർ കാർഡ്, ജാതി സർട്ടിഫിക്കറ്റ്, TC എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഐ ടി ഐയിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിച്ച് അഡ്മിഷൻ ഉറപ്പാക്കണം. അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി 19 മാസം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ 9946010769 ഈ നമ്പറിൽ വിളിക്കുക. 9946010769. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ നവോദയ വിദ്യാലയ സമിതി നടത്തുന്ന ജവഹർ നവോദയ വിദ്യാലയങ്ങളിൽ 2027-28 അധ്യയന വർഷത്തേക്ക് 9-11 ക്ലാസുകളിൽ ഒഴിവുകളിലേക്ക് ലാറ്ററൽ എൻട്രി സെലക്ഷൻ ടെസ്റ്റിന് അപേക്ഷിക്കാം. അവസാന തീയതി

0: 30. പ്രവേശന പരീക്ഷ April 10. ഓൺലൈൻ സൈറ്റായ നവോദയ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ വഴി അപേക്ഷിക്കാം. നവോദയ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. നോവൽ പാരായണം.
1: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: ചേക്കുവിന്റെ കരുത്തുറ്റ കരങ്ങളിൽ ചിണ്ടൻ നമ്പ്യാർ അമർന്നുപോയിരുന്നു. എങ്കിലും അയാൾക്ക് അല്പമൊന്ന് കുതറാൻ കഴിഞ്ഞു. അപ്പോഴേക്കും അയാൾ മുൻസീഫ് ഇരിക്കുന്ന വേദിക്ക് അരികിലേക്ക് എത്തിയിരുന്നു. ഇനി മുന്നോട്ടേക്കോ പിന്നോട്ടേക്കോ പോകുവാൻ കഴിയുമായിരുന്നില്ല. ചേക്കുവിനെ തള്ളിമാറ്റിക്കൊണ്ട് കഴുത്ത് അല്പമൊന്ന് ഉയർത്തിയപ്പോഴാണ് അയാളുടെ കയ്യിലെ കൊടുവാൾ ചിണ്ടൻ നമ്പ്യാർ കണ്ടത്. അല്പം മുമ്പ് കടഞ്ഞെടുത്ത അതിന്റെ വായ്ത്തല തിളങ്ങിയിരുന്നു. ഇതിനിടയിൽ രക്ഷിക്കണേ എന്നയാൾ ആർത്ത് വിളിച്ച് കരയുന്നുണ്ടായിരുന്നു. എന്നാൽ അയാളെ സഹായിക്കാൻ ആരും മുന്നോട്ട് വന്നില്ല. കോടതി മുറിക്കകത്ത് സംഭവിക്കുന്നത് എന്താണെന്നറിയാതെ എല്ലാവരും നിശ്ചലരായി ഇരിക്കുകയോ നിൽക്കുകയോ ആയിരുന്നു. സംസാരിക്കാൻ തുനിഞ്ഞ ഗംഗാധരൻ വക്കീലിന് അത് തുടരാനാവാതെ വാ പൊളിച്ച് അങ്ങനെ നിൽക്കുവാനേ കഴിഞ്ഞുള്ളൂ. മേലോട്ടുയർത്തിയ കൈ താഴ്ത്തുവാൻ പോലും സാധിച്ചില്ല. ഇതിനിടയിൽ ചിണ്ടൻ നമ്പ്യാർ ചേക്കുവിന്റെ കൈക്കുള്ളിൽ പൂർണ്ണമായും പെട്ടുപോയിരുന്നു. അയാളുടെ ശബ്ദം പോലും പുറത്തു വന്നില്ല. പിന്നീട് കണ്ടത് ചേക്കുവിന്റെ വലതുകൈയിലെ കൊടുവാളിന്റെ വായ്ത്തല ചിണ്ടൻ നമ്പ്യാരുടെ കഴുത്തിൽ താഴുന്നതാണ്. ചേക്കു എന്തെല്ലാമോ പുലമ്പുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ചിണ്ടൻ നമ്പ്യാർ നിലത്തേക്ക് കമിഴ്ന്നടിച്ച് വീണുവെന്ന് ബോധ്യമായപ്പോൾ, അനക്കമില്ലെന്ന് ഉറപ്പായപ്പോൾ ചേക്കു കൊടുവാൾ മുൻസീഫിന് മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞ് ഏതോ വഴിയിലൂടെ അപ്രത്യക്ഷനായി. ഇതിനിടയിൽ ആരും ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്നില്ല. ചിണ്ടൻ നമ്പ്യാരെ വെട്ടി നുറുക്കി കൊല്ലുന്നതിന് സാക്ഷിയായ ശേഷം മുൻസീഫ് ഒന്നും പറയാതെ തല താഴ്ത്തി ചേംബറിനകത്തേക്ക് പോയി. കോടതി വരാന്തയിലും വാതിലിനും ജനലിനും മുന്നിലും ആളുകൾ തടിച്ചുകൂടി നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ അവരാരും ഒന്നും ശബ്ദിച്ചിരുന്നില്ല. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ അവർ പരസ്പരം നോക്കിക്കൊണ്ടിരുന്നു. ഒടുവിൽ വിധിപീഠത്തിന് മുന്നിൽ ചലനമറ്റ് ചോരയിൽ കുളിച്ച് കമഴ്ന്നുകിടക്കുന്ന ഒരു ശരീരം കണ്ട് അവർ പരസ്പരം പറയാൻ തുടങ്ങി. ചിണ്ടൻ നമ്പ്യാരെ ചേക്കു വെട്ടിക്കൊന്നിരിക്കുന്നു. അന്നേരമാണ് അവർക്കെല്ലാം ബോധം തിരിച്ചു കിട്ടിയത്. പിന്നീട് അവർ ചേക്കുവിനെ തിരഞ്ഞു. എന്നാൽ ചേക്കുവിനെ അവിടെയൊന്നും കാണാൻ കഴിഞ്ഞില്ല. ചേക്കു എങ്ങോട്ട് പോയി? വാതിലിനും ജനലിനും മുമ്പിൽ ആളുകൾ കൂടി നിന്നിരുന്നു. അവർക്കിടയിലൂടെയൊന്നും ചേക്കു പുറത്തേക്ക് പോയിട്ടില്ല. പിന്നെ ഏതു വഴിയിലൂടെയാണ് അയാൾ അപ്രത്യക്ഷനായത്? അറിയില്ല. ഇത്രയും നേരം തങ്ങൾ കണ്ണുകൾ തുറന്നു പിടിച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ മുമ്പിലൂടെ അയാൾ പോയിട്ടില്ല. ചേക്കു വലിച്ചെറിഞ്ഞ കൊടുവാൾ ന്യായാസനത്തിന് മുന്നിൽ അനാഥമായി കിടക്കുന്നു. അതിൻ്റെ വായ്ത്തലയ്ക്ക് ചുവപ്പിൽ കുതിർന്ന ഇരുണ്ട കറുപ്പ് നിറമായിരുന്നു. പിന്നെ പിന്നെ അവർ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. ചേക്കു എന്തിനാണിത് ചെയ്തത്? സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത ഒരാളെന്ന നിലയിൽ ചേക്കുവിനോട് എല്ലാവർക്കും സ്നേഹവും ബഹുമാനവുമായിരുന്നു. ആരോടും തെറ്റായിട്ട് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യാത്ത ഒരാളാണ് ചേക്കു. ചിണ്ടൻ നമ്പ്യാരും ഇതേ സ്വഭാവക്കാരനായിരുന്നു. വക്കീലാപ്പീസിലും വീട്ടിലും ഒതുങ്ങി നിൽക്കുന്ന പ്രകൃതം. അയാളുമായി ചേക്കുവിന് ഏതെങ്കിലും തരത്തിലുള്ള പൂർവ്വ വൈരാഗ്യമുള്ളതായും ആർക്കും അറിവില്ല. അതിനുള്ള ഒരവസരവും അവർക്കിടയിലില്ലായിരുന്നു. എന്നിട്ടും ചേക്കു എന്തിനാണീ കൃത്യം ചെയ്തത്? കോടതി മുറിയിൽ കൊലപാതകം നടന്ന വിവരമറിഞ്ഞ് സമീപ പ്രദേശങ്ങളിൽ നിന്നുപോലും ആളുകൾ ഓടിയെത്തിക്കൊണ്ടിരുന്നു. തക്ഷൻ കുന്നങ്ങാടി ജനങ്ങളെക്കൊണ്ട് നിറഞ്ഞു. സംഭവത്തെക്കുറിച്ച് ചിലർ ഇങ്ങനെയും പറഞ്ഞു തുടങ്ങി. ചേക്കുമാപ്പിള ചിണ്ടൻ നമ്പ്യാരെ വെട്ടിക്കൊന്നു. ചേക്കു എവിടെ പോയി എന്ന് അപ്പോഴും ആർക്കും അറിയില്ലായിരുന്നു. കോടതിയിൽ നടന്ന കൃത്യം അപ്പോൾ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് രാമർ അറിഞ്ഞിരുന്നു. എന്നാൽ എങ്ങോട്ടും പോകാൻ അയാൾക്ക് കഴിഞ്ഞില്ല. സർവ്വചലനങ്ങളും നിലച്ചുപോയതുപോലെ വെറും നിലത്ത് അയാൾ ഇരുന്നു. അപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നു, ചേക്കു എന്തിനിത് ചെയ്തു? എത്ര ആലോചിച്ചിട്ടും ഒരുത്തരം കണ്ടെത്താൻ സാധിച്ചില്ല. ജോലിക്കാരൊക്കെ വീടുകളിലേക്ക് നേരത്തെ പോയിരിക്കുകയാണ്. എല്ലായിടത്തും മൂകത. എന്താണ് ഇനി ഉണ്ടാവുകയെന്ന് ആർക്കും അറിയില്ല. സംഭവത്തെക്കുറിച്ച് ചിലർ പറയുന്ന രീതികൾ രാമറിന്റെ ചെവിയിലും എത്തിയിരുന്നു. അത് കേട്ടപ്പോൾ അയാൾക്ക് കൂടുതൽ ഭയം തോന്നി. ഉണ്ടാകാൻ പോകുന്ന അപകടത്തിന്റെ സൂചന ആ വാക്കുകളിലുണ്ടായിരുന്നു. അങ്ങാടിയിലേക്ക് വെറുതെ നോക്കിക്കൊണ്ടിരുന്ന രാമർക്ക് പിന്നിൽ വന്നു നിന്ന് കല്യാണി ചോദിച്ചു, എന്തിനാ ചേക്കു അത് ചെയ്തത്? അവളുടെ വാക്കുകൾക്ക് വിറയലുണ്ടായിരുന്നു. എനിക്കറിയില്ല. ഒരു കാരണവുമില്ലാതെ ഒരാളെ, അതും എനിക്കറിയില്ല. ചേക്കുവിന് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. മനുഷ്യരെക്കുറിച്ച് ഒരുപാട് മോഹങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളാണ് ചേക്കു. എല്ലാവരുടെയും പ്രവൃത്തി മനുഷ്യന്റെ സന്തോഷവും സുഖവും ഉണ്ടാക്കുന്നതായിരിക്കണമെന്ന് പലപ്പോഴും അയാൾ പറയാറുണ്ട്. അങ്ങനെ കരുതുന്ന ഒരാൾക്ക് ഇതുപോലൊന്നും

0: ഒന്ന് ചെയ്യാൻ കഴിയുമോ? ഇല്ലെന്ന് അവർ രണ്ടുപേരും വിശ്വസിച്ചു. ഒരേ നിമിഷത്തിലാണ് അങ്ങനെയൊരു വിശ്വാസത്തിൽ അവർ എത്തിച്ചേർന്നത്. അന്നേരം അവർ സംസാരിച്ചില്ല. മനസ്സിൽ രൂപപ്പെടുത്തിയ ഈ കാര്യം പരസ്പരം നോട്ടങ്ങളിലൂടെ പകരുകയായിരുന്നു. അപ്പോൾ ചേക്കുവിനെക്കുറിച്ചുള്ള മറ്റു ചില ധാരണകളിലും അവർ എത്തിച്ചേർന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് പ്രകോപിതനാകുന്ന സ്വഭാവം ചേക്കുവിനുണ്ട്. നിജസ്ഥിതി എന്താണെന്ന് അന്വേഷിക്കാതെ അയാൾ എടുത്തു ചാടും. അതുതന്നെയായിരിക്കും ഇവിടെയും സംഭവിച്ചിട്ടുണ്ടാവുക. ആരായിരിക്കും ചേക്കുവിനെ കുടുക്കിയത്? രാമറും കല്യാണിയും ഒരേ സമയം പറഞ്ഞു. ഞാനും അതുതന്നെയാണ് ആലോചിക്കുന്നത്. പിന്നീട് അവർ മിണ്ടാതിരുന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം.
3: പവർ കട്ടിനി പ്രശ്നമേ അല്ല. വീട്ടിലെ അൺഇന്ററപ്റ്റഡ് കംഫോർട്ടിനായി ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി സ്വന്തമാക്കാം പിട്ടാപ്പള്ളിൽ ഏജൻസീസിൽ.
4: സീറോ ഡൗൺ പേയ്മെന്റിൽ ലളിതമായ തവണ വ്യവസ്ഥയിൽ, കൂടാതെ 5000+ വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
3: പിട്ടാപ്പള്ളിൽ ഏജൻസീസ്.
2: സേവനവാർത്ത. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നും അംഗങ്ങളായവരുടെ മക്കൾക്ക് 2026-27 വർഷത്തെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപേക്ഷ ക്ഷണിച്ചു. SSLC പാസ്സായതിനു ശേഷം കേരള സർക്കാരിന്റെ അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ റെഗുലർ കോഴ്സിൽ ഉപരിപഠനം നടത്തുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ കോഴ്സിൽ പ്രവേശനം കിട്ടി 60 ദിവസത്തിനകം വിദ്യാഭ്യാസ ആനുകൂല്യത്തിനായി വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 30 മാസം. ഓൺലൈൻ അപേക്ഷയുടെ പകർപ്പും അനുബന്ധ രേഖകളും ആലപ്പുഴ പവർ ഹൗസ് വാർഡിലുള്ള ജില്ലാ ഓഫീസിൽ നേരിട്ട് ഹാജരാക്കേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0477224155. 0477224155.

0: പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഒബിസി, ബാർബർ ഷോപ്പ്, യുണീക് സെക്സ് സലൂൺ തുടങ്ങിയ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് തൊഴിലിടം ആധുനികവൽക്കരിക്കുന്നതിന് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് നടപ്പാക്കുന്ന ബാർബർ ഷോപ്പ് നവീകരണത്തിന് ധനസഹായം പദ്ധതിക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടി. വിവരങ്ങൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖല ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04842983130, 04842983130.
1: ആർ സി ആർ കായം എന്ത് പഠിക്കണം, എന്താകണം? പ്രായോജക ആർ സി ആർ കായം, വിശ്വാസത്തിന്റെ നറുമണം.
2: ആർ സി ആർ കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
3: ഹലോ
4: സാർ, ഞാൻ ബാലായെന്ന് വിളിക്കുന്ന മോന് വേണ്ടിട്ടാണ്. മോന്റെ പേര് ആദിത്യൻ എന്നാണ്. അവന് ഇപ്പൊ കൊമേഴ്സ് എടുത്ത് ഇപ്പൊ തീരാൻ വേണ്ടി പോവാണല്ലോ.
3: കൊമേഴ്സ് പ്ലസ് ടു ആണോ ഡിഗ്രി ആണോ? പ്ലസ് ടു കൊമേഴ്സ് ആണ്. മാത്സ് ഉണ്ടോ കൂടെ?
4: മാത്സ് ഇല്ല, അക്കൗണ്ടൻസി ഉള്ളു.
3: സി ബി എസ് ഇ ആണോ സ്റ്റേറ്റ് ആണോ?
4: അവന് മാത്സ് ബുദ്ധിമുട്ടായിരുന്നു, അതുകൊണ്ടാണ് മാത്സ് എടുത്തത്. കൊമേഴ്സ് മാത്സ് ഇല്ലാത്ത കൊമേഴ്സ് എടുത്തത്. ഇപ്പൊ സ്റ്റേറ്റ്, അവൻ ഐ സി എസ് സിന്നായിരുന്നു 10 വർഷമായി, ഇപ്പൊ സ്റ്റേറ്റ് ആണ് പഠിക്കുന്നത്.
3: ശരി, ചോദ്യം എന്താണ് അമ്മയുടെ?
4: അവന് ഇനി ഇപ്പൊ സി എ എടുക്കാൻ എല്ലാരും പറയുന്നു. അപ്പൊ ഇനി അത് എങ്ങനെയാണ്?
3: മാത്സ് ടഫ് ആയിട്ട് നിങ്ങൾ സ്റ്റേറ്റ് സ്കൂളിലോട്ട് ആക്കിയിട്ട് മാത്സ് ഇല്ലാത്ത കോഴ്സിലോട്ട് കൊണ്ടുവന്ന് എന്തിനാ നമ്മള് സി എക്ക് പ്ലാൻ ചെയ്യണത്? അത് വേണ്ട. എന്തോരം കോഴ്സുകളുണ്ട്, കോമേഴ്സുകാർക്ക് പഠിക്കാവുന്ന നല്ല കോഴ്സുകളുണ്ട്. ഇന്റഗ്രേറ്റഡ് MBA പോയിക്കോളൂ. ഐ പി മാറ്റിന്റെ സൈറ്റിൽ പോവുക, കണ്ടുപിടിക്കുക, കുട്ടീനെ തയ്യാറാക്കുക, വളരെ എളുപ്പമാണ്. മാത്സിന് വലിയൊരു വെയിറ്റേജ് ഒന്നും വേണ്ട. സി യു സി എക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എഴുതുന്നതാണ്. ഈ മാത്സ് വീക്ക് ആകുമ്പോൾ നമുക്ക് പല മത്സര പരീക്ഷകളും ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് വരും.
4: ബുദ്ധിമുട്ടാണ്.
3: മാത്സ് വളരെ ഇന്റഗ്രൽ പാർട്ടാണ്. എല്ലായിടത്തും മാത്സ് ഉണ്ട്. ഈ ഐ പി മാറ്റിലും ഉണ്ട്, പക്ഷെ അത്ര കൂടുതൽ മാത്സ് ഇല്ല. കോമേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 22-24 മത്സര പരീക്ഷ എഴുതാം അടുത്ത ഡിഗ്രിക്ക് പഠിക്കാൻ. സി യു സിയും ഐ പി മാറ്റ് മാതിരി കുറെ എക്സാം എഴുതാം. അതിനൊക്കെ നമ്മളിപ്പോ 10th പ്ലസ് ടുവിനൊക്കെ മാത്സ് കുറഞ്ഞു, മാത്സ് പഠിച്ചില്ല പറഞ്ഞ് വിഷമിക്കേണ്ട. അതിനോട് കോച്ചിങ്ങിനായിരിക്കും, ഓൺലൈൻ കോച്ചിങ് ഉണ്ട്. എല്ലാ എക്സാംസും ഗൂഗിളിൽ പോയിട്ട് കൊമേഴ്സ് പ്ലസ് ടു സ്റ്റുഡൻസ് എൻട്രൻസസ് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് എടുത്തിട്ട് തയ്യാറാക്കി പോവാമാ.
2: എല്ലാവരും പറയും എന്റെ സാമ്പാർ അടിപൊളിയാണെന്ന്. എന്താ ഇതിന്റെ സീക്രട്ട് എന്നറിയോ? മായമില്ലാത്ത കായമായി.

0: ആയ ആർസിആർ കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
1: അപ്പോൾ നിങ്ങളും ആർസിആർ കായം തന്നെ ചോദിച്ചു വാങ്ങില്ലേ?
2: ആർസിആർ കായം, വിശ്വാസത്തിന്റെ നറുമണം.
3: ആർസിആർ കായം, എന്ത് പഠിക്കണം, എന്താകണം? പ്രായോജക ആർസിആർ കായം, വിശ്വാസത്തിന്റെ നറുമണം.
0: ആർസിആർ കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 25 സെക്കൻഡ്.
5: ആകാശവാണി FM വാർത്തകൾ.
4: കേരള സന്ദർശനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പ്രമുഖ വ്യവസായികളുമായും നിക്ഷേപകരുമായും മലപ്പുറം ചേലേമ്പ്രയിൽ കൂടിക്കാഴ്ച നടത്തി. കേരളവും മലേഷ്യയും തമ്മിലെ സാമ്പത്തിക വ്യവസായ നിക്ഷേപ മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുന്നതിന്റെ ഭാഗമായിരുന്നു കൂടിക്കാഴ്ച. 2000 രൂപ വരെ UPI ഇടപാടുകൾക്ക് യാതൊരുവിധ ചാർജുകളും ബാങ്കുകൾക്ക് ഈടാക്കാനാവില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ്. റൂപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2000 രൂപ വരെ പണമിടപാടുകൾക്ക് ചാർജുകൾ ബാധകമല്ല. സംസ്ഥാനത്ത് അടുത്ത മാസത്തോടെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി 50,000-ത്തിലധികം ഭൂമി തരംമാറ്റ അപേക്ഷകൾക്ക് പരിഹാരം കാണാനാകുമെന്ന് മന്ത്രി APA അനിൽകുമാർ. സമ്പൂർണ്ണ ഡിജിറ്റൈസേഷനാണ് റവന്യൂ വകുപ്പ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പ് സ്കൂളുകളിൽ നടപ്പാക്കുന്ന പൊൻചിറകുകൾ പദ്ധതിക്ക് ഇന്ന് തുടക്കം. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ മന്ത്രി ബിന്ദുകൃഷ്ണ കൊല്ലം പ്രാക്കുളം NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കും. ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് രൂപരേഖ തയ്യാറാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിങ് കേരളം വട്ടമേശ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. വെള്ളിയാഴ്ച വരെയാണ് സമ്മേളനം. PM പോഷൺ പദ്ധതിയുടെ സുതാര്യതയും കാര്യക്ഷമതയും വിലയിരുത്തുന്നതിന് സോഷ്യൽ ഓഡിറ്റിന് കോഴിക്കോട് ജില്ലയിൽ തുടക്കമായി. 4 ഉപജില്ലകളിലായി 24 വിദ്യാലയങ്ങളിലാണ് ആദ്യഘട്ട സോഷ്യൽ ഓഡിറ്റ് നടക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ PM റഹത് പദ്ധതി കണ്ണൂർ ജില്ലയിൽ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ട പരിശീലനം നൽകി. പരിശീലന പരിപാടി ജില്ലാ കളക്ടർ P Vishnuraj ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം.
5: ആകാശവാണി FM വാർത്തകൾ.
6: ശാസ്ത്രദീപ്തി. നമ്മുടെ ഭൂമി, ചില അടിസ്ഥാന വസ്തുതകൾ. കുട്ടികളുമായി സംവദിച്ചപ്പോൾ പലപ്പോഴായി അവർ ചോദിച്ച ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ശാസ്ത്രദീപ്തി തയ്യാറാക്കിയിരിക്കുന്നത്, ഒരു ചിൽഡ്രൻ സ്പെഷ്യൽ. നമ്മൾ ഭൂമിയിലാണ് നിൽക്കുന്നതെങ്കിലും മറുവശത്ത് നിൽക്കുന്ന ആളുകളും ജീവികളും മറ്റും താഴത്ത് വീഴാത്തത് എന്തുകൊണ്ടാണ്? ഭൂമി ഉരുണ്ടല്ലേ ഇരിക്കുന്നത്? അതെ, ന്യായമായ ചോദ്യങ്ങൾ. കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ഒരു പ്രത്യേക ശക്തിയാൽ ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുന്നു. അതാണ് ഗുരുത്വാകർഷണ ബലം എന്നറിയപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിഖ്യാത ശാസ്ത്രജ്ഞനായ സർ ഐസക് ന്യൂട്ടന്റെ കഥ പ്രസിദ്ധമാണല്ലോ. ആപ്പിൾ മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്ന അദ്ദേഹത്തിൻ്റെ തലയിൽ ആപ്പിൾ പതിച്ചപ്പോൾ ആ ആപ്പിൾ എന്തുകൊണ്ട് മുകളിലേക്ക് പോവാതെ നിലത്തേക്ക് പതിച്ചു എന്ന ചിന്തയാണ് ഗുരുത്വാകർഷണ സിദ്ധാന്തത്തിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് എന്നാണത്. ആപ്പിൾ തലയിൽ വീണില്ല എന്നും അതൊരു കെട്ടുകഥയാണ് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഗുരുത്വാകർഷണത്തെ വിശദീകരിക്കുവാൻ ഇത്രയും നല്ലൊരു ഉദാഹരണം മറ്റൊന്നില്ല. അതുകൊണ്ട് നമ്മുടെ താഴെ എന്ന് നമുക്ക് തോന്നുന്നത് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദിശയാണ് എന്നറിയുക. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആഫ്രിക്കയിലും അന്റാർട്ടിക്കയിലും യൂറോപ്പിലും എന്നല്ല, ഭൂമിയുടെ ഏത് കോണിൽ നിന്നാലും താഴെ എന്നത് അവരുടെ കാൽ ചുവട്ടിലുള്ള ഭൂമിയുടെ കേന്ദ്രം എന്നാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് മറുതലയ്ക്കിലുള്ളവർ താഴെ വീണു പോകുന്ന ഭയം വേണ്ടേ വേണ്ട. ഇനി അടുത്ത ചോദ്യം. 24 മണിക്കൂർ കൊണ്ട് ഒറ്റക്കറക്കം പൂർത്തിയാക്കുന്ന ഭൂമി എന്തു വേഗത്തിലാണ് കറങ്ങുന്നത്? ഒരു മണിക്കൂറിലെ മൈലേജ് ഏകദേശം 1670 കിലോമീറ്റർ. നമ്മൾ തലകറങ്ങി താഴെ വീണില്ലേ? കൊച്ചുനാളിൽ ടീച്ചർ പറഞ്ഞു തന്ന ബസ്സിൻ്റെയും ട്രെയിനിൻ്റെയും ഉദാഹരണം.

0: ആണെന്ന് ഓർക്കുന്നില്ലേ? സ്ഥിരവേഗത്തിലാണ് ബസ്സോ ട്രെയിനോ സഞ്ചരിക്കുക എങ്കിൽ പോലും, 100 കിലോമീറ്ററിലോ അതിലധികമോ ആണ് വേഗത എങ്കിൽ പോലും നാം അത് അറിയാതെ പോകുന്നു. അതുപോലെ ഭൂമിയുടെ അതേ വേഗതയിൽ എല്ലാം ഭൂമിയോടൊപ്പം കറങ്ങുന്നതുകൊണ്ട് നാം ആ വേഗത അറിയുന്നേയില്ല. നമ്മുടെ ഭവനവും വിദ്യാലയവും വായുമണ്ഡലവും കടലും പുഴയും എല്ലാമെല്ലാം നമ്മോടൊപ്പം സഞ്ചാരം തന്നെ. നമ്മുടെ സൗരയൂഥത്തിൽ സൂര്യനെ വലം വയ്ക്കുന്ന മറ്റ് 7 ഗ്രഹങ്ങൾ കൂടിയുണ്ടെങ്കിലും ഇവിടെ മാത്രം ജീവൻ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അഥവാ മറ്റെവിടെയെങ്കിലും ജീവനോ ജീവികളോ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ടോ? അടുത്ത ചോദ്യം. ഇനിയും കൊച്ചു ക്ലാസ്സിലെ ഒരു ഉദാഹരണം. ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ കത്തുവാനുള്ള ഓക്സിജൻ കൃത്യമായ അളവിലാണെങ്കിലാണ് അത് കത്തുന്നത്. ഒരു ഗ്ലാസ് കൊണ്ട് അതിനെ മൂടിയാലോ? ഓക്സിജൻ കിട്ടില്ല. ഇനി ശക്തിയായി ഊതിയാലോ? അളവ് കൂടും. രണ്ടാണെങ്കിലും കെട്ടുപോകും. അതുപോലെ പ്രപഞ്ചനാഥനായ സൂര്യനും ഭൂമിയും തമ്മിലുള്ള പ്രത്യേക അകലം വായുമണ്ഡല രൂപീകരണത്തിനും ജലത്തിൻ്റെ സാന്നിധ്യത്തിനും ജീവിക്കാൻ ഉതകിയ താപനിലയ്ക്കുമൊക്കെ നിദാനമാണ്. 400 കോടി വർഷങ്ങൾക്ക് മുൻപ് ജലത്തിൽ ഏകകോശ ജീവികൾ രൂപീകൃതമായി ഇന്ന് മനുഷ്യനിലേക്ക് വിവിധ പരിണാമദിശകളിലൂടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി അന്യഗ്രഹങ്ങളിൽ ജീവനുണ്ടോ എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ ചില ശാസ്ത്രജ്ഞർ സാധ്യതകൾ തള്ളിക്കളയുന്നുമില്ല. നിരീക്ഷണ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ മംഗൾയാനും ചന്ദ്രയാനുമെല്ലാം ഇവിടങ്ങളിലെയൊക്കെ ജലസാന്നിധ്യം, അന്തരീക്ഷം, ജീവസാന്നിധ്യം ഇവയൊക്കെക്കുറിച്ച് കൂടുതൽ അറിവ് നേടുന്നത് തന്നെയാണല്ലോ. നമുക്ക് കാത്തിരിക്കാം പുതിയ നിഗമനങ്ങൾക്കായി.
1: ഈ വിവരങ്ങൾ നൽകിയത് എസ് സുധീഷ് ഷേനായ്. ശാസ്ത്രദീപ്തി.
2: FM ഡയറി തുടരുന്നു.
3: AIHMS ഹോമിയോപ്പതി ആരോഗ്യ ജീവിതം.
4: ഹോമിയോപ്പതി ശീഘ്രമായി തന്നിരുന്നു ആരോഗ്യ ജീവിതം. സൗമ്യ സാന്ത്വന സ്പർശമായി നൽകിരുന്നു സുഖാമൃതം.
3: AIHMS ഹോമിയോപ്പതി ആരോഗ്യ ജീവിതം.
5: ഈ പരിപാടിയുടെ പ്രായോജകർ AIHMS ഹോമിയോപ്പതി.
6: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്. ലോകോത്തര നിലവാരമുള്ള ഡോക്ടർമാർ, കൃത്യമായ ചികിത്സാരീതികൾ, ജർമ്മൻ നിർമ്മിത മരുന്നുകൾ, 15-ലേറെ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ കേരളത്തിലെ എല്ലാ പ്രമുഖ നഗരങ്ങളിലും. എയിംസ് ഹോമിയോപ്പതി, 3rd Cross Road, സ്ട്രീറ്റ് ബി, പനമ്പിള്ളി നഗർ, മാവേലിപുരം, കാക്കനാട്, സീമാസിന് സമീപം, ആലുവ. ഫോൺ 9349374747.
1: AIHMS ഹോമിയോപ്പതിയിലേക്ക് സ്വാഗതം.
7: ഇന്ന് ഈ പരിപാടിയിൽ ബ്രോങ്കൈറ്റിസിന് ഹോമിയോപ്പതി ചികിത്സ, ഇതേക്കുറിച്ച് AIHMS ഹോമിയോപ്പതി അലർജി ക്ലിനിക്കിലെ ഡോക്ടർ സന്ദീപ് കെ ജോസുമായി അഭിമുഖം.
8: ശ്വാസകോശ രോഗങ്ങൾ പലപ്പോഴും വളരെ ചെറിയ ലക്ഷണങ്ങളോടെ, അതായത് ചിലപ്പോൾ ചെറിയൊരു തുമ്മലായിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു ശ്വാസ തടസ്സമായിട്ടോ ഒക്കെയാണ് തുടങ്ങുന്നത്. പലപ്പോഴും ഈ അസുഖങ്ങളെ വേണ്ട രീതിയിൽ നമ്മൾ പരിഗണിക്കാതിരിക്കുന്നത് കൊണ്ടാണ് വളരെ ഗുരുതരമായ പല പ്രശ്നങ്ങളായിട്ട് മാറുന്നതും ശ്വാസം മുട്ടൽ പോലുള്ള അവസ്ഥകളും അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ശ്വാസകോശ രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അസുഖമായ ബ്രോങ്കൈറ്റിസ്, അതായത് ഒരു നീർക്കെട്ടാണെന്ന് നമുക്ക് പറയാം, ഇൻഫ്ലമേഷൻ എന്നുള്ളൊരവസ്ഥ, ശ്വാസകോശത്തിനുണ്ടാകുന്ന ആ നീർക്കെട്ട് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, എന്താണ് അതിന് കാരണം, എങ്ങനെ അത് തുടങ്ങുന്നു, ആരിലൊക്കെ കാണാം, അതിന് എന്താണ് ഹോമിയോ നൽകുന്ന പ്രതിവിധി, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ പരിപാടിയിലൂടെ ശ്രോതാക്കളിലെത്തിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ എന്താണ്, എങ്ങനെയാണ്, എവിടെയാണ് അതിൻ്റെ അസുഖത്തിൻ്റെ ആ സ്ഥാനം?
9: ബ്രോങ്കൈറ്റിസിന്റെ രോഗിയെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷണം ഒരു ചുമ ആണെങ്കിലും അത് എവിടെയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പം, നമ്മളുടെ ഈ മൂക്കിൽ കൂടെ എടുക്കുന്ന ശ്വാസം, ആ ശ്വാസനാളം ചെന്നിട്ട് നമ്മുടെ നെഞ്ചിന്റെ മേൽഭാഗത്ത്, അതായത് നമ്മുടെ തൊണ്ടക്കുഴിയുടെ ഒരല്പം താഴെയായിട്ട് രണ്ടു വശത്തുള്ള ശ്വാസകോശങ്ങളിലേക്ക് ചെല്ലാൻ വേണ്ടി ഈ ട്യൂബ് രണ്ടായിട്ട് തിരിയും,
8: വഴിവിരിയുന്നു.
9: അവിടെ വരെ ട്രിക്കാന്ന് പറയും.
8: അതിനുശേഷം
9: ശ്വാസനാളം എന്ന് പറയുന്നത്, അതിനുശേഷമുള്ള രണ്ട് വശത്തേക്കുള്ള രണ്ട് ട്യൂബായിട്ട് തിരിഞ്ഞ് അത് വീണ്ടും ശിഖരങ്ങളായിട്ടുള്ള ട്യൂബുകളിലേക്ക് തിരിഞ്ഞ് പിന്നെ വളരെ നേർന്ന ട്യൂബുകളായിട്ട് തിരിഞ്ഞ് അങ്ങനെ അങ്ങനെ തിരിഞ്ഞാണ് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് നമ്മൾ ശ്വസിക്കുന്ന വായു ചെല്ലുന്നത്. അപ്പോൾ ഈ രണ്ടായിട്ട് തിരിയുന്ന ഭാഗം തൊട്ടുള്ള ഭാഗത്തിനാണ് ബ്രോങ്കസ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ശിഖരങ്ങൾക്കും ബ്രോങ്ക എന്ന് പറയും. നേരിയ ട്യൂബിന് ബ്രോങ്കിയോൾസും എന്ന് പറയും. അപ്പോൾ ഈ ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത് ഒരു നീരുവീഴ്ചയാണ്. അത് ഇതിൻ്റെ ഒരു നമ്മൾ വായിലിൻ്റെ ഉള്ളിൽ കാണുന്ന തൊലി ഒരു ലൈനിങ് പോലെ ഈ ട്യൂബുകളിനകത്തും ഒരു ലൈനിങ് ഉണ്ട്. ആ ലൈനിങ്ങിന്റെ നീതിവീഴ്ചയാണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്.
8: അപ്പൊ ഈ നേർത്ത ഒരു സ്ഥലം അതിനകത്തുള്ള ഒരു ലെയർ ഉണ്ട് അല്ലെ, അതിലാണ് ഈ നീര് വീഴുന്നത് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ നീർവീഴ്ച ഉണ്ടാകാനുള്ള കാരണം എന്താണ്? എന്തെങ്കിലും അണുബാധയാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും മാറ്റങ്ങളാണോ?
9: അതിലേക്ക് നമ്മൾ പോകുമ്പം

0: ഈ ബ്രോങ്കൈറ്റിസിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന് അക്യൂട്ട്, രണ്ട് ക്രോണിക്. അപ്പം അക്യൂട്ട് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരാൾക്ക് പെട്ടെന്ന് ഒരു ചുമയുണ്ടായി, അപ്പം അത് പലപ്പോഴും ഉണ്ടാവുന്നത് അതിനോടൊപ്പം ആദ്യം അയാൾക്ക് എന്തെങ്കിലും ഒരു വൈറസ് ഇൻഫെക്ഷൻ പോലെ തുടങ്ങും. നമുക്ക് സാധാരണ ചെറിയൊരു പനി ഉണ്ടായിരിക്കാം, ജലദോഷം ഉണ്ടായിരിക്കാം, പക്ഷേ പനിയും ജലദോഷമൊക്കെ ഒരു 3-4-5 ദിവസം കൊണ്ട് ഒതുങ്ങിയിട്ട് പിന്നെ അത് ചുമയിലേക്ക് നീങ്ങും. അപ്പോൾ ഇതിനാണ് അക്യൂട്ട് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ നീരുവീഴ്ചയ്ക്ക് കാരണം ആ വൈറസ് ആണ്, പെട്ടെന്നുണ്ടായതാണ് ആ വൈറസ് ആണ്. ഇങ്ങനെയുള്ള ഒരു ചുമ അതിന് അക്യൂട്ട് ബ്രോങ്കൈറ്റിസ് എന്ന് പറയും. ഇനി ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത് നമ്മളത് എപ്പോഴാന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഒരു രോഗി നമ്മളുടെ ചുമയായിട്ട് വരുമ്പം അയാളുടെ ഈ ചുമയുടെ ചരിത്രം എടുക്കുമ്പം കഴിഞ്ഞ 2 കൊല്ലത്തിനുള്ളിൽ അയാൾക്ക് ഒരു 3 മാസമായിട്ട് അല്ലെങ്കിൽ 3 മാസം തുടർച്ചയായിട്ടോ അല്ലെങ്കിൽ ഇടവിട്ടായിട്ടോ ചുമയുണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ക്രോണിക് ബ്രോങ്കൈറ്റിസ് ആയിട്ട് ചിന്തിക്കും, അതിനെക്കുറിച്ച് ചിന്തിക്കും, അതിന് വേണ്ട ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തിട്ട് സ്ഥിരീകരിക്കും. അപ്പോൾ ഈ ക്രോണിക് ബ്രോങ്കൈറ്റിസിന്റെ കാരണങ്ങൾ വേറെയാണ്. അപ്പൊ അതിന് സ്മോക്കേഴ്സിൽ ഇത് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്, പുകവലിക്കാരിൽ ഇത് കൂടുതൽ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ഇപ്പം വീട്ടില് പിതാവ് പുകവലിക്കുന്നുണ്ട്, ഇപ്പം ഈ പുക മറ്റ് കുട്ടികൾ അല്ലെങ്കിൽ ഭാര്യ ഇത് ശ്വസിക്കുന്നുണ്ട്, അവർക്കും വരാം.
1: വീട്ടിനകത്ത് നിന്ന് പുക വലിക്കുമ്പോൾ അത് വീട്ടിൽ താമസിക്കുന്ന മിക്കവർക്കും ഇത് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയാം. പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്,
0: പാസീവ് സ്മോക്കിംഗ്
1: സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ്,
0: സെക്കൻഡ് ഹാൻഡ്, അതെ, ഇതും അതും ഇതിന് ഒരു ട്രിഗറിംഗ് ഫാക്ടറാണ്, പ്രേരണ. അതിന് കാരണത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കുറെ കൂടെ ഡീപ്പിലായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അത് അങ്ങനെയാണ് നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നത്, അക്യൂട്ട് ബ്രോങ്കൈറ്റിസും ക്രോണിക് ബ്രോങ്കൈറ്റിസും ആയിട്ട് തരംതിരിച്ചിട്ടാണ് നമ്മൾ മുമ്പോട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്.
1: താങ്കൾ പറഞ്ഞ ഈ പുകവലി മാത്രം അല്ലാതെ നമ്മുടെ റോഡിലും ഒക്കെ ഉള്ള വാഹനങ്ങളിൽ നിന്ന് പുക, അല്ലെങ്കിൽ ഫാക്ടറികളിലും മറ്റും അങ്ങനെ ചൂളകളിലൊക്കെ ജോലി ചെയ്യുന്നവരിൽ അടുപ്പ്, ഇപ്പൊ നമ്മളെ നാട്ടിലില്ല വിറകടുപ്പൊക്കെ വളരെ കുറവാണ്, വിറകടുപ്പ് പോലെയുള്ള അങ്ങനെയുള്ള പുകകള്, അത് അങ്ങനെയുള്ള മലിനീകരണം കൊണ്ടും ഇത് ഉണ്ടായിക്കൂടെ ഈ ബ്രോങ്കൈറ്റിസ്?
0: അതൊക്കെ ഇതിന് ഒരുപക്ഷെ ഒരു ഘടകമായിരിക്കാം, പക്ഷെ അതിലേക്ക് നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇപ്പം പുക വലിക്കുന്ന എല്ലാവർക്കും വരില്ല. അപ്പോൾ ഇതിന് അടിസ്ഥാന പുസ്തകങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാതലായ ഒരു കീ വേർഡ് ഉണ്ട്, ജനറ്റിക്കലി ഡിസ്പോസ്ഡ്. ഈ ക്രോണിക് ബ്രോങ്കൈറ്റിസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചായവുള്ളവർക്കാണ് ഈ ഘടകങ്ങളൊക്കെ കാരണമായി മാറും. അപ്പം മറ്റേത് എന്ന് പറയുന്ന ഒരു പ്രേരണ ഘടകവും അടിസ്ഥാന കാരണം ഈ ചായവാണ്,
1: ജനിതകമായിട്ടുള്ള അവരുടെ ആ ശ്വാസകോശത്തിന്റെ അല്ലെങ്കിൽ ബ്രോങ്കയുടെ ഒരു പ്രത്യേകത, അതാണ് അതിന്റെ കാരണം.
0: ആ വ്യക്തിക്കുള്ള ഈ ഇത് വരാനുള്ള ഒരു ചായമുണ്ട്, ഒരു ജനറ്റിക് പ്രീഡിസ്പോസിഷൻ, അതാണ് ക്രോണിക് ബ്രോങ്കൈറ്റിസിന്റെ അടിസ്ഥാന കാരണം.
1: അപ്പൊ ഈ ക്രോണിക് ബ്രോങ്കൈറ്റിസ് പാരമ്പര്യമായിട്ടുണ്ടാകാമെന്നുള്ള ഒരു സൂചനയാണോ ഇത് പറയുന്നത്?
0: അതിനകത്ത് അത് ഒരു ഘടകമാണ്, പക്ഷെ എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല,
1: പാരമ്പര്യമായിട്ടും
0: വരാം.
1: ഇങ്ങനെ ഒരു നീർക്കെട്ടുണ്ടാകുമ്പോൾ ഇതിൽ എന്താണ് ഒരു നമുക്ക് തടസ്സം ആയിട്ട് വരുന്നത്? ലക്ഷണം ചുമയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം. അപ്പോ അനുബന്ധമായിട്ട് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൂടി ഉണ്ടാകുമോ, അല്ലെങ്കിൽ ശ്വാസകോശത്തിന്റെ എന്തെങ്കിലും പോരായ്മകളും ഇതിലൊരു ഘടകമായിട്ട് വരാറുണ്ടോ?
0: നമ്മൾ അക്യൂട്ട് ബ്രോങ്കൈറ്റിസിലേക്ക് പോകുമ്പം അതിലേക്ക് ഈ ചുമയുടെ കൂടെ ചിലപ്പം ഒരു ചെറിയ നെഞ്ചിൽ പിടുത്തം അല്ലെങ്കിൽ ഒരു വേദന ഒക്കെ തോന്നാം. അതിനെ സംബന്ധിച്ച് പറയുമ്പം അത് നമ്മളിപ്പോ ഒന്നും ചെയ്തില്ലെങ്കിൽ, ഒരു ചികിത്സയും എടുത്തില്ലെങ്കിൽ, ഇത് സാധാരണ രീതിയിൽ 2-3 ആഴ്ച കൊണ്ട് ചുമ മാറിക്കും. അപ്പം അക്യൂട്ട് ബ്രോങ്കൈറ്റിസ് അത്യാവശ്യ ആരോഗ്യമുള്ള ഒരാളാണെങ്കിൽ ആ തനിയെ മാറി പോകാവുന്നൊരു അസുഖമാണ്, ട്രീറ്റ്മെന്റ് എടുത്താൽ നേരത്തെ മാറും.
1: അതായത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൊണ്ട് തന്നെ അത് മാറാം.
0: അക്യൂട്ട് ബ്രോങ്കൈറ്റിസ്, ക്രോണിക് ബ്രോങ്കൈറ്റിസിലേക്ക് വരുമ്പം ആദ്യകാലത്ത് ഇതിന്റെ തുടക്കത്തിലൊക്കെ ചുമ ഇതിനകത്തുള്ള വ്യത്യാസം, അക്യൂട്ട് ബ്രോങ്കൈറ്റിസിൽ കഫം ഉണ്ടാകാനുള്ള സാധ്യത കുറയായിരിക്കും, മിക്കവാറും കുത്തി കുത്തിയ ചുമയായിരിക്കും, കഫമില്ലാത്ത തരം ചുമയായിരിക്കും. ക്രോണിക് ബ്രോങ്കൈറ്റിസിലേക്ക് വരുമ്പോൾ മിക്കവാറും കഫമുള്ള ചുമയായിരിക്കും, അതിനോടൊപ്പം നെഞ്ചിൽ പിടുത്തം, ചെറിയ ശ്വാസ തടസ്സം പോലെയൊക്കെ വരാം. അപ്പൊ ഇനീഷ്യലി തുടക്കത്തിൽ ഈ ചുമയായിരിക്കും, ചിലപ്പോൾ ക്ഷീണം ഉണ്ടാവും, കഫമുള്ള ചുമയായിരിക്കും, അതിങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, ആഴ്ചകളോളം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചുമയായിരിക്കും. ഇത് അതിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുമ്പം നമുക്ക് ഈ ശ്വാസ തടസ്സം വരാം. അപ്പോൾ അവിടെ നമ്മൾ ലങ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനക്ഷമത മനസ്സിലാക്കാനുള്ള ടെസ്റ്റുകളുണ്ട്, സ്പൈറോമെട്രി പോലുള്ള ടെസ്റ്റുകളുണ്ട്. അത് ചെയ്യുമ്പം ഈ ലങ് കപ്പാസിറ്റിയിൽ കുറവുള്ളതായിട്ട് നമുക്ക് ആ ടെസ്റ്റുകളിൽ നമുക്ക് കിട്ടും. അങ്ങനെയുള്ള കേസുകൾ നമ്മൾ ഇപ്പം ഇത് ഈ ക്രോണിക് ബ്രോങ്കൈറ്റിസ് മുമ്പോട്ട് പോയാൽ ഈ നീർക്കെട്ടിൽ നിന്ന് കൂടുതലായിട്ട് ചെന്ന് ഈ ശ്വാസകോശത്തിന്റെ ബ്രോങ്കസിന്റെ ഘടനയിൽ തകരാറുകൾ വരാം, ഡിഫക്റ്റ് ഡാമേജ് ഒക്കെ വരാം. അപ്പം അത് പ്രോഗ്രസ് ആയ ആ സ്റ്റേജിലൊക്കെ എത്തുമ്പോൾ നമ്മൾ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ആ കാറ്റഗറിയിലും ഇത് പെടും,
1: സിഒപിഡി.
0: അപ്പം പലപ്പോഴും ക്രോണിക് ബ്രോങ്കൈറ്റിസ് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ സിഒപിഡി ആയിട്ടായിരിക്കും മനസ്സിലാക്കുന്നത്, പക്ഷെ അത് 2 സ്റ്റേജ് ആണത്. ആദ്യത്തെ സ്റ്റേജിൽ പലപ്പോഴും നമ്മൾ ക്രോണിക് ബ്രോങ്കൈറ്റിസിന്റെ തുടക്കത്തിൽ നമ്മൾ പലപ്പോഴും ഈ ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ തടസ്സത്തിന്റെ ലക്ഷണങ്ങൾ, സിഒപിഡിയുടെ ലക്ഷണങ്ങൾ ചിലപ്പോൾ കാണാറില്ല. ഇപ്പൊ ശ്വാസ തടസ്സം വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒന്ന് ഈ ബ്രോങ്കസിന് ഡാമേജ് വരുന്നത് കൊണ്ടും, പിന്നെ ബ്രോങ്കസിന്റെ ഉള്ളിൽ കഫം കെട്ടിക്കിടക്കും, അപ്പം ശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. അപ്പോൾ

0: വരുമ്പോൾ ഈ ശ്വാസം തടസ്സം വരും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേജുകളിൽ നമ്മൾ ആവശ്യമെങ്കിൽ സി ടി സ്കാൻ വരെ നമ്മൾ ശുപാർശ ചെയ്യും, ഇത് ഡാമേജ് ഒക്കെ ഉണ്ടോ എന്നതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി. കാരണം ഇതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ എംഫൈസീമ എന്നുള്ള സ്റ്റേജിലേക്ക് പോകും. എന്ന് വെച്ചാൽ ഈ നേർന്ന ട്യൂബുകൾ ചെന്ന് ചെന്ന് അവസാനം ആൽവിയോളെ, അതായത് ചെറിയ ചെറിയ കൊമളകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ബലൂണുകൾ പോലെയുള്ള ഒരു ഘടനയിലേക്ക് എത്തണം. അപ്പോൾ ആ ഈ ബലൂൺ പോലുള്ള ഘടനയിലാണ് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ നമ്മുടെ ബ്ലഡിലേക്ക് കൈമാറുന്നത് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് നടക്കുന്നത്
1: ആൽവിയോള വഴി.
0: ആൽവിയോളെ അപ്പം ആൽവിയോളയിലെ ഡാമേജ് വരുമ്പോൾ അത് എംഫൈസീമ എന്നുള്ള രോഗത്തിലേക്ക് കലാശിക്കും.
1: അതായത് ഓക്സിജൻ കൈമാറ്റപ്പെടുന്നത് തടസ്സപ്പെടുന്ന ഒരു അവസ്ഥ
0: തടസ്സം. കാരണം ഈ പല കൊമളകൾ പൊട്ടി പൊട്ടി ഒന്നായാൽ അതിൻ്റെ മൊത്തത്തിലുള്ള സർഫസ് ഏരിയ കുറയും. അപ്പം നമുക്ക് ഓക്സിജൻ എക്സ്ചേഞ്ച് നടക്കാനുള്ള മൊത്തമുള്ള ഒരു ഏരിയ കുറയും. അതാണ് എംഫൈസീമയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട മാറ്റം. അപ്പം നമ്മുടെ ഓക്സിജൻ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റിയൊക്കെ കാര്യമായ തകരാറിലേക്ക് വരും.
1: ഗുരുതരമായ ഒരു അവസ്ഥയാണ് ഈ ക്രോണിക് ബ്രോങ്കൈറ്റിസിൽ ഇങ്ങനെയൊക്കെ വരും സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നത്.
0: അതെ. അപ്പം നമ്മൾ ക്രോണിക് ബ്രോങ്കൈറ്റിസിൻ്റെ പല മുഖങ്ങളാണ് നമ്മൾ കണ്ടത്. ഒരൊന്ന് തുടങ്ങിയിട്ട് എവിടം വരെ എത്താം എന്ന് നമ്മൾ ഇപ്പോൾ കാണുകയാണുണ്ടായി.
1: ഡോക്ടർ പറഞ്ഞു ജനിതകമായിട്ടുള്ള ഒരു കാരണമാണ് ഇതിന് ഒരു പ്രധാനമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് പ്രായം മുതൽ ഇത് വരാം? കൊച്ചു കുട്ടികൾ മുതൽ ഇത് കാണാമോ?
0: ചെറിയ പ്രായം തൊട്ട് വരാം. കൊച്ചുകുട്ടികൾ, നമ്മൾ തീരെ ചെറിയ കുട്ടികളല്ലെങ്കിലും നമ്മൾ ക്രോണിക് ആസ്തമാറ്റിക് ബ്രോങ്കൈറ്റിസ് ഒക്കെ നമ്മൾ പലപ്പോൾ ഒരു 3 വയസ്സ് തൊട്ടൊക്കെ പലപ്പോഴും ഇത് കാണാം. ക്രോണിക് ബ്രോങ്കൈറ്റിസിൻ്റെ മറ്റു ഒരു പ്രസന്റേഷനാണ് ക്രോണിക് ആസ്തമാറ്റിക് ബ്രോങ്കൈറ്റിസ്. അവിടെ നമ്മൾ ആസ്മ പോലെയുള്ള പ്രശ്നങ്ങളും
1: വലിവിൻ്റെ
0: പ്രശ്നങ്ങളും കാണും. അപ്പം പിന്നെ നമ്മൾ കാണുന്ന കൂടുതൽ സ്ത്രീകൾക്ക് ഇത് വരാൻ കൂടുതൽ ചായ്വുള്ളതായിട്ട് കാണുന്നുണ്ട്. ഏത് പ്രായത്തിലും ഈ ബ്രോങ്കൈറ്റിസ് വരാം.
1: അപ്പോൾ ഇത് ഗുരുതരമാവാൻ വർഷങ്ങൾ എടുക്കും ചിലപ്പോൾ ചിലവരിൽ, അല്ലേ? അങ്ങനെയും സംഭവിക്കാം അല്ലേ? അവരുടെ സാഹചര്യങ്ങളും അവരുടെ ശ്വാസകോശത്തിൻ്റെ അവസ്ഥയും ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം കൂടെ ചേർത്ത് പറയുമ്പോൾ
0: ഇത് ഗുരുതരമാകുമോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം അവിടെ ജനിതമായ ആ ചായ്വാണ്.
1: അപ്പോൾ ജനിതക ഘടന അനുസരിച്ചുള്ള എത്രത്തോളം ദോഷമുണ്ട് നമ്മുടെ ശ്വാസകോശത്തിന്, അതിനനുസരിച്ചാണ് നമുക്ക് ഇത് പെട്ടെന്ന് ഗുരുതരമാവോ അല്ലെങ്കിൽ കുറേ സമയം എടുക്കുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നത്
0: അല്ലേ?
1: അപ്പോൾ ഇത് നമുക്ക് ക്രോണിക്കാണോ അല്ലെങ്കിൽ അക്യൂട്ടാണോ എന്നുള്ളത്? ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞു അക്യൂട്ട് ആകുമ്പോൾ പെട്ടെന്ന് ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു 3 ആഴ്ചകൾക്കുള്ളിൽ തന്നെ നമുക്ക് ചുമ മാറും. ഇതാ മറ്റേതാണെങ്കിൽ ഒരു വർഷത്തിൽ നോക്കുകയാണെങ്കിൽ കുറേ പ്രാവശ്യം നമുക്ക് വന്നിട്ടുണ്ടാവാം. അത് പലപ്പോഴായിട്ട് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു ചുമയായിട്ട് നിൽക്കുന്നുണ്ടാവും. കഫം കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾക്ക് തുടക്കത്തിൽ ഇത് അറിയാൻ പറ്റില്ലല്ലോ പെട്ടെന്ന്. അപ്പോൾ തുടക്കത്തിൽ ഇത് മനസ്സിലാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ലക്ഷണങ്ങളാണോ അതോ നമ്മൾ പാരമ്പര്യ ഘടകങ്ങളോ അല്ലെങ്കിൽ ജനിതക ഘടകങ്ങളോ കൂടെ പരിശോധിച്ചാണോ തീരുമാനിക്കുന്നത്?
0: ഇതിനകത്ത് നമ്മൾ രോഗനിഗമനത്തിലേക്ക് സഹായിക്കുന്നത് കൂടുതലും ഇതിൻ്റെ ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ട്. അപ്പം നമ്മൾ വിട്ടുമാറാത്ത ചുമ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ അക്യൂട്ട് ബ്രോങ്കൈറ്റിസിൻ്റെ ചുമ ചിലപ്പോൾ ശക്തമായ ചുമയായിരിക്കും.
1: ചുമയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത, ഇപ്പോൾ രാത്രി ചുമയ്ക്കുക, കിടക്കുമ്പോൾ ചുമയ്ക്കുക, അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ?
0: അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത ചുമ, ക്രോണിക് ബ്രോങ്കൈറ്റിസ് ഒരാഴ്ചയിലെടുത്ത മിക്ക ദിവസവും ചുമയുണ്ടാവും. ചിലപ്പോൾ 1-2 ദിവസം ചുമയുണ്ടാവില്ല, പക്ഷെ മിക്ക ദിവസവും ചുമയുണ്ടാവും. അത് ചിലപ്പം 3-4, 2-3 ആഴ്ച അടുപ്പിച്ച് നിൽക്കുക, അല്ലെങ്കിൽ ചിലപ്പം 1 മാസം, 1.5 മാസം, 2 മാസം നിൽക്കാം.
1: ഇടയ്ക്ക് ഒരു ഇടവേള ഉണ്ടാവും,
0: പിന്നെ ചിലപ്പോൾ ഗ്യാപ്പ് വരും, പിന്നെ ചിലപ്പോൾ അടുത്ത കൊല്ലം വീണ്ടും വരും. അപ്പോൾ നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പം കഴിഞ്ഞ കൊല്ലം എനിക്കൊരു 1.5 മാസം, 2 മാസം ഉണ്ടായിരുന്നു, പിന്നെ അതെങ്ങനെയോ മാറിപ്പോയി, എന്തോ മരുന്നെടുത്തു, ഇതിപ്പോൾ ഈ കൊല്ലം വീണ്ടും ഇപ്പം ഒരു മാസം കഴിഞ്ഞൊരു മാസമായിട്ട് ചുമയുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഇദ്ദേഹത്തിന് ഏതാണ്ട് 3 മാസത്തിനോ അല്ലെങ്കിൽ മേലെയോ ഇതുപോലെ വിട്ടുമാറാത്ത ചുമ എന്ന് കാണുമ്പോൾ നമ്മളത് ക്രോണിക് ബ്രോങ്കൈറ്റിസ് നമ്മൾ പെട്ടെന്നുള്ള അത് പെട്ടെന്ന് നമ്മൾ സംശയിക്കും, ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട്. പിന്നെ നമ്മൾ കൂടുതൽ ചോദിക്കും, ഇപ്പോൾ കഫം വരുന്നുണ്ടോ, കഫമുള്ള ചുമയാണോ, വേറെന്തൊക്കെയാണ് ലക്ഷണങ്ങളുള്ളത്, അപ്പം നെഞ്ചിനകത്ത് പിടുത്തം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ അതിനുള്ള നമ്മൾ ടെസ്റ്റ് എടുക്കും. പിന്നെ നമ്മൾ സംശയം തോന്നുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് നേരത്തെ അപേക്ഷിച്ച് ഇപ്പോൾ സ്റ്റെപ്പ് കയറുമ്പോഴോ അല്ലെങ്കിൽ നടക്കുമ്പോഴോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ, സാധാരണ പോലെ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതായത് ശാരീരികമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പം നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ആ വ്യക്തി പറയുകയാണെങ്കിൽ നമ്മൾ സ്പൈറോമെട്രി സജസ്റ്റ് ചെയ്യും. അല്ലെങ്കിലും കൂടുതലും ഇതിൻ്റെ നിഗമനത്തിലേക്ക് എത്തുന്ന ഈ ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെങ്ങനെ എങ്ങനെ വരുന്നു, അതിൻ്റെ സ്വഭാവങ്ങൾ എങ്ങനെയാണ്, അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ കൂടുതലും ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്.
1: ചെറുപ്പത്തിൽ, അതായത് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ മുതൽ ഈ ആസ്മ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ആസ്മ ശരിയായ രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ ഇങ്ങനെ ബ്രോങ്കൈറ്റിസ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ടോ?
0: ആസ്മ ശരിയായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ ബ്രോങ്കൈറ്റിസ് അല്ല, ആസ്മ ശരിയായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ എംഫൈസീമാറ്റിസ് ചേഞ്ചസ്, കാരണം വലിയ കുളക്കാൻ വലിയ നിന്ന് അവരുടെ ഈ ബ്രോങ്കസിനൊക്കെ ഡാമേജ് വരാം, ശ്വാസം മുട്ടുള്ള വലുതായിട്ട് ആൽവിയോളയ്ക്കൊക്കെ ഡാമേജ് വരാം.
1: അങ്ങനെ വരുന്ന പ്രശ്നമായിട്ടാണ് ഇത് വരുന്നത്. അല്ലെ, ഇനി നമുക്ക് ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൽ ഹോമിയോയുടെ സമീപനം?
0: ഹോമിയോ ചികിത്സയിൽ കഴിഞ്ഞ 20 കൊല്ലം കൊണ്ട് ഗണ്യമായ കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നു. അത് ബോംബെയിലുള്ള ഡോക്ടർ പ്രഫുൾ വിജയക്കറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഇങ്ങനത്തെ രോഗങ്ങളെക്കുറിച്ച് പഠിക്കുകയും

0: അതിലേക്കുള്ള ഹോമിയോപ്പതിയുടെ ഇന്റർവെൻഷൻ കുറെ കൂടെ ഇടപെടൽ കുറെ കൂടെ കൃത്യതയുള്ളതും ആ രീതിയിൽ കണ്ടുവാൻ അഡ്വാൻസസ് പുരോഗതി വരുത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ബ്രോങ്കൈറ്റിസ് എടുക്കുമ്പോൾ ഇത് അക്യൂട്ട് ആണോ ക്രോണിക് ആണോ എന്ന് ആദ്യം മനസ്സിലാവും. അക്യൂട്ട് ആണെങ്കിൽ നമ്മളുടെ അപ്രോച്ച് വേറെയാണ്. നമ്മൾ വളരെ ഷോർട്ടായിട്ടുള്ള ഹിസ്റ്ററി എടുത്ത് കാര്യങ്ങൾ എടുത്ത് മനസ്സിലാക്കി ചുമയുടെ സ്വഭാവ രീതിയൊക്കെ മനസ്സിലാക്കി വേറെ കുറച്ച് പോയിന്റ്സും കൂടെ നോട്ട് ചെയ്തിട്ട് പേഷ്യന്റിന് മരുന്ന് കൊടുത്ത് അവിടെ നമ്മളുടെ ഈ ഇന്റർവെൻഷന്റെ സക്സസ് ഇപ്പം സാധാരണ രീതിയിൽ രണ്ടല്ലെങ്കിൽ മൂന്നാഴ്ച കൊണ്ട് മാറും, മരുന്ന് കഴിച്ചില്ലെങ്കിൽ, ഒന്നും ചെയ്തില്ലെങ്കിൽ. അപ്പം നമ്മളുടെ ഇന്റർവെൻഷൻ കൊണ്ട് അത് ഒരാഴ്ച കൊണ്ട് മാറ്റാൻ പറ്റണം. അപ്പോൾ അങ്ങനെ വളരെ അപ്പം ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ ആണ്.
1: അക്യൂട്ട്
0: കേസല്ല. ക്രോണിക്കിലേക്ക് വരുമ്പം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ സിഗരറ്റ് സ്മോക്കിംഗ്, അന്തരീക്ഷത്തിൽ പോക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഹെയിൽഡ് ഇപ്പം അലർജനോ എന്തെങ്കിലുമൊക്കെ ഈ നീർക്കെട്ട് ഉണ്ടാക്കാമെങ്കിലും ഈ ചായ്വില്ലാതെ ഇതുണ്ടാവില്ല.
1: ജനിതകമായ
0: ആ ചായ്വില്ല. അപ്പോൾ നമ്മൾ എന്തിനാണ് ചികിത്സിക്കുക? നമ്മൾ ആ ചായ്വിനെ ചികിത്സിക്കണോ? അതല്ലേ കാരണഹേതു. മറ്റേത് ഇപ്പോൾ സ്മോക്കിംഗ് കുറയ്ക്കാൻ പറയണം തീർച്ചയായിട്ടും, പക്ഷെ ഈ ചായ്വില്ലാതെ ഇവിടെ അസുഖം ഉണ്ടാവില്ല. അപ്പോൾ അതാണ് കാരണഹേതു, അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹോമിയോപ്പതിയുടെ അപ്രോച്ച്. അവിടെയാണ് ഈ ജനറ്റിക്കായിട്ടുള്ള ആ ചായ്വ് അത് ഓരോ വ്യക്തിയിൽ നിന്ന്. അപ്പോൾ ജനറ്റിക്സ് എന്ന് പറയുമ്പം ഓരോ വ്യക്തിയുടെയും ജീൻസ് വേറെയാണ്. അവിടെയാണ് ഹോമിയോപ്പതിയുടെ കാതലായ പ്രിൻസിപ്പിൾ, അതായത് വ്യക്തിയെ ചികിത്സിക്കുക, രോഗമുള്ള വ്യക്തിയെ പഠിച്ചിട്ട് ചികിത്സിക്കുക എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ പ്രസക്തി വരുന്നത്. അപ്പോൾ അവിടെ അതുകൊണ്ടാണ് ആ ഒരു ഇന്റർവെൻഷൻ, ആ രീതിയിലുള്ള ഒരു ഇന്റർവെൻഷൻ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ അസുഖം ഭേദമാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ അസുഖത്തിന് ശരിക്കും പറഞ്ഞാൽ ട്രീറ്റ്മെൻ്റ് ഇല്ല, ഇതൊരു മാനേജ്മെൻറ്റിനെ പറ്റത്തുള്ളൂ. ക്രോണിക് ബ്രോങ്കൈറ്റിസിന് മാറ്റിയെടുക്കാൻ പറ്റുന്ന ട്രീറ്റ്മെൻ്റ് ഇല്ല, ഇങ്ങനെ ഈ അതിൻ്റെ സിംപ്റ്റംസ് ഒക്കെ നമുക്ക് പിടിച്ചു നിർത്താൻ ഉള്ള ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിലുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ ഈ ആ ചായ്വിനെ നമ്മൾ ടാർഗറ്റ് ചെയ്തുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ അസുഖം കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാനുള്ള ഒരു അപ്രോച്ചാണ്. അപ്പോൾ ഇതിന് നമ്മൾ സഹായിക്കുന്നത്, നമ്മളിപ്പം ഹോമിയോപ്പതിയിൽ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ അസുഖം ഈ പേഷ്യൻറ്റ് വരുമ്പോൾ, ഇപ്പോൾ ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന് ഞാൻ നമ്മൾ നേരത്തെ സംസാരിച്ചു, പല സ്റ്റേജിൽ വരാം. ഇപ്പം ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അവിടെ നീർക്കെട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നീർക്കെട്ട് മാത്രമേ ഉള്ളെങ്കിൽ വേറെ നമുക്ക് ഈ ബ്രോങ്കസിൻ്റെ ഘടനയ്ക്ക് ഡാമേജോ വേറൊന്നും ഇല്ല എങ്കിൽ നമ്മളുടെ അപ്രോച്ച് കുറച്ച് ഡിഫറൻറ്റാണ്. അപ്പോൾ എത്രത്തോളം ഈ രോഗം ഈ വ്യക്തിയിൽ എത്രത്തോളം സങ്കീർണമായിട്ടുണ്ട്, പെംഫൈസീമ വന്നാൽ നമ്മളുടെ അപ്രോച്ച് കുറച്ച് ഡിഫറൻറ്റാണ്. ഇപ്പം COPD സ്റ്റേജിലാണെങ്കിൽ, രണ്ടാമത്തെ സ്റ്റേജിലാണെങ്കിൽ നമ്മളുടെ അപ്രോച്ച് ഡിഫറൻറ്റാണ്. ഇതാണ് പത്തോഫിസിയോളജി എന്ന് പറഞ്ഞത്, ഒരു രോഗത്തിൻ്റെ പത്തോഫിസിയോളജി. രോഗം എവിടെ തുടങ്ങി, എങ്ങനെ തുടങ്ങുന്നു, അത് നമ്മുടെ അടുത്ത് വരുമ്പം അത് ഏത് സ്റ്റേജിലാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ പത്തോഫിസിയോളജി എന്ന് പറഞ്ഞ ആ വൈദ്യ ആ ശാസ്ത്രവും ഹോമിയോപ്പതിയും തമ്മിലുള്ള ഒരു ഇന്റഗ്രേഷൻ വളരെ സംയോജനം വളരെ കൃത്യമായ രീതിയിൽ കഴിഞ്ഞ 20 കൊല്ലം കൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ ഈ ഒരു അപ്രോച്ച് കൊണ്ടാണ് നമുക്കിപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ മരുന്ന് കൊടുക്കാൻ പറ്റുന്നത്. അങ്ങനെ മരുന്ന് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഈ രോഗി കറക്റ്റായിട്ടുള്ള രീതിയിലാണോ പ്രോഗ്രസ് ചെയ്ത് പുറത്തേക്ക് വരുന്നത് എന്ന് നമ്മൾ മോണിറ്റർ ചെയ്ത് അങ്ങനെ അതിൻ്റെ ആ ചികിത്സയുടെ എൻഡ് പോയിന്റ് എന്ന് വെച്ചാൽ ഇപ്പം വേറെ എന്തെങ്കിലും മരുന്നിൻ്റെ സഹായം കൊണ്ടാണ് രോഗലക്ഷണങ്ങളൊക്കെ തണുപ്പിച്ച് നിർത്തി അതൊക്കെ വിടുതലാക്കി പൂർണ്ണമായിട്ട് രോഗിയെ ഭേദമാക്കുക എന്നുള്ള ഒരു ലാക്കോടുകൂടിയാണ് നമ്മൾ ഇന്റർവെൻഷൻ.
1: ഒരു ചികിത്സ എടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും സാഹചര്യങ്ങൾ, ഇപ്പോൾ പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങളോ ജീവിത സാഹചര്യങ്ങളോ അയാൾ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളോ എന്തെങ്കിലും നിയന്ത്രണങ്ങളോ ഒക്കെ പറയാറുണ്ടോ?
0: ഇപ്പൊ സ്മോക്കിംഗ് ഒക്കെ ഉള്ള ആളോട് നമ്മൾ തീർച്ചയായിട്ടും അത് കുറയ്ക്കും. കാരണം സ്മോക്കിംഗ് എന്ന് പറയുന്നത് അത് ഒരിക്കലും നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ശരീരത്തിന് ആവശ്യമായ ഒരു ഘടകമല്ല. അതേസമയം ഭക്ഷണം നമ്മൾ കുറയ്ക്കാൻ പറയില്ല. ഭക്ഷണം നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ഇപ്പൊ ഭക്ഷണത്തിൽ ഏതെങ്കിലും ഭക്ഷണത്തിനോട് അലർജി ഉണ്ടെങ്കിൽ നമ്മൾ അത് നോട്ട് ചെയ്യും. നോട്ട് ചെയ്തിട്ട് തൽക്കാലം അത് നിയന്ത്രിക്കാൻ പറയും. പക്ഷെ ഒരു സമയം കഴിയുമ്പം നമ്മൾ അതൊക്കെ റീഇൻട്രൊഡ്യൂസ് ചെയ്യും. കാരണം ഭക്ഷണം ഒരു വ്യക്തിക്ക് കഴിക്കാനും അതിൽ നിന്നുള്ള പോഷകങ്ങൾ ശരീരത്തിന് എടുക്കാനും പറ്റണം. അതേസമയം സ്മോക്കിംഗ് അല്ലെങ്കിൽ അമിതമായ ആൾക്കഹോൾ ഇതൊക്കെ നമ്മൾ നിയന്ത്രിക്കാൻ പറയും. കാരണം ഇതൊക്കെ ശരീരത്തിന് പറ്റാത്ത സാധനങ്ങൾ. അതുപോലെ നമ്മളിപ്പോൾ ഒരു ഫാക്ടറിയിൽ ജോലിയാണെങ്കിൽ അവിടെങ്കിൽ ഇപ്പം വിഷമുള്ള കെമിക്കൽസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ട സംരക്ഷണങ്ങളൊക്കെ എടുക്കാൻ പറയും. വീട്ടിൽ അടുപ്പ് കത്തിക്കുന്ന ഒരു വ്യക്തിയാണ്, അവിടെ കണ്ടുപോകാനും പുകയുണ്ടെങ്കിൽ അതിന് വേണ്ട മാറ്റങ്ങൾ ആ വീട്ടിൽ കൊണ്ടുവരാൻ നമ്മൾ ശുപാർശ ചെയ്യും.
1: പുകയില്ലാത്ത
0: അടുപ്പോ ആ രീതിയിലൊക്കെ.
1: അപ്പോൾ LPG ഒക്കെ ഉപയോഗിക്കും.
0: അതെ, അതാണ് നമ്മുടെ അപ്രോച്ച്. അതായത് നമ്മളുടെ ശരീരത്തിന് പറ്റാത്ത സാധാരണ രീതിയിൽ നമുക്ക് ശ്വസിക്കാൻ പറ്റാത്തതും കഴിക്കാൻ പറ്റാത്തതും സംഗതികൾ നമ്മൾ പാടില്ല എന്ന് തന്നെ പറയും. അതേസമയം സാധാരണ രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മരുന്ന് കൊടുത്ത ആ വ്യക്തിയുടെ അഡാപ്റ്റേഷൻ പൊരുത്തപ്പെട്ടുപോകാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ്.
1: അപ്പോൾ ഇപ്പോൾ ക്രോണിക് അല്ലെങ്കിൽ ഒരുപാട് കാലം ഈ ബ്രോങ്കൈറ്റിസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ഏത് അവസ്ഥയിൽ വന്നാലും നമുക്ക് മെച്ചപ്പെട്ടൊരു ചികിത്സ ഈ ഹോമിയോയുടെ സമീപനത്തിലൂടെ കൊടുക്കാൻ സാധിക്കും, അദ്ദേഹത്തിന് രോഗശമനം ഉണ്ടാകാൻ.
0: അതാണ് നമ്മുടെ അപ്രോച്ച്. ഏത് അവസ്ഥയിലാണ് ആ രോഗി വരുന്നത്? ചിലപ്പം രോഗി ഒരു കൊല്ലം പഴക്കമുള്ള അസുഖമായിരിക്കും വരുന്നത്, ചിലർ 5 കൊല്ലം പഴക്കമുള്ള അസുഖം. നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഈ ജനിതക ചായവനുസരിച്ച് ഈ രോഗം എത്രത്തോളം

0: ഡെവലപ്പ്
1: ചെയ്യും,
0: വേറെ ആയിരിക്കും. അപ്പൊ ആ രോഗി വരുമ്പോൾ ഇതെല്ലാം നമ്മൾ അസസ് ചെയ്യും. അസസ് ചെയ്തിട്ട് അവിടുന്ന് നമ്മൾ രോഗിയെ ഏറ്റവും മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം.
1: ബ്രോങ്കൈറ്റിസ് എന്നുള്ള ശ്വാസകോശ രോഗാവസ്ഥയ്ക്ക് ഹോമിയോപ്പതി വളരെ നല്ല രീതിയിലുള്ള ഒരു ചികിത്സയാണ് നൽകുന്നത് എന്നുള്ളതാണ് ഡോക്ടർ ഇത്രയും പറഞ്ഞതിൽ നിന്ന് വ്യക്തമായത്. അപ്പോൾ അതിലെ സമീപകാലങ്ങളിൽ വളരെയേറെ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് രോഗിക്ക് മെച്ചപ്പെട്ട ഒരു ചികിത്സ കൊടുക്കാനും ആശ്വാസം നൽകാനും സാധിക്കും എന്നുള്ള ഈ നല്ല വിവരങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി.
0: താങ്ക് യു.
2: ബ്രോങ്കൈറ്റിസിന് ഹോമിയോപ്പതി ചികിത്സ. ഇതേക്കുറിച്ച് AIHMS ഹോമിയോപ്പതി അലർജി ക്ലിനിക്കിലെ ഡോക്ടർ സന്ദീപ് കെ ജോസുമായി ഇതുവരെ സംസാരിച്ചത് ടിപി രാജേഷ്.
3: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ലോകോത്തര നിലവാരമുള്ള ഡോക്ടർമാർ, കൃത്യമായ ചികിത്സാ രീതികൾ, ജർമ്മൻ നിർമ്മിത മരുന്നുകൾ, 15-ലേറെ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ കേരളത്തിലെ എല്ലാ പ്രമുഖ നഗരങ്ങളിലും. എയിംസ് ഹോമിയോപ്പതി, 3rd Cross Road, Street B, പനമ്പിളി നഗർ, മാവേലിപുരം, കാക്കനാട്, സീമാസിന് സമീപം, ആലുവ. ഫോൺ 9349-37-4747.
4: AIHMS ഹോമിയോപ്പതി, ആരോഗ്യ ജീവിതം.

0: AIHMS ഹോമിയോപ്പതി ആരോഗ്യ ജീവിതം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ AIHMS ഹോമിയോപ്പതി.
2: ഇന്ന് ഈ നിലയത്തിൽ നിന്ന് FM ഡയറിക്ക് ശേഷം 8:30 ഹലോ VPS ലെക്ചർ സ്പോൺസേഡ് പരിപാടി, 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചില്ലുജാലകം. രാവിലെ 11:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് തായമ്പക കാവിൽ ദേവദത്തം സംഘവും അവതരിപ്പിക്കുന്നത്. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ഗാനങ്ങൾ. 2:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ CP സോമനാഥ് മറുപടി നൽകുന്നു. വൈകിട്ട് 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:50 കിസാൻ വാണി, ചെറുചേമ്പ് കൃഷിയുടെ സാധ്യതകൾ, ഡോക്ടർ സുജാ ജിയുമായി അഭിമുഖം. രാത്രി 8:05 വിടരുന്ന മുട്ടുകൾ, വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ. 9:30 കഥാപ്രസംഗം, ആലഞ്ചേരി VK ശ്രീകുമാർ അവതരിപ്പിക്കുന്ന സൂര്യമാനസം എന്ന കഥ. 10:00 സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. FM ഡയറിയിൽ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഉത്തരം. റീകൺസ്ട്രക്ടിംഗ് ഇന്ത്യ, പ്ലാൻ ഇക്കോണമി ഫോർ ഇന്ത്യ, അൺഎംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ, ഇറ്റ്സ് കോസസ് ആൻഡ് ക്യൂർ തുടങ്ങിയ കൃതികൾ രചിച്ചത് ആരാണ്? ഉത്തരം, സർ എം വിശ്വേശ്വരയ്യ എന്ന മോക്ഷഗുണ്ഠം വിശ്വേശ്വരയ്യ. സർ എം വിശ്വേശ്വരയ്യ എന്ന മോക്ഷഗുണ്ഠം വിശ്വേശ്വരയ്യ, പ്രഗത്ഭനായ എഞ്ചിനീയർ, ക്രാന്തദർശിയായ ഭരണകർത്താവ് തുടങ്ങിയ നിലകളിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകിയ ഉജ്ജ്വല വ്യക്തിത്വം. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ 15 സെപ്റ്റംബർ എഞ്ചിനീയേഴ്സ് ഡേ എന്ന നിലയിൽ ആചരിക്കുന്നു. 1955 ഭാരതരത്നം നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു. ചിന്താശകലം, ശരിയായ സേവനം എന്നത് ധനം കൊണ്ട് വാങ്ങുകയോ അളക്കുകയോ ചെയ്യാവുന്നതല്ല. ശരിയായ സേവനമെന്നത് ധനം കൊണ്ട് വാങ്ങുകയോ അളക്കുകയോ ചെയ്യാവുന്നതല്ല. എം വിശ്വേശ്വരയ്യ. പ്രിയരേ, അറിവിൻ്റെ നുറുങ്ങുകൾ സംഗീതാത്മകമായി കോർത്തിണക്കിയ FM ഡയറിയുടെ ഇന്നത്തെ സമയം തീരുകയാണ്. ദിനചര്യകളിലേക്ക് പ്രതീക്ഷയോടെ നാം പ്രവേശിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായി ജീവിത പ്രയാണം മുന്നോട്ട് തന്നെ. നല്ല ഫലം കായ്ക്കുന്ന നന്മ മരങ്ങളായി നമ്മുടെ ജീവിതം സാർത്ഥകമാക്കാം. ഇനി നാളെ ഇതേ സമയം.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 20 സെക്കൻഡ്. സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലെക്ചർ.

0: ഹലോ VPS ലേക്ഷോർ. ഹായ്, നമസ്കാരമുണ്ട്. പ്രശസ്ത ശില്പിയായ തോർവാൾസിനോട് ഒരാൾ ചോദിച്ചു, താങ്കളുടെ മികച്ച സൃഷ്ടി ഏതാണ് എന്ന്. ഉടനെ അയാൾ പറഞ്ഞു, എന്റെ അടുത്ത സൃഷ്ടി എന്ന്. പ്രിയരെ, മഹാന്മാരായ എല്ലാവരുടെയും മറുപടി ഇതാണ്, ഓരോ ദിവസവും നിങ്ങളുടെ തന്നെ പ്രതിയോഗിയായി തുടങ്ങുകയും എല്ലാ ഇന്നുകളെയും ഇന്നലകളേക്കാൾ മെച്ചമാക്കുകയും ചെയ്യുക. നാം നമ്മെ തന്നെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ മാറ്റം മാത്രമല്ല പുരോഗതി എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ തെറ്റുപറ്റുന്നതിൽ സമ്മതിക്കുന്നതിലും ജാള്യത തോന്നേണ്ടതില്ല. ഇന്നലത്തേക്കാൾ നിങ്ങൾ ഇന്ന് ബുദ്ധിമാനാണെന്ന് ഇത് തെളിയിക്കുന്നു. കൂടുതൽ ആവേശത്തോടെയും ഉത്സാഹത്തോടെയും ഓരോ പുതിയ ദിവസത്തെയും വരവേൽക്കുക. എങ്കിൽ പിന്നെ നിങ്ങൾക്ക് വിജയം ആരും തന്നെ ആശംസിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ വിജയം നേടുക തന്നെ ചെയ്യും. ആൾ ദ ബെസ്റ്റ് ആൻഡ് വെൽക്കം ടു ഹലോ VPS ലേക്ഷോർ, സ്പോൺസേർഡ് ബൈ VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡാനി ജെയിംസ്.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ആർ പത്മകുമാർ, VPS ലേക്ഷോർ ഹോസ്പിറ്റലിലെ മിനിമലി ഇൻവേസീവ് സർജറി വിഭാഗം മേധാവിയാണ്. തൈറോയിഡ് ഒരു നിസ്സാരക്കാരനല്ല, ശരീരത്തിലെ മിക്ക അവയവങ്ങളുടെയും പ്രവർത്തനം നിയന്ത്രിക്കുന്ന ദ്രാവകങ്ങളാണ് തൈറോയിഡ് രക്തത്തിലേക്ക് എത്തിക്കുന്നത്. പ്രവർത്തന വ്യത്യാസങ്ങൾ മരുന്നുകൾ കൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയും. തൈറോക്സിൻ ഗുളിക ഒരിക്കലും ദോഷകാരിയല്ല, അതൊരിക്കലും മുടക്കുകയും അരുത്. മുഴകൾ വന്നാൽ താക്കോൽദാര ശസ്ത്രക്രിയയിലൂടെ മാറ്റുന്നതാണ് നല്ലത്.
2: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, കൊച്ചി.
3: ഹലോ,
0: ലതയാണോ? ഇത് ഹലോ VPS ലേക്ഷോറിൽ നിന്നും ആശാലതയാണ്. സത്യമാണോ? ഒന്ന് റേഞ്ച് ഉള്ള സ്ഥലത്തോട്ട് നിക്കാമോ ലതേ? ഇത് എവിടെയാണ് സ്ഥലം?
3: കണ്ണൂർ ജില്ല.
0: കണ്ണൂർ ജില്ല ഇരിട്ടിയില്? വെറുതെ അല്ല റേഞ്ച് ഇല്ലാത്തത്.
3: റേഞ്ച് ഉണ്ട്. മുഴക്കുന്ന്.
0: എന്താ ചെയ്യുന്ന ലത?
3: ഞാനോ വീട്ടിൽ തന്നെ, വീട്ടിലെ പണിയെല്ലായിട്ട് ഇങ്ങനെ
0: നിക്കാണ്. അമൃത്തി ആരാണ്? അമൃത,
3: എന്റെ മോള്.
0: ആ, അമൃത്തിയാ പറഞ്ഞത്, അമ്മയെ വിളിക്കണം കേട്ടോ.
3: ശരി.
0: ഇരിട്ടി വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
3: ഇരിട്ടി വീട്ടില് ഭർത്താവ്, മോള്,
0: അവളുടെ ഭർത്താവ്. എന്താ ചെയ്യുന്നത്?
3: പുറത്തായിരുന്നു ജോലി. നാട്ടിലുള്ള
0: എന്തെങ്കിലും ജോലിയൊക്കെ ആയോ? നാട്ടില്
3: ഇല്ല,
0: നോക്കിക്കൊണ്ടിരിക്കാണ് അല്ലേ. നമ്മുടെ ഭർത്താവിന് എന്താ ജോലി?
3: ഓട്ടോറിക്ഷ എടുക്കുന്നു, പിന്നെ റബ്ബറിന്റെ പണി താഴ്ത്തിനാണ്.
0: ലതയ്ക്ക് എത്ര കുട്ടികളാ? അമൃത മാത്രമേ ഉള്ളോ?
3: ആ, എനിക്ക് മോള് മാത്രമേ ഉള്ളൂ.
0: ഓ ശരി. അമൃതയ്ക്ക് ഒരു കുട്ടിയുള്ളത്?
3: അവക്കൊരു മോള്.
0: എത്ര വയസ്സായി?
3: 4 വയസ്സ്. LKG ചേർത്തു.
0: വീട്ടിലിപ്പൊ കൊറേ ആൾക്കാരുണ്ടെന്ന് തോന്നല്ല, ആരൊക്കെയോ സംസാരിക്കുന്നത് പോലെ തോന്നി എനിക്ക്.
3: ഇല്ല, അത് അവള് TV വെച്ചിട്ട് അലിയൻസ് എന്നുള്ള പരിപാടിയില്ല, അതിവിടെ സ്ഥിരം അത് കാണുന്നു.
0: ഓഹോ, ഓക്കെ. എനിക്കിപ്പോ നമ്മുടെ നാട്ടിലെ സംസാരമൊക്കെ കേട്ടിട്ട് നല്ല രസം. ഞാൻ നാട്ടിൽ പോയ പോലെ തോന്നുന്നു. അത് ഇല്ല, അവള് TV വെച്ചിട്ടുണ്ടല്ലോ. എനിക്കും ഭയങ്കര സന്തോഷമായി. നാട്ടിലെ വർത്താനൊക്കെ കേട്ട് ഇങ്ങനെ നാടൻ ഭാഷയൊക്കെ കേട്ടിട്ടിരിക്കാലോ.
3: തനിനാടൻ വരുന്നില്ല.
0: ആ, തനിനാടൻ അല്ലെങ്കിലും ഒരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചുവയുണ്ട്, അത് മതി. എന്തായിരുന്നു കാലത്ത് ഭക്ഷണം?
3: ഉപ്പുമാവ്, കടലയും.
0: ആ, ഉപ്പുമാവും കടലയും.

0: മടിയത്തിയായ രാവിലെ തന്നെ.
1: അല്ല അതല്ല, അത് ഇന്നലെ മോള അവളുടെ ഭർത്താവിന്റെ വീട്ടിലായിരുന്നു. അപ്പൊ അവര് ഇന്നലെ വന്നു പക്ഷെ അങ്ങനെ പെട്ടെന്ന് ഞാനൊന്നും ഇന്നത്തേക്കുള്ളത് ഒന്ന് റെഡിയാക്കിയില്ലായിരുന്നു.
0: ഉച്ചക്കേക്കുള്ള പരിപാടിയൊക്കെ തുടങ്ങിയോ?
1: ആ ഉച്ചക്കത്തേക്ക് ചോറിലായി.
0: മീനുണ്ടോ?
1: ഇല്ല, മീനില്ല, ഭർത്താവ് മീൻ കഴിക്കൂല.
0: അത് ശരി. അപ്പം പിന്നെ ഭർത്താവിന് വേണ്ടിയിട്ട് നമ്മളും മീൻ കഴിക്കാതെ ആയോ?
1: ഇല്ല ഇല്ല, ഞങ്ങൾ കഴിക്കലുണ്ട്, ഇന്നില്ലെന്നേ ഉള്ളൂ. ഞങ്ങൾക്കെല്ലാം വാങ്ങിക്കൊണ്ട് തരും, ചിക്കൻ എല്ലാം വാങ്ങി നല്ല സൂപ്പർ ആയിട്ട് കറി വെച്ച് തരും.
0: ആഹാ, അപ്പം എടുക്കനാണ്. എന്താ മൂപ്പര് കഴിക്കാത്തതിന്റെ പുറകിലുള്ള ആ ഒരു രഹസ്യം എന്താ?
1: ആദ്യമെല്ലാം കഴിക്കുമായിരുന്നു, പിന്നെ കൊറേ നാള് കഴിഞ്ഞപ്പോ എന്തോ ഒരു അവരുടെ അച്ഛന മീന് കഴിച്ചില്ല തരാം. അപ്പൊ അതെന്തോ പിന്നെ ശബരിമലയ്ക്ക് എല്ലാം പോകും, ഇടയ്ക്കിടയ്ക്ക് മാല ഇടും, അങ്ങനെ എന്തോ ഇതിനോടൊരു വേണ്ടാന്നായി പോയി.
0: ഓ ഓക്കെ. ചേച്ചിക്ക് ഇപ്പൊ ഏത് പാട്ടാ വേണ്ടത് പറഞ്ഞു?
1: എനിക്ക് ചന്ദ്രികയിലി എന്ന പാട്ട് മതി.
0: ചന്ദ്രകാന്തത്തിന്റെ പാട്ട്. ഓക്കെ
1: ശരി, അന്വേഷണം പറയാനുണ്ടായിരുന്നില്ല.
0: പിന്നെന്താ, എല്ലാരോടും അന്വേഷണം പറയാം. ലേച്ചിക്ക് ഞങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടും വെച്ചുതരാം. മോളുടെ അടുത്ത് അന്വേഷണം പറയൂ കേട്ടോ.
1: ഞാൻ പറയാം. താങ്ക് യു.
0: ശരി, ബൈ.

0: ആരോഗ്യം എന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
1: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
0: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക്ക് ഷോറിലേക്ക്
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ് ആശേച്ചി, ഞാൻ ആനന്ദി. നമസ്കാരം. ഹലോ VPS ലേക്ക് ഷോർ.
1: നമസ്കാരം.
0: ഞാനൊരു വീട്ടമ്മയാണ് കേട്ടോ.
1: ഓ,
0: കല്യാണം കഴിഞ്ഞ് കുട്ടികളായതോടെ ഉണ്ടായിരുന്ന ജോലി രാജിവെച്ച് മക്കൾ ഉദ്യോഗം നോക്കുന്ന വിദ്യാസമ്പന്നയാണ്. പക്ഷെ എന്റെ വീട്ടിലെ അവസ്ഥ ദൃശ്യം സിനിമയിലെ റാണിയുടേതുപോലെയാണ്. ഞാൻ എന്തു പറഞ്ഞാലും ഡിഗ്രി പഠിക്കുന്ന രണ്ടാമത്തവളും 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇളയവളും ബിടെക്കിന് പഠിക്കുന്ന മൂത്ത മകനും കളിയാക്കാൻ തുടങ്ങും. അമ്മയ്ക്ക് വിവരവും വിദ്യാഭ്യാസവും ഇല്ലെന്നാണ് മക്കളുടെ വാദം. എനിക്ക് വിദ്യാഭ്യാസവും വിവരവും ഉണ്ടെന്ന് തെളിയിക്കാൻ ഞാനും

ഇല്ലെന്ന ഭാവത്തിൽ മക്കളും ഉണ്ടാക്കുന്ന അംഗമാണ് ദിവസവും വീട്ടിൽ. അത് തന്നെ വലിയൊരു ചിരിക്ക് വഴിതെളിക്കും. ഞാൻ എന്റെ ബിരുദാനന്തര ബിരുദ സർട്ടിഫിക്കറ്റ് എടുത്തു കാണിച്ചാൽ അത്

0: പോയി. ടൂറിനിടെ ഭക്ഷണം കഴിക്കാൻ കയറിയത് ഒരു ഫ്രഞ്ച് റെസ്റ്റോറന്റിൽ. ഭർത്താവ് ഒരു ഭക്ഷണപ്രിയനാണ്. വെറൈറ്റി ഫുഡ് പരീക്ഷിക്കുന്നതാണ് കെട്ടിയവന്റെ ഹോബി. ഞാനാകട്ടെ ആദ്യമായാണ് ഇങ്ങനെയൊരു റെസ്റ്റോറന്റിൽ കയറുന്നത്. റെസ്റ്റോറന്റിന്റെ അത്ഭുതകരമായ അന്തരീക്ഷം അമ്പരപ്പോടെ നോക്കിക്കാണുന്നതിനിടെ അതീവ വിനീതനായ ഒരു വെയിറ്റർ വന്ന് ലെതർ ബൈൻഡ് ചെയ്ത വലിയ മെനു കാർഡുകൾ ഓരോരുത്തരുടെയും മുന്നിൽ തുറന്നുവച്ചു. ഇംഗ്ലീഷിലുള്ള വിഭവങ്ങൾ പലതും കണ്ടിട്ടുണ്ടെങ്കിലും ഈ മെനു കാർഡ് പൂർണ്ണമായും ഫ്രഞ്ച് ഭാഷയിലായിരുന്നു. അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പോലും പാടുപെടുന്ന വിചിത്രമായ വാക്കുകൾ. ഭർത്താവും മക്കളും ഒരു കൂസലുമില്ലാതെ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഓർഡർ ചെയ്തു. ഞാനാണേൽ എഴുതിയതൊന്നും മനസ്സിലാകാതെ അന്തം വിട്ട് കുന്തം വിഴങ്ങിയതുപോലെ ഇരിക്കുകയാണ്. എന്റെ വിവരത്തെയും വിദ്യാഭ്യാസത്തെയും നിരന്തരം കളിയാക്കുന്ന മക്കളോട് ചോദിക്കാൻ ഈഗോ സമ്മതിച്ചില്ല. കെട്ടിയവനോട് ചോദിച്ചാലും മക്കൾ ഏറ്റുപിടിക്കും. പിന്നെ നാലാളും കൂടിയായിരിക്കും എന്നെ എയറിൽ കയറ്റുന്നത്. മമ്മി എന്താ ഒന്നും കഴിക്കുന്നില്ലേ, ഇങ്ങതാ ഞാൻ ഓർഡർ ചെയ്തു തരാം എന്ന് മകൻ പറഞ്ഞപ്പോൾ ഞാൻ തടഞ്ഞു. എന്നിട്ട് ഫ്രഞ്ച് ഭക്ഷണ സംസ്കാരത്തെക്കുറിച്ച് വലിയ ധാരണയുണ്ടെന്ന മട്ടിൽ ഞാൻ മെനു കാർഡിൽ കണ്ണോടിച്ചു. മെനുവിന്റെ അവസാന പേജിൽ താഴെയായി ബോൾഡ് ലെറ്റേഴ്സിൽ ഒരു വലിയ വാക്ക് കണ്ടു. ഏകദേശം 20 അക്ഷരങ്ങളുള്ള ഒരു വാക്ക്. വില ഒന്നും എഴുതിയിട്ടുമില്ല. അതോടെ എന്റെ ഉള്ളിലെ യുക്തി പറഞ്ഞു, ഇത് റെസ്റ്റോറന്റിലെ ഏറ്റവും പ്രീമിയം ഡിഷാണ്. അതുകൊണ്ടാണ് VIP വില രേഖപ്പെടുത്താതെ ഒട്ടും പതറാതെ കൈവിരൽ ആ നീണ്ട വാക്കിന് നേരെ ചൂണ്ടി ഞാൻ വെയിറ്ററോട് ഗമയിൽ പറഞ്ഞു, എനിക്ക് ഈ സ്പെഷ്യൽ ഐറ്റം മതിയെന്ന്. എന്റെ ഓർഡർ കേട്ടതും വെയിറ്റർ ഒരു നിമിഷം അന്തം വിട്ട് എന്നെ നോക്കി. അയാളുടെ കണ്ണുകളിൽ ഒരു സംശയം മിന്നിമറഞ്ഞു. മാഡം, ആർ യു ഷുവർ ഇത് തന്നെ വേണമെന്നുണ്ടോ? വീണ്ടും ചോദിച്ചു. ആ ചോദ്യം എന്റെ ഈഗോയെ വല്ലാതെ തൊട്ടു. എനിക്ക് ഫ്രഞ്ച് അറിയില്ലെന്ന് കരുതിയാണോ ഇവൻ ചോദിക്കുന്നത് എന്ന ഭാവത്തിൽ ഞാൻ അല്പം ഗൗരവം കൂട്ടി പറഞ്ഞു, ഓഫ് കോഴ്സ് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ചൂണ്ടിക്കാണിച്ച മെനു എത്തി നോക്കിയ ഭർത്താവും അടക്കി പിടിച്ച ചിരിയോടെ വെയിറ്ററോട് അത് തന്നെ കൊണ്ടുവരാൻ പറഞ്ഞു. വെയിറ്റർ പോയപ്പോൾ ഞാൻ എന്റെ എതിരാളികളെ പുച്ഛത്തോടെ ഒന്ന് നോക്കി. അവരാകട്ടെ ചുണ്ട് കടിച്ചു പിടിച്ച് മിണ്ടാതിരിക്കുകയാണ്. 10 ഓർഡർ ചെയ്ത ചൂടുള്ള വിഭവങ്ങളെല്ലാം സുഗന്ധം പരത്തി ടേബിളിലെത്തി. അവസാനം ഒരു വലിയ വെള്ളിട്രയെ തുണി കൊണ്ട് മൂടിപ്പിടിച്ച് 2 എന്റെ അടുത്തേക്ക് വന്നു. വെയിറ്റർ വെള്ളമുടി ഉയർത്തി എന്റെ മുന്നിലേക്ക് വെച്ചു. ഞാൻ പ്ലേറ്റിലേക്ക് നോക്കി. എന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളിപ്പോയി. ആ വലിയ പ്ലേറ്റിൽ ആവി പറക്കുന്ന ഭക്ഷണമില്ല. പകരം ഒരു ചെറിയ പിഞ്ഞാണത്തിൽ കുറച്ച് ചൂടുവെള്ളവും അതിന്റെ നടുവിലായി ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ വെറുമൊരു ടൂത്ത് പിക്കും മാത്രം. ഞാൻ ആ പ്ലേറ്റിലേക്കും വെയിറ്ററോടും മുഖത്തേക്കും മാറി മാറി നോക്കി. ഹലോ, വാട്ട് ഈസ് ദിസ്? ഞാൻ ഓർഡർ ചെയ്ത ഡിഷ് എവിടെ? വെയിറ്റർ വളരെ വിനയത്തോടെ കൈകൂപ്പി പറഞ്ഞു, മാഡം, മെനുവിൽ വിരൽ ചൂണ്ടി ആവശ്യപ്പെട്ട ഫ്രഞ്ച് വാക്കിന്റെ അർത്ഥം സർവീസ് കോംപ്ലിമെന്ററി അഥവാ ഭക്ഷണത്തിന് ശേഷം നൽകുന്ന സൗജന്യ സേവനം എന്നാണ്. സാധാരണ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞവർക്ക് ടൂത്ത് പിക്കും കൈകഴുകാൻ ചൂടുവെള്ളവും സൗജന്യമായി നൽകുന്നതിനെയാണ് ഫ്രഞ്ചിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. മാഡം അത്രയും നിർബന്ധിച്ച് പറഞ്ഞതുകൊണ്ടാണ് സ്റ്റാർട്ടറിന് മുൻപേ തന്നെ ഞാൻ ടൂത്ത് പിക്ക് കൊണ്ടുവച്ചത്. ഒരു നിമിഷം അവിടെ കേട്ടത് വലിയൊരു കൂട്ടച്ചിരിയായിരുന്നു. എന്റെ മക്കളും ഭർത്താവും പൊട്ടിച്ചിരിക്കുകയാണ്. മമ്മി എവിടെ വരെ പോകുമെന്നറിയാന ഞങ്ങൾ നോക്കിയിരുന്നത്. ആർത്ത് ചിരിച്ചുകൊണ്ട് മകൾ പറഞ്ഞു, ഭൂമി വളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോയി. മെനു നോക്കി, എന്നെ സപ്പോർട്ട് ചെയ്ത ഭർത്താവിനെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കി. നിനക്ക് ഞാൻ ഒരു വെറൈറ്റി ഫുഡ് ഓർഡർ ചെയ്തു തരാം എന്ന് ചിരിയോടെ ഭർത്താവ് പറഞ്ഞെങ്കിലും നാണക്കേട് കാരണം എന്റെ വിശപ്പ് കെട്ടുപോയിരുന്നു. പിന്നീട് ബാക്കിയുള്ളവർ ഭക്ഷണം കഴിച്ച് തീരുന്നതുവരെ ആ ചൂടുവെള്ളവും നോക്കി ടൂത്ത് പിക്കും കയ്യിൽ പിടിച്ച് ഞാൻ അവിടെ ഇരുന്നു. അന്ന് റെസ്റ്റോറന്റ് പടിയിറങ്ങുമ്പോൾ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, മലയാളത്തിൽ ചോറും മീൻകറിയും ഉണ്ടോ എന്ന് ചോദിച്ച് വാങ്ങിക്കഴിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതമെന്ന്. പിന്നെ എന്റെ വീട്ടിലെ അവസ്ഥ അറിയാലോ, ഞാൻ എന്തു പറഞ്ഞാലും ടൂത്ത് പിക്കും ചൂടുവെള്ളവും ചിരിയുടെ അലകൾ ഉയർത്തി പൊങ്ങിവരും. സ്നേഹത്തോടെ ആനന്ദി, അനുഭവിക്കുന്ന ദുരന്തം നിങ്ങൾ പറഞ്ഞാലും
1: ആനന്ദി, നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. എനിക്ക് ഞാൻ ചെറുപ്പത്തിലൊക്കെ പുറത്ത് ഗാനമേളയ്ക്കൊക്കെ പോകുമ്പോഴേ എല്ലാം വലിയ വലിയ ആർട്ടിസ്റ്റുകളായിരിക്കും, സിനിമാ നടന്മാരും നടിമാരും ഒക്കെ ആയിരിക്കും. അവർക്ക് ഇതിനെ കുറിച്ചൊക്കെ നല്ല ബോധം ഉണ്ടാവും. ദുബായിലൊക്കെ ആദ്യമായിട്ട് പോയ സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പപ്പുചേട്ടനൊക്കെ ഉണ്ടായിരുന്നു, കുതിരവട്ട പപ്പുചേട്ടൻ. സ്പൂണും ഫോർക്കും ഒക്കെ ഉപയോഗിച്ച് എല്ലാരും കഴിക്കുന്നത്. അപ്പൊ ഞാൻ മാത്രം, എനിക്ക് കൈ കൊണ്ട് കഴിക്കാൻ എനിക്കൊരു മടി. ഞാൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നില്ല. അപ്പൊ പപ്പുചേട്ടൻ ഒരു ചിക്കൻ ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പം അത് അടുത്ത പ്ലേറ്റിലേക്ക് പോയി. ഇതും കൂടി കണ്ടപ്പോ എനിക്ക് ടെൻഷൻ കൂടി. ഇങ്ങനെ ഞാൻ പോയാൽ നമ്മളെ ആൾക്കാരെ മുന്നിൽ അപമാനിതയാവുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞു. റൂമിലെത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ ചത്തു പോകുന്നുള്ള അവസ്ഥയെ. പക്ഷെ നല്ല നല്ല ഫ്രൂട്ട്സുകൾ വെക്കും. അത് കാണുമ്പോ തന്നെ നമ്മൾ മെഴുകിലുണ്ടാക്കിയ നമ്മൾ ഷോയ്ക്കൊക്കെ വെക്കുന്ന ഫ്രൂട്ട്സുകളെ പോലെ തോന്നും. അത്രയും നല്ല ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അന്ന് രക്ഷപ്പെട്ടു. പിന്നെ ഞാൻ മാർഗസ്വരന്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ മുന്നിച്ചേട്ടന്റെ കൂടെ ദാസന്റെ കൂടെ ആരോടെ പോവുകയാണെങ്കിൽ

0: ഞാൻ പറയാം, എനിക്ക് കുറച്ച് ചോറ് ഈ പറഞ്ഞതുപോലെ കുറച്ച് ചോറും കറിയും കിട്ടിയാൽ പുളിശ്ശേരിയും കിട്ടിയാൽ നല്ലതാണ്. അപ്പൊ നല്ല സ്പോൺസേഴ്സിന്റെ വീടുകളിൽ നിന്ന് ഞാൻ നല്ല ഭക്ഷണം കഴിക്കാനാണ് പതിവ്.
1: മെനു വായിക്കാൻ അറിയാം?
0: അന്ന് മെനു ഒന്നും അല്ല ബാലേട്ടാ, മെനു വായിക്കാൻ അറിയാത്തതിന്റെ കുഴപ്പമല്ല. നമ്മള് കുട്ടിയായിരിക്കുമ്പോ അവരൊന്നും കഴിക്കുന്നത് പോലെ പലപ്പോഴും കഴിക്കാൻ പറ്റില്ല. ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ ബോൺസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മളിങ്ങനെ കുത്തുമ്പോ എങ്ങോട്ടെങ്കിലും ആരെങ്കിലും തലയിലൊക്കെ തെറിച്ചു വീണിട്ടുണ്ടെങ്കിൽ ദുരഭിമാനം എന്ന് പറയില്ലേ, ഇന്നതില്ലാത്തത് കൊണ്ട് നമ്മള് നമ്മളായിട്ട് അങ്ങ് അതിനെ കൈകാര്യം ചെയ്താൽ മതി. നമ്മൾ ഈ വലിയ ആളാവാൻ ശ്രമിക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാകുക. അതുകൊണ്ട് മെനു മനസ്സിലായില്ലെങ്കിൽ പോലും ഇതെന്താണ് എന്ന് ചോദിക്കുന്നില്ലല്ലോ.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ ആർ പത്മകുമാർ, BPS ലേക് ഷോർ ഹോസ്പിറ്റലിലെ മിനിമലി ഇൻവേസീവ് സർജറി വിഭാഗം മേധാവിയാണ്. തൈറോയിഡ് ഒരു നിസ്സാരക്കാരനല്ല, ശരീരത്തിലെ മിക്ക അവയവങ്ങളുടെയും പ്രവർത്തനം നിയന്ത്രിക്കുന്ന ദ്രാവകങ്ങളാണ് തൈറോയിഡ് രക്തത്തിലേക്ക് എത്തിക്കുന്നത്. പ്രവർത്തന വ്യത്യാസങ്ങൾ മരുന്നുകൾ കൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയും. തൈറോക്സിൻ ഗുളിക ഒരിക്കലും ദോഷകാരിയല്ല, അതൊരിക്കലും മുടക്കുകയും അരുത്. മുഴകൾ വന്നാൽ താക്കോൽദ്വാര ശസ്ത്രക്രിയയിലൂടെ മാറ്റുന്നതാണ് നല്ലത്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം BPS ലേക് ഷോർ ഹോസ്പിറ്റൽ കൊച്ചി.
2: പ്രിയപ്പെട്ട ബാലേട്ടനും അശേച്ചിക്കും ഹലോ BPS ലേക്ഷ്വറിനും, ഞാൻ കുമാരി വിശ്വനാഥ്.
3: നമസ്കാരം.
2: ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കത്ത് വിടുന്നത്. വർഷങ്ങളായി ഈ പ്രോഗ്രാം കേൾക്കുന്നുണ്ടെങ്കിലും കത്ത് ഇതുവരെ അയക്കാൻ ഒരു മടിയായിരുന്നു. പക്ഷെ നിങ്ങൾ കത്ത് അയക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് ഒത്തിരി ഒത്തിരി സ്നേഹത്തോടുകൂടി രണ്ടു പേർക്കുമായിട്ടൊരു കത്ത് അയക്കുകയാണ്. നിങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. രണ്ടുപേരും മഹാസംഭവങ്ങളാണ്. നിങ്ങളുടെ സംസാരവും കളിയും ചിരിയും തമാശയും എന്നിൽ വളരെയധികം സ്വാധീനിച്ചിരിക്കുന്നു. എത്ര പ്രയാസമുണ്ടെങ്കിലും ഈ പരിപാടി ഞാൻ കാതോർക്കും. ഇനി അനുഭവത്തിലേക്ക് കടക്കട്ടെ. എനിക്കന്ന് 10 വയസ്സ് പ്രായം. എപ്പോഴും രാത്രി ഊണ് കഴിഞ്ഞ് പുറത്ത് മുറ്റത്ത് പ്രേതത്തെ പറ്റി പറയും. എനിക്കൊത്തിരി പേടിയാണ് പ്രേതത്തെ. ഇപ്പോഴും പേടിയുണ്ട് കേട്ടോ. പക്ഷേ അച്ഛനാരെയും പേടിയില്ല. കാരണം അച്ഛന് പോലീസിലാണ് ജോലി, അമ്മ ടീച്ചറാണ്. പ്രേതത്തെ പറ്റി പറഞ്ഞപ്പോൾ അച്ഛന്റെ ഒരു അനുഭവം വിവരിക്കുകയുണ്ടായി. അതായത് അന്നൊക്കെ വണ്ടികൾ കുറവാണ്, തൃപ്പൂണിത്തുറ ഹിൽ പാലസിന്റെ അടുത്താണ് ഡ്യൂട്ടി. ഡ്യൂട്ടി കഴിഞ്ഞ് പോലീസ് വണ്ടിയിൽ ആലുവയിൽ വന്നിറങ്ങി. അവിടുന്ന് കുറച്ച് നടന്നാൽ ഞങ്ങളുടെ വീടെത്തും. അങ്ങനെ നടന്നു വരുന്ന സമയത്ത് അച്ഛന്റെ മുന്നിൽ കുറച്ച് നീങ്ങി ഒരു രൂപം കറുത്ത തുണി കൊണ്ട് മൂടിയിരിക്കുന്നു. വരുന്ന വഴിയിൽ വെളിച്ചം കുറവായതിനാൽ അരണ്ട വെളിച്ചത്തിൽ ആ രൂപത്തെ ശ്രദ്ധിച്ചു. അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. റോഡിൽ വേറെ ആരുമില്ല, അച്ഛനും ഈ രൂപവും മാത്രം. ഭയം എന്ന ആ വാക്ക് അച്ഛന്റെ മനസ്സിലേ ഇല്ല, കാരണം പോലീസാണല്ലോ. അച്ഛൻ അവരെ ലക്ഷ്യമാക്കി നടന്നു, ആരാണെന്ന് അറിയണമല്ലോ. കുറച്ചു കഴിഞ്ഞപ്പോൾ രൂപം അച്ഛന് നേരെ തിരിഞ്ഞു. അച്ഛൻ നടന്ന് രൂപത്തിന്റെ അടുത്തെത്തി. ആരാത്? അലറി ചോദിച്ചു. ആ രൂപം പെട്ടെന്ന് ഞാനല്ലേ തമ്പുരാനെ എന്ന് പറഞ്ഞു. അച്ഛനെ തൊഴുതു. ആ രൂപം ഞങ്ങൾ അറിയാവുന്ന പ്രായമുള്ള ഒരു സ്ത്രീയായിരുന്നു. അവർക്ക് തലക്കിച്ചിരി അസുഖം ഉണ്ടായിരുന്നു. അച്ഛൻ പെട്ടെന്ന് ആ സ്ത്രീയുടെ കൈക്കൊരടി കൊടുത്തിട്ട് പറഞ്ഞു, വീട്ടിൽ പോയി കിടക്കടി, മനുഷ്യനെ പേടിപ്പിക്കാതെ ഈ ഒരു നേരത്ത് എന്നൊക്കെ പറഞ്ഞു. അവർ പെട്ടെന്ന് സ്പീഡിൽ നടന്നകന്നു. ഈ അനുഭവം അച്ഛൻ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞാൻ അന്തം വിട്ടു നിന്നു. പ്രേതമൊന്നില്ല മോളെ, അതിന് പേടിക്കേണ്ട ആവശ്യമില്ല, മനുഷ്യനെ മാത്രം പേടിച്ചാൽ മതി. അച്ഛന്റെ ഉപദേശമായിരുന്നു അത്. അശിചി ബാലേട്ട എങ്ങനെയുണ്ട് അച്ഛന്റെ ഉപദേശം? നിങ്ങൾ സൂപ്പർ ആട്ടോ. അശിചിയും ബാലേട്ടനെയും ഫേസ്ബുക്കിൽ കണ്ടു. ഞാൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണ്. എന്നെ വിളിക്കണം പറ്റുവാണെന്നുണ്ടെങ്കിൽ എന്റെ ഈ കത്ത് വായിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ ഇവിടെ നിർത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് കത്ത് ഇവിടെ നിർത്തിയിരിക്കുന്നത്. കുമാരി വിശ്വനാഥ്.
3: കുമാരി, ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ പ്രേതം എന്ന് പറയുന്നത്. കുഞ്ഞുന്നാളിലൊക്കെ നമ്മൾ ധാരാളം പ്രേതക്കഥകൾ കേട്ടിട്ടാണ് വളർന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമത്തിന്റെ ഇങ്ങനെ നിഴൽ വീണ വഴികളിലൂടെ, ഇരുട്ട് വീണ വഴികളിലൂടെ, ഏകാന്തമായ സ്ഥലങ്ങളിലൂടെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്തെല്ലാം നമ്മുടെ പിറകെ നമ്മളെ തേടി ഒരു പ്രേതം വരും എന്നുള്ളൊരു തോന്നൽ നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ആ പ്രേതത്തെ പലപ്പോഴും പല രൂപത്തിലും പല രീതിയിലും പല ഭാവത്തിലും പല സ്ഥലങ്ങളിലും വെച്ച് കണ്ടവർ അവരുടെ അനുഭവങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രേതത്തെ കണ്ട് പൂർണ്ണമായിട്ടും ബോധം നഷ്ടപ്പെട്ടു പോയതിന് ശേഷം പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം ബോധം തിരിച്ചു കിട്ടിയവരെ കുറിച്ചിട്ടും പ്രേതബാധ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ദുർമന്ത്രവാദങ്ങളും മന്ത്രവാദങ്ങളൊക്കെ നടത്തുന്നവരെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. പിന്നീട് ഞാനിങ്ങനെ ആലോചിക്കുന്നത്, നഗരം വളർന്നു, പട്ടണം വളർന്നു, നമ്മൾ മഹാനഗരങ്ങളിലേക്ക് എത്തി, വീടുകളും ഫ്ളാറ്റുകളൊക്കെ ഇഷ്ടം പോലെ എല്ലാ സ്ഥലത്തും വൈദ്യുതി വിളക്കുകൾ ഇങ്ങനെ പ്രകാശിക്കാൻ വേണ്ടി തുടങ്ങി. ഇരുട്ടുള്ള സ്ഥലങ്ങളുടെ എണ്ണം കുറഞ്ഞതുകൂടി ഇവരെവിടെയായിരിക്കും പോയിട്ടുണ്ടാവുക.
2: അവര് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താ? കുട്ടികൾ രാത്രി പുറത്തു പോവാതിരിക്കാൻ പ്രേതമുണ്ട് എന്ന് പറയും. ഇനി അതല്ല, ഒറ്റയ്ക്ക് ആരെങ്കിലും നടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു കഥയുണ്ട്. അതായത് ചുണ്ണാമ്പ് ചോദിച്ചാരെങ്കിലും വരും, വെറ്റിലുണ്ടോ എന്ന് ചോദിച്ചു വരും. അതും സുന്ദരികളായ സ്ത്രീകളായിരിക്കും, ഒന്നും കിട്ടാനില്ല. പിന്നെ അല്ലെങ്കിൽ ചിലര് വന്നിട്ട് ഇങ്ങനെ മൂടി പൊതച്ച് ഈ കത്തിൽ പറഞ്ഞതുപോലെ ഒരു കറുത്ത രൂപം ഇങ്ങനെ നിൽക്കും, കാല് മാത്രം കുതിരക്കാല് പോലെ കാണും.
3: അതെ,
2: ഇത് കണ്ട് നമ്മൾ ബോധം കെട്ട് വീഴും. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ വിലപിടിപ്പുള്ള വസ്തുക്കളും എടുത്ത് അവർ പോവും. ഒന്നുമല്ലെങ്കിൽ കളവിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ ഇത്തരം കഥകൾ ഒരുപാട് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മൾ അത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താ, സിറ്റുവേഷൻ അത് ഡിമാൻഡ് ചെയ്യും. അങ്ങനത്തെ ഒരു സമയം വന്നാൽ ബാലേട്ടനുണ്ട്. ഒറ്റയ്ക്കാവുമ്പോ എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ബാലേട്ടനും ചിന്തിക്കും, ഈ പറയുന്ന ഞാനും ചിന്തിക്കും.

0: മരുന്നുകളുടെ മനമടുപ്പിക്കുന്ന മണമില്ലാത്തൊരാരോഗ്യ നികേതനം.
1: വീടിനേക്കാൾ പ്രിയം തോന്നിക്കുന്ന സ്നേഹാന്തരീക്ഷം.
0: സാമീപ്യത്തിന്റെ സാരല്യത്താൽ ശാന്തമാകുന്ന മനസ്സ്.
1: കാര്യവും കാരണവും അറിഞ്ഞുള്ള വിദഗ്ധ ചികിത്സ.
0: ആഗോള സാങ്കേതിക മികവിന്റെ കൃതഹസ്തത.
1: ശരീരത്തെയും മനസ്സിനെയും അറിഞ്ഞുള്ള കരുതൽ. ഒപ്പം നിറപുഞ്ചിരിയോടെയുള്ള മടക്കയാത്രയും.
0: അതെ, VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ആശേച്ചി, അപ്പൊ ഇന്ന് പേടി കൂടാതെ നമ്മൾ പോവുകയാണ്. കൊച്ചി മഹാനഗരത്തിൽ എവിടെയും പ്രേതമില്ല. നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു പ്രേതബാധ ഒഴിപ്പിക്കുന്ന ചടങ്ങുകളൊന്നും ഇവിടെ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ പോകാം. പക്ഷേ ഒരു കാര്യം ഭയങ്കര രസകരമാണ്, നമ്മൾ ഈ കുട്ടിക്കാലത്ത് കേട്ട കഥകൾ, ആ കഥകളോട് ബന്ധിപ്പിച്ച് നമ്മുടെ മനസ്സിനെ നമ്മൾ നിലനിർത്തിയ ഒരു കാലം. ആ കാലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പതിയെ പതിയെ പതിയെ വളർന്ന് എല്ലാ തിരിച്ചറിവുകളോടും കൂടി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ഒരു കാര്യത്തിൽ മാത്രം വ്യത്യാസം വന്നിട്ടില്ല. ഭയപ്പെടുത്തുന്ന ഘടകങ്ങൾ വ്യത്യാസം എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് ഭയപ്പെടാതിരിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രമാണമാണ്. ജീവിച്ചാൽ നമ്മൾക്ക് ജീവനുള്ള കാലം വരെ ഈ ഭൂമിയിൽ നിൽക്കാം. ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും മരണമുണ്ടായാൽ മരണാനന്തരമുള്ള ലോകത്തേക്ക് നമുക്ക് യാത്ര പോകാം. പക്ഷെ അതിനിടയിൽ നമ്മൾ ഓരോ നിമിഷവും ആ നിമിഷത്തിൽ ജീവിക്കാതെ ഭാവിയെക്കുറിച്ച് ഭയപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതെടുത്ത് യഥാർത്ഥത്തിൽ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ ജീവിതത്തെ തന്നെയാണ്. അതുകൊണ്ട് ഈ നിമിഷം നിങ്ങൾക്കുള്ളതാണ്. ഈ നിമിഷത്തിൽ ഏറ്റവും മനോഹരമായിട്ട് സന്തോഷിച്ച് ജീവിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും ഇടയുണ്ടാവട്ടെ. അതിനായിട്ടുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ള ക്യാപ്സൂളാണ് ഹലോ VPS ലേക്ഷോർ. വീണ്ടും സ്നേഹപൂർവ്വം നല്ല ക്യാപ്സൂളുകളുമായി നാളെ ഞങ്ങൾ എത്തും. അതുവരെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ നന്ദി.
1: നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക്ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.

ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 55 സെക്കൻഡ്. പ്രിയമുള്ളവരെ, FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ ആരംഭിക്കുന്നു. ഹിഷാം അബ്ദുൽ വഹാബ്, ദർശന രാജേന്ദ്രൻ എന്നിവർ പാടിയ ഗാനമാണ് ആദ്യം. ചിത്രം ഹൃദയം. ഗാനരചന അരുൺ അലട്ട്, സംഗീതം ഹിഷാം അബ്ദുൽ വഹാബ്.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിൽ ശ്വേത മോഹൻ, സംഗീത സംവിധാനം അൽഫോൺസ്.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ചിത്രം ആദ്യ രാത്രി. ഗായകർ രഞ്ജിത്ത് ജയരാമൻ ആൻഡ് ആമി. വരികൾ സന്തോഷ് വർമ്മ. സംഗീതം ബിജിബ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: കോക്ടെയിൽ എന്ന ചിത്രത്തിൽ വിജയ്

പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടൻ്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ CP സോമനാഥ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ 0484-242-6397, 0484-242-6387 അല്ലെങ്കിൽ 9446-455888 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 0484-242-6397, 0484-242-6387. മറ്റൊരു നമ്പർ 9446-45-58-88. സമയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ. FM മോർണിംഗ് സെലക്ഷനിൽ അടുത്ത ഗാനം മാമാങ്കം എന്ന ചിത്രത്തിൽ നിന്ന് ശ്രേയ ഘോഷാൽ പാടിയത്. വരികൾ റഫീഖ് അഹമ്മദ്, ഈണം പകർന്നത് M ജയചന്ദ്രൻ.

ചിത്രം ഞാൻ പ്രകാശൻ. പാടിയവർ യദു എസ് മാരാർ, ഷാൻ റഹ്മാൻ. ബി കെ ഹരിനാരായണന്റെ വരികൾ. ചിട്ടപ്പെടുത്തിയത് ഷാൻ റഹ്മാൻ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇന്ന് രാത്രി 7:35 എഫ് എം ഈവനിങ്ങിൽ സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് ആർ ഗോപകുമാർ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. രാത്രി 8:05 വിടരുന്ന മുട്ടുകൾ, വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ. അടുത്ത ഗാനം ഒരു യമണ്ടൻ പ്രേമകഥ എന്ന ചിത്രത്തിൽ നജീം അർഷാദ്, നാദുർഷയുടെ സംഗീതം. പാട്ടെഴുതിയത് ബി കെ ഹരിനാരായണൻ.

സുഷിൻ ശ്യാം സംഗീതം നൽകി പാടിയ ഗാനമാണ്. കൂടെ പാടിയത് നേഹ എസ് നായർ, ചിത്രം വരത്തൻ, ഗാനരചന വിനായക് ശശികുമാർ.

ഇന്ന് രാവിലെ 11 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് തായമ്പക കാവിൽ ദേവദത്തം സംഘവും അവതരിപ്പിക്കുന്നത്. 12:40 പ്രകാശധാരയിൽ കുഞ്ഞിൻ്റെ ആദ്യത്തെ 1000 ദിവസത്തെ പോഷകാഹാരത്തിൻ്റെ പ്രാധാന്യം സോണിയ IG സംസാരിക്കുന്നു. ഒടിയൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് എഫ് എം മോർണിംഗ് സെലക്ഷനിൽ അടുത്തത്. സുദീപ് കുമാർ, ശ്രേയ ഘോഷാൽ എന്നിവർ ആലപിച്ചത്. ഗാനമൊരുക്കിയവർ റഫീഖ് അഹമ്മദ്, M. ജയചന്ദ്രൻ.

സത്യം പറഞ്ഞ വിശ്വസിക്കുമോ, ഇതാണ് ചിത്രം. ഗായകർ സുദീപ് കുമാർ, മെറിൻ ഗ്രിഗറി. ഗാനരചന ബി കെ ഹരിനാരായണൻ. സംഗീതം ഷാൻ റഹ്മാൻ.

രാഹുൽ രാജിന്റെ സംഗീത സംവിധാനത്തിൽ കെ എസ് ഹരിശങ്കർ പാടിയ ഗാനം, ബി കെ ഹരിനാരായണന്റെ വരികൾ. ചിത്രം കോടതി സമക്ഷം, ബാലൻ വക്കീൽ.

ചിത്രം പൈപ്പിൻ ചുവട്ടിലെ പ്രണയം. പാടിയവർ ബിജിപാൽ ആൻഡ് ആമി. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ബിജിപാൽ.

0: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടിക്ക് ശേഷം 10:15 തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: രാജ്യത്തെ പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത, തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ, നൂതന ആശയങ്ങൾ, സാങ്കേതിക വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന വിമർശ് 2026 ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. രാജ്യത്തിന്റെ ഇന്തോ പസഫിക് മേഖലാ സമീപനത്തിൽ വിയറ്റ്നാം ഒരു പ്രധാന പങ്കാളിയാണെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ഇന്ത്യ വിയറ്റ്നാം സംയുക്ത കമ്മീഷന്റെ 19th സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. സപ്ലൈകോ മുഖേന നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണയായതായി മന്ത്രി അനൂപ് ജേക്കബ്. പാലക്കാട് ജില്ലയിൽ കൊയ്ത്ത് ആരംഭിച്ച സാഹചര്യത്തിലാണ് മന്ത്രി മില്ലുടമ പ്രതിനിധികളുടെ യോഗം വിളിച്ചത്. 108 ആംബുലൻസ് ജീവനക്കാരുടെ വേതന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ചതായി മന്ത്രി ബിന്ദു കൃഷ്ണ. ആംബുലൻസ് സേവനത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിൽ ജീവനക്കാർ വഹിക്കുന്ന നിർണായക പങ്കിനെ സംസ്ഥാന ഗവൺമെന്റ് വിലമതിക്കുന്നതായി മന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ന് എഞ്ചിനീയേഴ്സ് ദിനം. ഇന്ത്യ കണ്ട മികച്ച എഞ്ചിനീയർമാരിൽ ഒരാളായ മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യരുടെ ജന്മദിനമായ സെപ്റ്റംബർ 15 ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനത്തെ കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങൾക്ക് സാമ്പത്തിക സഹായ പദ്ധതി പ്രകാരം ആനുകൂല്യത്തിന് ഈ മാസം 25 വരെ അപേക്ഷിക്കാം. ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ് അപേക്ഷ നൽകേണ്ടത്. മലബാർ മേഖലയിൽ മറ്റന്നാളും ഈ മാസം 30 ചില ട്രെയിനുകൾ ഭാഗികമായാണ് സർവീസ് നടത്തുകയെന്ന് റെയിൽവേ. ഷൊർണൂരിനും കോഴിക്കോടിനുമിടയിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാലാണ് ട്രെയിൻ നിയന്ത്രണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ U23 നോർത്ത് സോൺ പുരുഷ അന്തർ ജില്ലാ മത്സരങ്ങൾക്ക് കാസർഗോട്ട് ഇന്ന് തുടക്കം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി അടുത്ത പരിപാടി തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലോകത്ത് ഏറ്റവും അധികം ആളുകളിൽ മരണത്തിനും അതുപോലെ തന്നെ അംഗവൈകല്യത്തിനും കാരണമാകുന്ന പ്രധാന രോഗങ്ങളിലൊന്നാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഈ രോഗത്തെ നമുക്ക് ഒരു പരിധിവരെ തടയുവാൻ സാധിക്കും. പക്ഷാഘാതം തടയുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്, അതിന്റെ ലക്ഷണങ്ങളെ എങ്ങനെ തിരിച്ചറിയാം, അടിയന്തര ചികിത്സ എങ്ങനെയാണ് തുടങ്ങിയ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. മുൻകാലങ്ങളിൽ ഈ പ്രായമായവരിൽ മാത്രം കണ്ടുവന്നിരുന്ന പക്ഷാഘാതം ഇന്ന് തീരെ ചെറുപ്പക്കാരിൽ ഉൾപ്പെടെ കാണുന്നൊരു സ്ഥിതിവിശേഷമാണുള്ളത്. എന്താണ് ഇത്തരത്തിൽ ഈ രോഗവ്യാപനം ഇത്രയധികം കൂടുന്നതിന് കാരണമായി പറയാനുള്ളത്?
1: അതെ, ശരിയായും സ്ട്രോക്ക് വരാനുള്ള ഒരു ശരാശരി പ്രായം മുമ്പ് നമുക്ക് 67 വയസ്സാണ് പറയുന്നത്. പക്ഷേ നമ്മൾ കാണുന്നത് ഈ സ്ട്രോക്ക് വരുന്ന രോഗികളിൽ ഒരു 7-ൽ ഒരാളെങ്കിലും 18-44 വയസ്സിനും ഇടയിലുള്ളവരാണ്. മുൻപ് വർഷങ്ങൾക്ക് മുമ്പ് ശരിക്കും ഈ ചെറുപ്രായത്തിൽ സ്ട്രോക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം റുമാറ്റിക് ഹാർട്ട് ഡിസീസ്, അത് കൊച്ചു പ്രായത്തിൽ തന്നെ റുമാറ്റിക് ഫീവർ വന്നതിന് ശേഷം ഹൃദയത്തിന്റെ വാൽവുകൾക്കുണ്ടാകുന്ന ചുരുക്കം, അതൊരു പ്രധാന കാരണമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് മറ്റ് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ പ്രമേഹം, നിയന്ത്രണമില്ലാതെ പ്രമേഹം ഉണ്ടായിരിക്കുക, രക്തസമ്മർദ്ദം ഉണ്ടായിരിക്കുക, അതുപോലെ ലഹരി മരുന്നുകളുടെ ഉപയോഗം, പ്രത്യേകിച്ചും പുകയില തന്നെ പുകവലി, അമിതമായ പുകവലി, മറ്റ് അല്ലാത്ത IV ഡ്രഗ് അബ്യൂസ് എല്ലാം ഡ്രഗ്സ് എല്ലാം അബ്യൂസ് ചെയ്യുന്നവരിലും ചെറിയ പ്രായത്തിൽ തന്നെ സ്ട്രോക്ക് ഉണ്ടാകാം. നമ്മുടെ ഒരു ജീവിത നിലവാരം മെച്ചപ്പെട്ടത് കൊണ്ട് തന്നെ റുമാറ്റിക് ഹാർട്ട് ഡിസീസിന്റെ എണ്ണം ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. അത് കൂടാതെ പാരമ്പര്യമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും സ്ട്രോക്ക് ഉണ്ടാകാം. ഹാർട്ടിന്റെ പമ്പിങ്ങിന്റെ തകരാറുകൾ, ഹാർട്ടിന്റെ താളമെടുപ്പിലെ വ്യത്യാസം, വ്യതിയാനം ഉണ്ടാവുക, ഇതെല്ലാം ചെറുപ്രായത്തിലെ സ്ട്രോക്കിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്.
0: മാഡം, മറ്റൊരു സംശയമുള്ളത്, ഈ പക്ഷാഘാതം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മുടെ ശരീരം മുൻകൂട്ടി കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
1: അതെ, നമുക്ക് ഇപ്പോൾ പക്ഷാഘാതം അല്ലെങ്കിൽ മസ്തിഷ്കാഘാതം, സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും മസ്തിഷ്കം മാത്രമല്ല, നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് മസ്തിഷ്കം എന്ന് പറയുന്നെങ്കിലും സുഷുമ്നാ നാഡിയും കണ്ണിലെ റെറ്റിനയും ഇതെല്ലാം സ്ട്രോക്കിന് ഉള്ളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഒരു രക്തയോട്ടം കുറയുന്ന ഒരവസ്ഥ വരുമ്പോഴുള്ള രോഗലക്ഷണങ്ങൾ ചെറിയ മൈനർ സ്ട്രോക്ക് അല്ലെങ്കിൽ ഒരു ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക് എന്ന് പറയും. കുറച്ച് മിനിറ്റുകൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന മൈനർ ചെറിയ സ്ട്രോക്ക് വാർണിംഗ് പോലെ വന്നു പോകാം. പക്ഷെ നമ്മൾ ഈ ഹാർട്ട് അറ്റാക്ക് വെച്ച് നോക്കുമ്പോൾ ഇതിന് വേദനയില്ല, സ്ട്രോക്ക് മെജോറിറ്റിക്കും പെയിൻ ഉണ്ടാകില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ നെഗ്ലക്ട് ചെയ്യാനുള്ള ഒരു, അവഗണിക്കാനുള്ള ഒരു സാധ്യതയാണ്. അപ്പൊ സാധാരണഗതിയിലുള്ള ഒരു ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള ഒരു ഫുൾ സ്ട്രോക്ക് വരുന്ന പോലെയുള്ള വശം തളർച്ച, മുഖം കോണിപ്പോവുക, കാഴ്ചമങ്ങൽ, സംസാരത്തിന്റെ കുഴച്ചിൽ, രണ്ടായിട്ട് കാണുക, പെട്ടെന്നൊരു കണ്ണിന്റെ കാഴ്ചമങ്ങൽ തുടങ്ങിയ ലക്ഷണങ്ങളായി തന്നെ ഈ TAA അല്ലെങ്കിൽ വാർണിംഗ് സ്ട്രോക്ക് ഉണ്ടാകാം. പക്ഷേ ഇത് മിനിറ്റുകൾക്കോ മണിക്കൂറുകൾക്കോ ഉള്ളിൽ പൂർണ്ണമായിട്ടും മാറിപ്പോവുക. അപ്പൊ നമ്മൾ അതിനെ പലപ്പോഴും അവഗണിക്കും. പക്ഷെ അങ്ങനെ ഒരു TAA ഉണ്ടായാൽ ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും ഒരു വലിയ സ്ട്രോക്ക് വരാം എന്നുള്ളതിന്റെ ഒരു വലിയ സൂചനയാണത്. അപ്പൊ കൃത്യമായി ഈ ലക്ഷണം കാണുമ്പോൾ, മിനിറ്റുകളോളം നിൽക്കുന്ന രീതിയിൽ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഉടൻ തന്നെ ഇതിനുള്ള പരിശോധനകൾ ചെയ്യാൻ സൗകര്യമുള്ള ആശുപത്രിയിൽ പോയി എന്താണ് കാരണം എന്നറിയാനും സ്ട്രോക്ക് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ്, നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന സാഹചര്യങ്ങൾ, ഉദാഹരണത്തിന് ഇതേപോലെ പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കൂടുക, ഇത്തരം കാരണങ്ങൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ട ചികിത്സയും, രക്തം കട്ട പിടിച്ചതാണെന്നുണ്ടെങ്കിൽ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകളും തുടങ്ങുന്നത് അടുത്ത സ്ട്രോക്ക് വരാൻ തടയാൻ സഹായിക്കും. അതുപോലെ ചിലരിൽ രക്തക്കൊള്ളുകൾ പൊട്ടിയായിരിക്കാം രക്തസ്രാവം ഉണ്ടാകുക. അപ്പൊ ഈ രക്തക്കൊള്ളുകൾക്കുള്ളിൽ അന്യൂറിസം, ചെറിയ കുമിളകൾ പോലെ രക്തക്കൊള്ളിന്റെ ഭിത്തി വീക്കാവുമ്പോൾ അന്യൂറിസം ഉണ്ടാകും. ഈ അന്യൂറിസംസ് പൊട്ടുമ്പോൾ ചിലപ്പോൾ വലിയ ഒരു ബ്ലീഡ്, രക്തസ്രാവം തലച്ചോറിലുണ്ടാകാം. പക്ഷെ അതിന് മുന്നോടിയായി ചിലപ്പോൾ ചെറിയ രീതിയിൽ കഠിനമായ തലവേദന, അതായത് ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് വന്നിട്ടില്ലാത്ത രീതിയിലുള്ള ശക്തമായ മിന്നൽ പോലുള്ള വേദന, അങ്ങനെയുള്ള തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക് എന്ന് പറയും, അത്തരം തലവേദന വന്നാലും നമ്മൾ സ്ട്രോക്കിന്റെ പരിശോധനകൾ ചെയ്യേണ്ടതാണ്. അതായത് മുമ്പൊരിക്കലും ഇല്ലാത്ത രീതിയിലുള്ള അത്ര സിവിയർ ആയിട്ടുള്ള ഒറ്റ അടി പോലുള്ള തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക്, ഇതിനും

0: പരിശോധനകൾ ചെയ്യണം. ഇതെല്ലാം ചിലപ്പോൾ ഒരു വലിയ സ്ട്രോക്ക് വരാനുള്ളതിന്റെ ഒരു സൂചന ശരീരം തരുന്നതാണ്.
1: മേഡം, ഒരാൾക്ക് പക്ഷാഘാതം സംശയിച്ചു കഴിഞ്ഞാൽ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: പക്ഷാഘാതം ഒരു രോഗിക്ക്, ഒരാൾക്ക്, നമ്മൾ പരിചയത്തിൽ ഒരാൾക്ക് വരികയാണെന്നിരിക്കട്ടെ, അത് ആദ്യം അതെങ്ങനെ തിരിച്ചറിയാം? നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ, ഗേറ്റ് ഒരു കോമൺ മാന് ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് ഫോം ബി ഫാസ്റ്റ് എന്ന് പറയും. ബിഇ അല്ലെ, ബി എന്ന് പറഞ്ഞാൽ ബാലൻസ്. നടക്കുമ്പോൾ ബാലൻസ് തെറ്റിപ്പോവുക, അതായത് മദ്യപിച്ചിട്ടൊക്കെ നടക്കുന്ന പോലെ ഒരു സൈഡിലേക്ക് വേച്ചു പോവുക, ആടിയാടി പോവുക, കയ്യിൽ സാധനങ്ങൾ എടുക്കാൻ പോകുമ്പോൾ അതിങ്ങനെ ഒന്ന് നേരെ മുറുക്കി പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇ ഫോർ ഐസ്, അതായത് കാഴ്ച മങ്ങുക, ഒരു വശത്ത് മൊത്തമായിരിക്കാം അല്ലെങ്കിൽ ഒരു കണ്ണിന്റെ മാത്രമായിരിക്കാം അല്ലെങ്കിൽ രണ്ടായിട്ട് കാണുക. എഫ് ഫോർ ഫേസ്, മുഖം കോണിപ്പോവുക, മുഖം നേരെ, കണ്ണ് നേരെ അടയ്ക്കാൻ പറ്റായിക വരിക. എ ഫോർ ആം, കൈ നേരെ ഉയർത്തി പിടിക്കുമ്പോൾ അത് പതുക്കെ താന്നു പോവുക അല്ലെങ്കിൽ കൈക്ക് തീരെ ബലമില്ലാത്തൊരവസ്ഥ. എസ് ഫോർ സ്പീച്ച്, സംസാരം, സംസാരം കുഴഞ്ഞു പോവുക അല്ലെങ്കിൽ ശരിയായ വാക്കുകൾ കിട്ടാതെ വരിക, അല്ലെങ്കിൽ നമ്മൾ കേട്ട് പരിചയമില്ലാതെ നിഖണ്ഡുവിലില്ലാത്ത വാക്കുകൾ വരെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ടി ഫോർ ടൈം, അതായത് സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് സ്ട്രോക്ക് ചികിത്സിക്കാൻ സജ്ജമായ ആശുപത്രിയിലേക്ക് പോകണം. അതായത് മിനിമം ഒരു സി ടി സ്കാൻ ചെയ്യാനും 24 മണിക്കൂറും രക്തക്കെട്ടപ്പ് സ്ട്രോക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു മെജോറിറ്റി നമ്പറും രക്തക്കെട്ട അലിയിപ്പിക്കാനുള്ള ത്രോംബോലൈസിസ് ചികിത്സ ചെയ്യാൻ പറ്റുന്നതാകാം. അപ്പൊ അതിനെങ്കിലും ഉള്ള സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് പോകണം, ഇതാണ് വേണ്ടത്. അപ്പൊ നമ്മുടെ വീട്ടിനടുത്ത് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിന് അടുത്ത് സ്ട്രോക്ക് 24 മണിക്കൂറും ചികിത്സിക്കാൻ സജ്ജമായിട്ടുള്ള ആശുപത്രികൾ ഏതാണ് എന്നുള്ളത് നമ്മൾ ആദ്യമേ അറിഞ്ഞു വെക്കണം. ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ അപ്പോൾ നമ്മൾ അന്വേഷിക്കുകയല്ല വേണ്ടത്, അത് നമ്മുടെ 108 നമ്പർ അല്ലെങ്കിൽ ദിശയിൽ വിളിച്ചാലും എല്ലാം അതറിയാൻ കഴിയും. അപ്പൊ ആ ഒരു സമയത്ത് നമുക്കൊരു ഒരു ഫസ്റ്റ് എയ്ഡ് എന്നൊന്നും ഇല്ല. എത്രയും പെട്ടെന്ന്, കാരണം ഓരോ നിമിഷവും 19 ലക്ഷം കോശങ്ങളാണ് നമ്മുടെ ബ്രെയിനിൽ രക്തയോട്ടം നഷ്ടമാകുമ്പോൾ നശിച്ചു പോവുക. ഈ നശിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അതൊരു പെർമനന്റ് ഡാമേജ് ആണ്. അപ്പൊ എത്രയും പെട്ടെന്ന് സജ്ജമായ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം.
1: മേഡം, ഇന്ന് ജീവിതശൈലി രോഗങ്ങളുള്ളവരുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടുതലാണ്. ശരാശരി ഒരു കുടുംബത്തിൽ കുറഞ്ഞത് ഒരാൾക്കെങ്കിലും ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടായിരിക്കാം. ചോദ്യം ഇതാണ്, ജീവിതശൈലി രോഗങ്ങളുള്ളവർ പക്ഷാഘാത സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമല്ലേ?
0: തീർച്ചയായും. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്ക്രീനിങ്, നമ്മുടെ രാജ്യത്ത് തന്നെ അതിനുള്ള സർവൈലൻസ് പ്രോഗ്രാം ഉണ്ട്. അതായത് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ 30 ഇയേഴ്സിനബോവ് ആയിട്ടുള്ളവരെ ഇതുപോലെ പ്രമേഹമുണ്ടോ, രക്തസമ്മർദ്ദമുണ്ടോ, ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കൂടുതലാണോ, ഇത്തരം കാര്യങ്ങൾ സ്ക്രീൻ ചെയ്ത് നോക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ചിലപ്പോൾ ചികിത്സ വേണ്ട അളവിലായിരിക്കാം, ചിലപ്പോൾ ചികിത്സ വേണ്ട, ഡയറ്റും എക്സസൈസും ഒക്കെ വെച്ച് ജീവിതശൈലി മാറ്റുന്നതിലൂടെ മാറ്റം വരുത്താവുന്നതായിരിക്കാം. അപ്പൊ ആ ഒരു ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഷുഗർ വരാൻ ചാൻസ്, ഡയബറ്റിക് ആകാൻ ചാൻസ് ഉള്ള പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണോ, അല്ലെങ്കിൽ ബി പി ഒരു നോർമലിന് കൂടി നിൽക്കുകയാണോ, ഇത് കൃത്യമായ സ്ക്രീനിങ് എല്ലാവരും എല്ലാ വർഷവും ചെയ്തു നോക്കണം. അങ്ങനെ നോക്കുകയാണ്, മാറ്റം കാണുകയാണെന്നുണ്ടെങ്കിൽ, മരുന്നെടുക്കേണ്ട അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരുന്നെടുക്കണം. വേണ്ട രീതിയിലുള്ള ഡയറ്റും എക്സസൈസും വേണ്ട ചേഞ്ചസും വരുത്തേണ്ടതാണ്. അത് കൃത്യമായിട്ട് എല്ലാവരും ചെയ്തു പോകണം. അതുപോലെ തന്നെ നമ്മൾ ചെറിയ പ്രായത്തിലുള്ളവരെക്കാളും കൂടുതൽ മുതിർന്നവരിലായാലും ചിലപ്പോൾ ഈ ഏട്രിയൽ ഫിബ്രിലേഷൻ എന്നൊക്കെ പറയുന്ന ഹാർട്ട് ബീറ്റിന് വേരിയേഷൻ വരുന്ന സാഹചര്യമുണ്ട്. അതായത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നെഞ്ച്, നമ്മുടെ ഹൃദയം ക്രമം തെറ്റി പടപടേ എന്നിങ്ങനെ അടിക്കുന്നതായിട്ട് തോന്നുക, ക്രമം തെറ്റി ഇടിക്കുക, കുറച്ചു നേരം കഴിഞ്ഞ് മാറുക, അതൊരു പക്ഷേ ഈ ഹാർട്ട് ബീറ്റ് വേരിയേഷൻ വരുന്നതിന്റെ ലക്ഷണമായിരിക്കാം. അങ്ങനെ വരുന്നവർക്ക് ചിലപ്പോൾ ഹാർട്ടിനുള്ളിൽ രക്തം കട്ടപിടിക്കാനും അത് ബ്രെയിനിലോട്ട് പോകാനും ഉള്ള ലക്ഷണം ഉണ്ടാവും. ഇതൊരാൾക്ക് സ്വയം പലപ്പോഴും അപ്രിഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും നമ്മളൊരു ഇങ്ങനെയുള്ള തകരാറുകളുണ്ടോ, ഹാർട്ടിന്റെ റിതം, ഹാർട്ട് ബീറ്റിന് വേരിയേഷനോ തകരാറുകളോ ഉണ്ടോ എന്നുള്ള പരിശോധനയും ചെയ്യേണ്ടതാണ്. ഇതൊക്കെയാണ് സ്ട്രോക്ക് വരാൻ സാധ്യതയുള്ള റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നൊന്ന്, നമുക്ക് വീട്ടിലാർക്കെങ്കിലും ഇങ്ങനെ അനിയൂറിസംസ് വന്ന്, രക്തക്കുഴലിലെ അനിയൂറിസംസ് പൊട്ടിയാണ് ബ്രെയിനിൽ ബ്ലീഡിങ് വന്ന് മരിച്ചവരുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്, അതായത് സഹോദരങ്ങൾ, മാതാപിതാക്കൾ തുടങ്ങിയവർക്കും അനിയൂറിസം ഉണ്ടോ എന്നുള്ള സ്ക്രീനിങ് ചെയ്തു നോക്കേണ്ടി വരും.
1: മേഡം, അതുപോലെ തന്നെ ഈ പക്ഷാഘാതം വന്ന ഒരാൾക്ക് നൽകുന്ന പുനരധിവാസ ചികിത്സയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്?
0: സ്ട്രോക്ക് വരുമ്പോഴുള്ള അടിയന്തര ചികിത്സ പോലെ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈ പുനരധിവാസ ചികിത്സ. പക്ഷേ നമ്മുടെ നാട്ടിൽ ശരിക്കും അടിയന്തര ചികിത്സയും തുടർന്നുള്ള മരുന്ന് ഉപയോഗിച്ചുള്ള ചികിത്സയും പോലെ അത്രത്തോളം വൈഡ്ലി അവൈലബിൾ അല്ല ഈ പുനരധിവാസ ചികിത്സകളുള്ള സർക്കാർ ആശുപത്രികളിലായാലും അതിന്റെ ചില

0: ഘടകവും വളരെയേറെയാണ്. നമുക്ക് സ്ട്രോക്ക് വന്നു കഴിയുമ്പോൾ ഓരോ കോശങ്ങൾ നശിച്ചു തുടങ്ങുന്നു. അപ്പോൾ അതിന് ചുറ്റുമുള്ള തകരാറ് വരാത്ത കോശങ്ങൾ ഈ കോശങ്ങളുടെ ജോലി ഏറ്റെടുത്ത് ചെയ്തു തുടങ്ങും. ഇതാണ് സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള ആഴ്ചകളിൽ നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പുനരധിവാസ ചികിത്സകൾ, പ്രധാനമായിട്ടും ഫിസിയോതെറാപ്പി ഉണ്ട്, കൈകാലുകളുടെ ബലത്തിന് വേണ്ടിയിട്ട്, ബാലൻസിന് വേണ്ടിയും, സ്പീച്ച് തെറാപ്പി സംസാരത്തിന് വേണ്ടി, ഓക്യുപ്പേഷണൽ തെറാപ്പി അതായത് മെയിനായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ കൈകളൊക്കെ ഉപയോഗിക്കുമ്പോൾ, ഓരോ ഇൻസ്ട്രുമെന്റ്സ് ഓരോ സംഗതികൾ ഉപയോഗിക്കുമ്പോൾ അത് ഏത് രീതിയിൽ നമ്മുടെ മൂവ്മെന്റ്സ് മാറ്റാം, എത്രത്തോളം നന്നായിട്ട് ആ ഒരു പ്രവൃത്തി ചെയ്യാം, ഇതൊക്കെ സഹായിക്കുന്ന ഓക്യുപ്പേഷണൽ തെറാപ്പി. അപ്പോൾ ഈ ഫിസിയോതെറാപ്പി എല്ലാം എത്രയും നേരത്തെ ചെയ്തു തുടങ്ങുമ്പോൾ ഈ നാശം വന്ന കോശങ്ങൾക്ക് ചുറ്റുമുള്ള നോർമൽ ആയിട്ടുള്ള ന്യൂറോൺസ് ഇതിന്റെ ജോലി എത്രയും പെട്ടെന്ന് ഏറ്റെടുത്ത് ചെയ്യാൻ കൂടുതൽ പ്രാപ്തരാകും. അതുകൊണ്ട് തന്നെ രോഗി സ്റ്റേബിൾ ആയിക്കഴിഞ്ഞാൽ എത്രയും നേരത്തെ ഫിസിയോതെറാപ്പി എല്ലാം ചെയ്തു തുടങ്ങണം. കാരണം ഈ സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള റിക്കവറി, നമുക്ക് മാക്സിമം ഇംപ്രൂവ്മെന്റ് കിട്ടുക ഫസ്റ്റ് ഒരു 3 to 6 months അതുകൊണ്ട് തന്നെ ആ ഒരു പീരീഡിൽ വളരെ നല്ല രീതിയിൽ, ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ തന്നെ സ്ട്രോക്കിന്റെ പുനരധിവാസം ചെയ്യേണ്ടത്.
1: മാഡം, അതുപോലെ തന്നെ ഈ പക്ഷാഘാതം വന്ന ഒരാൾക്ക് കുടുംബത്തിന്റെ സപ്പോർട്ട് അത് എത്രത്തോളം പ്രാധാന്യമുണ്ട്, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
0: അതായത് ഒരു സ്ട്രോക്ക് ബാധിക്കുന്നത് ആ ഒരു വ്യക്തിയെ മാത്രമല്ല, ആ ഒരു കുടുംബത്തെ മൊത്തമാണ്. ആ സ്ട്രോക്ക് സർവൈവർ എന്ന് പറയുമ്പോൾ ആ രോഗി മാത്രമല്ല, ആ സ്ട്രോക്ക് വന്ന രോഗിയെ പരിചരിക്കുന്ന പലപ്പോഴും പുരുഷന്മാർക്കാണ് കൂടുതൽ. അപ്പോൾ ആ പരിചരിക്കുന്ന ആ കെയർ ഗീവർ, അദ്ദേഹത്തിന്റെ ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ മകളായിരിക്കാം, ആ കെയർ ഗീവറുടെ സ്ട്രെസ്സും ബേർഡനും വളരെയേറെയാണ്. അപ്പൊ അവർക്കും മാനസികമായിട്ടുള്ള പിന്തുണയും എന്താണ് ചെയ്യേണ്ടത്, കാരണം പല കാര്യങ്ങൾക്കും ഈ എല്ലാത്തിലും ഡിപ്പെൻഡന്റ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാം, അല്ലെങ്കിൽ മറവിയായിരിക്കാം, പെരുമാറ്റ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ ഇതിനോടെല്ലാം ആ പങ്കാളി അല്ലെങ്കിൽ ജീവിത വീട്ടിലെ മറ്റ് മെമ്പേഴ്സും എല്ലാവരും അതിനോടൊത്ത് സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ആ കെയർ ഗീവേഴ്സിന്റെയും ഫാമിലിയുടെയും സ്ട്രെസ്, ഈ സാഹചര്യത്തെ എങ്ങനെ അവർ മീറ്റ് ചെയ്യാം, ഇതിനെക്കുറിച്ചുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം അവർക്ക് ആവശ്യമാണ്. അത് ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും അവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ അതിനുള്ള ഉപദേശങ്ങളും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാറുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ബാക്കി ആശ വർക്കേഴ്സിന്റെ എല്ലാം ഒരു നല്ലൊരു നെറ്റ്വർക്ക് സിസ്റ്റം നമ്മുടെ ഗ്രൗണ്ട് ലെവലിലുണ്ട്. അപ്പൊ അവർ വഴിയും ഇത്തരം കാര്യങ്ങൾ അവർക്ക് സപ്പോർട്ട് ആവശ്യമാണ്. എങ്ങനെ ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാം, അത് ആ രോഗി മാത്രമല്ല ആ ഫാമിലി മൊത്തത്തിൽ. അപ്പൊ ആ ഒരു രീതിയിൽ ഫാമിലി സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പെട്ടെന്നൊരു ദിവസം ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അദ്ദേഹത്തെ മാനസികമായിട്ട് ഏറെ തളർത്തും. അതുകൊണ്ട് തന്നെ ഫാമിലി സപ്പോർട്ട് മരുന്നുകളോളം അല്ലെങ്കിൽ പുനരധിവാസത്തിനോടൊപ്പം അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സംഗതിയാണ്.
1: പക്ഷാഘാതം എന്ന രോഗാവസ്ഥയിൽ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളെ കുറിച്ച് ഇത്രയും വിവരങ്ങൾ പങ്കുവച്ച ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റും

54 സെക്കൻഡ്. എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. വില്ലൻ എന്ന ചിത്രത്തിൽ സിതാര കൃഷ്ണകുമാർ. ഗാനമെഴുതിയത് ബി കെ ഹരിനാരായണൻ. ഈണം പകർന്നത് ഫോർ മ്യൂസിക്സ്.

ചിത്രം പുള്ളിക്കാരൻ സ്റ്റാറാ. ഈ സംഘഗാനം നയിച്ചത് ശ്രേയ ജയദീപ്. സന്തോഷ് വർമ്മയുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് എം ജയചന്ദ്രൻ.

ഇതുവരെ കേട്ടത് എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. ഉച്ചയ്ക്ക് ഒരു മണിക്കുള്ള ഗാനോത്സവത്തിൽ ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇന്ന് 6:50 കിസാൻ വാണിയിൽ ചെറുചേമ്പ് കൃഷിയുടെ സാധ്യതകൾ, ഡോക്ടർ സുജാത് ജിയുമായി അഭിമുഖം. രാത്രി 8:50 വിടരുന്ന മുട്ടുകൾ, വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10:25. സേവന വാർത്തകൾ. കേരള ഹൈക്കോടതിയിൽ ക്ലറിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പ്രത്യേക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ള ഭിന്നശേഷിക്കാർക്കായാണ് നിയമനം. ഒഴിവൊന്ന്, ഓട്ടിസം, പ്രത്യേക പഠന വൈകല്യം, 40 മുതൽ 70% വരെ മാനസിക വൈകല്യം, വിവിധ വിഭാഗങ്ങളിലുള്ള ബഹുവൈകല്യം എന്നിവയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. hckrecruitment.keralacourts.in hckrecruitment.keralacourts.in. തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ ഒഴിവുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഓപ്പറേറ്ററിന്റെ ഒരു തസ്തികയിൽ ദിവസം

0: വേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നു. യോഗ്യത SSLC, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ട്രേഡ്സ് എന്നിവയിൽ ഏതെങ്കിലുമുള്ള സർട്ടിഫിക്കറ്റ് അഭിലഷണീയം. വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ പ്രവർത്തിപ്പിക്കുന്നതിനും പമ്പുകൾ, ഫിൽറ്ററുകൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനുമുള്ള പരിചയം. പ്രായം 50 വയസ്സിൽ താഴെ ആയിരിക്കണം. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. 2026 ജൂലൈ 31 50 വയസ്സ് പൂർത്തിയായവർ അപേക്ഷിക്കേണ്ടതില്ല. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിളിക്കേണ്ട ഫോൺ നമ്പർ 04842777489, 04842777489.
1: ഏറ്റവും കുറഞ്ഞ EMI ൽ ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
2: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. വിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
3: വിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കോട്ടയം ജില്ലയിലെ ദേശീയ പ്രാധാന്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ IIT, IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദ, ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്ക് പഠിക്കുന്ന OEC, OBC, H വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് OEC പോസ്റ്റ് മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യ പദ്ധതിക്ക് നവംബർ 30 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.egrants.kerala.gov.in വെബ്സൈറ്റ് സന്ദർശിക്കുക. www.egrants.kerala.gov.in. പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായും ബന്ധപ്പെടാം. ഫോൺ നമ്പർ 04842983130, 04842983130.
6: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
7: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
6: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
8: നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസേർഡ് പരിപാടി പൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം. 13-ാം തീയതി മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം ക്യാമ്പസിൽ.
9: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1-ാം സമ്മാനം 30 കോടി രൂപ, 2-ാം സമ്മാനം 1 കോടി രൂപ.
10: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ ഭിന്നശേഷിക്കാരുടെയും സമ്പൂർണ്ണ UDID രജിസ്ട്രേഷൻ എന്ന നേട്ടം നേടാൻ ജില്ലാ ഭരണകൂടം, സാമൂഹ്യനീതി വകുപ്പ്, സാമൂഹ്യ സുരക്ഷാ മിഷൻ എന്നിവർ സംയുക്തമായി പ്രത്യേക ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. 2 ആഴ്ചക്കാലം നീളുന്ന ക്യാമ്പയിനിൽ ഭിന്നശേഷി മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് കൈവശമുള്ള UDID ആധാർ കാർഡ് ലഭിച്ചിട്ടില്ലാത്ത മുഴുവൻ ഗുണഭോക്താക്കൾക്കും പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 1800-1001. നീതിന്യായ രംഗത്ത് പിന്നാക്ക വിഭാഗങ്ങളുടെ OBC മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന അഭിഭാഷക ധനസഹായ പദ്ധതിക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 20 മാസം വരെ നീട്ടി. കൂടുതൽ വിവരങ്ങൾ അറിയാൻ 04842983130 എന്ന നമ്പറിൽ വിളിക്കുക. 04842983130. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:30.
11: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില.
12: പ്രായോജികർ
11: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
12: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
13: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
12: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 14,040 രൂപ നിരക്കിലും പവന് 112,320 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണ്ണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണ്ണ

0: രാവിലെ ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10:31. 15 സെക്കൻഡ്. ഇപ്പോൾ കേൾക്കാം

0: ചില്ലു ജാലകം, നിറമെഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.
1: ജീവിതത്തിൽ ആകസ്മികമായി ഉണ്ടാകുന്ന സംഭവങ്ങൾ നമ്മെ ഭയപ്പെടുത്തുന്നുണ്ടോ? ഉണ്ടെന്ന് വേണം കരുതാൻ. ഇത്തരം സംഭവങ്ങളെ അകറ്റാൻ നാം ജീവിതം ആസൂത്രിതമാക്കുന്നു. ഒന്നു പറഞ്ഞാൽ, ജീവിതം എന്നത് ആസൂത്രിതവും ആകസ്മികവുമായി ഉണ്ടാകുന്ന സംഭവങ്ങളുടെ തുടർച്ചയാണ്. ആസൂത്രിതമായി സൃഷ്ടിച്ചെടുക്കുന്ന എന്തും നമുക്ക് ഏറെ പ്രിയപ്പെട്ടതും ഏറെ കൊതിക്കുന്നതുമായ സംഗതികളാണ്. ആകസ്മികത നൽകുന്നത് ഒരു പക്ഷേ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ചിട്ടകൾ ജീവിതത്തെ സ്വച്ഛമായ അരുവി പോലെ ആക്കി മാറ്റുമെങ്കിൽ, ചുറ്റും നുരകൾ വിതറി ഹുംകാര ശബ്ദത്തോടെ തുള്ളിക്കുതിച്ചു പോകുന്ന വെള്ളച്ചാട്ടമായി ആകസ്മികത ജീവിതത്തെ ത്രസിപ്പിക്കുന്നു. ഒന്നോർത്താൽ, ജീവിതത്തെ ജീവസുറ്റതാക്കുന്നത് ഇത്തരം നൈമിഷിക പ്രതിഭാസമല്ലെങ്കിൽ മറ്റെന്താണ്? അല്പം ഭയപ്പാടോടെ മാറി നിന്ന് നാം കാണുന്ന വെള്ളച്ചാട്ടത്തിന്റെ വന്യ സൗന്ദര്യം പോലെ ത്രസിപ്പിക്കുന്നതാണ് ആകസ്മികതകളുടെ ദ്രുതതാളം. ഇത് നമ്മിൽ ജനിപ്പിക്കുന്നത് സന്തോഷമാകാം, ദുഃഖമാകാം, വിഷാദമാകാം. എന്നിരുന്നാലും നാം ഏറെ കൊതിക്കുന്നത് ജീവിതഗതികളെ മാറ്റിമറിക്കുന്ന ഈ ഹുംകാര ശബ്ദത്തെയാണ് എന്നത് വിരോധാഭാസമായി തോന്നിയേക്കാം. ഒരു കുഞ്ഞ് പിറന്നു വീഴുന്നതോടെ അവന്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന വിഷമഘട്ടങ്ങളെ മുഴുവൻ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന നാം അവന്റെ ജീവിതത്തിൽ നിന്ന് അനുഭവങ്ങളുടെ കരുത്തും ആകസ്മികതകളുടെ നിറവും എടുത്തുകളയുകയല്ലേ ചെയ്യുന്നത്? പലതും നേടിയെടുക്കാൻ അവനെ പ്രാപ്തനാക്കാൻ ശ്രമിച്ച നാം എന്തേ ഇന്ന് അവന് എല്ലാം ഒരുക്കിക്കൊടുക്കാൻ പാടുപെടുന്നു? ആകസ്മികത എന്നത് പ്രകൃതി നിയമമായിരിക്കെ പിന്നീട് ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷമഘട്ടങ്ങളിൽ അവൻ പകച്ചുപോയെങ്കിൽ ഉത്തരവാദി നമ്മൾ തന്നെയല്ലേ? അമ്മയുടെ ഉദരത്തിന്റെ സുരക്ഷയിൽ നിന്ന് ക്രൂരമായ വെള്ളി വെളിച്ചത്തോടെ അവനെ സ്വീകരിച്ച ഈ ലോകത്തിൽ അവന്റെ നിസ്സഹായത നാം തിരിച്ചറിഞ്ഞതാണ്. ഇപ്പോൾ അവൻ അമ്മയൊരുക്കിയ സുരക്ഷാ കവചത്തിൽ നിന്ന് പതുക്കെ പിച്ചുവച്ച് പുറത്തേക്കിറങ്ങുകയാണ്. ലോകം അവന് മുൻപിൽ കൂടുതൽ അരക്ഷിതമായി കൊണ്ടിരിക്കുകയാണ്. അതവന് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. താങ്ങായി നീളുന്ന വിരൽത്തുമ്പ് അവഗണിച്ചുകൊണ്ട് അവൻ സ്വന്തം കാലിൽ ശ്രദ്ധയൂന്നി പാദമുറപ്പിച്ച് നടക്കുകയാണ് ജീവിതത്തിലേക്ക്, ഭാവിയിലേക്ക്. എന്തൊക്കെയോ നേടി എന്ന ചിന്ത അവനിലേക്ക് ആദ്യം കടന്നു വന്ന നിമിഷമാണിത്. അതവനെ ആഹ്ലാദിപ്പിക്കുന്നു. കണ്ണിറുക്കി പല്ലില്ലാ മോണ കാട്ടി നിഷ്കളങ്കമായി ചിരിച്ച് അവൻ മുന്നേറുകയാണ്. പിച്ചവച്ച് അടിവച്ച് മുന്നേറുന്ന അവനെ കാണാമറയത്ത് പലതുമൊരുക്കി ഈ ലോകം സ്വീകരിക്കുകയാണ്.

പിച്ചവച്ചെത്തുന്ന തങ്ങളുടെ മോഹങ്ങളുടെ ആകത്തുകയെ ആഹ്ലാദത്തോടെയാണ് ഇവർ സ്വീകരിക്കുന്നത്. ഇടറി നടക്കുന്ന അവളുടെ കാലടികളേക്കാൾ ഇടറുകയാണ് ഇവരുടെ മനസ്സ്. ഈ പാവക്കുട്ടിയുടെ ഇടർന്ന കാൽവെപ്പുകൾ തങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ കരുത്തുറ്റ പ്രതീകമായി ഇവർക്ക് തോന്നുകയാണ്.

വളർച്ചയുടെ ഓരോ ഘട്ടവും നോക്കിക്കാണുകയാണ് ഇവരിവിടെ. നോറ്റ നോമ്പുകളുടെയും ചെയ്ത അർച്ചനകളുടെയും ഫലം ഇവിടെ പിച്ചവച്ചു നടക്കുന്നു. ഈ ആനന്ദാതിരേകത്തിൽ അംഗപ്രത്യംഗമുള്ള വളർച്ചയുടെ ചിത്രം പാട്ടിൽ തെളിഞ്ഞു വരുന്നത് തികച്ചും സാന്ദർഭികം.

ഇവർ ഇന്നൊരു സ്വപ്നലോകത്തിലാണ്. പറന്നകന്നുപോയ മണിമുത്തിനെ സ്വപ്നങ്ങൾ ചികഞ്ഞെടുക്കുകയാണ്. ഈ പിഞ്ചുപാദങ്ങൾ അവരെ സ്വപ്നങ്ങളിലൂടെ നടത്തുകയാണ്. ഇവരിവിടെ ഒരുക്കുന്ന മേലക്കാഴ്ചയ്ക്ക് കണ്ണീരിന്റെ നനവും കാത്തിരിപ്പിന്റെ നോവുമുണ്ട്.

ഗൃഹാതുരതയുടെ ഒരു 100 ഓർമ്മകൾ മനസ്സിൽ വിരിയിക്കുന്ന ഈ പാട്ടിൽ അമ്മയുടെ സ്നേഹം വസന്തമായി പുഷ്പവൃഷ്ടി നടത്തുകയാണ്. പിച്ചവെക്കുന്ന ബാലഗോപാലനെ നോക്കി സ്വപ്നലോകത്തു നിന്നും അവന്റെ അമ്മ പാടുകയാണ്.

വേട്ടയാടപ്പെടുന്ന മകന്റെ വളർച്ചയുടെ നാൾവഴികൾ കണ്ണീരോടെ ചികയുകയാണ് ഈ അമ്മ. മുന്നിൽ പിച്ചവച്ചു നടന്ന മകനെ മനസ്സിൽ കാണുന്ന ഇവരുടെ കണ്ണ് നിറയരുതെന്ന് നമ്മൾ ഒരു നിമിഷം ആഗ്രഹിച്ചില്ലേ?

മുന്നോട്ട് വയ്ക്കുന്ന ഓരോ കാലടിയും അവർക്ക് സന്തോഷത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ നിമിഷങ്ങൾ സമ്മാനിച്ചുവെങ്കിൽ സന്തോഷം കൊണ്ട് വീർപ്പുമുട്ടുന്ന ഈ മനസ്സിൽ നിന്നും ഉയർക്കൊണ്ട പാട്ടും ഹൃദ്യമായിരിക്കും എന്നത് തീർച്ച.

പിച്ചവച്ചു നടക്കുന്ന പിഞ്ചോമനയ്ക്കായി ഈ ലോകം കരുതി വച്ചിരിക്കുന്നത് എന്താണ്? എന്തായാലും നാം അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. അവന്റെ ഓരോ കാൽവെപ്പും പിന്നീട്

അവന്റെ ജീവിതത്തിൽ തുണയാകണേ എന്ന പ്രാർത്ഥനയോടെ ഇടറി വീഴാൻ തുടങ്ങുന്ന അവനെ വാരിയെടുക്കണം എന്ന ആശ കൈവിടിഞ്ഞ് സ്വന്തം കാലിൽ നിൽക്കാനുള്ള അവന്റെ ശ്രമം നമുക്ക് സാഗൂദം നോക്കിക്കാണാം. ചില്ലുജാലകത്തിന്റെ ഈ ഭാഗം ഇവിടെ തീരുന്നു. അനന്തമായി നീളുന്ന ജീവിതയാത്രയിലെ നിമിഷങ്ങളുമായി നിങ്ങളുടെ അടുത്തെത്തുന്ന ചില്ലുജാലകം ഇനി അടുത്തയാഴ്ച ഇതേ സമയം. അതുവരെ വിട.

0: ചില്ലുജാലകം സമാപിച്ചു. രചന നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ. അവതരണം മഞ്ജു പ്രസന്ന. സഹായം അർപ്പണ കൃഷ്ണരാജ്.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. നാട്ടുവിശേഷം. ഭീമിൻ്റെ പ്രതിമാസ പരിപാടിയിൽ പല്ലവി ആനന്ദ് അവതരിപ്പിക്കുന്ന ഭരതനാട്യ കച്ചേരി വൈകിട്ട് 6:30 TDM ഹാളിൽ.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഇനി ഫ്രിഡ്ജിനൊപ്പം മനസ്സും തണുക്കും. പിട്ടാപ്പിള്ളി ഏജൻസീസിൽ റെഫ്രിജറേറ്റർ സ്വന്തമാക്കാം. ദിവസം വെറും 30 രൂപ മുതൽ തവണ വ്യവസ്ഥയിൽ.
5: 20,000 വരെ ക്യാഷ് ബാക്ക്, മികച്ച എക്സ്ചേഞ്ച് ആനുകൂല്യങ്ങൾ, ഒപ്പം കിടിലൻ ഓണം ഓഫേഴ്സ്.
4: 5,000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളുമായി പിട്ടാപ്പിള്ളി ഏജൻസീസ്.
1: ഇടപ്പള്ളി ചെങ്ങമ്പുഴ പാർക്കിൽ ആഴ്ചവട്ടം. സലീൽ ചൗധരിയുടെ ഗാനങ്ങൾ വൈകിട്ട് 5:30. തുടർന്ന് ദേശീയ കലാ സംസ്കൃതി ദേശീയ അവാർഡ് ലഭിച്ചവരെ ആദരിക്കൽ വൈകിട്ട് 6:30.
6: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
7: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
6: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
9: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് തന്നെ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ CP സോമനാഥ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04 8 4 24 26 397 അല്ലെങ്കിൽ 04 8 4 24 26 387 അല്ലെങ്കിൽ 9 4 4 6 4 5 5 8 8 8 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
1: ആകാശവാണി FM വാർത്തകൾ.
0: ദേശീയ എഞ്ചിനീയേഴ്സ് ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർ വിശ്വേശ്വരയ്യർക്ക് ശ്രദ്ധാഞ്ജലി നേർന്നു. മെച്ചപ്പെട്ട നാളെയുടെ പ്രവർത്തനത്തിനും നവീകരണത്തിനും പരിഹാരങ്ങൾ കാണുന്നതിനും രാജ്യത്തെ എഞ്ചിനീയർമാരുടെ സംഭാവനകളെ അദ്ദേഹം പ്രശംസിച്ചു. വേൾഡ് സർക്കുലർ ഇക്കോണമി ഫോറത്തിന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഇന്ന് തുടക്കമാകും. സമ്മേളനം വെള്ളിയാഴ്ച സമാപിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ എല്ലാ വഴികളിലൂടെയും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. NTPCയിൽ നിന്ന് ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങാനെടുത്ത തീരുമാനം പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ എല്ലാ വശങ്ങളും ചർച്ച ചെയ്തു വരികയാണെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. അപ്പർ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് താറാവ് കുഞ്ഞുങ്ങളെ

0: സൗജന്യമായി നൽകുന്ന പൊൻചിറകുകൾ പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി കൊല്ലം പ്രാക്കുളത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ഡ്രൈവിംഗ് ലൈസൻസ് നൽകും മുൻപ് അപകടസാധ്യത തിരിച്ചറിയുന്ന കഴിവുകൂടി പരിശോധിക്കാൻ തീരുമാനം. ഡിസംബർ മുതൽ വീഡിയോ ഗെയിം മാതൃകയിൽ ഓൺലൈൻ ടെസ്റ്റ് കൂടി നിർബന്ധമാക്കാൻ ഗതാഗത കമ്മീഷണർ നാഗരാജു ചെക്കലം നിർദ്ദേശിച്ചു. കോഴിക്കോട് കോലാലംപൂർ മേഖലയിൽ മലേഷ്യ എയർലൈൻസിന്റെ വിമാന സർവീസ് ആരംഭിക്കണമെന്ന് എം കെ രാഘവൻ MP. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഹവാല ഇടപാടുമായി ബന്ധമുണ്ടെന്ന കള്ളക്കഥയാണെന്ന് ഇഡിയും ഒരു വിഭാഗം മാധ്യമങ്ങളും പ്രചരിപ്പിക്കുകയാണെന്ന് മുൻമന്ത്രി PA മുഹമ്മദ് റിയാസ്. ആരോപണങ്ങൾക്കെല്ലാം വ്യക്തമായ മറുപടിയുണ്ടെന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 11:03.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കാവിൽ ദേവദത്തും സംഘവും അവതരിപ്പിക്കുന്ന തായമ്പക, ഇടം തലവട്ടം കാവിൽ സുന്ദരൻ മാരാർ, കാവിൽ ഗോവിന്ദ് മാരാർ, വലംതല കാവിൽ ജയസൂര്യ, ഇലത്താളം കാവിൽ അഭിരാം.

0: കാവിൽ ദേവദത്തം സംഘവും അവതരിപ്പിച്ച തായമ്പകയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം, യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
2: Thank you.

0: ഒരു വട്ടം കൂടി. മഴയത്ത് ഉല്ലസിച്ച് നടന്ന ആ കാലം, ഒന്നിനെക്കുറിച്ചും വേവലാതിയില്ലാതെ പാടവരമ്പത്തുകൂടി ഓടി നടന്ന, മാവിൻ ചോട്ടിലേക്ക് കാറ്റിനേക്കാൾ വേഗത്തിൽ പാഞ്ഞ ആ ഓർമ്മക്കാലത്തേക്ക് നമുക്കൊന്ന് മടങ്ങിപ്പോയാലോ? ഓർമ്മച്ചിന്ത്, നിങ്ങളുടെ ഓർമ്മക്കാലത്തേക്ക് ഒരു മടക്കയാത്ര. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ച കഴിഞ്ഞ് 2 മണിക്കും ബുധനാഴ്ചകളിൽ 10:35 നിങ്ങളുടെ പ്രിയപ്പെട്ട അനുഭവങ്ങൾ ഞങ്ങൾക്കെഴുതു. നമുക്കൊന്നുകൂടി ജീവിക്കാം. വിലാസം: ഓർമ്മച്ചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, തൃക്കാക്കര PO 68 20 21. ഇനി വാട്സാപ്പിലും അയക്കാം. ഓർമ്മച്ചിന്ത് എന്ന് എഴുതിയതിനു ശേഷം നിങ്ങളുടെ സന്ദേശം മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. നമ്പർ 94 47 56 22 12. നമ്പർ ഒരിക്കൽ കൂടി: 9447562212. ഓർമ്മച്ചിന്ത്, നിങ്ങളുടെ ഓർമ്മക്കാലത്തേക്ക് ഒരു മടക്കയാത്ര.
1: ഒരറിയിപ്പ്: ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ CP സോമനാഥ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04 84 24 26 397 അല്ലെങ്കിൽ 04 84 24 386 അല്ലെങ്കിൽ 9446 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഇതാകാശവാണി കൊച്ചി FM 102.3.

ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റും 35 സെക്കൻഡും. ഇപ്പോൾ കേൾക്കാം NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്.

0: इस कार्यक्रम के बाद अब हमारा आज का समय यहीं पर समाप्त होता है। तो अब उमंग कार्यक्रम की तकनीकी टीम यानी जगबंधु, चेतना, अर्शद, कुसुमलता और वीरेंद्र के साथ मुझे यानी विमलेश को आज्ञा दीजिए। नमस्कार।
1: उमंग, उमंग, उमंग, उमंग, उमंग।
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.
3: ആകാശവാണി FM വാർത്തകൾ.
2: NTPCയിൽ നിന്ന് കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പവർ കട്ട് എപ്പോൾ അവസാനിപ്പിക്കും എന്നതിനെക്കുറിച്ച് ഇപ്പോൾ പറയാനാകില്ലെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടെ ക്ഷീരകർഷകർക്കായി നടപ്പാക്കുന്ന NLM ഗോസമൃദ്ധി കന്നുകാലി ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കമായി. കൊല്ലം പ്രാക്കുളത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. CBIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് ഇന്ന് വൈകിട്ട് കോഴിക്കോട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ ബഹുജന റാലി നടത്തും. MA ബേബി, പിണറായി വിജയൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് വാഹനാപകടങ്ങൾ വർദ്ധിച്ച പശ്ചാത്തലത്തിൽ അപകട സാധ്യത തിരിച്ചറിയുന്ന കഴിവുകൂടി ലൈസൻസ് നൽകുന്ന സമയത്ത് പരിശോധിക്കും. ഇതിന് വീഡിയോ ഗെയിം മാതൃകയിൽ ഓൺലൈൻ ടെസ്റ്റ് ഡിസംബർ മുതൽ നിർബന്ധമാക്കാൻ ഗതാഗത കമ്മീഷൻ നാഗരാജു ചേക്കലം നിർദ്ദേശം നൽകി. ഗ്രാമവികസന വകുപ്പും പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റിയും പെൻഷൻ സഖി കമ്മ്യൂണിറ്റി അധിഷ്ഠിത സംവിധാനത്തിനായി ധാരണാപത്രം ഒപ്പുവച്ചു. കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് സെക്രട്ടറി രോഹിത് കൻസാലിന്റെ സാന്നിധ്യത്തിലാണ് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. ജഡ്ജിമാർക്കെതിരായ പരാതികൾ കൈകാര്യം ചെയ്യുന്നതിന് സുപ്രീംകോടതിയും ഹൈക്കോടതിയും വികസിപ്പിച്ച സംവിധാനം ശക്തവും കാര്യക്ഷമവുമാണെന്ന് സുപ്രീംകോടതി ജസ്റ്റിസ് സൂര്യകാന്ത്. ന്യൂഡൽഹിയിൽ 6th രാംജത്ത് മലാനി അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പത്തനംതിട്ട റാന്നിയിൽ സ്ത്രീകളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് മാറ്റിയ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. റാന്നി ചെറുതോട്ടുകൽ CM അനൂപിനെയാണ് റാന്നി പോലീസ് അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് ചില ജില്ലകളിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്നും ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ

0: നാളെയും മഞ്ഞുജാഗ്രതയാണ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. കുഞ്ഞിൻ്റെ ആദ്യത്തെ 1000 ദിവസത്തെ പോഷകാഹാരത്തിൻ്റെ പ്രാധാന്യം, സോണിയ IG സംസാരിക്കുന്നു, തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 1 മണിക്ക് ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി.
2: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: മൂന്ന് മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ CP സോമനാഥ് മറുപടി നൽകുന്നു. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശകാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡെയിലി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
6: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
7: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
6: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
8: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി, തിരുവനന്തപുരം റിലെ. ചെറുചേമ്പ് കൃഷിയുടെ സാധ്യതകൾ, ഡോക്ടർ സുജാജിയുമായി അഭിമുഖം. 7:20 വിപണി. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലെ. 7:35 FM ഈവനി, ഇതിൽ സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് R. ഗോപകുമാർ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടുകൾ, വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിങ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻ കുന്ന സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം, ചോദ്യമുദ്രം, നാളത്തെ പരിപാടികൾ.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
5: പരിപൂർണ പരിശോധയുറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
9: പവർ കട്ടിനി പ്രശ്നമേ അല്ല. വീട്ടിലെ അൺഇന്ററപ്റ്റഡ് കംഫോർട്ടിനായി ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി സ്വന്തമാക്കാം പിട്ടാപ്പള്ളിൽ ഏജൻസീസിൽ.
10: 0 ഡൌൺ പേയ്മെന്റിൽ ലളിതമായ തവണ വ്യവസ്ഥയിൽ, കൂടാതെ 5000+ വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
9: പിട്ടാപ്പള്ളിൽ ഏജൻസീസ്.
0: വൈകുന്നേരം 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡെയിലി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 കഥാപ്രസംഗം. ആലഞ്ചേരി VK ശ്രീകുമാർ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം, കഥ സൂര്യമാനസം, തിരുവനന്തപുരം റിലേ. 10 മണിക്ക് സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡെയിലി റിലേ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയിപ്പുകൾ. ഇന്നലത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ.
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ഇപ്പോൾ പഴം, പച്ചക്കറി വില വിവരം. എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും തയ്യാറാക്കിയത്. ആദ്യം മൊത്തവില, പിന്നെ ചില്ലറവില.

0: കിലോ രൂപ കിലോയ്ക്ക്. ഏത്തയ്ക്ക നാടൻ 48-54, മറുനാടൻ 46-52, പയർ നാടൻ 50-55, മറുനാടൻ 45-50, ചേനാനാടൻ 45-50, മറുനാടൻ 38-42, മരച്ചീനി നാടൻ 30-34. ഇനി ചില മറുനാടൻ ഇനങ്ങൾ: ചീര പച്ച, ചീര ചുവപ്പ് 43-47, കുമ്പളങ്ങ 22-25, ഞാലിപ്പൂവൻ 84-89, പാളയൻതോടൻ 36-40, പൂവൻ 54-60, റോബസ്റ്റ 28-34, ബീട്രൂട്ട് 62-65, വെണ്ടയ്ക്ക 40-45, പാവയ്ക്ക 65-70, ചുരയ്ക്ക 36-42, വഴുതന 42-47, കത്തിരി ഉരുണ്ടത് 37-42, കാബേജ് 32-37, ക്യാരറ്റ് 56-62, കോളിഫ്ലവർ 40-45, കൊത്തമര 36-42, കൂർക്ക 45-50, ചേമ്പ് വലുത് 65-70, ചേമ്പ് ചെറുത് 43-50, വെള്ളരി 36-42, മുരിങ്ങക്കായ 36-42, ബീൻസ് 65-72, ഇഞ്ചി 165-172, പച്ചമുളക് 52-57, കരുനാരങ്ങ 85-90, ചെറുനാരങ്ങ 1-5-6, കോവയ്ക്ക 47-52, മാങ്ങ പച്ചമാങ്ങ 95-100, സവാള 55-60, ചെറിയ ഉള്ളി 86-90, ഉരുളക്കിഴങ്ങ് 36-40, മത്തൻ 20-25, പീച്ചിങ്ങ 48-55, പടവലം 35-40, തക്കാളി 30-35, അമരപ്പയർ 58-65. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പഴം പച്ചക്കറി വിലവിവരം എറണാകുളംമാരുടെ മൊത്തവില മാർക്കറ്റിൽ നിന്നും തയ്യാറാക്കിയത്.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസേഡ് പരിപാടി പൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം 13-ാം തീയതി മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം ക്യാമ്പസിൽ.
4: ഏറ്റവും കുറഞ്ഞ EMI-ൽ ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
5: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV-കൾ 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ നിന്ന്. കൂടാതെ 5000-ത്തിലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
6: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
7: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
8: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
9: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
10: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ജി ശ്രീരാം സംഗീതം നൽകി പാടിയത്, ഗാനരചന എഴുമാവിൽ രവീന്ദ്രനാഥ്.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. ബാങ്ക് ഓഫ് ഇന്ത്യ വിവിധ വിഭാഗങ്ങളിലായി സ്കെയിൽ 4 വരെയുള്ള ഓഫീസർ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് www.bankofindia.bank.in സന്ദർശിക്കുക. www.bankofindia.bank.in. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ട്രേഡ് ഫിനാൻസ് ഓഫീസർ തസ്തികയിലേക്ക് 35 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 19 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും ഔദ്യോഗിക വെബ്സൈറ്റ് sbi.bank.in/web/careers/current openings സന്ദർശിക്കുക. sbi.bank.in/web/careers/current openings. IBPS നടത്തുന്ന റീജിയണൽ റൂറൽ ബാങ്കുകളിലേക്കുള്ള ഓഫീസർ സ്കെയിൽ 1, 2, 3 വിഭാഗങ്ങളിലേക്കും ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്കും ഈ മാസം 21 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് www.ibps.in സന്ദർശിക്കുക.
1: ഇനി ഫ്രിഡ്ജിനൊപ്പം മനസ്സും തണുക്കും. പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ റെഫ്രിജറേറ്റർ സ്വന്തമാക്കാം. ദിവസം വെറും 30 രൂപ മുതൽ തവണ വ്യവസ്ഥയിൽ.
2: 20,000 വരെ ക്യാഷ് ബാക്ക്, മികച്ച എക്സ്ചേഞ്ച് ആനുകൂല്യങ്ങൾ, ഒപ്പം കിടിലൻ ഓണം ഓഫേഴ്സ്.
1: 5,000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
0: കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ 18-ന് 49 വയസ്സ് മധ്യത്തിലുള്ളവർ സെൽഫോൺ

0: ആൻഡ് റിപ്പയർ ആൻഡ് സർവീസ്, ബ്യൂട്ടി പാർലർ മാനേജ്മെൻറ്റ് എന്നീ കോഴ്സുകളിൽ സൗജന്യ പരിശീലനം നൽകുന്നു. രജിസ്റ്റർ ചെയ്യുന്നതിനായി ബന്ധപ്പെടുക ഫോൺ നമ്പർ 04-81-23-03-307 04-81-23-307
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: നീതിന്യായ രംഗത്ത് പിന്നാക്ക വിഭാഗങ്ങളുടെ ഒബിസി മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന അഭിഭാഷക ധനസഹായ പദ്ധതിക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടി. കൂടുതൽ വിവരങ്ങൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 04-84-29-83-130 04-84-29-130 പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഒബിസി, ബാർബർ ഷോപ്പ്, യൂണിസെക്സ് സലൂൺ തുടങ്ങിയ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് തൊഴിലിടം ആധുനികവൽക്കരിക്കുന്നതിന് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് നടപ്പാക്കുന്ന ബാർബർ ഷോപ്പ് നവീകരണ ധനസഹായം പദ്ധതിക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടി. വിവരങ്ങൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 04-84-29-83-130 04-84-29-130 +2 VHSC പഠനത്തോടൊപ്പം പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് 2 വർഷത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ പരിശീലനത്തിനായി 1 വർഷവും 10,000 രൂപ വീതം അനുവദിക്കുന്ന വിഷൻ പദ്ധതി പട്ടികജാതി വികസന വകുപ്പ് നടപ്പാക്കി വരുന്നു. 2026-27 അധ്യയന വർഷം വിഷൻ പദ്ധതി നടപ്പാക്കുന്നതിന് പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 04-71-27-37-238 04-71-27-238 അവസാന തീയതി ഈ മാസം 30. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇനി 12:30 കേൾക്കാം പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 4-ഘട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി റീ ഇമാജിനിങ് കേരളം വട്ടമേശ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പവർകട്ടിന്റെ സാഹചര്യം എത്രയും വേഗം പരിഹരിക്കുമെന്നും മന്ത്രി. കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. ലൈസൻസ് നൽകും മുൻപ് അപകട സാധ്യത തിരിച്ചറിയാനുള്ള കഴിവ് കൂടി പരിശോധിക്കാൻ തീരുമാനം. സപ്ലൈകോ മുഖേനയുള്ള നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണയായതായി മന്ത്രി അനൂപ് ജേക്കബ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 4-ഘട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. 2030 ഉഭയകക്ഷി വ്യാപാരം $50 ബില്യൺ ഉയർത്തുകയാണ് ലക്ഷ്യം. വെള്ളിയാഴ്ച വരെ നീളുന്ന ചർച്ചയിൽ ചരക്ക് സേവന വ്യാപാരം, ഉൽപ്പന്നങ്ങളുടെ ഉത്ഭവ മാനദണ്ഡങ്ങൾ, സാങ്കേതിക വ്യാപാര തടസ്സങ്ങൾ തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സെമികോൺ ഇന്ത്യ 2026 5-ാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യും. 600+ പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40+ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. 6 രാജ്യങ്ങളുടെ പവലിയനുകൾ, 12 സംസ്ഥാന സർക്കാരുകളുടെ പവലിയനുകൾ, സ്റ്റാർട്ടപ്പുകൾക്കായി മാത്രമുള്ള ഒരു പ്രത്യേക പവലിയൻ എന്നിവ ഈ പ്രദർശനത്തിൽ ഉണ്ടാകും. 2,000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ യാതൊരുവിധ നിരക്കുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റുപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2,000 രൂപ വരെയുള്ള പണമിടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ലെന്ന് സർക്കാർ ഗസറ്റ് വിജ്ഞാപനത്തിൽ

0: പറയുന്നു. സംസ്ഥാന സർക്കാരിന്റെ 2026-27 ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി റീ ഇമാജിനിങ് കേരളം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന വട്ടമേശ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. 18-ാം തീയതി വരെ നടക്കുന്ന സമ്മേളനത്തിൽ ബജറ്റ് നിർദ്ദേശങ്ങളെ കൃത്യമായ പ്രവർത്തന രീതികളാക്കി മാറ്റുകയാണ് പ്രധാന ലക്ഷ്യം. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒരുമിച്ച് ചേർത്ത് പദ്ധതികൾക്ക് അന്തിമരൂപം നൽകുന്നതിനാണ് സമ്മേളനം. അടിസ്ഥാന സൗകര്യ വികസനം, സമുദ്രാധിഷ്ഠിത വികസനം, വ്യവസായ ഇടനാഴികൾ, പുനരുപയോഗ ഊർജ്ജം, നഗരവികസനം, ആരോഗ്യം, നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ മേഖല, ടൂറിസം തുടങ്ങിയ വിവിധ മേഖലകളിലെ പദ്ധതികൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഓരോ പദ്ധതിയുടെയും ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്ന കരട് രേഖ തയ്യാറാക്കി മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങുന്നത് പരിഗണനയിലുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പവർകട്ടിന്റെ സാഹചര്യം എത്രയും വേഗം പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു.
1: ചില സാഹചര്യങ്ങൾ അനുകൂലമായി വരുന്നു, എന്നാൽ ടോട്ടലി ഒരു മാറ്റം വലിയ മാറ്റമായിട്ടില്ല. 30 രൂപ അടിച്ചാൽ സാമ്പത്തിക ബാധ്യതയാണെന്ന് പ്രത്യേകിച്ച് ആരും പറയണ്ട. അത് ഫൈനലായിട്ട് തീരുമാനിച്ചിട്ടില്ല, അത് ആലോചിക്കാം. മുഖ്യമന്ത്രിയായിട്ടും എല്ലാവരുമായിട്ട് ആലോചിക്കണം. ഞാൻ ഇന്ന ഡേറ്റ് എന്ന് പറയുന്നില്ല, കഴിയുന്നത്ര വേഗത്തിൽ പരിഹരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ആരാഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത്രയും വേഗത്തിൽ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സഹായവും നിർദ്ദേശവും അക്കാര്യത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കും.
0: പവർകട്ട് ജനങ്ങളെ ദുരിതത്തിലാക്കുകയാണെന്നും പ്രതിസന്ധി മുൻകൂട്ടി കണ്ട് പരിഹാരം കണ്ടെത്താൻ സർക്കാർ ശ്രമിക്കണമെന്നും വി മുരളീധരൻ എം എൽ എ. കഴക്കൂട്ടം KCB സബ്സ്റ്റേഷന് മുന്നിൽ BJP സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാടൻ താറാവിനങ്ങളുടെ സംരക്ഷണത്തിനൊപ്പം കുട്ടികളുടെ വ്യക്തിത്വം, പോഷകാഹാരം, സാമൂഹ്യക്ഷേമം, ഭക്ഷ്യഭദ്രത എന്നിവയെ ഗുണകരമായി സ്വാധീനിക്കുന്ന പദ്ധതികളാണ് പൊൻചിറകുകളെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. അപ്പർ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് താറാവ് കുഞ്ഞുങ്ങളെ സൌജന്യമായി നൽകുന്ന പൊൻചിറകുകൾ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പ്ലാസ്റ്റിക് പാക്കേജിംഗ് മേഖലയിലെ സ്ഥാപനങ്ങൾ epr.cpeb.gov.in എന്ന പോർട്ടലിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിർദ്ദേശം. നിലവിൽ അക്കൌണ്ടുള്ള സ്ഥാപനങ്ങൾ പഴയ വിവരങ്ങൾ പുതിയ ഏകീകൃത സംവിധാനത്തിലേക്ക് മാറ്റുന്നതിനായി ലിങ്ക് ഓൺബോർഡ് ചെയ്യണം. രജിസ്ട്രേഷൻ ഇടപാടുകളുടെ റിപ്പോർട്ടിംഗ്, വാർഷിക റിട്ടേൺ തുടങ്ങിയ പ്രവർത്തനങ്ങൾ EPR പോർട്ടൽ വഴി നടത്താം. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. വാഹനാപകടങ്ങൾ വർദ്ധിച്ച പശ്ചാത്തലത്തിൽ ഇനി മുതൽ ലൈസൻസ് നൽകും മുൻപ് അപകട സാധ്യത തിരിച്ചറിയാനുള്ള കഴിവ് കൂടി പരിശോധിക്കാനാണ് തീരുമാനം. ഡിസംബർ മുതൽ വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഓൺലൈൻ ടെസ്റ്റ് കൂടി നിർബന്ധമാക്കാൻ ഗതാഗത കമ്മീഷണർ നാഗരാജു ചക്കിലം നിർദ്ദേശിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
2: വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് രാജ്യത്തത് ആദ്യമാണെങ്കിലും നിലവിലുള്ള കേന്ദ്ര നിയമത്തിലും ഇത്തരം ടെസ്റ്റുകൾ നടത്താൻ വ്യവസ്ഥയുണ്ട്. ലേണേഴ്സ് ലൈസൻസ് ലഭിച്ചവർ 30 ദിവസത്തിനുള്ളിൽ പുതിയ പരീക്ഷ പാസ്സാകണം. ഡ്രൈവിംഗ് സ്കൂളുകളിൽ പുതിയ ടെസ്റ്റിനുള്ള പരിശീലനം നൽകണം. 1 മിനിറ്റ് ദൈർഘ്യമുള്ള 10 വീഡിയോകളാകും ടെസ്റ്റിൽ ഉണ്ടാവുക. ഡ്രൈവിംഗിനിടെ നിരത്തിൽ ഉണ്ടാകാനിടയുള്ള അപകട സാധ്യതകളാണ് ഇതിലുള്ളത്. ഇത് തിരിച്ചറിഞ്ഞ് ബട്ടൺ അമർത്തണം. ശരിയുത്തരത്തിന് 10 മാർക്ക് ലഭിക്കും. 100-ൽ 60 മാർക്ക് ലഭിക്കുന്നവർ ജയിക്കും.
0: ഗണേശ വിഗ്രഹ നിബഞ്ജന ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9 മണി വരെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. പാർക്കിംഗ് നിയന്ത്രണവും ഉണ്ടാകും. ഘോഷയാത്ര കിഴക്കേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച് പാളയം വഴി ശംഖുമുഖത്ത് സമാപിക്കും. അതേസമയം ഗണേശോത്സവ ട്രസ്റ്റ് കമ്മിറ്റിയുടെ ഗണേശ വിഗ്രഹ നിബഞ്ജന ഘോഷയാത്ര നാളെ വൈകിട്ട് പഴവങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച് ശംഖുമുഖത്ത് സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യയിലെ ഏറ്റവും ദീർഘകാലമായി തുടരുന്ന സൈബർ സെക്യൂരിറ്റി ആൻഡ് ഹാക്കിംഗ് കോൺഫറൻസുകളിലൊന്നായ കൊക്കോൺ 2026 19-ാം പതിപ്പിന് കൊച്ചി വേദിയാകും. ഒക്ടോബർ 6 മുതൽ 13 വരെയാണ് സമ്മേളനം. അതിവേഗം മാറുന്ന സൈബർ സുരക്ഷാ സാഹചര്യത്തിൽ കൂടുതൽ ശക്തവും പ്രതിരോധശേഷിയുള്ളതുമായ ഡിജിറ്റൽ സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിലാണ് സമ്മേളനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അണ്ടർ 23 നോർത്ത് സോൺ പുരുഷ അന്തർജില്ലാ മത്സരങ്ങൾക്ക് കാസർഗോഡ് തുടക്കം. മാനിയിലെ KCA സ്റ്റേഡിയത്തിൽ

0: കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളാണ് മത്സരിക്കുന്നത്. സപ്ലൈകോ മുഖേനയുള്ള നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണയായതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ കൊയ്ത്ത് ആരംഭിച്ച സാഹചര്യത്തിലാണ് മന്ത്രി മില്ലുടമ പ്രതിനിധികളുടെ യോഗം വിളിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: മില്ലുടമകൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ സാധ്യമായ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് മില്ലുടമ പ്രതിനിധികളെ സപ്ലൈകോ അറിയിച്ചിരിക്കുന്നത്. മില്ലുടമകൾക്കുള്ള കുടിശ്ശിക 63 കോടി രൂപ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സപ്ലൈകോ ധനവകുപ്പിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മില്ലുകൾ ധാരണാപത്രം ഒപ്പിട്ടാലുടൻ നെല്ലെടുപ്പ് ആരംഭിക്കാനാണ് തീരുമാനം. സംഭരണ വിലയും ഉടൻ പ്രഖ്യാപിക്കും. PRS വായ്പയായിട്ടല്ലാതെ നെല്ല് സംഭരണ വില കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകുന്നതിന് സപ്ലൈകോ നബാർഡിന്റെ സഹകരണവും തേടിയിട്ടുണ്ട്.
0: ഇന്ന് പൊതുപ്രക്ഷേപണ സ്ഥാപനമായ ദൂരദർശന്റെ 67-ാം സ്ഥാപക ദിനം. 1959 സെപ്റ്റംബർ 15 ഇന്ത്യയുടെ പ്രക്ഷേപണ യുഗത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ദൂരദർശൻ സ്ഥാപിതമാകുന്നത്. അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്രപ്രസാദാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. 1975 വരെ ഓൾ ഇന്ത്യ റേഡിയോയുടെ ഭാഗമായിരുന്ന ദൂരദർശൻ 1976 ഏപ്രിൽ 1 പ്രത്യേകമായി പ്രവർത്തനമാരംഭിച്ചു. ഭാരതരത്ന എം വിശ്വേശ്വരയ്യയുടെ 165-ാം ജന്മവാർഷിക ദിനമായി ഇന്ന് രാജ്യം ദേശീയ എഞ്ചിനീയേഴ്സ് ദിനമായി ആഘോഷിക്കുന്നു. രാഷ്ട്ര നിർമ്മാണം, അടിസ്ഥാന സൌകര്യ വികസനം, സാങ്കേതിക നവീകരണം എന്നിവയിൽ എഞ്ചിനീയർമാർ നൽകുന്ന വിലമതിക്കാനാവാത്ത സംഭാവനകളെ ആദരിക്കുന്നതിനായാണ് സെപ്റ്റംബർ 15 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. നൂതന ആശയങ്ങളിലൂടെയും ഡിജിറ്റൈസേഷനിലൂടെയും സുസ്ഥിര ഭാവിക്ക് വേണ്ടിയുള്ള സ്മാർട്ട് എഞ്ചിനീയറിംഗ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. എഞ്ചിനീയറിംഗ് രംഗത്തെ അസാമാന്യ പ്രതിഭയായ എം വിശ്വേശ്വരയ്യയുടെ രാഷ്ട്ര നിർമ്മാണത്തിലുള്ള ദീർഘവീക്ഷണം ഇന്നും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വയനാട് തലപ്പുഴയിൽ പശുക്കിടാവിനെ പുലി ആക്രമിച്ചു കൊന്നു. പണിച്ചിപ്പാലം പാലത്തിങ്കലിൽ 9 മാസം പ്രായമുള്ള പശുക്കിടാവാണ് ചത്തത്. വനപാലകർ സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തി. പ്രദേശത്ത് 2 ക്യാമറകൾ സ്ഥാപിച്ച് നൈറ്റ് പട്രോളിംഗ് ഏർപ്പെടുത്തുകയും ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 4-ാം ഘട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പവർകട്ടിന്റെ സാഹചര്യം എത്രയും വേഗം പരിഹരിക്കുമെന്ന് മന്ത്രി. കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ ഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. ലൈസൻസ് നൽകും മുൻപ് അപകട സാധ്യത തിരിച്ചറിയാനുള്ള കഴിവ് കൂടി പരിശോധിക്കാൻ തീരുമാനം. സപ്ലൈകോ മുഖേനയുള്ള നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണയായതായി മന്ത്രി അനൂപ് ജേക്കബ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: കുഞ്ഞിന്റെ ആദ്യത്തെ 1000 ദിവസത്തെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡയറ്റീഷ്യൻ സൗമ്യ IG സംസാരിക്കുന്നു.
3: പോഷൻ മാ അഥവാ ദേശീയ പോഷകാഹാര മാസം ഇന്ത്യയിൽ എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. പോഷൻ മാഹിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും പോഷകസ്ഥിതി മെച്ചപ്പെടുത്തുക. 0 മുതൽ 2 വയസ്സുവരെയുള്ള കുട്ടികളുടെ അതായത് ആദ്യ 1000 ദിവസം പോഷണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകുക. കുട്ടികളിലെ വളർച്ചക്കുറവ്, ക്ഷീണം, പോഷകാഹാരക്കുറവ്, വിളർച്ച എന്നിവ കുറയ്ക്കുക. കൗമാരപ്രായക്കാരിലെ വിളർച്ച തടയുക. സമീകൃത ആഹാരം, ശുചിത്വം, മുലയൂട്ടൽ, പൂരകാഹാരം എന്നിവയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക. ഗർഭധാരണം മുതൽ കുട്ടിക്ക് 2 വയസ്സ് പൂർത്തിയാകുന്നതുവരെ അതായത് ജീവിതത്തിലെ ആദ്യ 1000 ദിവസങ്ങളിലെ പോഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കാലയളവ് ഒരു കുഞ്ഞിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ വളർച്ചാ കാലമാണ്. ഈ ഘട്ടത്തിലെ ശരിയായ പോഷണം കുട്ടിയുടെ ശാരീരിക വളർച്ച, മസ്തിഷ്ക വികാസം, പ്രതിരോധശേഷി, പഠനശേഷി, ഭാവിയിലെ ആരോഗ്യം എന്നിവയെ നിർണയിക്കുന്നു. ആദ്യ 1000 ദിവസങ്ങളെ നമുക്ക് 3 തിരിക്കാം. ആദ്യത്തേത് ഗർഭകാലം, അതായത് ഗർഭധാരണം മുതൽ പ്രസവം വരെ. ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യകരമായ വളർച്ച, ജനന വൈകല്യങ്ങൾ തടയുക, അമ്മയുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നിവയാണ് ഈ ഘട്ടത്തിലെ ലക്ഷ്യങ്ങൾ. ഈ സമയത്ത് ആവശ്യം വേണ്ട പ്രധാന പോഷക ഘടകങ്ങൾ ഇനി പറയുന്നവയാണ്. 1. ഫോളിക് ആസിഡ് ന്യൂറൽ ട്യൂബ് വൈകല്യങ്ങൾ തടയുന്നു. 2. ഇരുമ്പ് രക്തക്കുറവ് തടയുകയും കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്നു. 3. കാൽസ്യം, വിറ്റാമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. 4. അയഡിൻ തലച്ചോറിന്റെയും

മദ്യപാനം, പുകവലി എന്നിവ ഒഴിവാക്കുക എന്നിവയാണ് ഈ സമയത്തെ ഭക്ഷണ നിർദ്ദേശങ്ങൾ. രണ്ടാം ഘട്ടം ജനനം മുതൽ 6 മാസം വരെയാണ്. ജനിച്ച് ആദ്യ 1 മണിക്കൂറിനുള്ളിൽ മുലയൂട്ടൽ ആരംഭിക്കുക. ആദ്യ 6 മാസം അമ്മയുടെ പാൽ മാത്രം നൽകുക. ഡോക്ടർ നിർദ്ദേശിക്കുന്നില്ലെങ്കിൽ വെള്ളം, തേൻ, പശുവിൻ പാൽ, മറ്റു ഭക്ഷണങ്ങൾ എന്നിവ നൽകേണ്ടതില്ല. മുലപ്പാലിൽ നിന്നും കുഞ്ഞിന് സമ്പൂർണ്ണ പോഷണം ലഭിക്കുന്നു. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. മസ്തിഷ്ക വികാസം മെച്ചപ്പെടുന്നു. അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹബന്ധം ശക്തമാകുന്നു. 3ാം ഘട്ടം 6 മാസം മുതൽ 2 വയസ്സുവരെയാണ്. പൂരകാഹാരം അഥവാ കോംപ്ലിമെന്ററി ഫീഡിംഗ്. 6 മാസം പൂർത്തിയായാൽ മുലപ്പാലിനോടൊപ്പം പൂരകാഹാരം ആരംഭിക്കുക. അരിക്കഞ്ഞി, കൂവരക കുറുക്ക്, വേവിച്ച പരിപ്പ്, വേവിച്ച് ഉടച്ച പച്ചക്കറികൾ, പഴങ്ങൾ, മുട്ട, മുള്ള് നീക്കം ചെയ്ത മീൻ, തൈര് എന്നിവ ആദ്യ ഭക്ഷണങ്ങളായി നൽകാം. 6 മുതൽ 8 മാസം വരെ ദിവസത്തിൽ 2-3 നേരം മുഖ്യഭക്ഷണവും 1-2 ലഘുഭക്ഷണവും നൽകണം. 9 മുതൽ 11 മാസം വരെ ദിവസത്തിൽ 3-4 തവണ മുഖ്യഭക്ഷണവും കൂടെ 1-2 ലഘുഭക്ഷണവും നൽകാം. 1 വയസ്സ് മുതൽ 2 വയസ്സുവരെ 3-4 നേരം കുടുംബത്തിലെ ഭക്ഷണവും 2 നേരം ആരോഗ്യകരമായ ലഘുഭക്ഷണവും നൽകണം. 2 വയസ്സുവരെയും അതിനുശേഷവും കഴിയുന്നത്ര കാലം മുലയൂട്ടൽ തുടരുന്നത് നല്ലതാണ്. ആദ്യ 1000 ദിവസങ്ങളിൽ ശരിയായ പോഷണം ലഭിച്ചാൽ തലച്ചോറിന്റെ വളർച്ച മികച്ചതാകും. ബുദ്ധിശക്തിയും പഠനശേഷിയും മെച്ചപ്പെടും. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. വളർച്ചക്കുറവും പോഷകാഹാരക്കുറവും കുറയും. ഭാവിയിൽ പ്രമേഹം, അമിതവണ്ണം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം എന്നിവയുടെ സാധ്യതയും കുറയും. ലോകാരോഗ്യ സംഘടന, യൂണിസെഫ് എന്നിവയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഗർഭധാരണം മുതൽ 2 വയസ്സുവരെയുള്ള കാലഘട്ടം ജീവിതകാല ആരോഗ്യത്തിന്റെ വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി അഥവാ അവസരങ്ങളുടെ ഒരു ജാലകം ആണ്. മുമ്പ് പ്രധാനമായും കലോറിയുടെ കുറവിനായിരുന്നു ശ്രദ്ധ എങ്കിൽ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇനി പറയുന്ന കാര്യങ്ങളിലാണ്. ഭക്ഷണത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, അതായത് ഡയറ്റ് ക്വാളിറ്റി. വൈവിധ്യമാർന്ന ഭക്ഷണം ഉൾപ്പെടുത്തുക അഥവാ ഡയറ്റ് ഡൈവേഴ്സിറ്റി. സൂക്ഷ്മ പോഷകങ്ങളുടെ അഥവാ മൈക്രോന്യൂട്രിയൻസിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുക. അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സ് കുറയ്ക്കുക. കുട്ടികളിലെ അമിതവണ്ണം തടയുക. ഇപ്പോൾ ലോകം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ ഏതെല്ലാമാണെന്ന് നോക്കാം. പോഷകക്കുറവ് അഥവാ അണ്ടർ ന്യൂട്രീഷൻ, സൂക്ഷ്മ പോഷകക്കുറവ് അല്ലെങ്കിൽ ഹിഡൻ ഹംഗർ അഥവാ മൈക്രോന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ്, അമിതവണ്ണം അഥവാ ഒബീസിറ്റി. ഒരേ കുടുംബത്തിൽ തന്നെ ഈ 3 പ്രശ്നങ്ങളും ഒരുമിച്ച് കാണാൻ കഴിയുന്ന സാഹചര്യവുമുണ്ട്. ICMR NIN ഏറ്റവും ഒടുവിലത്തെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ പുതിയ ഭക്ഷണ മാർഗനിർദ്ദേശങ്ങൾ പ്രസിദ്ധീകരിച്ചു. പ്രധാന നിർദ്ദേശങ്ങൾ എന്താണെന്ന് നോക്കാം. ഗർഭധാരണത്തിന് മുമ്പുള്ള പോഷണത്തിന് കൂടുതൽ പ്രാധാന്യം. ആദ്യ 1000 ദിവസങ്ങളിൽ പ്രത്യേക ശ്രദ്ധ. സമീകൃതവും വൈവിധ്യമാർന്നവുമായ ഭക്ഷണം. ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റ്സ്, ചാമ, കൂവരക്, തിന, കുതിരവാലി തുടങ്ങിയവ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. മുഴുവൻ ധാന്യങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക. പഴം, പച്ചക്കറി, പയർവർഗ്ഗങ്ങൾ വർദ്ധിപ്പിക്കുക. എണ്ണ, ഉപ്പ്, പഞ്ചസാര കഴിയുന്നതും കുറയ്ക്കുക. അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സ് ഒഴിവാക്കുക. ഭാരതത്തിന്റെ പോഷൻ മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണെന്ന് നോക്കാം. വിളർച്ച കുറയ്ക്കുക. കുട്ടികളിലെ കുള്ളത്തരം അഥവാ സ്റ്റണ്ടിംഗ് കുറയ്ക്കുക. കുറഞ്ഞ ജനനഭാരം, ലോ ബർത്ത് വെയ്റ്റ് കുറയ്ക്കുക. മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുക. പൂരകാഹാരത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക. പോഷക ബോധവൽക്കരണം നടത്തുക. ഡിജിറ്റൽ പോഷൻ അഥവാ പോഷൻ ട്രാക്കർ എന്നാൽ എന്താണെന്ന് നോക്കാം. പോഷൻ ട്രാക്കർ എന്നാൽ ഇന്ത്യയിലെ സ്ത്രീ ശിശു വികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന ഒരു ഡിജിറ്റൽ സംവിധാനമാണ്. അംഗൻവാടികൾ വഴി നൽകുന്ന പോഷകാഹാര വിതരണവും ആരോഗ്യ സേവനങ്ങളും പൂർണ്ണമായും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് വഴി നിരീക്ഷിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. മൊബൈൽ ആപ്പ് വഴി കുട്ടികളുടെ റിയൽ ടൈം വളർച്ചാ നിരീക്ഷണം, ഗർഭിണികളുടെ നിരീക്ഷണം, കുട്ടികളുടെ പോഷകനില വിലയിരുത്തൽ തുടങ്ങിയവ അംഗൻവാടികൾ വഴി നിരീക്ഷിക്കുന്നു. പോഷകാഹാര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, ഇത് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും മാതൃത്വകാലത്ത് ആവശ്യമായ പിന്തുണ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. പോഷൻ അഭിയാൻ 2.0, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാരായ പെൺകുട്ടികൾ, 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എന്നിവരിലെ വിളർച്ചയും പോഷകാഹാരക്കുറവും പരിഹരിക്കാനുള്ള ദേശീയ ദൌത്യം ആണ് ഈ പദ്ധതി. ഇതിലൂടെ അംഗനവാടികൾ വഴി പോഷക സമൃദ്ധമായ ആഹാരം വിതരണം ചെയ്യുന്നു. പോഷക ബാല്യം പദ്ധതി,
അംഗനവാടി കുട്ടികൾക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം പാലും മുട്ടയും നൽകുന്ന കേരള വനിതാ ശിശുവികസന വകുപ്പിന്റെ പദ്ധതിയാണിത്.

0: ഇത് കുട്ടികളിലെ പ്രോട്ടീൻ കുറവ് പരിഹരിക്കാൻ സഹായിക്കുന്നു. അമൃതം പൊടി അഥവാ ന്യൂട്രിമിക്സ് കുടുംബശ്രീ വഴി നിർമ്മിച്ച് 6 മാസം മുതൽ 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അംഗൻവാടികൾ വഴി നൽകുന്ന സമീകൃത ആഹാര പൊടിയാണിത്. മില്ലറ്റ് വില്ലേജ് പദ്ധതി അട്ടപ്പാടി പോലുള്ള ഗോത്ര മേഖലകളിൽ ഇരുമ്പ്, കാൽസ്യം, നാരുകൾ എന്നിവ ധാരാളമടങ്ങിയ ചാമ, തിന, കൂവരക് തുടങ്ങിയ ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപയോഗവും വർദ്ധിപ്പിക്കാനുള്ള പദ്ധതി. ഗർഭകാലം മുതൽ തന്നെ കുഞ്ഞിന്റെ ആരോഗ്യകരമായ ഭാവിയുടെ അടിത്തറ പാകപ്പെടുന്നു. ഗർഭിണിക്ക് ഗർഭകാല പരിശോധനകൾ, മതിയായ മാതൃപോഷണം എന്നിവ ഉറപ്പാക്കുന്നതിലൂടെ അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും ആരോഗ്യവും പോഷകസ്ഥിതിയും മെച്ചപ്പെടുത്താം. ഇതിന്റെ തുടർച്ചയായി സുരക്ഷിതമായ പ്രസവവും പ്രസവാനന്തര പരിചരണവും ഉറപ്പാക്കണം. കുട്ടികളുടെ ഭാരവും ഉയരവും വളർച്ചയും പതിവായി നിരീക്ഷിച്ച് വളർച്ചാ മുരടിപ്പ്, ഭാരക്കുറവ്, പോഷകക്കുറവ് എന്നിവ നേരത്തെ കണ്ടെത്തണം. ഈ മുഴുവൻ പ്രവർത്തനങ്ങളിലും കുടുംബം, അംഗൻവാടി പ്രവർത്തകർ, ആശാപ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മാതാപിതാക്കൾ, സമൂഹം എന്നിവർ സജീവമായി പങ്കാളികളാകണം. ചുരുക്കത്തിൽ, ആദ്യ 1000 ദിവസങ്ങളിലെ പോഷണം കുട്ടിയുടെ ഇന്നത്തെ വളർച്ച മാത്രമല്ല, നാളത്തെ ആരോഗ്യം, ബുദ്ധിവികാസം, പഠനശേഷി, തൊഴിൽ ക്ഷമത, രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതി എന്നിവയുടെ അടിത്തറയാണ്. ആരോഗ്യവതിയായ അമ്മ, ആരോഗ്യമുള്ള കുഞ്ഞ്, പോഷക സമൃദ്ധമായ ഭാരതം, സുപോഷിത ഭാരതം, ശക്തമായ ഭാരതം, അതാവട്ടെ നമ്മുടെ മുദ്രാവാക്യം.
1: കുഞ്ഞിന്റെ ആദ്യത്തെ 1000 ദിവസത്തെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡയറ്റീഷ്യൻ സൗമ്യ IG.
2: പ്രകാശധാര സമാപിച്ചു. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ആഗോള സംഘർഷങ്ങൾക്കിടയിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് ഉച്ചകോടി ഏറെ ശ്രദ്ധേയമായതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. വ്യാവസായിക മേഖലയുമായുള്ള DRDO പങ്കാളിത്തം ഇന്ത്യയെ പ്രതിരോധ നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ ഒരുവിധ ചാർജും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. ഇന്ത്യയുടെ ജനാധിപത്യം സാംസ്കാരിക പൈതൃകത്തിൽ അധിഷ്ഠിതമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ ഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഓൺലൈൻ ടെസ്റ്റ് ഡിസംബർ മുതൽ നിർബന്ധമാക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ആഗോള സംഘർഷങ്ങൾക്കും വൈരുദ്ധ്യങ്ങൾക്കും ഇടയിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് ഉച്ചകോടി ഏറെ ശ്രദ്ധേയമായതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഉച്ചകോടിയിൽ ഏകകണ്ഠമായി അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനം വലിയ നേട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ കൌൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സിന്റെ രജത ജൂബിലി ആഘോഷങ്ങളെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗ്ലോബൽ സൌത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ അവതരിപ്പിക്കുന്നതെന്ന് ചടങ്ങിൽ സംസാരിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. വ്യാവസായിക മേഖലയുമായുള്ള DRDO പങ്കാളിത്തം ഇന്ത്യയെ പ്രതിരോധ നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. DRDO ഇൻഡസ്ട്രി സിനർജി മീറ്റ് വിമർശ് 2026 ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മിസൈലുകൾ, റഡാറുകൾ, യുദ്ധവിമാനങ്ങൾ, അന്തർവാഹിനികൾ തുടങ്ങി എല്ലാ മേഖലകളിലും DRDO മികവ് തെളിയിച്ചതായും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. പ്രതിരോധ മേഖലയിലെ ഇറക്കുമതി ആശ്രയത്വം കുറച്ച് സ്വയം പര്യാപ്തതയിലേക്ക് രാജ്യം മുന്നേറുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
4: DRDO की स्थापना हुए लगभग 70 वर्षों का समय गुजर गया है. जब इस ऑर्गेनाइजेशन को प्रारंभ किया गया था तो उस समय भारत एक डेवलपिंग नेशन था जिसके पास रिसोर्सेज भले ही लिमिटेड थे लेकिन एस्पिरेशंस अनलिमिटेड. और आज 2026 में DRDO ने मिसाइल से लेकर राडार्स तक, कम्बैट एयरक्राफ्ट से लेकर सबमरीन तक, इलेक्ट्रॉनिक वॉरफेयर सिस्टम से लेकर आर्टिफिशियल इंटेलिजेंस तक हर क्षेत्र में अपनी कैपेबिलिटीज साबित की है. डिफेंस सेक्टर में रिसर्च एंड डेवलपमेंट के लिए DRDO आज एपेक्स ऑर्गेनाइजेशन है.
3: സുസ്ഥിര വികസന ചട്ടക്കൂടിൽ മാലിന്യ പുനരുപയോഗ സമ്പദ് വ്യവസ്ഥാ തത്വങ്ങൾ ഉൾപ്പെടുത്തുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. വേൾഡ് സൾക്കുറൽ ഇക്കോണമി ഫോറം 10-ാം പതിപ്പ് ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലുമായി ചേർന്ന് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.

0: ഉപയോഗം, പ്രകൃതി സംരക്ഷണം എന്നീ പുരാതന സാംസ്കാരിക ശീലങ്ങളെ ആധുനിക നയങ്ങളാക്കി രാജ്യം പരിവർത്തനപ്പെടുത്തിയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ ലക്ഷ്യത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പാണ് മിഷൻ ലൈഫ് ഉൾപ്പെടെയുള്ള പദ്ധതികളെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: For India, circularity is not a new destination. It is a new way of looking at an old wisdom. We are not merely adopting a new economic model. We are modernizing values that have served our society for generations. India has understood and practiced the principle of reuse, repair and respect for what we have. They are deeply woven into our social and cultural fabric and are part of our traditions and our upbringing.
0: ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടക്കുന്ന രണ്ടു ദിവസത്തെ പരിപാടിയിൽ 65-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 2000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ ജനാധിപത്യം സാംസ്കാരിക പൈതൃകത്തിൽ അധിഷ്ഠിതമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ജനാധിപത്യം എന്നത് കേവലം തിരഞ്ഞെടുപ്പുകൾ മാത്രമല്ലെന്നും മറിച്ച് സംവാദം, പങ്കാളിത്തം, വൈവിധ്യത്തോടുള്ള ആദരവ്, ഓരോ പൌരന്റെയും അന്തസ് എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നതാണെന്നും സ്പീക്കർ വ്യക്തമാക്കി. അന്താരാഷ്ട്ര ജനാധിപത്യ ദിനത്തിൽ ആശംസകൾ അറിയിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യ വ്യവസ്ഥയുടെ ലോകമെമ്പാടുമുള്ള സ്ഥിതി വിലയിരുത്തുന്നതിനും ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 15 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. 2000 രൂപ വരെയുള്ള UPI പണം ഇടപാടുകൾക്ക് ബാങ്കുകൾ ഒരുവിധ ചാർജുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റൂപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2000 രൂപ വരെയുള്ള പണം ഇടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ലെന്ന് ഗസറ്റ് വിജ്ഞാപനത്തിൽ പറയുന്നു. വ്യക്തികൾക്കിടയിലെ എല്ലാ UPI ഇടപാടുകളും സൌജന്യമായി തുടരും. വ്യാപാരികളിൽ നിന്ന് പൊതുവായ മർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ഈടാക്കില്ലെന്നും ധനമന്ത്രാലയം അറിയിച്ചു. സെമിക്കോൺ ഇന്ത്യ 2026 അഞ്ചാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യും. 600-ലധികം പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. വാഹന അപകടങ്ങൾ വർദ്ധിച്ച പശ്ചാത്തലത്തിൽ ഇനി മുതൽ ലൈസൻസ് നൽകും മുമ്പ് അപകട സാധ്യത തിരിച്ചറിയാനുള്ള കഴിവുകൂടി പരിശോധിക്കാനാണ് തീരുമാനം. ഡിസംബർ മുതൽ വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഓൺലൈൻ ടെസ്റ്റ് കൂടി നിർബന്ധമാക്കാൻ ഗതാഗത കമ്മീഷണർ നാഗരാജു ചകിലം നിർദ്ദേശിച്ചു. സൈബർ സുരക്ഷയ്ക്കായി കേരള പോലീസ് സംഘടിപ്പിക്കുന്ന കൊക്കൂൺ ആഗോള സംഗമത്തിന്റെ 19-ാമത് പതിപ്പിന് കൊച്ചി വേദിയാകും. ഒക്ടോബർ 6 മുതൽ 13 വരെയാകും സമ്മേളനമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാ ചന്ദ്രശേഖർ അറിയിച്ചു.
3: And global enforcement. Kakun 2026 covers 6 major tracks, which is including artificial intelligence, leadership and governance, fintech and BFSI, operational technology and IoT, law enforcement and child sexual exploitation and abuse, spanning the full cyber security spectrum.
0: ഇന്ന് ദൂരദർശന്റെ 67-ാം സ്ഥാപക ദിനം. 1959 സെപ്റ്റംബർ 15 പൊതുപ്രക്ഷേപണ സ്ഥാപനമായ ദൂരദർശൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്രപ്രസാദാണ് ആദ്യ സംപ്രേഷണം ഉദ്ഘാടനം ചെയ്തത്. 35 സാറ്റലൈറ്റ് ചാനലുകളും 66 സ്റ്റുഡിയോ കേന്ദ്രങ്ങളുമുള്ള ദൂരദർശൻ 24 ഭാഷകളിലാണ് നിലവിൽ സംപ്രേഷണം നടത്തുന്നത്. ഇന്ന് ദേശീയ എഞ്ചിനീയേഴ്സ് ദിനം. ഭാരതരത്ന എം വിശ്വേശ്വരയ്യയുടെ ജന്മവാർഷിക ദിനമായ സെപ്റ്റംബർ 15 രാജ്യം എഞ്ചിനീയേഴ്സ് ദിനമായി ആഘോഷിക്കുന്നത്. രാഷ്ട്രനിർമ്മാണം, സാങ്കേതിക നവീകരണം എന്നിവയിൽ എഞ്ചിനീയർമാർ നൽകുന്ന വിലമതിക്കാനാകാത്ത സംഭാവനകളെ ആദരിക്കുന്നതിനായാണ് ദിനാചരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖർ ദേശീയ എഞ്ചിനീയേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്നു. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 4-ാം ഘട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. 2030 ഉഭയകക്ഷി വ്യാപാരം 50 ബില്യൺ US ഡോളറായി ഉയർത്തുകയാണ് വെള്ളിയാഴ്ച വരെ നീളുന്ന ചർച്ചയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. വിദേശ വിദ്യാർത്ഥികൾക്കും മാധ്യമപ്രവർത്തകർക്കും അമേരിക്കയിൽ തുടരുന്നതിന് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഉത്തരവ് US ഫെഡറൽ ജഡ്ജി താൽക്കാലികമായി തടഞ്ഞു.

നയം നടപ്പിലാക്കുന്നത് യു എസ് സമ്പദ് വ്യവസ്ഥയ്ക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കും തിരിച്ചടിയാകുമെന്ന് കോടതി നിരീക്ഷിച്ചു. ഊർജ്ജ നിലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണം നിർത്താൻ റഷ്യയും യുക്രൈനും ധാരണയിലെത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ധാരണ എന്ന് പ്രാബല്യത്തിൽ വരുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. നിബന്ധനകൾ അംഗീകരിക്കുന്നതുവരെ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ. ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മൊഹസിൻ റസായിയാണ് ഇക്കാര്യം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചത്. കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുനരാരംഭിക്കാമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് ഇറാന്റെ പ്രതികരണം. ഇറ്റലിയിൽ നടക്കുന്ന ഐ എസ് എസ് എഫ് ജൂനിയർ വേൾഡ് കപ്പ് ഷോട്ട്ഗൺ മത്സരത്തിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയുമായി ഏഷ്യൻ ട്രാപ്പ് ചാമ്പ്യൻ സബീറ ഹാരിസിന്റെ നേതൃത്വത്തിലുള്ള 20-അംഗ ഷൂട്ടിംഗ് സംഘം ഇന്നിറങ്ങും. ഈ മാസം 19 വരെയാണ് ടൂർണമെന്റ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 141 പോയിന്റ് ഇടിഞ്ഞ് 74,640-ലും നിഫ്റ്റി 74 പോയിന്റ് നഷ്ടത്തിൽ 23,325-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞ് 112,320 രൂപയും ഗ്രാമിന് 14,040 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സംഘർഷങ്ങൾക്കിടയിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് ഉച്ചകോടി ഏറെ ശ്രദ്ധേയമായതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. വ്യാവസായിക മേഖലയുമായുള്ള DRDOയുടെ പങ്കാളിത്തം ഇന്ത്യയെ പ്രതിരോധ നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2,000 രൂപ വരെയുള്ള UPI പണം ഇടപാടുകൾക്ക് ബാങ്കുകൾ ഒരുവിധ ചാർജും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. ഇന്ത്യയുടെ ജനാധിപത്യം സാംസ്കാരിക പൈതൃകത്തിൽ അധിഷ്ഠിതമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ ഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഓൺലൈൻ ടെസ്റ്റ് ഡിസംബർ മുതൽ നിർബന്ധമാക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 1:43. ഗാനോത്സവം.

പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഗാനോത്സവത്തിൽ ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട് പാട്ടുകൾ കേൾക്കാം. ആദ്യഗാനം ഹൃദയം ഒരു ക്ഷേത്രം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, ജി ദേവരാജൻ. ഈ ഗാനത്തിനായി കത്തയച്ചത് ഷീലാ മോഹനൻ, ഉദയംപേരൂർ.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: വാണി ജയറാം പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം അവൾ വിശ്വസ്തയായിരുന്നു. ഗാനരചന കാനം എ ജെ, സംഗീതം എം കെ അർജുനൻ. ഈ ഗാനം ആവശ്യപ്പെട്ട കത്തയച്ചത് കെ പി മോഹനൻ, പെരുമ്പളം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: സന്ദീപ് പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം ആകാശവാണി. ഗാനരചന സബീന ഷാജഹാൻ, സംഗീതം അനിൽ ഗോപാലൻ. ഈ ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ചിരിക്കുന്നത് ബേബി എം എസ്, എൻ എ ഡി, ഇടത്തല.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സി പി സോമനാഥ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484 24 24 396 അല്ലെങ്കിൽ 0484 24 26 387 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോത്സവം തുടരുന്നു. പി ജയചന്ദ്രനും സംഘവും പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം ദൈവത്തെ ഓർത്ത്. ഈ ഗാനമൊരുക്കിയത് കാവാലം നാരായണ പണിക്കർ, എം ജി രാധാകൃഷ്ണൻ. ഈ ഗാനത്തിനെ കത്തയച്ചത് ഡോക്ടർ ഗോവിന്ദർ പുതുമന, കാഞ്ഞങ്ങാട്.

0: കറണ്ട് ലാഭിക്കാം, കിഡിലൻ ഓഫറും നേടാം. പിട്ടാപ്പിള്ളി ഏജൻസീസിൽ എനർജി എഫിഷ്യന്റ് ഇൻവെർട്ടർ ACകൾ സ്വന്തമാക്കാം 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യത്തോടെ.
1: ഒപ്പം 5-year കോംപ്രഹെൻസീവ് വാറന്റിയും 5,000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളുമായി. പിട്ടാപ്പിള്ളി ഏജൻസീസ്.
2: തിരുവോണം എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയത് ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, MK അർജുനൻ. ഈ ഗാനത്തിനെ കാത്തിരിക്കുന്നു എൻ മനോഹരൻ, ഇളയത് കപ്രശ്ശേരി.

ബിജു തിരുമല ജയവിജയ കൂട്ടുകെട്ടിൽ യേശുദാസ് പാടിയത് ചിത്രം നിറകുടം. ഈ ഗാനത്തിനെ കത്തയച്ചിരിക്കുന്നത് ശ്രീദാസ്, മഞ്ജു, അപ്പു, അൻസില, നോർത്ത് ആര്യാഡ്, ആലപ്പുഴയിൽ നിന്നും.

അടുത്ത കഥ അയച്ചത് വടുതലയിൽ നിന്ന് ദീപക് കരേക്ക, സുമ കർമ്മർക്കർ, ചാരുബാബു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ശരത്തിൻ്റെ ഈണം. പാടിയത് ചിത്ര. ചിത്രം തച്ചോളി വർഗീസ് ചേകവർ.

നാഗപടത്ത് തമ്പുരാട്ടി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനശില്പികൾ പൂവച്ചൽ ഖാദർ, എം കെ അർജുനൻ. ഈ ഗാനത്തിനായി കത്തയച്ചത് മധു, തൃപ്പേക്കുളം, പുത്തൻചിറ.

നരിവേട്ട എന്ന ചിത്രത്തിൽ സിദ് ശ്രീറാം, സിത്താര കൃഷ്ണകുമാർ എന്നിവർ പാടിയത്. കൈതപ്പുറത്തിൻ്റെ വരികൾക്ക് ജേക്സ് ബിജോയുടെ ഈണം. ഈ ഗാനത്തിനായി കത്തയച്ചത് സോന വയലാർ കവല. പിന്നെ തുരുത്തിക്കരയിൽ നിന്നും അച്ചു, സച്ചു, ആമി, മിയ.

ചിത്രം രാപ്പകൽ കൈതപ്രത്തിന്റെ വരികൾക്ക് മോഹൻ സിത്താര ഈണം നൽകിയത്. പാടിയത് പി ജയചന്ദ്രൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത് പുത്തൻചിറയിൽ നിന്ന് ഷാജി, ലത, ഷീല, കണ്ണൻ, സീത, ചക്ര, ആരഫ്, അമേയ എന്നിവരാണ്.

0: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ CP സോമനാഥ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04-8-4-24-26-397 അല്ലെങ്കിൽ 04-8-4-24-26-387 അല്ലെങ്കിൽ 09-4-4-6-5-5-8-8 എന്നീ നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 04-8-4-24-26-397 അല്ലെങ്കിൽ 04-8-4-24-26-387 അല്ലെങ്കിൽ 09-4-4-6-5-5-8-8-8. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. അസാപ് കേരളയുടെ നേതൃത്വത്തിൽ ചെറിയ കലവൂർ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നടക്കുന്ന ന്യൂട്രീഷൻ കോഴ്സിലേക്ക് +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. വിവരങ്ങൾക്കും പ്രവേശനത്തിനും അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ചെറിയ കലവൂർ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 94-95-99-96-82 94-95-99-96-82. കോട്ടയം ചെങ്ങന്നൂർ സെൻട്രൽ ഹാർച്ചറി പരിശീലന വിഭാഗത്തിൽ ഇറച്ചിക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ 24-25 കർഷകർക്കായി സൗജന്യ പരിശീലനം നടത്തും. വയോജനങ്ങൾക്ക് മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ ഈ മാസം 17-18 നേരിട്ടോ ഫോൺ വഴിയോ പേര് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04-79-24-57-77-8 04-79-24-57-77-8.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1-30 കോടി രൂപ, 2-1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ചെറിയ കലവൂർ അസാപ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് വെയർഹൌസ് അസോസിയേറ്റ്, സപ്ലൈ ചെയിൻ എക്സിക്യൂട്ടീവ് എന്നീ കോഴ്സുകളിലേക്ക് സൗജന്യ പരിശീലനത്തിന് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 94-95-99-96-82 94-95-99-96-82. ചേർത്തല മത്സ്യഭവന്റെ തേവർവട്ടം ഉൾനാടൻ ഫിഷറീസ് പരിധിയിലെ ജലാശയങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ചീനവല, ഊന്നിവല എന്നിവയുടെ റീരജിസ്ട്രേഷൻ നടപടികളും തനതു വർഷത്തെ ലൈസൻസ് പുതുക്കലും ഈ മാസം 30 മുൻപ് പൂർത്തിയാക്കണം. കേരള ഉൾനാടൻ ഫിഷറീസിന്റെയും അക്വാകൾച്ചറിന്റെയും ആക്ട് പ്രകാരം മുൻകാല കുടിശ്ശിക സഹിതം കരമൊടുക്കുന്നതിനും റീരജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുന്നതിനും ചീനവല, ഊന്നിവല കൈവശം വച്ചിട്ടുള്ളവർ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ സഹിതം ഈ മാസം 30 തേവർവട്ടം ഫിഷറീസ് ഓഫീസിൽ നേരിട്ടെത്തണം.
5: പവർ കട്ടിനി പ്രശ്നമേ അല്ല. വീട്ടിലെ അൺഇന്ററപ്റ്റഡ് കംഫോർട്ടിനായി ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി സ്വന്തമാക്കാം പിട്ടാപ്പള്ളി ഏജൻസീസിൽ.
6: 0% ഡൗൺ പേയ്മെന്റിൽ ലളിതമായ തവണ വ്യവസ്ഥയിൽ, കൂടാതെ 5,000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: കേരള ഹൈക്കോടതിയിൽ ക്ലറിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പ്രത്യേക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ള ഭിന്നശേഷിക്കാർക്കാണ് നിയമനം. 1 ഓട്ടിസം, പ്രത്യേക പഠന വൈകല്യം, 40-70% വരെ മാനസിക വൈകല്യം, വിവിധ വിഭാഗങ്ങളിലുള്ള ബഹുവൈകല്യം എന്നിവയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് hckrecruitment.kerala.co.in സന്ദർശിക്കുക. hckrecruitment.kerala.co.in.
8: ഏറ്റവും കുറഞ്ഞ EMI ൽ ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
9: ലേറ്റസ്റ്റ് ടെക്നോളജി LED ടിവികൾ 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. ബിട്ടാപ്പിളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000-ൽ അധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
8: ബിട്ടാപ്പിളിൽ ഏജൻസീസ്.
0: സർക്കാർ സ്ഥാപനമായ IHRT മാവേലിക്കര കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ഫോർ ഇയർ UG പ്രോഗ്രാമിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. BCA, BSc കമ്പ്യൂട്ടർ സയൻസ്, BCOM BAS, BCOM ഫിനാൻസ്, BCOM ടാക്സേഷൻ, BBA എന്നീ കോഴ്സുകളിലാണ് പ്രവേശനം. താൽപ്പര്യമുള്ളവർക്ക് കോളേജ് ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 0479-2304-494, 0479-230-44.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
10: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
11: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
10: ആൻഡ് ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
11: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
12: ആകാശവാണി FM വാർത്തകൾ.
0: വേൾഡ് സർക്കുലർ ഇക്കോണമി ഫോറം 2026 പത്താം പതിപ്പിന് ഗുജറാത്ത് ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിറിൽ തുടക്കമായി. ഇന്ത്യയിൽ ആദ്യമായി നടത്തുന്ന ഫോറം കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ബ്രിക്സ് ഉച്ചകോടിയുടെ അത്താഴവിരുന്നിൽ കോൺഗ്രസ് ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പങ്കെടുക്കാതിരുന്നതിനെ BJP വിമർശിച്ചു. രാഷ്ട്രീയവും ആശയപരവുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും ദേശീയ താൽപര്യത്തിന്റെ കാര്യത്തിൽ ഒരു ഭിന്നതയ്ക്കും ഇടയുണ്ടാകരുതെന്ന് BJP നേതാവും MPയുമായ ബൻസുരി സ്വരാജ് പറഞ്ഞു. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം വൈകിട്ട് കോഴിക്കോട്ട് സമാപിക്കും. സമാപനത്തോടനുബന്ധിച്ച് വൈകിട്ട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ ബഹുജന റാലി സംഘടിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂർ പയ്യാമ്പലത്ത് നിർമ്മാണം പൂർത്തിയായ KG മാരാർ സ്മൃതി മണ്ഡപം BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ CK പത്മനാഭൻ മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യും. പാർട്ടി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ കണ്ണൂരിൽ അറിയിച്ചതാണ് ഇക്കാര്യം. രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന നേതൃ ക്യാമ്പ് ഈ മാസം 18 മുതൽ 20 വരെ കണ്ണൂർ പരശ്ശിനിക്കടവ് PR നഗറിൽ. 18 RJD സംസ്ഥാന പ്രസിഡന്റ് MP ശ്രേയാസ് കുമാർ ഉദ്ഘാടനം ചെയ്യും. മലപ്പുറം നിലമ്പൂരിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു. മുൻ എക്സൈസ് കമ്മീഷണർ P മുരളികുമാറിന്റെ വീട്ടിലെ സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത്. ആളപായമില്ല. പാലക്കാട് പന്നിയങ്കര ടോൾ പ്ലാസയിൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ടോൾ ഗേറ്റ് തടഞ്ഞ് പ്രതിഷേധം. പ്രദേശവാസികൾക്ക് നൽകിയ സൌജന്യ ടോൾ പാസ് അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ചാണ് ജനകീയ പ്രതിഷേധം. സ്വർണവിലയിൽ നേരിയ വർധന. പവന് 240 രൂപ വർദ്ധിച്ച് 1,12,320 രൂപയ്ക്കാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഗ്രാമിന് 14,040 രൂപ.
12: ആകാശവാണി FM വാർത്തകൾ.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 MHz. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 3:29. ഇപ്പോൾ കേൾക്കാം.
1: വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര. വെള്ളിത്തിര, വെള്ളിത്തിര, വെള്ളിത്തിര.
0: നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെള്ളിത്തിരയിൽ നിങ്ങളോടൊപ്പം ഞാൻ റിയാസ്. വെള്ളിത്തിരയിലേക്ക് വിളിക്കാം, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ ആവശ്യപ്പെടാം. വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 94 46 455 888. മറ്റൊരു നമ്പർ 0484 242 3979. ഇതല്ലെങ്കിൽ 0484 242 3877. ഈ നമ്പറിലും വിളിക്കാവുന്നതാണ്. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 94 46 455 888, അല്ലെങ്കിൽ 0484 242 3977, 0484 242 3877. ഈ മൂന്ന് നമ്പറുകളിലും വിളിക്കാവുന്നതാണ്. നമുക്ക് ആദ്യത്തെ കോളറിലേക്ക് പോകാം. നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
2: ഞാൻ ആലപ്പുഴയിൽ ജോയിയാണ്.
0: ആലപ്പുഴയിൽ നിന്നും ജോയിയാണ്. എന്തുണ്ട് ആലപ്പുഴയിലേക്ക് വിശേഷം?
2: ആലപ്പുഴയിൽ ചൂടാണ്.
0: ചൂടാണല്ലേ. ആലപ്പുഴ എവിടെ, ടൗണിൽ തന്നെയാണോ?
2: ആലപ്പുഴ കൊമ്മാടി.
0: കൊമ്മാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അല്ലേ?
2: നമ്മുടെ കൂട്ടുകാരൻ വിളിക്കും. രവി.
0: ഓക്കെ, ശരി ശരി ശരി. അപ്പൊ ഇപ്പൊ ഈ ആലപ്പുഴയിലെ ഓണം കഴിഞ്ഞതിനോടനുബന്ധിച്ച് കുറെ വള്ളംകളിയൊക്കെ കഴിഞ്ഞില്ലേ? എല്ലാം കഴിഞ്ഞോ? ആ സീസൺ കഴിഞ്ഞല്ലേ.
2: അടുത്ത വള്ളംകളിയുണ്ട്. പുളിങ്കുന്ന് കരുവാറ്റയിലുണ്ട്.
0: കരുവാറ്റയിലുണ്ട്.
2: പുളിങ്കുന്നിലൊക്കെ
0: എല്ലാം കാണാൻ പോകാറുണ്ടോ ജോയ്?
2: ഇല്ല, ഞാൻ എറോ ട്രിപ്പ് മാത്രമേ കാണാൻ പോകാറുള്ളൂ.
0: ഏതാ ഏതാണ് കാണാൻ പോകുന്നത്? നെഹ്റു ട്രോഫി മാത്രമേ കാണാൻ പോകുന്നുള്ളൂ. ആ ഓക്കെ, ശരി ശരി. ആ നെഹ്റു ട്രോഫി കാലാകാലങ്ങളായി അവിടെ ഉള്ളത് കൊണ്ടാണല്ലോ അല്ലേ. പങ്കെടുത്തിട്ടുണ്ടോ? ആ ഞാനിനി വള്ളം തുഴയാനൊക്കെ പോയിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി വരാം. ഇല്ല ഇല്ല. ഓക്കെ, നമുക്ക് ഇന്ന് ഏതാ പാട്ട് വേണ്ടത്?
2: എനിക്ക് നദിയിലെ ആയിരം പാത്ര സ്ഥലങ്ങൾ.
0: ആ പാട്ടാണ്.
2: പിന്നെ ഒരു രണ്ടു മൂന്ന് പേർക്ക് സമർപ്പണം ഉണ്ട്.
0: പ്ലീസ് പറയൂ.
2: സതീശൻ പാതപ്പള്ളി, പിന്നെ കൊമ്മാടി രവി, പിന്നെ എന്റെ ഒരു കൂട്ടുകാരനുണ്ട് കൊച്ചി നസറത്ത്, വർഗീസ് എന്ന് പറയുന്നത്.
0: നസറത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് അല്ലേ വർഗീസ്?
2: കൊച്ചി നസറത്ത്, നസറത്ത് പടിഞ്ഞാറ്.
0: ആ ശരി ശരി.
2: പിന്നെ എന്റെ ഭാര്യ ബിന്ദു. ഇന്നവർക്ക് വേണ്ടി,
0: ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ്.
2: കിട്ടാത്തവർക്ക്
0: ശരി. നമുക്ക് എന്തായാലും പാട്ടിലേക്ക് പോവാം. ഒത്തിരി നന്ദി വിളിച്ചതിന്.
2: ശരി.

0: നമസ്കാരം, വെള്ളിത്രയിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ഹലോ, നമസ്കാരം. ആരാണിത്?
1: ഞാൻ അന്നമനടയിൽ നിന്ന് റുക്കിയ.
0: റുക്കിയ? ആ, അന്നമനടയിൽ നിന്നാണ്. എന്ത് ചെയ്യുന്നു താങ്കൾ?
1: ഇല്ല, ഞാൻ വീട്ടിലിരിക്കുന്നു.
0: വീട്ടിലാണ്?
1: ഇപ്പൊ ജോലിക്കൊന്നും പോകുന്നില്ല.
0: പോകുന്നില്ല? വീട്ടമ്മയാണ്. വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്?
1: ഞാനും മകനും മാത്രമേ ഉള്ളൂ.
0: മകനുണ്ട് അല്ലെ? മകൻ എന്ത് ചെയ്യുന്നു?
1: മകൻ മലപ്പുറത്ത് ജോലി ചെയ്യും.
0: ആ, ജോലിയിലാണ്. ഇപ്പൊ പോയേക്കാണോ? ജോലി സ്ഥലത്തേക്ക് പോയേക്കാണോ?
1: ജോലിക്ക് പോയി.
0: ശരി ശരി. റേഡിയോ കേക്കാറുണ്ടോ? ആകാശവാണി
1: കേക്കും.
0: ഓ ശരി ശരി. അപ്പൊ എല്ലാ പരിപാടികളും കേൾക്കുന്ന ഒരാളാണ് അല്ലെ?
1: ഞാൻ ചെറുപ്പത്തിലേ തൊട്ട്
0: കേൾക്കുന്ന ആളാണ്. അത് വീട്ടിലാരെങ്കിലും കേട്ടുകൊണ്ടിരുന്ന ആൾക്കാരുണ്ടായിരുന്നോ? എങ്ങനെയാ ചെറുപ്പത്തിലെ കേൾക്കുന്ന ഒരു ശീലം വന്ന്? അന്നോട്ടേ
1: കേൾക്കുന്നുണ്ടല്ലേ?
0: അന്നൊക്കെ പിന്നെ ചുരുക്കം ചില വീടുകളല്ലേ റേഡിയോ ആയാലും ഉണ്ടാവുള്ളൂ.
1: ചുരുക്കം ചില വീടുകളിൽ മാത്രമേ.
0: അന്നേ കേൾക്കാൻ തുടങ്ങിയിരുന്നു. അപ്പൊ പാട്ടുകളോടൊക്കെ അന്നോട്ടെ ഇഷ്ടമുണ്ട്. പാട്ട് പാടാറുണ്ടോ?
1: ഇല്ല,
0: പാട്ട് കേൾക്കാറേ ഉള്ളൂ. ശരി, ഇന്ന് നമുക്ക് ഏതാ പാട്ട് വേണ്ടത്?
1: ശത്രുവാര്
0: എന്നുള്ള പാട്ടാണ്. ശരി ശരി, നമുക്കപ്പോ എന്തായാലും പാട്ടിലേക്ക് പോകാം.
1: ഇത് ശ്രീലങ്കയിലുള്ള ലൈലാക്കും എന്റെ തട പേർക്കുട്ടികള് നൂരിഷ, മമ്മൂസ്, ഐഷ, അബ്ദുള്ള, അക്കു, എന്റെ മോനാദിന്.
0: ശരി, അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഈ പാട്ട്. ഒത്തിരി സന്തോഷം വിളിച്ചതിന്. നമുക്ക് എന്തായാലും പാട്ടിലേക്ക് പോകാം.
1: ആ
0: ശരി.

0: കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
3: ഹലോ, നമസ്കാരം.
2: ആരാണിത്?
3: ഇത് ശ്രീനിവാസൻ, കോട്ടക്കൽ, മലപ്പുറം.
2: കോട്ടക്കൽ നിന്നാണ്? എങ്ങനെയുണ്ട് കോട്ടക്കലിലെ വേനലൊക്കെ?
3: നല്ല ചൂടാ.
2: നല്ല ചൂടാണല്ലേ?
3: നല്ല ചൂടാ.
2: ഞാൻ കോട്ടക്കൽ എന്നുള്ള പേരൊക്കെ കേട്ടപ്പോ ഒരു തണുപ്പൊക്കെ പ്രതീക്ഷിച്ചു.
3: നല്ല ചൂടാ.
2: നല്ല ചൂടാണ്. എന്ത് ചെയ്യുന്നു താങ്കൾ?
3: ഞാൻ ഒരു കാഴ്ച പരിമിതിയുള്ള ആളാണ്.
2: ഓ, ശരി ശരി. കോട്ടക്കൽ തന്നെയാണോ ജനിച്ചു വളർന്നതൊക്കെ?
3: അല്ല, ഞാൻ ജനിച്ചു വളർന്നത് പെരിന്തൽമണ്ണ ഭാഗം മക്കരപറമ്പ് കടക്കാരാറ്. ഇത് അമ്മേന്റെ നാളാണ്. ഞാൻ ചെറുപ്പത്തിൽ ജോലിയൊക്കെ പഠിച്ചു ഇവിടെ അങ്ങനെ കൂടിയതാ.
2: ഓ, ശരി. എന്തായിരുന്നു?
3: തയ്യൽ തൊഴിലാളിയായിരുന്നു. സ്വന്തമായിട്ട് ഒരു തയ്യൽ യൂണിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ജോലിക്കാരുണ്ടായിരുന്നു. പെട്ടെന്ന് അസുഖം വന്ന് കാഴ്ച രണ്ടും നഷ്ടപ്പെട്ടു.
2: ഒരു
3: 34 വയസ്സുവരെ കാഴ്ച ഉണ്ടായിരുന്നു.
2: ഓ, അപ്പൊ നമുക്ക് നമ്മള് ശീലിച്ചിരുന്ന ഒരു ലോകം തന്നെ മാറിപ്പോയല്ലേ. പിന്നെ അതിന് ചികിത്സയിലൊന്നും ഫലമില്ല എന്ന് തിരിച്ചറിഞ്ഞു.
3: മാറ്റി വെക്കാനൊന്നും
2: പറ്റില്ല. ബുദ്ധിമുട്ടായിരുന്നു. അതെ, നമുക്ക് കാഴ്ച പെട്ടെന്ന് അങ്ങനെ പോയി നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ ഭയങ്കര പാടായിരുന്നു.
3: പിന്നെ നമ്മളെ പോലെ കൊറേ ആൾക്കാര് പറ്റി പരിചയപ്പെടാനൊക്കെ ഇപ്പൊ ഈ റേഡിയോ മുഖേന ഒത്തിരി കൂട്ടുകാർ നമ്മളെ
2: കിട്ടിയിട്ടുണ്ട്.
3: 14 ജില്ലയിലുണ്ട്
2: താങ്കൾ ഇങ്ങനെ അല്ല, അത് അത് മാനേജ് ചെയ്ത് മുന്നോട്ട് തന്നെ പോകാം എന്ന് തീരുമാനിച്ച് മാനേജ് ചെയ്യുന്നത് തന്നെ വലിയൊരു കാര്യം. കാരണം ഇപ്പോഴൊക്കെ നമ്മളെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ആളുകള് കടുങ്കൈയൊക്കെ ചെയ്യുന്നത് കേൾക്കുന്നുണ്ടല്ലോ. അപ്പോഴാണ് എന്തോ
3: ജീവിതം അവസാനിപ്പിക്കാനൊക്കെ പുറപ്പെട്ടതാ. പിന്നെ എന്റെ
2: കുട്ടികളൊക്കെ
3: കൂടിയൊക്കെ കൂടി ആ പറഞ്ഞ് സമാധാനപ്പെടുത്തി. പിന്നെ ഞങ്ങളെ സംഘടനയുടെ ഇതിനൊക്കെ പോകുമ്പോ ഒത്തിരി ആൾക്കാരെ കാണും. അപ്പൊ കുറെ പെൺകുട്ടികൾ, ചെറുപ്പക്കാര്, മക്കൾ ഇങ്ങനെ കാണുമ്പോഴേ നമ്മളതൊന്നും ഒരു വിഷയമല്ല. അപ്പൊ അവരെ കണ്ടപ്പോ നമുക്കിന്ന് കൂടെ ഒരാള് ബസ്സിന്റെ ബോർഡ് വായിക്കാണ്ടെങ്കിൽ നമുക്ക് പോവാ. ഇപ്പൊ അതൊന്നും വേണ്ട, ഇപ്പൊ ആരും വേണ്ട. ഇപ്പൊ ഫോൺ സൗകര്യമൊക്കെ ഉണ്ടായപ്പോ നമുക്ക്
2: നമുക്ക് അതെ, നമുക്ക് എപ്പോഴും വേണ്ടത് ഒരു സ്വാതന്ത്ര്യമാണല്ലോ അല്ലെ. അനുകമ്പയല്ല വേണ്ടത്, നമ്മളെയും കൂടെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ് വേണ്ടതെന്ന് പലപ്പോഴും എല്ലാരും പറയാറുണ്ട്.
3: ഇപ്പൊ ഞങ്ങളിവിടെ ഒരു ബ്രെയിൽ സാക്ഷരത പഠിക്കണേ, ഒരു രണ്ട് മൂന്ന് മാസമായി പോണു. അത്യാവശ്യം
2: എഴുതാനൊക്കെ
3: അറിയില്ല.
2: അപ്പൊ ബ്രെയിൽ എഴുതാനൊക്കെ പഠിച്ചു അല്ലെ? അത് അത് ഇത് ആഗോള തലത്തിൽ ഒരേ രീതിയിൽ തന്നെയല്ലേ? അതായത് അവിടെ ഭാഷ വ്യത്യാസം ഉണ്ടോ? മലയാളം അങ്ങനെ
3: ഭാഷ ഇതിപ്പോ ഞങ്ങൾ മലയാളം പഠിക്കുന്നുള്ളൂ.
2: മലയാളം. ആ, ഇപ്പൊ ഇതില് അതായത് ഓരോ അക്ഷരങ്ങൾ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കാണാം, മംഗ്ലീഷ് എന്ന രീതിയിലാണോ?
3: അതിലെല്ലാം ഇംഗ്ലീഷും തമിഴും അറബിയും ഒക്കെ എഴുതാം.
2: ആ, ഓ, ശരി ശരി. അതാണ് ഞാൻ ചോദിച്ചത്, മംഗ്ലീഷ് എഴുതുന്ന രീതിയിലാണോ? അതായത് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിച്ച് നമ്മൾ മലയാളം എഴുതുമല്ലോ.
3: ഓരോ കുത്തുകളാണ്.
2: ആ, ഓരോ കുത്തുകളും ഇംഗ്ലീഷിലെ അക്ഷരത്തിന്
3: നേരെ
2: മലയാളത്തിൽ തന്നെ നമുക്ക് ബ്രെയിൽ എഴുതാം അല്ലേ? ശരി ശരി. അങ്ങനെ
3: നമ്മൾ അറബി എഴുതുന്ന മഴ എഴുതിയിട്ട് ഇടത്തുനിന്ന് വലത്തേക്ക് എഴുതുക, പിന്നെ വലത്തുനിന്ന് ഇടത്തേക്ക് വായിക്കുക.
2: ഓ, അങ്ങനെയാണ്. ഓ, ശരി.
3: അപ്പൊ
2: തിരിച്ചാണ് എഴുതുന്നത് അല്ലേ? ഓ,
3: നമ്മള് അവിടുന്ന് ഇങ്ങോട്ട് എഴുതുക, വായിക്കുക.
2: ആ, അപ്പൊ വെള്ളിത്തിര എന്ന് എഴുതുന്നത് തുടങ്ങുന്നത് ഇടത് ഭാഗത്ത് നിന്നാണ്.
3: അവിടുന്ന് ഇങ്ങോട്ട് എഴുതി കൊണ്ടുവരാം, വലതുഭാഗത്ത്
2: എഴുതി വരും.
3: എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് വായിക്കും.
2: അപ്പൊ ആദ്യം എഴുതുന്നത് രായാണ് അല്ലെ? അവസാനത്തെ
3: അത് വാ എഴുതുകയാണെങ്കിൽ 1, 2, 3, 6 വാ.
2: ഓ, അങ്ങനെ. അപ്പൊ ആദ്യം നമ്മൾ അവസാനത്തെ അക്ഷരത്തിൽ തുടങ്ങി അല്ലെ? രാ, തി, ഉള്ളി, വേ, അങ്ങനെ എഴുതണം, തിരിച്ചെഴുതണം. അപ്പൊ
3: അല്ലേ,
2: ഇത് ഇത് ഇതൊരു വലിയൊരു എന്താ തലച്ചോറിനൊക്കെ വലിയ വ്യായാമം എന്ന് പറഞ്ഞ പോലെയാണോ? നമ്മളിത്
3: മെമ്മറി
2: മെമ്മറി നല്ലോണം വേണല്ലോ. ഒരു വാക്ക് ഓർത്ത് വെച്ച് അതിന്റെ പുറകിലേക്ക് എഴുതണം.
3: പറഞ്ഞു പോകും.
2: ആ, അല്ല,
3: പാട്ട് പറഞ്ഞില്ല ഞാൻ. മധ്യവേനൽ നടന്ന സിനിമയിലെ യേശുദാസ് സ്വന്തം

0: ആ പാട്ട്, ആ പാട്ട് ഞാൻ എനിക്ക് എറണാകുളത്ത് ഞാൻ അമ്മയെ പോലെ സ്നേഹിക്കുന്ന ഒരു ടീച്ചറുണ്ട്, രാജമ്മ ടീച്ചർ. അതിന് അവരോട് സംസാരിക്കുന്ന ഇക്കിന്റെ അമ്മേനോട് സംസാരിക്കണമാര്. പിന്നെ അതേമാതിരി ഒരു വർഷം ഇടുക്കിയിൽ നടക്കാൻ വയ്യാതെ അവരെ വിളിക്കണ, അവര് കേട്ടോണ്ടിരിക്കുന്നുണ്ടാവും. പിന്നെ പിന്നെ ഒരു രാജി പ്രമേള പാലക്കാട്, പിന്നെ ഒരു രമ അപ്പു, പിന്നെ ശരളുണ്ട് ഞങ്ങളെ പ്രിയപ്പെട്ട കിലുക്കാൻപെട്ടി, അത് അവർക്കും. പിന്നെ കുഞ്ഞപ്പൻ പൊറ്റമശ്ശേരി കുടുംബത്തിനും, പ്രദീപ് കുമാർ സൈനുദ്ദീൻ കളമക്കര.
1: പിന്നെ
0: ഇത് കേട്ടോണ്ടിരിക്കുന്ന കൊറേ ആൾക്കാരുണ്ട് എന്റെ അറിയുന്ന. ഒരു പെരുമ്പാവൂര് ഒരു ഷാജിണ്ട്, കൊടുങ്ങല്ലൂര് ഒരു സലാമുണ്ട്. അവരൊക്കെ സൈറ്റഡ് കേട്ടോ. ഒരാള് പ്രസ് നടത്തുന്ന ആളാണ്, ഒരാള് കാർപ്പന്റർ ആണ്. ഇവർക്കൊക്കെ അവരൊക്കെ കൊറേ പുസ്തകം എനിക്ക് അയച്ചുണ്ട്. നമ്മളെ മാഞ്ചീരം എന്ന് പറഞ്ഞ നമ്മളെ റേഡിയോന്റെ
1: പുസ്തകങ്ങൾ
0: കൊറേ അയച്ചിട്ടുണ്ട്. ഞാൻ ഭാര്യനെ കൊണ്ട് വായിപ്പിക്കാനാണ്.
1: എന്താണ് ഭാര്യയുടെ പേരെന്താണ്?
0: കമലം.
1: കമലം
0: അവരൊരു പ്രസ്സിൽ വർക്ക് ചെയ്യാൻ. എനിക്ക് രണ്ട് പെൺമക്കളാണ്, സൗമ്യ രമ്യ. രണ്ടാളെയും വിവാഹം കഴിച്ചു, നാല് പേരമക്കളുണ്ട്. എനിക്ക് 65 വയസ്സ് കഴിഞ്ഞു.
1: ഇപ്പൊ
0: റേഡിയോ ആണ് എന്റെ ഏറ്റവും, പിന്നെ നിങ്ങളെ പോലത്തെ അവതാരകര്. നിങ്ങളോടൊക്കെ സംസാരിക്കുക, പാട്ടല്ല മെയിൻ പ്രശ്നം. നിങ്ങളെ കൂടെ ഒക്കെ സംസാരിക്കുമ്പോ കിട്ടുന്ന സന്തോഷം, സ്നേഹമുണ്ടല്ലോ, അതാണ് എനിക്ക് വലിയ കാര്യം. പാട്ടല്ല,
1: അതെ, ഞങ്ങൾക്കും തന്നെയാണ് സന്തോഷം. ഞങ്ങൾ ഇതുപോലെ വെള്ളിത്തര പോലെയുള്ള പരിപാടികളിലൊക്കെ പിന്നെ പല പല അനുഭവമുള്ളവരാണല്ലോ വിളിക്കുന്നത്. പല അനുഭവം, പല ജീവിതത്തിലൂടെ കടന്നുപോയർ.
0: കൊച്ചി ഒരു വിധ സ്റ്റേഷനിലൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്.
1: ആ ശരി ശരി, എല്ലാ സ്റ്റേഷനിലും കേൾക്കും അല്ലേ? ഇന്റർനെറ്റ് വഴി സ്ട്രീം ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ വേവ്സ് എന്നൊരു ആപ്പ് വന്നിട്ടുണ്ട്, അത് ഡൗൺലോഡ് ക്വാളിറ്റിയോട് കൂടി കേൾക്കുകയും ചെയ്യാം. അപ്പൊ എന്തായാലും തങ്ങൾ വിളിച്ചതിനും തങ്ങളുടെ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചതിനൊക്കെ ഒത്തിരി നന്ദി. പാട്ട് പാടി തന്നതിനും ഒക്കെ. തങ്ങൾ ആവശ്യപ്പെട്ട പാട്ടിലേക്ക് പോകാം
0: കേട്ടോ. പാട്ട്, ഈ പാട്ട് നമ്മളെ കൊച്ചിന് എല്ലാ സ്റ്റാഫിനും, പിന്നെ ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ പാട്ട്.
1: ശരി, ഒത്തിരി നന്ദി. അപ്പോൾ സന്തോഷമായിട്ട് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ.
0: എന്റെ
1: പേര് റിയാസ്.
0: റിയാസ്.
1: ഓക്കെ, ഒത്തിരി സന്തോഷം സംസാരിച്ചതിൽ.
0: ഓക്കെ.

0: ഏറ്റവും കുറഞ്ഞ EMI ൽ ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
1: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV 4 വർഷം വരെ വാറന്റിയോട് കൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
0: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വെള്ളിത്തിര. വെള്ളിത്തിരയിലേക്ക് വിളിക്കാം, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ ആവശ്യപ്പെടാം. നമ്പർ ഇതാണ്: 9446 455 888, അല്ലെങ്കിൽ 0484-242-46-397. നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
3: ഹലോ.
2: ഹലോ, ആരാണിത്?
3: കൊടുങ്ങല്ലൂരിൽ
2: നിന്ന് ബാലൻ. ഓക്കെ, എങ്ങനെയുണ്ട് കൊടുങ്ങല്ലൂർ? എന്തുണ്ട് വിശേഷം? ചൂടാണോ? മഴ കാത്തിരിക്കുകയാണല്ലേ. ആ, ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൊടുങ്ങല്ലൂർ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ പെടുമോ എന്ന് അറിയില്ല. ചിലപ്പോ കൊടുങ്ങല്ലൂരിന് അപ്പുറമുള്ള പഞ്ചായത്തിലായിരിക്കുമല്ലോ. നല്ല ചൂടാണ്. അപ്പൊ ചൂടിന് ഒരു ശമനം ഉണ്ടാവട്ടെ. ഞങ്ങൾ എല്ലാവരും ഇതുപോലെ ഇങ്ങനെ മഴയും കാത്തിരിക്കുകയാണ്. എന്ത് ചെയ്യുന്നു താങ്കൾ? വീട്ടിലാരൊക്കെയുണ്ട് പിന്നെ?
3: വീട്ടില് ഞാനുണ്ട്, ഭാര്യ ഉണ്ട്, 3 മക്കള്, പേരക്കുട്ടികള്.
2: ശരി, അങ്ങനെ ഒരു വലിയ കുടുംബമാണ്. ശരി ശരി, അപ്പൊ എല്ലാരും ഉണ്ട്. നമുക്ക് ഇന്ന് ഏതാ പാട്ട് വേണ്ട? ഏതാ
3: പാട്ട്? ഞാൻ അടിമയുള്ള ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
2: ആ, ഏത് പാട്ടാണ് വേണ്ടത്? ഓക്കെ, പാട്ട് പാടാറുണ്ടെന്ന് തോന്നുന്നു. പാടി ശരിയായില്ല. ശരി, എന്നാ ഞാൻ നിർബന്ധിക്കുന്നില്ല. അതെന്ത് പറ്റി? ഇപ്പൊ ഉച്ചക്ക് പാട്ട് പാടാറില്ല
3: അല്ലേ?
2: ആണോ? എന്നാ കൊടുക്കൂ. ഹലോ, എന്താണ് ചേച്ചിയുടെ പേരെന്താണ്? ആണോ, സന്തോഷം.
4: ഞങ്ങളിത് കാണുന്നതന്നെ
2: എനിക്ക് അല്ലെ. പേര് പറഞ്ഞില്ല. ലളിത. ഓക്കെ, ശരി. അപ്പൊ എല്ലാം രാവിലെ തൊട്ട് കേൾക്കുന്നുണ്ട്. സന്തോഷം. സന്തോഷം, സന്തോഷം. അപ്പൊ അതാ ബാലൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്ന പാട്ട് താഴമ്പു മണമുള്ള എന്നുള്ള പാട്ടാണ്. നല്ല പാട്ടാണ്, നല്ല പാട്ടാണ്. അപ്പൊ തനിച്ചിറങ്ങണമെന്ന ചെറുപ്പക്കാരി ഇപ്പൊ ലളിത ചേച്ചിയാണെന്ന് വിശ്വസിക്കുന്നു. പാടു പാടു. ഞാൻ അവിടെ ഒരാളെ നിർബന്ധിച്ചിട്ട് പാടിയില്ല. ഇപ്പൊ ഒരാൾ ഇങ്ങോട്ട് ചോദിക്കുന്നു.

0: ഓക്കെ, ബാക്കി ഇപ്പൊ നോക്കി നമുക്ക് എന്തായാലും പാട്ടിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കാം. അപ്പൊ ഒത്തിരി നന്ദി കേട്ടോ പാട്ട് പാടി തന്നതിനും. നിനക്ക് പാട്ടിലേക്ക് പോവാം.
1: ഡെഡിക്കേഷൻ
0: പറയൂ പറയൂ പറയൂ.
1: എന്റെ സിസ്റ്റർമാര് ഒന്ന് ചിന്തി ദിശ, മണിദാസൻ, ബിന്ദു സുരേഷ്.
0: ശരി,
1: ആ മൂന്ന് പേര്,
0: ഇവർക്ക് മൂന്ന് പേർക്കും വേണ്ടിയാണ്. അപ്പൊ ഇതാ വരുന്നു പാട്ട്. ഒത്തിരി നന്ദി വിളിച്ചത്.
1: ഓക്കെ.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: നമസ്കാരം, വെള്ളിത്തെറിയിലേക്ക് സ്വാഗതം.
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം, ആരാണിത്?
3: ഇത് കാഞ്ഞിരപ്പള്ളി നിന്ന് ത്രിമൂർത്തി അനിൽ എന്ന് പറയും.
2: അനിൽ കാഞ്ഞിരപ്പള്ളി.
3: അതെ, അനിൽ കാഞ്ഞിരപ്പള്ളി.
2: ശരി ശരി, എന്തുണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ വിശേഷം?
3: വിശേഷം ഒന്നുമില്ല, ത്രിമൂർത്തി എന്നാണ് അറിയപ്പെടുന്നത്. ഞങ്ങള് 3 സുഹൃത്തുക്കളായിരുന്നു, അങ്ങനെയാണ് ഞങ്ങള്.
2: ഓ, അങ്ങനെ അങ്ങനെ ഒരു പേര് തന്നെയുണ്ടല്ലേ.
3: അത് മറ്റേ ഞങ്ങള് റേഡിയോയിൽ വിളിച്ചു വന്നു കഴിഞ്ഞപ്പോ എവിടുന്ന് ഒരു റേഡിയോ ശ്രോതാവ് ഞങ്ങളെ അങ്ങനെ വിളിച്ചു
2: തുടങ്ങി. ബാക്കിയുള്ള രണ്ടുപേരുടെ പേരൊക്കെ എന്താ?
3: പിന്നെ മനോജ് മോഹനന്.
2: മനോജ് മോഹനൻ. ഓക്കെ, നിങ്ങള് അവിടെ പരിസരത്ത് അങ്ങനെ സുഹൃത്തുക്കളായി
3: വളർന്നു? ഞങ്ങൾ ഒരു നാട്ടുകാരാണ്,
2: ഒരുമിച്ച് പഠിച്ചവരാണോ? അങ്ങനെയുണ്ടോ?
3: അതെ അതെ, ഒരേ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചു എന്നില്ല, ഒരേ സ്കൂളിൽ തന്നെ പഠിച്ചു.
2: ഒരേ സ്കൂളിൽ തന്നെ പഠിച്ചു.
3: ചെറിയ വേരിയേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അതെ, ഞങ്ങൾ അയൽവക്കക്കാരാണ്, നാട്ടുകാരാണ്.
2: അവിടെ തന്നെ അങ്ങനെ കാഞ്ഞിരപ്പള്ളിയിൽ തന്നെ എല്ലാം കണ്ടു വളർന്ന ആളുകളാണ്. ശരി ശരി. അപ്പൊ അവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നു ഇപ്പൊ?
3: എല്ലാരും
2: ജോലിയിലാണ്. അപ്പൊ സുഹൃത്ത് ബന്ധം അങ്ങനെ തന്നെ തുടരുന്നു. റേഡിയോ അതിനൊരു കാരണ ഇതായതിൽ ഞങ്ങൾക്ക് സന്തോഷം. മൂന്ന് പേരുടെ
3: ഇന്നിപ്പോ ഞാൻ പോയില്ല, അന്നേരം ഇന്നിപ്പോ ഞാൻ വെറുതെ ഇരുന്നപ്പോ ഒന്ന് വിളിച്ചു.
2: വിളിക്കാന്ന് വിചാരിച്ചല്ലേ.
3: പലപ്പോഴും വിളിച്ചിട്ട് അപ്പൊ കിട്ടാറില്ലാത്തതുകൊണ്ട് പ്രശ്നമായിരുന്നു.
2: കാഞ്ഞിരപ്പള്ളിയിൽ എന്തൊക്കെയുണ്ട് വിശേഷം? അവിടെ കോട്ടയത്തല്ലേ, ഞങ്ങക്ക് റേഡിയോ അവിടെ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ? പണ്ട് നമ്മളവിടെ റബ്ബറിന്റെ നാടെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. കാഞ്ഞിരപ്പള്ളിയിലൊക്കെ റബ്ബർ ഒക്കെ ഉണ്ടായിരുന്നല്ലോ.
3: ഹൈറ്റ് ഉള്ളിടത്തൊക്കെ നന്നായിട്ട് കിട്ടും. ഹൈറ്റ് കുറവുള്ളിടത്തൊക്കെ ഈ മലയിടുക്കുകളൊക്കെ ഉണ്ടല്ലോ, തെരുവുകളൊക്കെ, അവിടെയൊക്കെ ഇച്ചിരി പ്രയാസപ്പെടും.
2: കുറഞ്ഞു.
3: ഞാൻ കൂടുതലും കേൾക്കുന്നത് ഓൺലൈനിലാണ്.
2: ഓ ശരി ശരി, ഓക്കെ. ഓൺലൈനിലാണല്ലേ. ഇപ്പൊ ഇപ്പൊ എല്ലാവരും ഇന്റർനെറ്റിലേക്ക് മാറി, ആപ്പിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. കുറച്ചും കൂടെ ക്വാളിറ്റി കിട്ടുന്നുണ്ട്.
3: നമുക്ക് യാത്രയിലെല്ലാം കേൾക്കാമല്ലോ.
2: തീർച്ചയായും തീർച്ചയായും. നമുക്ക് ഇന്ന് ഏതാ പാട്ട് വേണ്ടത്?
3: എനിക്ക് പിക്നിക് എന്ന സിനിമയിലെ ചന്ദ്രക്കലമാനത്ത് ചന്ദന നദി താഴത്ത്
2: പാട്ടാണ്.
3: ആ
2: പാട്ട് തന്നെ കാഞ്ഞിരപ്പള്ളി ഭാഗത്തുള്ളതാണോ?
3: കാഞ്ഞിരപ്പള്ളി ഭാഗത്തല്ല, കേരളം മുഴുവനുണ്ട്.
2: ഓ ശരി, സൗഹൃദവാണി അല്ലേ. ഓക്കെ,
3: സൗഹൃദവാണി. നമ്മളിവിടെ വിളിക്കാറുള്ള പലരും ഉണ്ട്, രതീഷ് മുഞ്ഞപ്ര, മുഹമ്മദ് കവടക്കെ, വാവന്നൂര്, അങ്ങനെ ഒത്തിരി പേരൊക്കെ വിളിക്കാറുള്ളവരൊക്കെ
2: തന്നെയാണ്.
3: അറിയപ്പെടുന്നവരാ, പേര് പറയുമ്പോ പലരെ
2: അറിയാം. അതെ അതെ, തീർച്ചയായും തീർച്ചയായും തീർച്ചയായും. അപ്പൊ അവരെല്ലാരും കൂടി ഉൾപ്പെടുന്ന ഒരു കൂട്ടായ്മയാണ്. അപ്പൊ അവരിലുള്ള അവരെ ആ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ് പാട്ട്
3: ശ്രോതാക്കൾക്കും.
2: അപ്പോൾ ഒത്തിരി നന്ദി, നമുക്ക് പാട്ടിലേക്ക് പോവാം.
3: ഓക്കെ, താങ്ക് യു.

0: നമസ്കാരം, വെള്ളിത്തറയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: നമസ്കാരം, പേരെന്താണ്?
1: എന്റെ പേര് രാധ.
0: കേട്ടില്ല.
1: രാധാമണി.
0: രാധാമണി, താങ്കൾ ആ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കാമോ? ഓക്കെ, താങ്ക് യു. എവിടെ നിന്നാണ് വിളിക്കുന്നത്? മരടിയിൽ നിന്നാണ്. ശരി ശരി. ആ, കുണ്ടന്നൂര് മരടിയിൽ നിന്നാണ് വിളിക്കുന്നത്. അവിടെ ആയിരുന്നു നേരത്തെ? അവിടെ അവിടെ തന്നെ ആയിരുന്നു താമസമൊക്കെ?
1: ഇല്ല, ഞാൻ കാക്കനാടായിരുന്നു.
0: കാക്കനാടായിരുന്നു.
1: ആണോ?
0: അപ്പൊ ഞങ്ങളുടെ അടുത്തു നിന്ന് പോയി മരടിലേക്ക്. ശരി ശരി ശരി. അപ്പൊ കാക്കനാട് വഴിയൊക്കെ പോകുമ്പോ റേഡിയോ സ്റ്റേഷനെ കാണുമായിരുന്നു
1: പിന്നെ?
0: അതാണ്. ഓക്കെ, നോക്കാതെ മാത്രല്ല കേൾക്കാതെയും പോവില്ല അല്ലെ? ഒരിക്കൽ നമുക്ക് അത് ശരിയാക്കി എടുക്കാം. എന്ത് ചെയ്യുന്നു താങ്കൾ?
1: ഞാൻ വീട്ടമ്മയാണ്.
0: വീട്ടമ്മയായിട്ടിരിക്കാണ്. ഓക്കെ. അപ്പൊ ഇപ്പൊ തിരക്ക് കഴിഞ്ഞു ഏതാണ്ട്? ഉച്ചയ്ക്ക്
1: ഭക്ഷണമൊക്കെ കഴിഞ്ഞു.
0: ആ, ഇന്നെന്തായിരുന്നു സ്പെഷ്യൽ? മീനാണ് ഇഷ്ടം?
1: മീന് ഓർഡർ ചെയ്ത് വരുത്തിക്കുക. പച്ച മീന് നമുക്ക് റെഡിയാക്കി കൊണ്ടുവന്ന് തരും.
0: ഇത്തിരി
1: കൂടുതലാണ്, പക്ഷേ
0: പച്ച കിട്ടും. അപ്പൊ നമുക്ക് സുഖമായിട്ട് ഭക്ഷിക്കാം. അധികം ക്ലീൻ ആക്കി കഷ്ടപ്പെടുന്നു വേണ്ട.
1: നമ്മള് പിന്നെ എന്തൊരു ഉപ്പ് വിനാഗിരിയൊക്കെ ഇട്ടൊന്ന്
0: റെഡിയാക്കാം. അല്ല, അത് അങ്ങനെയാണ്. ഓരോ വീട്ടിലെയും മസാല ഓരോ തരത്തിലാണല്ലോ. ഓരോ അല്ലേ, മീൻറെ ഒക്കെ രുചിയൊക്കെ മാറുന്നു.
1: മീൻ തന്നെ വറുത്തിട്ട് ഒരു പാലുകറി
0: വെക്കലുണ്ടല്ലോ. ഓ, നിർവ്വാണ. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഇപ്പോഴത്തെ വിഭവങ്ങൾ. കൊള്ളാം. അപ്പൊ നല്ല അങ്ങനെ അസലായിട്ട് ഊണ കഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്നൊരു പാട്ട് കേൾക്കണല്ലോ. ഇന്ന് ഏത് പാട്ട്
1: വേണം? വയല പൂത്ത വഴിയിൽ
0: ആ പാട്ടാണ് വേണ്ടത്. ശരി, നമുക്കിപ്പോ ഈ പാട്ട് അന്ന് കാസറ്റിൽ ഇറങ്ങിയപ്പോ കേട്ടിട്ടുണ്ടോ? അന്ന് ഈ പാട്ട് പുതിയ പടത്തിൽ വന്നല്ലോ അല്ലെ? കണ്ടിരുന്നോ? പുതിയ സിനിമ കണ്ടോ?
1: ഇല്ല, സിനിമ പോകാറില്ല.
0: ആണോ? ഈ സിനിമ കണ്ടു നോക്കൂ. ഈ പാട്ടൊക്കെ ഉള്ള പാടല്ലേ?
1: പാട്ട് കേൾക്കും.
0: പാട്ട് മതി
1: നമുക്ക്.
0: പാട്ട് മതി അല്ലേ? സിനിമ വേണ്ട. ഇതാവുമ്പോ നമ്മുടെ ഇഷ്ടമുള്ള പോലെ നമുക്ക് അങ്ങ് നമുക്ക് ഭാവനയിൽ സൃഷ്ടിക്കാലോ. അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ടിലേക്ക് പോവാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ആർക്കെങ്കിലും?
1: എല്ലാവർക്കും.
0: എല്ലാവർക്കും വേണ്ടി. അപ്പൊ ഇതാ വരുന്നു നിങ്ങള്. ശരി, ഇതാ വരുന്നു പാട്ട്.

0: നമസ്കാരം, വെള്ളിത്രയിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ഹലോ.
1: പറവൂർ ഏഴിക്കരയിൽ നിന്നാണ് വിളിച്ചത്.
0: പറവൂർ ഏഴിക്കരയിൽ നിന്നും. പേരെന്താണ്? സബി. സബി തിലകൻ അല്ലേ? ശരി ശരി. കുറെ നാളായോ നോക്കുന്നത്? എന്തായാലും നമുക്ക് ഇന്ന് സംസാരിക്കാൻ സാധിച്ചില്ല. അതെ അതെ അതെ. പക്ഷെ എല്ലാരും പറയും ഇങ്ങനെ. പക്ഷെ എന്തായാലും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം കിട്ടുമെന്ന് മനസ്സിലായില്ലേ? അങ്ങനെ അങ്ങനെ അന്തിമ തീരുമാനമൊക്കെ എടുക്കരുത്, വിളിച്ചോണ്ടിരിക്കണം. അതാണ് അപ്പൊ കിട്ടിയല്ലോ. അപ്പൊ ഇനിയിപ്പോ ആ അങ്ങനത്തെ ഉള്ള കഠിന ശബ്ദങ്ങളൊന്നും എടുക്കാതിരിക്കുക. ഇന്നൊക്കെ ഏതാ പാട്ട്, ഏതാ വേണ്ടത്?
1: എനിക്ക് കുറച്ച് ഡെഡിക്കേഷൻ ഉണ്ട്. പാട്ട് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാട്ടില് പ്രഭാത ശിവേരി കണ്ടു തൊഴുതു മടങ്ങുമ്പോൾ പ്രസാദം കരുതി ആർക്കു വേണ്ടി എന്നുള്ള പാട്ടില്ലേ?
0: പ്രഭാത
1: സിനിമ
0: ഓർക്കുന്നില്ല.
1: പ്രഭാത ശിവേലി,
0: പ്രഭാത ശിവേലി കണ്ടു മടങ്ങുമ്പോൾ എന്നുള്ള പാട്ട്. ഓക്കെ, ആർക്കൊക്കെ ഡെഡിക്കേഷൻ?
1: അതെ, ഞങ്ങൾക്ക് എന്റെ വീട്ടിലൊരു ഫാമിലി ട്രസ്റ്റ് ഉണ്ട്, എല്ലുംപറമ്പ് ഫാമിലി ട്രസ്റ്റ്. അവരെ 40 മെമ്പേഴ്സ് ഉണ്ട്, അതിന് എല്ലാവർക്കും ഡെഡിക്കേഷൻ.
0: ഓക്കെ.
1: പിന്നെ എന്റെ മോള് ഇവിടെ പഠിക്കാൻ പോയിരിക്കുകയാണ്, എന്റെ മോക്ക് വേണ്ടി, എന്റെ ഹസ്ബൻഡിന് വേണ്ടി. മോള് തിരുവനന്തപുരത്ത് പഠിക്കണേണ്.
0: തിരുവനന്തപുരത്ത് എന്താ പഠിക്കുന്നത്?
1: സേതുലക്ഷ്മി.
0: സേതുലക്ഷ്മി ഡിഗ്രി കഴിഞ്ഞ് നേരെ ട്രെയിനിങ്ങിന്
1: പോയിട്ട്.
0: താല്പര്യം ഉണ്ടായിരുന്നോ സേതുലക്ഷ്മിക്ക് നേരത്തെ?
1: നേരത്തെ
0: നാളായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ?
1: അപ്പൊ
0: സേതു എങ്ങനെയുണ്ട് പഠിക്കാനവിടെ പോയിട്ട്?
1: ടഫാണല്ലോ, ഭയങ്കര ടഫാണ്, ഭയങ്കര കഷ്ടപ്പാടാണ്.

0: വിളിച്ചു
1: പറയാറുണ്ട്.
0: എന്നിട്ട് മാറി നിക്കുന്ന ആദ്യമായിട്ടാണോ?
1: അതെ, ആദ്യമായിട്ട് മാറിയിരിക്കണത്. ആദ്യമായിട്ട് മാറിയിരിക്കണത് ഡിഗ്രി
0: സൈക്കോളജി ആലുവേല അല്ലേ.
1: ആലുവേല കുറച്ച് മാത്സ് ആയിരുന്നു.
0: എന്തായിരുന്നു പഠിച്ചത്? പഠിച്ചത് മാത്സ് ആയിരുന്നു. മാത്സ് ആയിരുന്നു പഠിച്ചത്. അപ്പൊ അത് തന്നെയാണോ എടുത്തിരിക്കുന്നത്? ഇതിനകത്ത്
1: ഇല്ല, ഇതിനകത്ത് മാത്സ് ആയിട്ട് യാതൊരു ബന്ധമില്ല.
0: ഓപ്ഷൻ ഓപ്ഷൻ ഒരു സബ്ജക്ട് നമുക്ക് ഇഷ്ടമുള്ളത്
1: എടുക്കാം.
0: അതെ, ഇത് വളരെ വ്യാപ്തിയിൽ പഠിക്കേണ്ട ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പരീക്ഷയാണ്.
1: അതെ
0: അതെ. അപ്പൊ എന്തായാലും ശരലക്ഷ്മിയുടെ പേര് അടുത്ത അടുത്ത റിസൾട്ടൊക്കെ വരുമ്പോൾ പത്രത്തിലേക്ക് കാണട്ടെ, നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു ഇതാവട്ടെ. അപ്പൊ
1: എന്തായാലും
0: അതെ അതെ, കഷ്ടപ്പെട്ടതിന് ഒരു ഫലം ഉണ്ടാവട്ടെ. അപ്പൊ ഇതാ പാട്ട് ഞാൻ ഇതാ വെക്കുന്നു. അപ്പോ എല്ലാവരോടും അന്വേഷണം പറയാ. ഒത്തിരി നന്ദി വിളിച്ചതിന്.
1: ഓക്കെ.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ വെള്ളിത്തിര ഇവിടെ സമാപിക്കുകയാണ്. ഇന്നത്തെ വെള്ളിത്തിരയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് റിയാസ്, പാട്ടുകളെടുക്കാൻ എന്നെ സഹായിച്ചത് തബ്സീറ പരീദ്, സാങ്കേതിക സഹായം നൽകിയത് സുനി ജോർജ്, രത്നാബായി. വെള്ളിത്തിര വീണ്ടും നാളെ ഉച്ചകഴിഞ്ഞ് 2 മണിക്ക്. വിളിച്ച എല്ലാവർക്കും നന്ദി.

0: പാട്ടുകൾ കേൾക്കാൻ മാത്രമല്ല പ്രിയപ്പെട്ടവർക്കായി സമർപ്പിക്കാനും ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.
1: അവൻ സമയം കിട്ടുമ്പോഴൊക്കെ അമ്മ ഇപ്പോഴും വിളിക്കാറുണ്ട്. അവൻ എന്നെ ഇതിൽ ഓർത്തത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്.
0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഫോൺ ഔട്ട് ഗാനോത്സവം. മെസ്സേജ് അയക്കേണ്ട ഫോൺ നമ്പർ 9447562212. മറക്കാതെ കേൾക്കുക എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം.

0: ആകാശവാണി FM വാർത്തകൾ.
1: വ്യാവസായിക മേഖലയുമായുള്ള DRDOയുടെ പങ്കാളിത്തം ഇന്ത്യയെ പ്രതിരോധ നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനുള്ള 4-ാം ഘട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. മത്സര പരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്ക് അവസര സമത്വം ഉറപ്പാക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് സൌജന്യ AI അധിഷ്ഠിത പരിശീലനം നൽകുന്ന മുകുളം പോർട്ടൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്ന് ഇന്നലെ വൈദ്യുതി നിയന്ത്രണം വിചാരിച്ചിരുന്നതിനു മുൻപ് തന്നെ പിൻവലിക്കാൻ സാധിച്ചതായി KSEB. കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. ലൈസൻസ് നൽകും മുൻപ് അപകട സാധ്യത തിരിച്ചറിയാനുള്ള കഴിവുകൂടി പരിശോധിക്കാൻ തീരുമാനം. പാറശ്ശാല മൂവേരിക്കര LP സ്കൂളിലെ 15 അധ്യാപകർക്ക് മന്ത്രി CP ജോണിന്റെ ഇടപെടലിനെ തുടർന്ന് ശമ്പളം ലഭ്യമായി. സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ശമ്പളം തടഞ്ഞുവച്ചത്. ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9 മണി വരെ ഗതാഗത ക്രമീകരണം. പാർക്കിംഗ് നിയന്ത്രണവും ഉണ്ടായിരിക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് രാത്രി 7:30 ന്യൂഡൽഹിയിൽ.
0: ആകാശവാണി FM വാർത്തകൾ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. പരസ്പരത്തിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9446455888. മറ്റ് രണ്ട് നമ്പർ കൂടിയുണ്ട്. 0484 എന്ന കോഡ് ചേർത്ത് 2426387, അതല്ലെങ്കിൽ 2426397. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇന്ന് മറുപടി പറയുന്നത് കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ സി പി സോമനാഥാണ്. ഡോക്ടർ സോമനാഥ് സ്റ്റുഡിയോയിലെത്തിയിട്ടുണ്ട്. സ്നേഹാദരത്തോടെ സ്വാഗതം ഡോക്ടർ. നമ്മൾ ഇന്ന് വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളോടൊപ്പം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കുട്ടികളിൽ കാണുന്ന OCD, ഒബ്സസീവ്

0: കമ്പൽസറി ഡിസോർഡർ അല്ലേ, അതേക്കുറിച്ച് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. സാധാരണ ഈ കുട്ടികളിൽ കാണുന്ന ഒ സി ഡി എന്ന് പറയുമ്പോൾ അതിന് മുതിർന്നവരിൽ കാണുന്ന ഒ സി ഡിയുമായി എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അത് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ആദ്യം എനിക്ക് തോന്നുന്നു ഒ സി ഡിയെ കുറിച്ച് തന്നെ ഒന്ന് ആമുഖമായി പറയാം.
1: ഒ സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, പ്രധാനമായിട്ടും അഹിതമായ ചിന്തകൾ, അഹിതമായ പലതരം ഇൻട്രൂസീവ് തോട്ട്സ്, ചിന്തകൾ ഇടിച്ചു കയറി നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കുക. അത് നമ്മൾ ആഗ്രഹിച്ചു വരുത്തുന്നതല്ല, അല്ലെങ്കിൽ ബോധപൂർവം ചിന്തിക്കുന്നതല്ല, നമ്മളറിയാതെ തന്നെ നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് അഹിതമായ ചിന്തകൾ വരികയും അത് ശങ്കയായി സംശയമായി ചിന്തയായി ഒക്കെ വരികയും അത് നമ്മളിൽ വളരെ അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് ഒ സി ഡി. അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ അത് ഉത്കണ്ഠ ഉണ്ടാക്കാം ആ ചിന്തകൾ, അല്ലെങ്കിൽ ഭയം, ഉത്കണ്ഠ, ചിലപ്പം വിഷമം, ചിലപ്പം കുറ്റബോധം ഒക്കെ ഉണ്ടാക്കാം. എൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകൾ എന്താ വരുന്നത്, എനിക്ക് ഞാൻ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നത്, അങ്ങനെയുള്ള രീതിയിലുള്ള ഇൻട്രൂസീവ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെട്ടില്ലെങ്കിലും ഇടിച്ചു കയറി വരുന്ന ചിന്തകൾ, അതാണ് ഒബ്സസീവ് തോട്ട്സ്. നമുക്കറിയാം അതിന് യാതൊരു യുക്തിയുമില്ലെന്ന്, എങ്കിലും നമുക്കതിനെ തടയാൻ പറ്റുന്നില്ല, നമ്മൾ അതിലൂടെ അസ്വസ്ഥനാവുകയും ചെയ്യുന്നു. അതാണ് ഒബ്സഷൻ എന്ന് പറയുന്നത്. നമുക്ക് യുക്തിരഹിതമാണെന്നറിയാം, പക്ഷേ നമുക്ക് നിർവാഹമില്ല. അത് വന്നു കഴിയുമ്പോൾ നമുക്ക് അനാവശ്യമായ ഉത്കണ്ഠ, ഭയം, കുറ്റബോധം ഒക്കെ ഉണ്ടാവാം. അതിനെയാണ് ഒബ്സഷൻ എന്ന് പറയുന്നത്.
0: ഇപ്പോൾ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിനെ കുറിച്ച് പറഞ്ഞു, ഇത് കുട്ടികളിലും കാണുമെന്ന് പറഞ്ഞു, കുട്ടികളിൽ എന്താണ് വ്യത്യാസം?
1: അല്ല, ഒരു മിനിറ്റ്, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിൻ്റെ കൂടെ കമ്പൽഷൻ എന്ന് പറഞ്ഞൊരു വാക്കുകൂടെ നമ്മൾ ഉപയോഗിച്ചു. ഒബ്സഷനാണ് ഇതൊക്കെ. കമ്പൽഷൻ എന്ന് പറയുമ്പോൾ ഇതിനെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ, എൻ്റെ മനസ്സിൽ അഹിതമായ ഒരു ചിന്ത കയറി വന്നു, അത് എനിക്ക് ഇപ്പം ദൈവവിരുദ്ധമായ ഒരു ചിന്ത കയറി വന്നു. ഇപ്പം ഞാൻ വളരെ ദൈവവിശ്വാസിയും ഭക്തനുമായ ഒരു മനുഷ്യനാണെങ്കിൽ ദൈവവിരുദ്ധമായ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ഒരിക്കലും വരാൻ പാടില്ല എന്ന് ഞാൻ കരുതുന്നു. എങ്കിലും അത്തരം ചിന്തകൾ വരാൻ തുടങ്ങി. അപ്പോൾ എനിക്കത് ഭയമുണ്ടാക്കും, ദൈവകോപം ഉണ്ടാവും എന്നുള്ള പേടിയുണ്ടാവും, കുറ്റബോധം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ അത് അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് പ്രാർത്ഥിക്കുക, ദൈവമേ എനിക്കറിയാതെ വന്നതാണ്, ഇത്തരം ചിന്തകൾ ഇനി വരുത്തരുതേ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ മനസ്സിൽ തന്നെ ചില കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യുക, അതിനെയാണ് ന്യൂട്രലൈസ് ചെയ്യാനുള്ള കമ്പൽഷൻസ്, ന്യൂട്രലൈസിങ് കമ്പൽഷൻസ്. അങ്ങനെ നിർബന്ധിതമായി ചെയ്തു പോകുന്ന ചില മാനസികവും അല്ലാതെ പ്രവൃത്തിയിലും ചെയ്യുന്ന കാര്യങ്ങളെയാണ് കമ്പൽഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഇത് രണ്ടുകൂടെ അടങ്ങിയ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ മാനസികാവസ്ഥയാണ് ഒ സി ഡി അല്ലെങ്കിൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്.
0: ഇത് കുട്ടികളിൽ കാണുമെന്ന് പറയുന്നല്ലോ,
1: കുട്ടികളിലും കുട്ടികളിലും ഈ വലിയവരിൽ കാണുന്ന ഒ സി ഡിയുടെ മിക്ക പിന്നെ ലക്ഷണങ്ങളും അംശങ്ങളും എല്ലാം കുട്ടികളിലും വരാം. കാരണം ഒ സി ഡി എന്നൊരു അവസ്ഥയുടെ മിക്ക ലക്ഷണങ്ങളും വരാം. പക്ഷെ കുട്ടി അത് ആർട്ടിക്കുലേറ്റ് ചെയ്യുക, അത് പറഞ്ഞ് നമ്മളോട് തരിക വളരെ വളരെ കുറവായിരിക്കും ആദ്യമേയൊക്കെ. കാരണം അവർക്ക് തന്നെ അറിയില്ല എന്താ അവർക്ക് സംഭവിക്കുന്നതെന്ന്. അവർക്കിതൊരു അവസ്ഥയാണെന്നോ മാനസികാവസ്ഥയാണെന്നോ ഒന്നും ഒട്ടും തന്നെ ചിലപ്പോൾ തിരിച്ചറിയില്ല. വലിയവർക്ക് പോലും അറിയുന്നില്ല പലപ്പോഴും. അപ്പോൾ പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ അത് അവർക്കത് വേർതിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ പലപ്പോഴും പല രീതിയിലുള്ള അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളുമായിരിക്കും കുട്ടി പ്രകടമാക്കുന്നത്. പിന്നെ ചോദിച്ച് വരുമ്പോഴായിരിക്കും മനസ്സിൽ ഇങ്ങനെ ചിന്ത വരുന്നു, മനസ്സിൽ അരുതാത്ത അങ്ങനെ ചിന്ത വരുന്നു, മനസ്സിൽ ചിലപ്പം പിന്നെ കൊച്ചുകുട്ടികളിൽ തന്നെ ചിലപ്പം അൺവാണ്ടഡ് സെക്ഷുവൽ തോട്ട്സ് വരാം, ആവശ്യമില്ലാത്ത സെക്ഷുവൽ ചിന്തകൾ, ഇതൊക്കെ വരുമ്പോൾ കുട്ടി ചിലപ്പോൾ പകച്ച് മനസ്സിനകത്ത് വല്ലാതെ കുറ്റബോധവും, അവൻ റിലീജിയനിൽ നിന്നും അതിൽ നിന്നൊക്കെ പഠിച്ചിരിക്കുന്ന അവൻ്റെ മൂല്യങ്ങളിൽ നിന്ന് വിരുദ്ധമായ ചില ചിന്തകൾ അവൻ്റെ മനസ്സിൽ വരുമ്പം അവനാകെപ്പാടെ ബുദ്ധിമുട്ടിലാവും. അപ്പോൾ അത് നമ്മൾ കൂടുതൽ അവനുമായിട്ട് ആശയവിനിമയം നടത്തുകയും അവൻ്റെ മനസ്സിലുള്ള ഈ ചിന്തകളെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോഴേ അത് നിർണ്ണയിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളു. അതുകൊണ്ട് അങ്ങനെ
0: കോളിലേക്ക് പോയിട്ട് വരാം. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം. കേൾക്കാമോ?
2: കേൾക്കാം.
0: സംശയം ചോദിച്ചോളൂ. ഇന്ന് ഡോക്ടർ സി പി സോമനാഥാണ്, അറിയാലോ? സംശയം ചോദിച്ചോളൂ.
2: എന്റെ മോൾക്ക്
1: പറഞ്ഞോളൂ.
2: ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരാ, ചെറിയ കുട്ടികളോടൊക്കെ, മക്കളോട്, വേറെ ആരോടുമില്ല, അവരെ അങ്ങനെ അടിക്കാ, ഉപദ്രവിക്കൊക്കെ.
1: എത്ര വയസ്സുണ്ട് മകൾക്ക്?
2: 42.
1: ഓക്കെ ഓക്കെ. ഇത് നേരത്തെ തൊട്ടേ ഉള്ളതാണോ ഇങ്ങനെ ഒരു ദേഷ്യ രീതി, പെട്ടെന്ന് ദേഷ്യം വരിക, അടിക്കുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മുന്നേ തന്നെ മോളുടെ ഒരു പ്രകൃതത്തിലുള്ള ഒരു ഒരു സ്വഭാവ രീതിയാണോ?
2: ഇല്ലല്ല, അങ്ങനെ ഉണ്ടാവാറില്ല, കുറച്ചായിട്ടുള്ളൂ.
1: ഈ അടുത്ത കുറെ നാളുകളായിട്ടാണോ അങ്ങനെ കാണുന്നത്?

0: ദേഷ്യം കുട്ടികളോട് പ്രത്യേകിച്ച് അത് പ്രകടിപ്പിക്കുക, അടിക്കുക, പിന്നെ
1: അല്ലാണ്ട് വേറെ ആരോടൊന്നുമില്ല. മൂത്ത കുട്ടിക്ക് മൂത്ത കുട്ടി പറയണത് ഇളയ കുട്ടിയോടാണ് കൂടുതൽ ഇഷ്ടം എന്നാണ് പറയണത്. അപ്പൊ അവൾക്ക് അപ്പൊ അമ്മേനോട് ഇഷ്ടമില്ല എന്നാണ് അവള് പറയണത്.
0: അല്ലപ്പ, അങ്ങനെ നമ്മൾക്ക് ഇത്രയും മാത്രം ഒരറിവ് കൊണ്ട് ഈ മോക്ക് എന്താ ബുദ്ധിമുട്ട് എന്നുള്ളത് അറിയാൻ പറ്റില്ല. കാരണം മോളോടൊപ്പം വിശദമായിട്ട് സംസാരിക്കേണ്ടി വരും. കാരണം ഇപ്പം ദേഷ്യം പെട്ടെന്ന് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് ദേഷ്യം വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചു പോകുന്നു, വല്ലതും എടുത്തെറിയുന്നു, അല്ലെ കുട്ടികളെ അടിക്കുന്നു, അല്ലെങ്കിൽ നിർത്താതെ ശകാരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത് എന്താ അമ്മ പറയാൻ വന്ന എന്തോ പറഞ്ഞല്ലോ അമ്മ.
1: ആ
0: അതാ പറഞ്ഞ നിർത്താതെ ശകാരിക്കുന്നു, അങ്ങനെയൊക്കെ വരുമ്പം പല കാരണങ്ങളും പല കാരണങ്ങളും അതിന് വരാം. ഒന്ന് കോപം നിയന്ത്രിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമല്ല, ഇപ്പം പൊതുവേ ഒരു വളരെ സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ഇതുപോലെയൊക്കെ പെട്ടെന്ന് ടെമ്പർ ലൂസ് ചെയ്യാം, പെട്ടെന്ന് അവരുടെ ആ ഒരു സ്വസ്ഥത നഷ്ടപ്പെട്ട് ദേഷ്യത്തിലേക്ക് പോകാം. ഇനി ഹോർമോണൽ വ്യതിയാനങ്ങളൊക്കെ വരാവുന്ന പ്രായമാണ് ചില സ്ത്രീകളെ സംബന്ധിച്ച് 42 വയസ്സ്. അപ്പം അങ്ങനെയുള്ള വ്യതിയാനങ്ങൾ വരുമ്പോഴും ഇവരിൽ ഇങ്ങനെയുള്ള ഇമോഷണൽ ബുദ്ധിമുട്ടുകൾ, വൈകാരിക പ്രശ്നങ്ങൾ, ഈ പറഞ്ഞ പോലെ വികാരങ്ങൾക്ക് നിയന്ത്രിക്കാനുള്ളൊരു കഴിവ് കുറയുക, പെട്ടെന്ന് വികാരങ്ങളെ പ്രകടിപ്പിക്കുക, അത് വളരെ അടുപ്പമുള്ളവർക്കും അടുപ്പമുള്ളവരുടെ അടുക്കലായിരിക്കും അത് പ്രകടമാക്കുന്നത്. ഒരിക്കലും അപരിചിതരായ വ്യക്തികളോടൊന്നും അവരത് പ്രകടമാക്കത്തില്ല. അപ്പം കുട്ടികളോടും അങ്ങനെ അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം അവിടെ കുഴപ്പമുണ്ടാവണമെന്നില്ല. നമുക്ക് നമ്മളെപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ കൂടുതലും നമ്മുടെ കൺട്രോള് നഷ്ടപ്പെടുന്നത് കൂടുതലും നമ്മുടെ അടുത്ത ബന്ധങ്ങളിൽ, വീട്ടിനകത്ത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ, അല്ലെ കുട്ടികളോട്, അങ്ങനെയൊക്കെ അത് പ്രകടമാകത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ മകളോട് വിശദമായിട്ട് സംസാരിച്ച് വിശദമായി സംസാരിച്ച് ആ ഒരു കൗൺസിലിങ്ങിന് ശേഷം ഇതിൽ ഏതാണ് ഇതിന് മൂലകാരണമായിട്ട് വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ചികിത്സ ഫ്രെയിം ചെയ്യണം. മനസ്സിലായില്ലേ?
2: അപ്പൊ നമ്മള് പറഞ്ഞു വന്ന സബ്ജക്ട് മറ്റൊരു കോൾ വന്നിട്ടുണ്ട്. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം.
0: പറഞ്ഞു പറഞ്ഞു.
2: റേഡിയോയുടെ അടുത്തുനിന്ന് മാറി ഇന്ന് സംസാരിക്കൂ. ഡോക്ടർ സി പി സ്വാമി മറുപടി പറയും.
0: പറഞ്ഞു പറഞ്ഞു പറഞ്ഞു.
3: ഇടയ്ക്കിടയ്ക്ക് ആങ്സൈറ്റി, അതാണ് എന്റെ പ്രശ്നം. എന്തെങ്കിലും രണ്ട് ഗസ്റ്റ് വരും പറഞ്ഞാൽ മതി, അപ്പോഴേക്കും
0: ആങ്സൈറ്റി വരുന്നു. എല്ലാത്തിനും ഇതുപോലുള്ള ഒരു ചെറിയ വെപ്രാളവും ഉത്കണ്ഠയാണോ? എല്ലായ്പ്പോഴും എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനല്ലേ പറഞ്ഞു, എല്ലാ കാര്യങ്ങൾക്കും ഒന്ന് സമീപിക്കുമ്പോൾ, ഇപ്പൊ ഒരു ഗസ്റ്റ് വരുന്നു, അല്ലെ നമ്മൾ ഇന്ന് എവിടെങ്കിലും ഒന്ന് പോണം, അല്ലെ ഒരു ഫംഗ്ഷന് പോയി അറ്റൻഡ് ചെയ്യണം, അല്ലെ അവിടെ കുറെ ആൾക്കാരോട് സംസാരിക്കണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഏത് സാഹചര്യവും ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ വരുന്ന ഓരോ സാഹചര്യങ്ങളെയും നേരിടുന്നതിന് മുമ്പായിട്ട് ഒരു ആവശ്യമില്ലാത്ത ഒരു ടെൻഷൻ വരുന്ന ഒരു രീതിയാണോ, അതാണോ ഉദ്ദേശിക്കുന്നത്? അപ്പം അതൊരു ആങ്സൈറ്റി ഡിസോർഡറാണ്. മനസ്സിലായില്ലേ? ഒരു ജനറലൈസ്ഡ് ആങ്സൈറ്റി. പല കാര്യങ്ങളിലും നമ്മളതിനെ അതിനോട് സമീപിക്കുമ്പോൾ, അത് ചെയ്യാനൊരുങ്ങുമ്പം, അല്ലെ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പം, അപ്പം ആവശ്യമില്ലാത്ത ചിന്ത, വെപ്രാളം, ശരിയാകുമോ, എന്താവും എന്നൊക്കെ, വെറുതെ ഒന്നും ആകാനില്ല എങ്കിലും യാദൃശ്ചികമായ ഇങ്ങനെയുള്ള ചിന്തകൾ, എന്താവും എന്താവും, ശരിയാവുമോ, അത് തീരുവോ, എല്ലാം പണി തീരുവോ, അവര് വരുമ്പോഴത്തേക്ക് എല്ലാം ഇത് കാലമാവുമോ, ഇങ്ങനെയൊക്കെയുള്ള പേടി പോലുള്ള എന്ന് പറഞ്ഞാൽ ഒരു അൺഎക്സ്പ്ലെയിൻഡ് ഫിയർ ആൻഡ് ആങ്സൈറ്റി. ഒരു നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ചുമ്മാ ഒരു ആശങ്ക ഉത്കണ്ഠ ഇങ്ങ് വരികയാണ്. മനസ്സിലായത്? അപ്പൊ അത്തരം അവസ്ഥകളെയാണ് ജനറലൈസ്ഡ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. എത്ര വയസ്സുണ്ട്?
3: 58.
0: പണ്ടേ മുതലേ നമ്മുടെ ഒരു നേച്ചർ ഇങ്ങനെയാണോ അതോ അടുത്ത കാലത്തൊക്കെയാണോ വന്നേ? അഞ്ചാറ് മാസേ ആയിട്ടുള്ളൂ. അപ്പൊ അതിനമ്മയുടെ ഒരു ഡോക്ടറിനെ കണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും വിലയിരുത്തണം. കാരണം 58 വയസ്സുള്ള ഒരാൾക്ക് 5-6 മാസേ ആയിട്ടുള്ളൂ ഇങ്ങനെ ഒരു രീതി, അല്ലാതെ നേരത്തെ നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായിരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് വിലയിരുത്തണം. ഓ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഫലപ്രദമായ മെഡിസിൻസ് ഉണ്ട്. അതിന് ഒത്തിരി മെഡിസിൻ ഒന്നും കഴിക്കണ്ട. നിങ്ങൾ വിചാരിക്കുന്ന പോലെ സിമ്പിൾ ആയിട്ടുള്ള മെഡിസിൻ കൊണ്ട് തന്നെ ഇത്തരം ജനറലൈസ്ഡ് ആങ്സൈറ്റി ഒക്കെ കുറയും. പക്ഷെ അതിന് മുമ്പായിട്ട് വേറെ എന്തെങ്കിലും കാരണമുണ്ടോ, ശാരീരിക തലത്തിൽ എന്തെങ്കിലും ഉണ്ടോ, 58 വയസ്സായി അപ്പം എന്തെങ്കിലും പ്രത്യേകിച്ച് വല്ലോ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വല്ല ഹോർമോണൽ പ്രോബ്ലമോ തൈറോയിഡ് ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് നോക്കണം. നോക്കിക്കഴിഞ്ഞിട്ട് ഡോക്ടറുമായിട്ട് സംസാരിച്ച് അതിന് വേണ്ട ചികിത്സ നേടാവുന്നതാണ് കേട്ടോ.
2: ഓക്കെ, വിളിച്ചതിൽ നന്ദി. നമ്മളപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് വന്ന് കുട്ടികളിലെ കാണുന്ന ഒ സി ഡി, കുട്ടികളിൽ കാണുന്ന ഈ ഒ സി ഡി പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാനിടയില്ലേ? അത് അവരുടെ വാശിയാണ്, അതല്ലെങ്കിൽ ശീലമാണ്, അവരുടെ ഡിസിപ്ലിൻ ഇല്ലായ്മയാണ്, അച്ചടക്കമില്ലായ്മയാണ്, ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കാൻ ഒരുപാട് സാധ്യതയില്ല
0: പലപ്പോഴും. പലപ്പോഴും അല്ല, ഒന്നാമത് ഈ ഒ സി ഡി അല്ലെ കുട്ടികളിൽ ഒ സി ഡി എന്നൊന്നും ആർക്കും തന്നെ നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ ഇടയിൽ അത്രയ്ക്കും ഒരു ഒരു പരിചിതമായ ഒരു കാര്യങ്ങളല്ല. അപ്പം അതുകൊണ്ട് കുട്ടി ചിലപ്പം വിചിത്രമായ ചില കാര്യങ്ങൾ ആവർത്തിച്ച് കാണിക്കുകയോ അല്ലെ ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുകയോ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും ഇത് പേരൻസും കുട്ടിയും തമ്മിൽ ഒരു ആവശ്യമില്ലാത്ത ഒരു ഫ്രിക്ഷൻ ഉണ്ടാക്കാനേ കാരണത്തിൽ. ഇപ്പം കുട്ടിക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടോയ്ലറ്റിൽ പോകാൻ മടി കാണിക്കുന്ന കുട്ടി, ചില ദിവസങ്ങളിലൊന്നും പോകുന്നില്ല, പല ദിവസങ്ങൾ പോകാതിരിക്കുന്നു, എന്നിട്ട് അറിയാതെ അണ്ടർ പിന്നെ ഇതിനകത്ത് പിന്നെ ക്ലോത്തിനകത്ത് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മലം ചെറിയ രീതിയിൽ പോകുന്നു. അങ്ങനെയൊക്കെ ആദ്യമേ കംപ്ലയിൻ്റ് വരുന്നു, അല്ലെങ്കിൽ സ്കൂളിൽ വെച്ച് ആരെങ്കിലും അങ്ങനെ നോട്ടീസ് ചെയ്ത് കംപ്ലയിൻ്റ് വരുന്നു. അപ്പോൾ പിന്നെ അവനോട് കർശനമായിട്ട് പറയുന്നു എല്ലാ ദിവസവും ടോയ്ലറ്റിൽ പോയിട്ട് നീ സ്കൂളിൽ പോകാവുള്ളൂ. പക്ഷേ ഈ പയ്യൻ അല്ലെങ്കിൽ ഈ കുട്ടി അത് അവഗണിക്കുന്നു, അല്ലെങ്കിൽ കുട്ടി അത് മനഃപൂർവ്വം പോകുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ പലപ്പോഴും തർക്കം പിന്നെ വഴക്ക് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എന്തുകൊണ്ട് പോകുന്നില്ല എന്നുള്ള ഒരു ചിന്തയെക്കുറിച്ച് ചിന്ത ഇവർക്ക് ആദ്യം വരുന്നില്ല. അപ്പോൾ അവിടെ ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ മടിയുണ്ടാ, രാവിലെ എണീറ്റ് പോകത്തില്ല, പിന്നെ ചിലപ്പം കൺട്രോൾ കിട്ടത്തില്ല സ്കൂളിലിരിക്കുമ്പോൾ, അപ്പം എന്തെങ്കിലും ചിലപ്പം അറിയാതെ അണ്ടർ ഗാർമെൻസിൽ പോകും. അപ്പം അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഇതിനെ പലരും അതിനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വെച്ചുകൊണ്ടിരിക്കും, കുട്ടിയും അമ്മയും ആയിട്ടൊക്കെ തമ്മിലുള്ള തർക്ക വിഷയങ്ങളായിട്ട് ഇത് മാറും.
2: മാത്രമല്ല ചിലർക്ക് ഇപ്പോൾ ബാത്റൂമിൽ കയറി ഒരുപാട് സമയം വേണം, കൈ കഴുകിക്കൊണ്ട് തന്നെ നിൽക്കുക, അല്ലെങ്കിൽ കുളിക്കാൻ ഒരുപാട് സമയം എടുക്കുക, ഇത്തരം പ്രവണതകളും കുട്ടികൾ
0: കാണിക്കാറുണ്ട്.
2: ഇതിന്റെ കാരണം എന്തായിരിക്കും ശരിക്കും?
0: അല്ല, കാരണം എന്ന് പറയുന്നത് ഒ സി ഡിയിലുള്ള ഒരു പ്രത്യേക ഫാക്ടർ എന്ന് പറഞ്ഞാൽ തൃപ്തി ബോധമില്ലായ്മ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്തതിന് ശേഷം അത് ചെയ്ത് തീർന്നു എന്നുള്ള ഒരു തൃപ്തി ബോധം നമ്മുടെ ബ്രെയിൻ സിഗ്നലിൽ കിട്ടിയാലേ നമ്മളത് നിർത്തത്തുള്ളൂ. അപ്പോൾ ആ വൃത്തിയായി എന്നുള്ളൊരു ബോധം, അത് കഴിഞ്ഞു എന്നുള്ളൊരു തൃപ്തി, അത് പലപ്പോഴും അപര്യാപ്തമായ രീതിയിലായതുകൊണ്ട് ഇത് വീണ്ടും വീണ്ടും കഴുകാനുള്ള പ്രവണത വരുന്നത്. എന്ന് പറഞ്ഞാൽ അത് വൃത്തിയായി എന്നുള്ളൊരു ഒരു സംതൃപ്തി ഈ വ്യക്തിക്ക് കിട്ടുന്നില്ല. അപ്പം ആ അതാണ് ഒ സി ഡി, ആ ശങ്ക അങ്ങനെ നിൽക്കുകയാണ്. ആ ശങ്കയുടെ നിവൃത്തി കിട്ടാൻ 15 തവണ കഴുകിയാലേ പറ്റത്തുള്ളെങ്കിൽ 15 തവണയും കഴുകിക്കൊണ്ടിരിക്കും, എങ്കിലേ ആ ശങ്കയ്ക്ക് നിവൃത്തി വരത്തുള്ളൂ.
2: ഈ ഇങ്ങനെ ഒരു പ്രവണതയെക്കുറിച്ച് ആ കുട്ടിക്ക് ഒരു അവബോധം ഉണ്ടാവുമോ, എനിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്?
0: ആ അത് തോന്നാം. പക്ഷെ എല്ലാ കുട്ടികൾക്കും തോന്നണമെന്നുമില്ല. ഇത് ഇങ്ങനെ അല്ല ഇത് ചെയ്യുന്നതെന്ന് അവൻ ആദ്യം മനസ്സിലാക്കണം. മറ്റുള്ളവരൊന്നും ഇങ്ങനെ ചെയ്യുന്നില്ല, എനിക്ക് മാത്രം ഇങ്ങനെ 10 or 15 പ്രാവശ്യം കഴുകിയാലേ തൃപ്തി വരുന്നുള്ളൂ എന്ന് ആദ്യം അവനത് നോട്ട് ചെയ്യും. അത് നോട്ട് ചെയ്യുമ്പോൾ അവന് തോന്നും ഞാൻ എന്നിൽ എന്തോ വ്യത്യസ്തതയുണ്ട്, ഞാൻ എനിക്ക് എന്താ ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെയ്താലേ എനിക്ക് സമാധാനമാവുന്നുള്ളൂ. 2 പ്രാവശ്യം കഴിയിട്ട് അമ്മയൊക്കെ ഇറങ്ങുന്ന പോലെ ഞാനങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ആകെപ്പാടെ മനസ്സിനകത്തൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുമ്പോൾ അവൻ തിരിച്ചറിയും. പക്ഷെ എങ്കിലും അവനിതൊരു ഒരു പ്രശ്നമായിട്ടോ ഇതൊരു മാനസിക പ്രശ്നമായിട്ടോ അങ്ങനെയൊന്നും പെട്ടെന്ന് മനസ്സിലാകില്ല.
2: ഇതിനെന്തായിരിക്കും ശരിക്കും ഒരു പ്രതിവിധി? കൗൺസിലിംഗ് കൊണ്ട് കാര്യമുണ്ടോ? ഇപ്പോൾ നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടു, അതുകൊണ്ടൊരു ഉദ്ദേശിച്ച ഫലം കിട്ടില്ല.
0: ഇതിനകത്ത് ഇല്ല. ഇതിങ്ങനെ ഓരോ ധാരണ, നമ്മളിപ്പം ഇതെല്ലാം ചികിത്സയുടെ ഭാഗങ്ങൾ. ആദ്യമായി സംസാരിക്കുക, കുട്ടിയോട് വിശദമായിട്ട് സംസാരിക്കുക, എങ്കിലല്ലേ നമുക്ക് ഇതിനെ നിർണ്ണയിക്കാൻ പറ്റത്തുള്ളൂ. രോഗനിർണയത്തിന് ആവശ്യം എന്താ? നമ്മൾ കുട്ടിയോട് ആദ്യമേ മാതാപിതാക്കളോട് വിശദമായിട്ട് സംസാരിക്കണം, അവരുടെ നിരീക്ഷണം നമുക്ക് മനസ്സിലാക്കണം, കുട്ടിയോട് വിശദമായിട്ട് സംസാരിക്കണം, അവൻ്റെ പ്രവൃത്തി എന്താണെന്നുള്ളത് മനസ്സിലാക്കണം, പിന്നെ അവൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ചിന്തകളും ധാരണകളും എന്താണെന്ന് മനസ്സിലാക്കണം. ഇതിലൂടെയേ നമുക്കൊരു രോഗനിർണയത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. രോഗനിർണയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കൗൺസിലിംഗ് ഒരു ഭാഗമാണ് തീർച്ചയായിട്ടും. കാരണം എഡ്യൂക്കേറ്റ് ചെയ്യണം പേരൻസിനോട്. കാരണം പേരൻസ് ഇതുവരെ ഇവൻ്റെ മനഃപൂർവ്വമായുള്ള ഒരു പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ ഇവൻ്റെ മടിയാണ്, അല്ലെങ്കിൽ ഇവൻ വെറുതെ സമയം കളയാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ്, ഇങ്ങനെയുള്ള പല തെറ്റിദ്ധാരണകളുമായിട്ടായിരിക്കും പേരൻസ് നിൽക്കുന്നത്. അവരെ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം. അതൊക്കെ കൗൺസിലിങ്ങിൻ്റെ ഭാഗമാണ്. അവരെ സൈക്കോ എഡ്യൂക്കേഷൻ എഡ്യൂക്കേറ്റിംഗ് ദ പേരൻസ്, അവരെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക, കുട്ടിയെ മനസ്സിലാക്കുക, ഇതെല്ലാം ഗൈഡൻസ് കൊടുക്കുക, സപ്പോർട്ട് കൊടുക്കുക.
2: ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം. ഹലോ, കേൾക്കാമോ?
4: കേൾക്കാം.
2: ആ പറഞ്ഞോളൂ ഡോക്ടർ സി പി സോമനാഥ്, മറുപടി പറയും.
4: അതായത് എനിക്ക്

0: പതിനേഴ് വയസ്സ് മുതൽ ബൈപോളാർ ഉണ്ട്.
1: ഓക്കെ,
0: അപ്പൊ പതിനേഴ് വയസ്സ് മുതല് ബൈപോളാറിന്റെ മരുന്ന് കഴിക്കുന്നതാണ്.
1: അതെ, മനസ്സിലായി, പറഞ്ഞു.
0: ഇപ്പൊ 56 വയസ്സായി. അപ്പൊ ഈ റീസെന്റ്ലി എനിക്ക് ഇതുകൂടാതെ ഡൈക്കോറേറ്റ് കൂടാതെ ഫെർമേസ് 1.5 കൂടി കഴിച്ചിരുന്നു.
1: ഓക്കെ,
0: അപ്പൊ അപ്പൊ ഡോക്ടർ എന്റെ കൈ അമിതമായി വിറക്കാൻ തുടങ്ങിയ പിന്നെ ഞാൻ ചെന്നപ്പോ ചുമട മരുന്ന് കഴിച്ചിട്ടായിരുന്നു.
1: എന്ത് മരുന്ന് കഴിച്ചിട്ടായിരുന്നു?
0: കഫ് സിറപ്പ്.
1: കഫ് സിറപ്പ്, ഓക്കെ ഓക്കെ ഓക്കെ.
0: അതായിരുന്നു ശരിക്കുള്ള കാരണം. പക്ഷെ ഡോക്ടർ ഫെർമേസ് സ്റ്റോപ്പ് ചെയ്ത്.
1: ഓക്കെ ഓക്കെ.
0: അപ്പൊ വിത്ഡ്രോവൽ സിൻഡ്രം 2 മാസം ഞാൻ കൊണ്ടുകിടന്നു. അത് കഴിഞ്ഞ് ഇത്തിരി സംസാരം കൂടിയപ്പോ ഞാൻ ഡോക്ടർ സെയിം ഡോക്ടറെ പോയി കണ്ടു. അപ്പൊ ആ ഡോക്ടർ ഫെർമേസ് വീണ്ടും എഴുതി. എന്നിട്ടും 2 ദിവസം ഉറങ്ങിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇടയ്ക്ക് ഉറങ്ങുമായിരുന്നു. ഈ ഉറങ്ങാത്ത ദിവസങ്ങളിൽ കോൺസെൻട്രേഷൻ മുഴുവൻ പോയി.
1: ഓക്കെ,
0: എന്നാലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോ ഒന്നുകൂടി പോയി കണ്ട്. അപ്പൊ അതിനു മുമ്പ് അതിന്റെ തലൂസിന്റെ രാത്രി ഉണ്ടായ സംഭവം പറയണം. ഇത് ഇതിനു മുമ്പ് എനിക്ക് ഉണ്ടായിരുന്ന സെയിം അനുഭവം. ഞാൻ ഉറങ്ങാതെ കിടന്നപ്പോ മരിച്ചുപോയ 2 വ്യക്തികളുടെ ഞാനായിട്ട് വളരെ അടുത്ത വ്യക്തികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഉറക്കം വരാതെ കിടന്നപ്പോ അപ്പൊ മഴ പെയ്യണ പോലെ തോന്നി. അപ്പൊ ഇത് 2009 വേറൊരു വ്യക്തിയെ പറ്റി ആലോചിച്ചപ്പോ മറ്റൊരു വ്യക്തി ലഭിച്ചിട്ടുണ്ടായപ്പോ ആത്മാവ് മഴ പെയ്യിക്കുന്നതാണോ എന്ന് എനിക്ക് സംശയം തോന്നി. അപ്പൊ പിറ്റേ ദിവസം ഞാൻ ഡോക്ടറെ പോയി കണ്ടപ്പോ സിസോഡാൻ എഴുതി. അത് സിസോഡാൻ എക്സിറോളിലുള്ള ഫെർമേസിനെക്കാട്ടും സ്ട്രോങ് ആണെന്ന് എനിക്കപ്പോ തോന്നി. 8 ദിവസം കൊണ്ട് ആൾ നോർമലായി.
1: അത് സ്ട്രോങ്ങിന്റെ അല്ല, ഓരോ മരുന്നുകളും ഓരോ തരത്തിലാണ്. അപ്പം താങ്കൾക്ക് ആ ഘട്ടത്തില് മറ്റേ ഗുണം മരുന്ന് സിസിഡോൺ ഗുണം ചെയ്തു, നല്ല കാര്യം.
0: അതിന്റെ ഒപ്പം ലോപ്പസ് വേണ്ടിയോ?
1: ആ, അപ്പൊ ലോപ്പസ് ആണ് ഉറങ്ങിയത്. ഉറക്കം വന്നത് ലോപ്പസ് കിട്ടി തന്നത് കൊണ്ടാണ്. ഓക്കെ, അത് നമുക്ക് ശരി, അത് ഡോക്ടർ ചെയ്തിട്ടുണ്ട്. ആ, ഇപ്പൊ എങ്ങനെയുണ്ട്? എല്ലാത്തിലും ഇതായി. അവിടെയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഈ പല ആൾക്കാർക്കും ഇതിൻ്റെ കുറിച്ച് ഇപ്പോഴും മനസ്സിലാവാത്തത്, ഇതിന് കൃത്യമായ ഔഷധങ്ങൾ വേണം. ബൈപോളാർ ഡിസോർഡറിനെ നമ്മൾ അവഗണിക്കാതെ കൃത്യമായ ഔഷധങ്ങളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും നല്ലൊരു ജീവിതം നയിക്കാൻ പറ്റും. മറിച്ച് നമ്മൾ ഇതിനെ ഇടയ്ക്കിടയ്ക്ക് നിർത്തുക. ഇവിടെ ഇപ്പോൾ യാദൃശ്ചികമായിട്ട് സാഹചര്യവശാൽ സെർനീസ് നിന്നുപോയി. വിറയൽ വന്നപ്പം ഡോക്ടർ അങ്ങനെ ഒരു നിഗമനത്തിലെത്തി, അതുകൊണ്ട് നിന്നുപോയി തൽക്കാലം. പക്ഷെ വേറെ കാരണമായിരുന്നു ആ വിറയൽ വന്നത്. അപ്പം തന്നെ കണ്ടില്ലേ, കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ സംസാരം കൂടി, അങ്ങനൊരു അവസ്ഥ വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഡോക്ടർ തിരിച്ചതിട്ടു, അത്ര ശരിയായില്ല. അപ്പോൾ വേറൊരു മരുന്ന് മാറ്റിയിട്ടു, ശരിയായി. അതാണ് ഞാൻ പറഞ്ഞത്, മരുന്നിൻ്റെ റെഗുലാരിറ്റി. 17 വയസ്സ് തൊട്ട് താങ്കൾ ചികിത്സയിലാന്ന് പറഞ്ഞു, 56 വയസ്സായി. താങ്കൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ലല്ലോ, സുഖമായിട്ട്. അതെ അതെ. അപ്പം നന്നായിട്ട് കൃത്യമായിട്ട് വളരെ ചെറിയ ഡോസിൽ തന്നെ മെയിൻ്റനൻസ് മരുന്നുകൾ കഴിച്ചാൽ പല ബൈപോളാർ, ഞാൻ പറഞ്ഞ 100% അല്ലെങ്കിൽ 80% ബൈപോളാർ പേഷ്യൻസിനും നല്ല രീതിയിൽ കൃത്യമായിട്ട് മരുന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടും. മനസ്സിലായില്ലേ? പലപ്പോഴും നമ്മൾ കാണുന്നത് ഇത് ഇടയ്ക്ക് വെച്ച് നിർത്തും, പല തെറ്റിദ്ധാരണകളും വരും, നിർത്തും, പിന്നെയും വരും, നിർത്തും. ഇതാണ് പലരും ചെയ്യുന്നത്. അതേസമയം താങ്കൾ ഇപ്പോൾ ചെയ്യുന്ന പോലെ സ്റ്റഡി ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ചെറിയ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ വന്നാൽ പോലും ഡോക്ടറിനെ കണ്ടിട്ട് ചെറിയ മരുന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ അവിടെ മാറും അത്. അതെ അതെ, നല്ല കാര്യം.
0: ഇപ്പോഴും
1: നല്ല രീതിയിൽ അങ്ങനെ പോട്ടെ. ഡോക്ടറുമായിട്ട്
0: ഉദാഹരണം, സ്കൂളിൽ ടോപ്പ് മേടിച്ചാലും ഏതെങ്കിലും ഒരു വിഷയത്തിന് മറ്റവൻ സെക്കൻഡായ അനുഭവം ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ 4 മാത്രമേ സെക്കൻഡായിട്ടുള്ളതാണ്. അപ്പൊ അതിന് പൂച്ചെന്നതെല്ലാം വെച്ച് നടക്കാമത്തിന്റെ പടിപിച്ച് കയറി. പുള്ളി കല്യാണത്തിന് മുമ്പും മരുന്ന് കഴിച്ചിരുന്നു, കല്യാണം കഴിഞ്ഞപ്പം നിർത്തി. അതിന്റെ ശരിക്കും ഞാൻ അപ്പൊ പാരന്റിങ്ങിന്റെ ഒരു പ്രശ്നം എനിക്കുണ്ടായിട്ടുണ്ട്. കൂടെ ഇതൊക്കെ മരുന്നൊക്കെ കഴിക്കേണ്ടി വന്നു.
1: ഏതായാലും ദൈവം സഹായിച്ചു, ഇപ്പൊ എല്ലാം നന്നായിട്ടിരിക്കുന്നല്ലോ. അപ്പൊ ഇതുപോലെ കണ്ടിന്യൂ ചെയ്യാം. ഡോക്ടറിനെ തന്നെ ഇടയ്ക്ക് റെഗുലറായിട്ട് വിസിറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോ, കേട്ടോ?
2: നന്ദി. ഇദ്ദേഹം ഒരുപാട് മിത്തുകളാണ് നമുക്കിപ്പോ ഇല്ലാതാക്കിയത്. കാരണം ഇദ്ദേഹം ഒരു 40 വർഷത്തിന് അടുത്ത് മരുന്ന് കഴിച്ചിട്ടുണ്ട്. സാധാരണ ഈ സൈക്യാട്രിക് ഡ്രഗ്സ് കഴിക്കുമ്പോൾ അത് ശീലമാകും, അതല്ലെങ്കിൽ അത് കഴിച്ചാൽ മറ്റ് അൺവാണ്ടഡ് ഇഫക്റ്റ് പാർശ്വ

0: ഫലങ്ങൾ വരും എന്നൊക്കെയാണ് ചിന്തിക്കാറ്.
1: എന്നാൽ ബി പിയുടെയും ഷുഗറിന്റെയും കൊളസ്ട്രോളിന്റെയും മരുന്ന് 40-50 വർഷം കഴിക്കും ആൾക്കാർ. അപ്പൊ അതാ ഞാൻ പറഞ്ഞേ, ഇതെല്ലാം ചില ധാരണ പശുകളാണ്. അത് കൃത്യമായ രീതിയിൽ മരുന്ന് കഴിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇദ്ദേഹം തന്നെ ഒരു ഉത്തമ ഉദാഹരണമാണ്. 17 വയസ്സ് തൊട്ടുണ്ടി 56 വയസ്സ് വരെ അദ്ദേഹം വളരെ ഇന്റാക്ട് ആയിട്ട് നമ്മളോട് സംസാരിക്കുന്നു, കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് പറയുന്നു, അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല.
0: നമ്മളപ്പോ കുട്ടികളുടെ ഒസിഡിയെ കുറിച്ചാണ് സംസാരിച്ചു വന്നത്. ഇത് ഏത് പ്രായം മുതൽക്ക് കുട്ടികളുടെ ഇതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കി തുടങ്ങാം?
1: 3-3.5 വയസ്സുള്ളപ്പോ തൊട്ടേ ഞാൻ കണ്ടിട്ടുണ്ട് ഒസിഡി, മനസ്സിലായില്ല. പക്ഷെ അവരിങ്ങോട്ട് വന്ന ഒസിഡി എന്ന് പറയുന്നതല്ല, ചില ഇതുപോലുള്ള കാര്യങ്ങൾ. ഇപ്പം ടോയ്ലറ്റിൽ അധികം സമയം, ചിലർക്ക് ടോയ്ലറ്റിൽ ഇരിക്കാൻ തന്നെ മടി ചില കുട്ടികൾ. അങ്ങനെ എനിക്ക് പല കേസുകളും വന്നിട്ടുണ്ട്. നമ്മുടെ ബട്ടക്സ് വെച്ച്, പുറം ഭാഗം വെച്ച് ടോയ്ലറ്റ് സീറ്റിലോട്ട് ഇരിക്കാൻ മടി കാണിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർക്കൊരു അറപ്പാണ്. അതുപോലെ നനഞ്ഞിട്ട് ഫ്ലോറൊക്കെ നനവാണെങ്കിൽ അവർ ആ കാല് കുത്തത്തില്ല. അപ്പോൾ അവർ അച്ഛനമ്മമാർ പറയും, ഡോക്ടറെ ഇത് കംപ്ലീറ്റ് ഡ്രൈ അല്ലെങ്കിൽ അവൻ ടോയ്ലറ്റിലോട്ട് കയറത്തില്ല, ഫ്ലോറൊക്കെ ഡ്രൈ അല്ലെങ്കിൽ ടോയ്ലറ്റിലോട്ട് കയറത്തില്ല. പിന്നെ സീറ്റ് അബ്സലൂട്ട്ലി ക്ലീൻ അല്ലെങ്കിൽ സീറ്റിലോട്ട് ഇരിക്കത്തില്ല. അവർ സീറ്റ് ഇച്ചിരി നനഞ്ഞിരിക്കുകയാണെങ്കിൽ സീറ്റിലോട്ട് ഇരിക്കത്തില്ല, അല്ലെങ്കിൽ സീറ്റിലിരിക്കാതെ കുറച്ച് റേസ് ചെയ്ത് നിന്നുകൊണ്ട് ചിലപ്പം സ്റ്റൂൾ പാസ് ചെയ്യും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള രീതികൾ, ഇതെല്ലാം ഈ ഒബ്സസീവായിട്ടുള്ള ഒരു അറപ്പാണ് ആ ഫീല് വരുന്നത് അവന്. ആ ഡിസ്ഗസ്റ്റിംഗ് ഫീലിംഗ് കൊണ്ടാണ് അവനെ അകത്തോട്ട് കയറാത്തത്. അതുപോലെ തന്നെ പുറത്തോട്ട് നമ്മൾ യാത്രയ്ക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവൻ വേറെ ഒരു ടോയ്ലറ്റിലും കയറത്തില്ല. അവൻ്റെ പ്രൈവറ്റ് ടോയ്ലറ്റ് അവൻ്റെ വീട്ടിൽ ഇരിക്കുന്നതിന് മാത്രമേ അത് കയറത്തുള്ളൂ.
0: ഇതുപോലെ ഹോംവർക്ക് ചെയ്യുമ്പോഴൊക്കെ കുട്ടികൾ മാച്ച് വീണ്ടും
1: എഴുതുക. പെർഫെക്ഷനിസം ഒബ്സസീവ്നെസ്സിനകത്ത് വരാം, ഒബ്സസീവ്നെസ്സിനകത്ത് പെർഫെക്ഷനിസം വരാം. പെർഫെക്ഷനിസം വിച്ച് ഇന്റർഫിയേഴ്സ് വിത്ത് ടാസ്ക് കംപ്ലീഷൻ, നമുക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് തടസ്സമാവും. കാരണം ഇത് വെട്ടിയും മരിച്ചും കുറച്ചും തൃപ്തി ആവണ്ടേ?
0: സമയം കഴിഞ്ഞു,
1: സമയം കഴിഞ്ഞു,
0: പരീക്ഷയ്ക്ക്
1: ബാധിക്കും, ബാധിക്കും. കാരണം ഇത് പിന്നെ തിരുത്തിയും മറിച്ചും കറക്റ്റ് ചെയ്തും വരുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത് അതാ പറഞ്ഞത്, ഒബ്സസീവ് സ്ലോനെസ് എന്ന് പറഞ്ഞ വേറൊരു ഇതുണ്ട്. അങ്ങനെ ഇത് കുട്ടിയുടെ നാനാവിധമായ വികാസത്തെയും ബാധിക്കാം, അല്ലാതെ കുട്ടിയുടെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കഴുകുക അല്ലെ വൃത്തിയാക്കുക എന്നുള്ളത് മാത്രമല്ല, മനസ്സിലായി.
0: നമുക്കൊരു കോളിലേക്ക് പോയി. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം, സംശയം ചോദിച്ചോളൂ.
2: ഹലോ ഡോക്ടറെ.
1: ആ
2: ഹലോ, ഞാൻ ഡോക്ടറെ, ഞാൻ ഒരു സംശയം ചോദിക്കാനാണ്. എനിക്ക് എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അതിന്റെ കൂടെ 2-3 മൾട്ടി വിറ്റാമിനോ എന്തെങ്കിലും ഇത് കഴിക്കണോന്ന് നിർബന്ധമാണ്. ഞാൻ വീട്ടുകാരറിയാതെ അത് വാങ്ങിച്ചു വെച്ച് കഴിക്കും. അതൊരു മാനസിക വൈകല്യമാണോ? ഞാൻ സൈക്കാട്രിസ്റ്റിനെ കാണണ്ട.
1: അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ 2-3 മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സ് ആണോ കഴിക്കുന്നത്?
2: ഒന്ന് ഒരു മൾട്ടി വിറ്റാമിൻ, ബിക്കാഡെക്സാമിൻ,
1: ശരി, പക്ഷെ അങ്ങനെ റെഗുലർ ആയിട്ട് കഴിക്കുന്നത് ശാരീരിക ആരോഗ്യത്തിന് എനിക്ക് തോന്നുന്നില്ല ഗുണകരമാണ്. കാരണം അയൺ സപ്ലിമെന്റ്സും ഈ പറയുന്ന പിന്നെ സിങ്ക് സപ്ലിമെന്റ്സും ഈ പറയുന്ന ആദ്യമേ B12 B കോംപ്ലെക്സും ഒക്കെ നമുക്ക് റെഗുലറായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നതിനെ കുറിച്ച് ഇപ്പൊ പലവിധ ഹൈപ്പർ വിറ്റാമിനോസിസ് എന്നൊക്കെ പറഞ്ഞ് വിറ്റാമിൻ ഇതിൻ്റെ അളവ് ഇൻടേക്ക് കൂടുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പം പലതരം റിപ്പോർട്ട്സ് ഉണ്ട്. അപ്പം അത് ടോട്ടലി ആരോഗ്യകരമായ ഒരു ഒരു അതും പ്രത്യേകിച്ച് രാവിലെയും വൈകിട്ടും ഇങ്ങനെ നിരന്തരം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആരോഗ്യകരമല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ അതിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്താണ്? എന്തുകൊണ്ട് നമ്മളങ്ങനെ ചെയ്തു പോകുന്നു? ഗുണമില്ലാന്ന് അവിടെയാണ് താങ്കളുടെ അടിസ്ഥാനപരമായ പ്രശ്നം. താങ്കൾക്ക് പോഷകക്കുറവ്, ഈ താങ്കൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് താങ്കളുടെ പോഷകങ്ങൾ, വേണ്ട പോഷകങ്ങൾ ചെല്ലുന്നില്ല എന്നുള്ളൊരു ധാരണ, അത് താങ്കൾക്ക് മനസ്സിൽ നിന്ന് മാറ്റാൻ പറ്റുന്നില്ല. പക്ഷെ ആ രീതിയിലല്ല ഒരിക്കലും, മനസ്സിലായില്ലേ? നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് എല്ലാ പോഷകങ്ങളും കിട്ടുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ 3 സപ്ലിമെൻറ്റ്സ് വെച്ച് കഴിച്ച് നികത്തേണ്ടത് മാത്രം പോഷകക്കുറവൊന്നുമില്ല. കാരണം എല്ലാവരും താങ്കൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് താങ്കളുടെ കുടുംബത്തിലുള്ള പലരും കഴിക്കുന്നത്, അവരൊക്കെ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്നു. അപ്പോൾ ഇത് വളരെ ജുഡീഷ്യസ് ആയിട്ട് ക്ലിയർ ആയിട്ടൊരു ജഡ്ജ്മെൻറ്റോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളായി വൈറ്റമിൻ യൂസും എല്ലാം. അത് ചില സമയങ്ങളിൽ ചില ഘട്ടങ്ങളിൽ നമുക്ക് ഗുണകരമാണ്, പക്ഷേ റുട്ടീനായിട്ട് കഴിക്കുന്നത് നല്ലതല്ല. പക്ഷെ അതൊരു മാനസിക രോഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനസിക രോഗമല്ല, അതൊരു മാനസിക പ്രശ്നമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ധാരണയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാതെ പറ്റുന്നില്ല. നമ്മൾ കമ്പൽ ചെയ്യപ്പെടുക, ഇവിടെ ഞാൻ പറഞ്ഞ പോലൊരു കമ്പൽസീവ് ബിഹേവിയർ പെടും ഇത്, മനസ്സിലായില്ലേ? ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു കമ്പൽസീവ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടങ്ങ് ചെയ്തു പോവുക, മനസ്സിന് നിയന്ത്രണം കിട്ടുന്നില്ല. ആരും കാണാതെ കഴിക്കേണ്ടി വരുന്ന എന്തുകൊണ്ടാ? വീട്ടുകാർ പോലും പലപ്പോഴും താങ്കളെ വിമർശിച്ചു കാണും.

0: കാരണം ഇങ്ങനെ ഈ ഗുളികൾ എടുത്ത് കഴിക്കരുതെന്ന്. അതുകൊണ്ടാണല്ലോ അവർ കാണാതെ കഴിക്കേണ്ടി വരുന്നത്. അതെ, അപ്പോൾ അതാണ് പറഞ്ഞത്, ഇതാണ് ഒരു കമ്പൽഷൻ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്പെക്ട്രത്തിൽ വരുന്ന ഒരു ചെറിയ പ്രോബ്ലമാണ്, മനസ്സിലായില്ലേ? ഇപ്പം ഈ പൈസ ഇട്ട് ചീട്ട് കളിക്കുക, അത് നിരന്തരം പൈസ പോയിട്ടും വീണ്ടും ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുക, ഒരു കമ്പൽഷനാണ്. അതായത് കമ്പൽസീവ് ബിഹേവിയറാണ്. അതുപോലെ ഒരു ചെറിയ രീതിയിൽ ഒരു കമ്പൽസീവ് ബിഹേവിയറാണ് താങ്കൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രശ്നത്തെ താങ്കൾ ആരെങ്കിലും ഒരു മെൻ്റൽ ഹെൽത്ത് എക്സ്പേർട്ടുമായിട്ട് കണ്ട് സംസാരിച്ച് അതിൽ നിന്ന് പിന്നെ പുറകോട്ട് പോകാനും അതിൽ നിന്ന് മുക്തി നേടാനുമുള്ള മാർഗങ്ങൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ച് എടുക്കുന്നത് നല്ലത് തന്നെയാണ്. വലിയ മാനസിക രോഗമാണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അതൊരു കമ്പൾസീവ് നേച്ചർ തന്നെയാണ്, കേട്ടോ.
1: എന്തായാലും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുന്നതായിരിക്കും നല്ലത്, കാരണം ഇതിനു മുമ്പും ഈ സംശയം ഇദ്ദേഹം തന്നെ ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
0: അപ്പൊ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണും, കേട്ടോ.
1: കാണുന്നതായിരിക്കും നല്ലത്. ഓക്കെ, വിളിച്ചിരുന്നു, നമുക്കൊരു ഇടവേളയിലേക്ക് പോവാം.

0: പരസ്പരത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ ഡോക്ടർ, നമ്മൾ പറഞ്ഞു വന്നത് കുട്ടികളിൽ കാണുന്ന OCD യെ കുറിച്ചാണ്. അപ്പോൾ ഈ കുട്ടികളിൽ ഇത് നമുക്ക് 3 വയസ്സ് മുതൽക്ക് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും അത്തരം ഒരു ചില ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ രക്ഷിതാക്കൾ എന്താണ് ചെയ്യേണ്ടത്?
1: രക്ഷിതാക്കൾ ആദ്യമേ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണണം. കാണുമ്പോൾ നമ്മൾക്ക് രക്ഷിതാക്കൾ എന്നുള്ള രീതിയിൽ നമുക്ക് ക്ലാരിറ്റി വേണം. നമ്മൾ കാണുന്ന അവൻ്റെ

0: പെരുമാറ്റത്തിലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതൊരു നോട്ട് ചെയ്തിട്ട് വേണം ഡോക്ടറുടെ അടുക്കൽ പോയി കൃത്യമായിട്ടത് പ്രസൻറ്റ് ചെയ്യണം. അവൻ ഇങ്ങനെ ചെയ്യുന്നു, അല്ലെ ബാത്റൂമിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നു, അല്ലെ ബാത്റൂമിൽ പോകാൻ മടി കാണിക്കുന്നു, അല്ലെങ്കിൽ സ്റ്റൂൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നു, അല്ലെങ്കിൽ ആവർത്തിച്ച് ആവർത്തിച്ച് കഴുകുന്നു, അല്ലെങ്കിൽ രാവിലെ എപ്പോഴും സ്കൂളിൽ പോകാൻ ലേറ്റ് ആവുന്നു, പല ഭക്ഷണങ്ങളും കഴിക്കില്ല, ചില മണങ്ങൾ അവന് പിടിക്കില്ല, അവന് ചില പരുവത്തിലുള്ള ഭക്ഷണങ്ങളൊന്നും അവൻ കഴിക്കത്തില്ല. അങ്ങനെ പിന്നെ അവന് തന്നെ വേണം ഒരു ടവല്, അവൻ മറ്റുള്ള ആരുടെങ്കിലും വീട്ടിൽ ഉപയോഗിക്കുന്നവരുടെ ടവല് ഷെയർ ഉപയോഗിക്കത്തില്ല. അവൻ കുളിച്ച് കുടിച്ച ഗ്ലാസ്സിൽ മറ്റുള്ളവർ കുടിക്കുന്നത് ഇഷ്ടമല്ല, അവൻ്റെ പ്ലേറ്റിൽ മറ്റുള്ളവർ കഴിക്കുന്നത് ഇഷ്ടമല്ല, അവൻ്റെ ബെഡ്ഷീറ്റും കവറും ഒക്കെ അവൻ്റെ തന്നെ ആയിരിക്കണം, വേറെ ആരും അത് കിടക്കുന്നത് ഇഷ്ടമല്ല. ഇങ്ങനെ ഇതെല്ലാം ഒരു കുട്ടി കാണണമെന്നില്ല, ഞാൻ പറഞ്ഞത് ഇതൊക്കെ കോമൺ ആയിട്ട് OCDയിലേക്ക് വിരൽ
1: ചൂണ്ടുന്ന,
0: അല്ല നിക്കോ, ഇതെല്ലാം OCDയിലേക്ക് വിരൽ ചൂണ്ടുന്ന ലക്ഷണങ്ങളാണ്, മനസ്സിലായില്ല, അതാ ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ഇതെല്ലാം ഒരു കുട്ടിയിൽ കാണണമെന്നില്ല, എന്തോ കാരണങ്ങൾ,
1: ഇതിന്റെ കാരണം ശരിക്കും ജനിതകമാണോ?
0: കാരണം എല്ലാ മാനസിക പ്രശ്നങ്ങളെ പോലെ തന്നെയും ജനിതകങ്ങളും ഏർലി ലൈഫ് കണ്ടീഷനിങ്ങും എല്ലാം ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞാല്, ജനിതക രൂപേണ നമ്മുടെ ബ്രെയിനിലുണ്ടാകുന്ന ചില അസ്ഥിരതകൾ, പ്രത്യേകിച്ച് അതിന് പ്രത്യേകിച്ച് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ലെങ്കിലും കൃത്യമായ ചില ബ്രെയിൻ ഭാഗങ്ങൾ OCDയിൽ പിന്നെ ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഭാഗങ്ങളിലുള്ള കെമിക്കൽ അപര്യാപ്തതകൾ അല്ലെ പോരായ്മകളാണ് ഈ പറയുന്ന, അല്ലെ ട്രാൻസ്മിഷനിലുള്ള പോരായ്മകളാണ് ഈ തൃപ്തി ബോധം ഇല്ലാത്തതും ശങ്കയ്ക്ക് കാരണമൊക്കെ ആകുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഇന്ന് പഠന വിധേയമായിട്ടുണ്ട്. അതിലൂടെ ഒരുപാട് മെഡിസിൻസ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുമുണ്ട് OCDയെ ട്രീറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഏർലി ലൈഫ് കണ്ടീഷനിങ്, ഒരു സ്ട്രിക്റ്റ് പേരൻറ്റിങ്, ചിലപ്പം ഈ ക്ലീൻലിനെസിനെ കുറിച്ച് അമിതമായ ഒരു ഒരു ഒരു രീതി, അവൻ ജനിച്ചു വരുന്ന കുടുംബത്തിൽ തന്നെ അത് അങ്ങനെ ഒരു രീതിയിലാണ് ഭയങ്കരമായിട്ട് വളർത്തുന്നത്, അമിതമായ ഒരു വൃത്തിയെക്കുറിച്ചിട്ടുള്ള ഒരു ബോധം അവനിലേക്ക് കുട്ടിക്കാലത്ത് ഇൻസ്റ്റിൽ ചെയ്യപ്പെടുന്നു പേരൻസിലൂടെയോ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻറ്റിലൂടെയോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ കഴുകണം, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ കഴുകണം, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ കഴുകണം, അങ്ങനെയൊക്കെ ഒരു ഭയങ്കരമായ സ്ട്രോങ് കണ്ടീഷനിങ് ആദ്യകാല ജീവിതത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ ഇതുപോലുള്ള ചില ഒബ്സസീവ് ട്രെയ്റ്റ്സ് അവനിലേക്ക് അതുകൊണ്ടും കയറാം. അപ്പോൾ ജനറ്റിക്സ് പ്ലസ് ഏർലി ലൈഫ് എക്സ്പീരിയൻസസ് രണ്ടും ഇത്തരം രോഗങ്ങൾക്ക് പ്രധാനമാണ്. ജനറ്റിക് ലോഡിലൂടെ ഇത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഒന്നുമില്ലാതെ തന്നെ വരാം, അതല്ലെങ്കിൽ അത് അത്തരം കാര്യങ്ങളെ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ അതുപോലുള്ള ലൈഫ് എക്സ്പീരിയൻസസ് അതും അവനിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കാം. സ്റ്റൂൾ എന്ന് പറയുന്ന എന്തോ ഭയങ്കര ബാഡാണ്, സ്റ്റൂള് ഭയങ്കര എന്തോ ഡേഞ്ചറസ് ആണ്, നെഗറ്റീവ് ആണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ അത് ഭയങ്കര മലം എന്ന് പറയുന്ന എന്തോ അവേർഷൻ ജനിപ്പിക്കുന്ന എന്തോ സാധനമാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്കൊരു കണ്ടീഷനിങ് വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ട്, അവരത് ഈ കുട്ടിയിലേക്കും അത് അറിഞ്ഞോ അറിയാതെയോ ഇൻസ്റ്റിൽ ചെയ്യാണ്, അത്തരം ഒരു ബോധം അതിനെക്കുറിച്ച് ഇവനിലും ഡെവലപ്പ് ചെയ്യാം. കാരണം ഏർലി ലൈഫ് എന്ന് പറയുമ്പോൾ മനസ്സിന് ഭയങ്കര ഇംപ്രഷനിസ്റ്റിക് ആണ്, എന്തും നമ്മുടെ മനസ്സിനകത്ത് ഗാഢമായ ഇംപ്രഷൻസ് ഉണ്ടാക്കാം.
1: നമുക്കതിലേക്ക് വരാം, അതിനു മുമ്പ് ഒരു കോളിലേക്ക് പോകാം. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം, കേൾക്കാമോ?
2: ഹലോ,
1: സംശയം ചോദിച്ചോളൂ,
0: പറഞ്ഞോളൂ.
1: ഡോക്ടർ സോമനാഥ് മറുപടി പറയും.
0: പറഞ്ഞോളൂ. ചെറിയൊരു കാര്യം കണ്ടാൽ മതി, ബാക്കി കേട്ടില്ല.
1: വലിച്ചു വാരി ഇട്ടിരിക്കുന്നു പറഞ്ഞു.
0: ആ, വലിച്ചു വാരി
2: ഇട്ടുമ്പോഴും പിള്ളേരുടെ മുമ്പിൽ ദേഷ്യപ്പെടും.
0: ആ ആ ആ,
2: പിന്നെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. പിന്നെ എന്തെങ്കിലും ഭർത്താവായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പുള്ളിക്കാരി അത് പിടിക്കില്ല, ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. ഇപ്പൊ ഞാൻ തുടങ്ങും.
0: ഈ സാധനങ്ങൾ ഇങ്ങനെ തന്നെ ഇരിക്കണം, അവിടെ തന്നെ ഇരിക്കണം, ഇങ്ങനെ ഇരിക്കണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു നേച്ചർ, ഒരു സ്വഭാവമാണോ? അടുക്കി എല്ലാം വെക്കണം, വെറുതെ കിടക്കുന്നത് ഇഷ്ടമല്ല, കണ്ടു കഴിഞ്ഞാൽ തന്നെ പുള്ളിക്കാരിക്ക് അത് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കും, അങ്ങനെ ഒരു രീതിക്കാരിയാണോ? അപ്പൊ അത് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അമ്മ കേൾക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അതിന് പറയുന്നത് പ്രീ ഓക്കുപ്പേഷൻ വിത്ത് സിമെട്രി ആൻഡ് ഓർഡർലിനെസ്. ഒരു ഓർഡർ വേണം എല്ലാത്തിനും, ഒരു അടുക്കും ചിട്ടയും വേണം, സിമെട്രി വേണം. എല്ലാം ഷെൽഫിൽ വെക്കേണ്ടതെല്ലാം ഷെൽഫിൽ വെക്കണം, മേശയ്ക്കകത്ത് വെക്കേണ്ട മേശയ്ക്കകത്ത് വെക്കണം, കസേരകളൊക്കെ ഇങ്ങനെ ഇരിക്കണം, പിന്നെ പെൻസിൽ ഒരിടത്ത് വെക്കണം, പിന്നെ ഒരിടത്ത് വെക്കണം, അങ്ങനെ ഇങ്ങനെയുള്ള ഒരു രീതിക്കാരിയായിരിക്കും. അപ്പം അങ്ങനെയാണ് അവർ

0: അവരുടെ മനസ്സ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൻ്റെ പ്രോഗ്രാമിങ്ങിന് വിരുദ്ധമായിട്ട് അത് മുഴുവൻ യാതൊരു ചിട്ടയുമില്ലാതെ അടുക്കുമില്ലാതെ വലിച്ചു വാരിയിട്ടിരിക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിന് അത് മതി വല്ലാതെ നിയന്ത്രണം വിട്ടുപോകാനും വല്ലാത്ത ഒരു ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാനും ആ ഒരു കാഴ്ച മാത്രം മതി. അപ്പം അങ്ങനെയുള്ളവർ പലപ്പോഴും ക്ഷുഭിതരാവും, പെട്ടെന്ന് ക്ഷുഭിതരാവും, ചിലപ്പോൾ അടിച്ചെന്നിരിക്കും കുട്ടികളെ, അങ്ങനെയൊക്കെയുള്ള രീതി വരും. അപ്പം അത് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒബ്സസീവ് നേച്ചറിൻ്റെ തന്നെ ഒരു ഭാഗമാകാനാണ് സാധ്യത. കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കില്ല കയ്യിൽ, പക്ഷേ അങ്ങനെ ഒരു ഇതാണ് കൂടുതൽ സാധ്യത. മനസ്സിലായില്ലേ? അവർക്ക് എല്ലാത്തിനും അങ്ങനൊരു ഓർഡറും സിമെട്രിയും ഒക്കെ വേണം. അങ്ങനെ ഉണ്ടെങ്കിലേ അവർക്ക് തൃപ്തിയാവുള്ളൂ.
1: മനസ്സിലായി?
0: ആ വിദ്യാഭ്യാസത്തിന് ഇത് സ്വഭാവമാണ്. വിദ്യാഭ്യാസവുമായിട്ട് മാത്രം ബന്ധമല്ല, കാരണം ഇത് എനിക്കിങ്ങനെ വേണം. അപ്പം എനിക്കിങ്ങനെ വേണമെങ്കിൽ എല്ലാവരും അത്തരക്കാരല്ലല്ലോ. ഒരു കുടുംബത്തിൽ അഞ്ചു പേരുണ്ട്, എല്ലാവർക്കും ആ രീതിയിലുള്ളൊരു മെൻ്റൽ പ്രോഗ്രാമിംഗ് ഉള്ളവരല്ല. ചിലർ ഈ ഒരു സാധനം എടുത്തു, പിന്നെ അവിടോട്ടങ്ങ് ഇട്ടു, തിരുത്തി പോവും, അടുത്തവർ വരും. അപ്പം ഇവർക്ക് അത് ബുദ്ധിമുട്ടാണ്. അവർക്ക് എടുത്തെടുത്ത് വെച്ച് തന്നെ എടുത്ത് എവിടെ നിന്നാണോ അവിടെ തന്നെ വെക്കണം, ഇല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. മനസ്സിലായോ? അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ അവർ ആദ്യമേ ഇത് ഇങ്ങനെയുള്ളവർക്ക് പലപ്പോഴും അതിനെക്കുറിച്ച് ആദ്യം ഒരു ഉൾക്കാഴ്ച കാണില്ല. അവർ കാണിക്കുന്നതാണ് ശരിയെന്നാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെയാണ്, കാരണം എന്താ അടുക്കും ചിട്ടയും ശരിയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും നമ്മൾ? എല്ലാം അടുക്കും ചിട്ടയും എല്ലാം അടുക്കും ചിട്ടയോടും വെക്കുന്നത് എന്താ തെറ്റാണോ, അതൊരു രോഗമാണോ? അല്ലല്ലോ എന്ന് പറയും. ശരിയാണ്, അടുക്കും ചിട്ടയും ജീവിതത്തിൽ ഒരു പരിധി വരെ എല്ലാത്തിനും നല്ലതാണ്. പക്ഷെ ഒരു പരിധിയിലപ്പുറം അടുക്കും ചിട്ടയ്ക്ക് വേണ്ടി മാത്രം നമ്മുടെ മനസ്സ് ഇൻസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെയാണ് നമുക്ക് ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നത്. മനസ്സിലായില്ലേ?
1: കുട്ടികൾ വന്ന ബാഗ് അവിടെ വെച്ചു, അത് കഴിഞ്ഞ് വൈകിട്ട് ജോലി കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴേ ഈ ബാഗ് എങ്ങനെ വെച്ചാണ്? ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ
0: പക്ഷേ അപ്പം അവർക്കും അവരുടേതായ ന്യായങ്ങൾ കാണും. അവർ ജോലി ചെയ്ത് വരുന്ന സ്ത്രീ ആണെങ്കിൽ അവർക്ക് പിന്നെ ഇതെല്ലാം എടുത്ത് അടുക്കി വെക്കേണ്ടി വരും, പിന്നെ എടുത്ത് വെക്കേണ്ടി വരും. അപ്പം അവർ ശരിക്കും ചെയ്യേണ്ട വഴക്ക് പറഞ്ഞതിന് പകരം കുട്ടികൾക്ക് ഒരു ക്ലിയർ റുട്ടീൻ വെക്കണം. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ബാഗ് ഇന്നെടുത്ത്
1: വെക്കണം.
0: ഓക്കെ ഓക്കെ. അപ്പം അതാ പറഞ്ഞത്, ഒരു ലെവലിനപ്പുറം വൃത്തിയും ഒരു ലെവലിനപ്പുറം അടുക്കും ചിട്ടയും ഒക്കെ വരുമ്പം കൂടെ ജീവിക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. മനസ്സിലായില്ലേ? അവിടെയാണ് നമ്മൾ ഈ അവസ്ഥയായിട്ട് ഇതിനെ കാണുന്നത്, ഒരു ഡിസോർഡറായിട്ട് കാണുന്നത്. അതുവരെ ഇതെല്ലാം ഒരുമാതിരി നല്ല ട്രെയ്റ്റ് തന്നെയാണ് അല്ലേ? ഒരു ആവശ്യത്തിന് വൃത്തിബോധം നമുക്ക് എല്ലാ മനുഷ്യർക്കും വേണം. ആവശ്യത്തിന് അടുക്കും ചിട്ടയും എല്ലാ മനുഷ്യർക്കും വേണം. ഓവറാകുമ്പോഴാണ് പ്രശ്നം. അതെ. അപ്പം അങ്ങനെ വരുമ്പം ഒരു സഹായം എടുക്കുന്നത് നല്ലതാണ്. അത് അവരെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കണം. അവർക്കിടെ ഈഗോ അത് പലപ്പോഴും അനുവദിക്കില്ല. നിങ്ങളൊക്കെ തോന്നിയതുപോലെ ചെയ്യുന്നതിന് എന്തിനാണ് ഞാൻ ഡോക്ടറെ കാണുന്നതെന്ന് ചോദിക്കും. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് അവരെ സ്നേഹപൂർവ്വം ആദ്യമേ അതിനുവേണ്ടി സജ്ജയാക്കണം, പറഞ്ഞ് മനസ്സിലാക്കണം. നമുക്ക് എല്ലാവർക്കും കൂടെ പോയി ആരെങ്കിലും കാണണം എന്ന് പറഞ്ഞാൽ കുട്ടികളുമായിട്ട് അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. ഇനി കുട്ടി മീൻസ് അമ്മയുടെ ഭാഗത്താണ് പ്രശ്നമെങ്കിൽ അതും കറക്റ്റ് ചെയ്യാം. ആ രീതിയിൽ ഒരു സഹായം തേടുക കേട്ടോ.
2: ഓക്കെ, വിളിച്ചാൽ നന്ദി. നമ്മൾ കുട്ടികളുടെ ഒസിഡിയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അത് കൗൺസിലിംഗ് കൊണ്ട് മാത്രം നമുക്ക് പൂർണ്ണമായി മാറ്റാം?
0: കൗൺസിലിംഗ് കൊണ്ട് മാത്രം ഇതെല്ലാം മാറുമെന്ന് വിചാരിക്കുന്നത് ശരിയല്ല. കാരണം കൗൺസിലിംഗ് ചികിത്സയുടെ ഒരു ഭാഗമാണ്. മനസ്സിലാക്കുക, അത് പലരും പല കാര്യങ്ങളിലും മനസ്സിലാക്കുന്നത്. കൗൺസിലിംഗ് ചികിത്സയുടെ ഒരു ഭാഗമാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പേരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കണം, അത് കൗൺസിലിങ്ങാണ്. കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കണം, അത് കൗൺസിലിങ്ങാണ്. പിന്നെ ചില തരം ടെക്നിക്സ് ഉണ്ട്, എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ എന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ എല്ലാവരിലും ഒരേപോലെ ചെയ്യാൻ എളുപ്പമല്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് നോൺ ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്സ്, മെഡിസിൻ അല്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ മാനസികമായിട്ടുള്ള OCD ഇതുപോലുള്ള രോഗങ്ങളിൽ മെയിൻ സ്റ്റേ ആണ് ഫാർമക്കോതെറാപ്പി, മരുന്നുകൾ. കാരണം ഇന്ന് അതിനുള്ള ഫലപ്രദമായ ഔഷധങ്ങളുണ്ട്. പിന്നെ എന്തിനു വേണ്ടി കഴിക്കാതിരിക്കണം? അപ്പോൾ അത് കഴിക്കുക. കുട്ടികളിലും സേഫായിട്ടുള്ള മെഡിസിൻസ് ലഭ്യമാണ്. US FDA അപ്രൂവ് ചെയ്തിരിക്കുന്ന ചൈൽഡ്ഹുഡ് OCDക്കുള്ള മരുന്നുകളുണ്ട്. അപ്പോൾ അമേരിക്ക പോലെ ഒരു വികസിത രാജ്യത്ത് US FDA അപ്രൂവൽ ഒരു രോഗത്തിന് കിട്ടണമെങ്കിൽ അത് വെറുതെ ഒന്നും കിട്ടില്ല. ചുമ്മാ പോയി അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒരു അപ്രൂവലൊന്നും തരില്ല. വളരെ സ്ട്രിക്ട് ഗൈഡ് ലൈൻസ് ഉള്ള പിന്നെ മേഖലയാണ് അതൊക്കെ. അപ്പോൾ US FDA തന്നെ അപ്രൂവ് ചെയ്തിരിക്കുന്ന ക്ലിയർ കട്ട് മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ മെഡിസിൻസും അവരോടുള്ള ആശയവിനിമയവും സപ്പോർട്ടും എല്ലാം വേണ്ടി വരും. കാരണം ഇവർ പലരും അജ്ഞരാണല്ലോ, അവർക്ക് അറിയില്ല ഇത് എന്താണെന്നുള്ളത്. അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. എഡ്യൂക്കേഷൻ തന്നെ ഒരു വലിയ ഭാഗമാണ് കൗൺസിലിങ്ങിൻ്റെ. രണ്ട്, സപ്പോർട്ട് കൊടുക്കുക അവർ.

അതെല്ലാം കൗൺസിലിങ്ങിൻ്റെ ഭാഗമാണ്. പിന്നെ കൗൺസിലിംഗ് മാത്രം കൊണ്ട് ഇതെല്ലാം മാറണം എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ബ്രെയിനിൻ്റെ ചില പ്രവർത്തന വ്യതിയാനങ്ങൾ ഇതിനകത്തൊരു കാരണമാണ്. അപ്പം അതിനെയും കൂടെ കറക്റ്റ് ചെയ്യണം. എല്ലാത്തിനും അങ്ങനെയാണല്ലോ, എല്ലാ രോഗങ്ങൾക്കും അങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ അത് ആ രീതിയിൽ കാണണം. അല്ല, മരുന്നിനും പങ്കുണ്ട്, കൗൺസിലിങ്ങിനും പങ്കുണ്ട്.

0: ഇന്ന് കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും, മനസ്സിലായില്ലേ? പിന്നെ എല്ലാ പറഞ്ഞു.
1: ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം.
2: ഒരു സംശയം ചോദിക്കാനായിട്ടാണ്.
1: ചോദിക്കും,
0: പറഞ്ഞു.
2: ഈ സൈക്കാട്രി മരുന്നുകൾ നിർമ്മിക്കുന്ന ഇതുണ്ടല്ലോ കമ്പനികള്, അതിലിന്ന് ലോകത്തിലെ ഏറ്റവും നല്ല രാജ്യം ഏതാണ്? നല്ല മരുന്നുകൾ നിർമ്മിക്കുന്ന രാജ്യം.
0: അല്ല, മരുന്നുകൾ എല്ലാ രാജ്യങ്ങളിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ പാശ്ചാത്യ രാജ്യങ്ങളായ അമേരിക്കയൊക്കെയാണ് കൂടുതലും അതിലൊക്കെ മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇന്ത്യ ഒട്ടും പുറകിലല്ല. ഇന്ത്യയിലും ഇപ്പോൾ ഒരുപാട് ഇത്തരം മെഡിസിൻസ് നമ്മുടെ ഇവിടെ തന്നെ നിർമ്മിച്ച് ഇത് ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും. അപ്പോൾ ഇതിലേറ്റവും ബെസ്റ്റ് എന്താ, അങ്ങനെ നമുക്ക് പറയാനില്ല. കാരണം റിസർച്ച് കൂടുതലും നടക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലാണല്ലോ. കാരണം എന്താന്ന് പറഞ്ഞാൽ, ഈ മരുന്നുകൾ ഡെവലപ്പ് ചെയ്യുന്നത് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് കൂടുതലും പാശ്ചാത്യ രാജ്യങ്ങളിലാണ്, പ്രത്യേകിച്ച് അമേരിക്കയിലാണ്. കാരണം അവർക്ക് അതിനുള്ള ശേഷിയുണ്ട്, അതിനുള്ള ഫണ്ട്സ് ഉണ്ട്. ഈ റിസർച്ചിനൊക്കെ വളരെയധികം ഫണ്ടുകൾ വേണ്ടി വരും. അപ്പം നമ്മളെക്കാളും ഒക്കെ വികസിതമായ രാജ്യങ്ങളിലാണ് ഇതിനുള്ള ആ ഒരു കാര്യശേഷിയൊക്കെ അവർക്കാണ് ഇപ്പോഴും കൂടുതൽ. പക്ഷേ വൺസ് ഒരു മെഡിസിൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു മോളിക്യൂൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെ പേറ്റൻസി പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് നിർമ്മിക്കാം. നമ്മുടെ നാട്ടിലും നിർമ്മിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ മരുന്നുകൾ നമ്മുടെ നാട്ടിൽ നിർമ്മിക്കുന്നുണ്ട്. ഇൻഫാക്ട് നമ്മുടെ നാട്ടിൽ പല ഔഷധങ്ങളും നമ്മുടെ നാട്ടിൽ ലഭ്യമാകുന്ന പോലെ ഈവൻ അവിടെ പോലും പല രാജ്യങ്ങളിലും, ഞാൻ അമേരിക്കയുടെ കാര്യമല്ല പറയുന്നത്, പല രാജ്യങ്ങളിലും ലഭ്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ രാജ്യം മരുന്നുകളുടെ കാര്യത്തിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ കൃത്യമായി നല്ല നല്ല ബ്രാൻഡ്സും നല്ല കമ്പനികളും അതൊക്കെ നോക്കിയും കണ്ടും ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇവിടെ ചികിത്സയ്ക്കുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്കും ഉണ്ട്.
1: ഓക്കെ, വിളിച്ചാൽ നന്ദി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ഇത്തരം OCD ചികിത്സ തേടുകയും മരുന്ന് കഴിക്കുകയാണെങ്കിൽ അവരുടെ പഠന നിലവാരം, സ്വഭാവ സവിശേഷതകളൊക്കെ മാറ്റിയെടുക്കാൻ കഴിയും,
0: തീർച്ചയായിട്ടും. അവരുടെ ഇത് നാനാമുഖമായി അവരെ ബാധിക്കും. അപ്പോൾ അവരുടെ പഠനത്തെ ബാധിക്കാം, അവരുടെ വ്യക്തിബന്ധങ്ങളെ ബാധിക്കാം, സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നതിനുള്ള കാര്യക്ഷമതയെ ബാധിക്കാം, അമ്മയും അച്ഛനെയുമായിട്ടുള്ള ബന്ധത്തെ ബാധിക്കാം, ലോകത്തിനോടുള്ള കാഴ്ചപ്പാടിനെ ബാധിക്കാം, സ്വന്തം ഒരു ആത്മവിശ്വാസത്തെ ബാധിക്കാം. അപ്പോൾ ആ കുട്ടിയുടെ പൂർണ്ണമായ വളർച്ചയുടെ നാനാമുഖങ്ങളെയും ഈ OCD ബാധിക്കാം. അപ്പം ആ OCD കുറഞ്ഞു കിട്ടുകയാണെങ്കിൽ ഈ നാനാമുഖമായ ഡെവലപ്മെൻറ്റിലും അത് ഗുണം ചെയ്യും, മനസ്സിലാക്കുക.
1: ഇത്തരം കുട്ടികളെ നമ്മൾ വഴക്ക് പറയുക, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ശിക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും അവരുടെ മാനസിക നിലയെ ബാധിക്കുന്നത്?
0: ഞാൻ വഴക്ക് പറയുക എന്ന് പറയുന്നത് ഒരു ഒരു ഒരു ഒരു ശാസന ഒരു ഒരു ലെവൽ വരെ എന്തിനും ഗുണം ചെയ്യത്തുള്ളൂ. ഈ OCD മാത്രമല്ല, എന്തിനും. കാരണം ഇത് ഇവൻ നിസ്സഹായനാണ് പലപ്പോഴും. ഇതിൽ ഇവനൊന്നും ചെയ്യാൻ പറ്റില്ല, ആ രീതിയിലാണ് അവൻ്റെ ബ്രെയിൻ ട്യൂൺഡായിരിക്കുന്നത്. അത് ശരിക്കും ട്യൂൺഡ് ആകേണ്ടതായിരുന്നു, അത് വേറൊരു രീതിയിൽ ട്യൂൺഡായി. അത് പലപ്പോഴും ജനറ്റിക്സും ഏർലി എൻവയോൺമെൻറ്റും ഒക്കെ കൊണ്ടാണ്. അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യാതെ ശാസിച്ചുകൊണ്ടിരുന്നതാണ് വിപരീത ഫലമേ വരത്തുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ആ കുട്ടിക്ക് മനസ്സിനകത്ത് നമ്മളോട് അല്ലെ ശാസിക്കുന്ന വ്യക്തിയോട് അവനെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു ഫീലിങ്ങും കൂടുതൽ അകൽച്ചയ്ക്കുമേ കാരണമാകുന്നുള്ളൂ. കുട്ടികളെ ശാസിക്കുകയായിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. അത് ആ ശാസന നമ്മുടെ അവനെ അപ്ബ്രിങ്ങിങ്ങിൽ നമ്മൾ ചെയ്യുന്ന ശാസനയാണ്. അല്ലാതെ ഈ റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാര്യം ചെയ്യുന്നതിന് എപ്പോഴും ശാസിച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ല. അതിന് നമ്മൾ കാരണം കണ്ടുപിടിച്ച് ചികിത്സിക്കണം.
1: കുട്ടികളുടെ ഭക്ഷണം, ഉറക്കം, വ്യായാമം ഒക്കെ ആയിട്ട് ഈ OCDക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: OCD അതുകൊണ്ടല്ല വരുന്നതെങ്കിലും OCDയെ വഷളാക്കാനും OCD അല്ലെങ്കിൽ കുറച്ച് മെച്ചപ്പെടുത്താനും ഇതിലുള്ള ചിട്ടകൾ സഹായിക്കും. ഇപ്പം കറക്റ്റായിട്ടുള്ള ഉറക്കം, കറക്റ്റായിട്ടുള്ളൊരു വ്യായാമചര്യ, കറക്റ്റായിട്ടുള്ള ഭക്ഷണം, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം, ഇതിനെല്ലാം നമ്മുടെ ബ്രെയിൻ കെമിക്കൽസുമായിട്ട് ബ്രെയിൻ കെമിസ്ട്രിയെ വളരെയധികം സ്വാധീനിക്കുക. അപ്പോൾ അതുകൊണ്ട് അത്തരം ചിട്ടയായ ജീവിതശൈലി എല്ലാ രോഗങ്ങളെപ്പോലെ തന്നെ OCDയും ഗുണം ചെയ്യും. അതുപോലെ സ്നേഹപൂർവ്വമായ ഒരു സമീപനവും സപ്പോർട്ടീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പേരൻസിനൊക്കെ ഉണ്ടെങ്കിൽ അതും ഗുണം ചെയ്യും, തീർച്ചയായിട്ടും.
1: അതുപോലെ വീട്ടിൽ ഒരു കുട്ടിക്ക് OCD ഉണ്ട്, മറ്റേ കുട്ടിക്ക് ഇല്ല. അപ്പോൾ ഈ സിബ്ലിംഗ്സ്
0: ആ കമ്പാരിസൺ ചെയ്യുക. അപ്പം ഇവൻ കുറച്ച് കാര്യങ്ങളിൽ ചിലപ്പോൾ പുറകോട്ടായിരിക്കും OCD ഉള്ള വ്യക്തി. അപ്പോൾ അനാവശ്യമായ കമ്പാരിസൺസ് ഉണ്ടാക്കുക, ഇവനെ ഇവൻ്റെ മുമ്പിൽ വെച്ച് അവനെ പ്രൈസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഒഴിവാക്കുന്നത് തന്നെ തീർച്ചയായിട്ടും നല്ലത്.
1: ഇത്തരം കുട്ടികൾ സ്പെഷ്യൽ സ്കൂളുകളിൽ അങ്ങനെ അയക്കണം?
0: അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവരെല്ലാം മിക്ക OCD കുട്ടികളും നല്ല ബ്രില്യൻ്റ് ഇൻ്റലിജൻ്റ് ഒക്കെ ആയിരിക്കും. അതും വേറൊരു മിഥ്യാധാരണയാണ് മിക്ക പേരൻസ് ഇങ്ങനെയുള്ള അവസ്ഥകളെക്കുറിച്ച് പറയുമ്പോൾ. ഇത് ഇൻ്റലിജൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ബുദ്ധിശക്തിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ബുദ്ധിശക്തി നോർമലായിട്ടുള്ള ബുദ്ധിശക്തിയുള്ള OCD കുട്ടികളുണ്ട്. ഇനി ബുദ്ധിക്കുറവുള്ള കുട്ടികളുടെ OCD വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ നമ്മളിപ്പോൾ സംസാരിക്കുന്ന കൂടുതലും നോർമലായിട്ടുള്ള കുട്ടികളിലുള്ള OCDയെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇത്രയും നേരം സംസാരിച്ചത്. അതുകൊണ്ട് അവർക്ക് നോർമൽ ഇൻ്റലിജൻസ് ഉണ്ട്, നോർമൽ കഴിവുകളുണ്ട്. അതിനെ ഇവൻ്റെ ഈ മാനസിക പ്രശ്നം ചിലപ്പം കുറച്ച് കുറച്ച് പിന്നെ കളർ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അവർക്ക് ബുദ്ധിപരമായ ഒരു പോരായ്മയില്ല, അവർക്കൊരു സ്പെഷ്യൽ

0: സ്കൂളിൻ്റെ ആവശ്യമില്ല നോർമൽ ബുദ്ധിയുള്ള കുട്ടികൾക്ക്.
1: അതെ, അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ്
0: അതിനെ ഉപേക്ഷിക്കരുത്, ഉപേക്ഷിക്കരുത്. ഇന്റലിജൻസ് ആയിട്ട് ഹാസ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് ദിസ്. ബുദ്ധിശക്തിയും ബുദ്ധി വൈഭവവുമായിട്ട് ബന്ധമില്ലേ? എത്രയോ ബുദ്ധിമാന്മാർക്ക് OCD ഉണ്ട്, വലിയവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ വലിയ അഡൽസിൽ തന്നെ എത്രയോ ബുദ്ധിപരമായി ഉയരത്തിൽ നിൽക്കുന്ന പലർക്കും OCD ഉണ്ട്. അങ്ങനെയുള്ള കേസുകളും നമ്മുടെ വരാറുണ്ട്. സാധാരണ ബുദ്ധിയുള്ള ആവറേജ് ബുദ്ധിയുള്ളവരുണ്ട്. ആവറേജ് ബുദ്ധിയുള്ളവരാണല്ലോ കൂടുതലും നമ്മുടെ ഇടയിൽ, നമ്മളെല്ലാം ആവറേജ് ബുദ്ധിയുള്ളവരാണ്. എന്നാൽ എക്സ്ട്രാ ഇൻ്റലിജൻസ് ഉള്ളവർക്കും OCD വരാം. ഇത് ഒരു വലിയൊരു തെറ്റായ ധാരണ. ഡിപ്രഷനും എല്ലാവർക്കും വരാം, ബുദ്ധിയുള്ളവർക്കും ഡിപ്രഷൻ വരാം, നല്ല ഹൈ ഇൻ്റലക്ച്വൽ ഫങ്ഷനിങ് ഉള്ളവർക്കും ഡിപ്രഷൻ വരാം. മനസ്സിലായില്ലേ? എത്ര കരുത്തുള്ള മനുഷ്യനാണെങ്കിലും അയാൾക്ക് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ഡിപ്രഷൻ വരാം. അതുപോലെ OCD ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം. അപ്പം അതുകൊണ്ട് ഇൻ്റലിജൻസുമായിട്ട് ദയവ് ചെയ്ത് ഇതിനെ ഒരിക്കലും മനുഷ്യർ അളക്കരുത്. ഇൻ്റലിജൻസ് വേറെ, ഇമോഷണൽ സ്ട്രെങ്ത് വേറെ, വൈകാരിക ശക്തി അത് വേറൊരു കാര്യമാണ്. അതിന് ബുദ്ധിയുമായിട്ട് ബന്ധമില്ല. ബുദ്ധി ഉണ്ട്, ബുദ്ധി സഹായിക്കും, പക്ഷെ ബുദ്ധിയും ഇതിനെയും വെവ്വേറെ കാണാൻ പറ്റണം.
1: ഇപ്പോൾ ഒരു ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് കുട്ടികൾ മറ്റ് സഹപാഠികളോട് പറയുക അല്ലെങ്കിൽ ടീച്ചറെ അറിയിക്കുക, അതായിരിക്കില്ലേ നല്ലത്?
0: മറ്റ് സഹപാഠികളോട് പറയണമെന്നില്ല, കാരണം ആ കുട്ടികളും പക്വതയില്ലാത്ത പ്രായമാണ്. അവർ ഏത് രീതിയിലാണ് ഇവൻ്റെ ഈ കാര്യങ്ങൾ എടുക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവരെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ ഇച്ചിരി എളുപ്പമാണ്. പക്ഷെ ടീച്ചർ, എസ്പെഷ്യലി ക്ലാസ് ടീച്ചർ, മീൻസ് ദ വൺ ഹൂ ഇസ് ഇൻ ചാർജ്, അവരോട് ഡെഫിനറ്റായിട്ട് നമ്മൾ പറയണം ഇങ്ങനൊരു ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവൻ സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ കാണിക്കുന്നത്. അത് ഇതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ സഹായം തേടുന്നുണ്ട്, ടീച്ചറും കൂടെ അറിയാൻ പറഞ്ഞത്. എന്തെങ്കിലും ടീച്ചറിൻ്റെ ഭാഗത്തുനിന്ന് സജഷൻസോ ഒബ്സർവേഷൻസോ നിരീക്ഷണമോ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എവിടെ പറയണം എന്ന് പറയണം, അത് ടീച്ചറുമായിട്ട് പറയാം. പിന്നെ ടീച്ചറിന് വേണമെങ്കിൽ കുട്ടികൾ ഇവനെ ഇപ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ, ഇപ്പോൾ ഇവൻ പിന്നെ കഴുകിക്കൊണ്ടേയിരിക്കുക ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട്, അവിടുന്ന് മാറുന്നില്ല, ആ ടാപ്പിൽ നിന്ന് വെള്ളം ഇവൻ തന്നെ എടുത്തുകൊണ്ടിരിക്കുക, മറ്റുള്ളവരെ കൊണ്ട് കഴുകിക്കുന്നില്ല, ഇവൻ തന്നെ കഴുകുക, അങ്ങനെയൊക്കെയുള്ള കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ ടീച്ചറിന് അവിടെ ഇടപെട്ട് സമാധാനമായിട്ട് കുട്ടികളോട് ജെന്റിലായിട്ട് വരില്ല. ഇവനൊരു ഇതൊരു അസുഖമാണെന്നുള്ള ഒരു അസുഖക്കാരനായിട്ട് അവനെ ബ്രാൻഡ് ചെയ്യേണ്ട കാര്യമില്ല അവിടെ.
1: ഇത്തരം കുട്ടികൾ പലപ്പോഴും ബോർഡിൽ നിന്ന് എഴുതിയെടുക്കാനൊക്കെ വൈകുന്നു, അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അവർ എഴുതി വരുമ്പോഴേക്ക് ടീച്ചർ അടുത്ത ലെസൺ. അത്തരം കാര്യങ്ങളിലൊക്കെ
0: നമുക്ക് ഹെൽപ്പ് വേണം, ടീച്ചറിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ടീച്ചറിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും.
1: ഇത്തരം ഒരു കുട്ടി ചികിത്സ കഴിഞ്ഞിട്ട് പൂർണ്ണമായി മാറിയാൽ വീണ്ടും ഇത് വരാനുള്ളൊരു സാധ്യത എങ്ങനെയാണ്?
0: അവിടെയും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഈ ജനറ്റിക് ലോഡ് അനുസരിച്ചിരിക്കും ചികിത്സ. ചിലപ്പോൾ ആദ്യകാലങ്ങളിൽ നല്ല സംതൃപ്തമായിട്ട് നടക്കും, നല്ല രീതിയിൽ റെസ്പോൺസ് കിട്ടും, മരുന്നൊക്കെ കഴിച്ച് നല്ല മിടുക്കനാവും, മറ്റു കാര്യങ്ങളും കൗൺസിലിങ്ങും എല്ലാം നടക്കും. പക്ഷെ പിന്നീട് ചിലപ്പോൾ ഒരുപക്ഷെ ചില സമയത്ത് ചിലപ്പോൾ ഇവർ തന്നെ മരുന്ന് നിർത്തും, അതല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം. അപ്പോൾ ചിലപ്പോൾ ഇത് വീണ്ടും റിക്കർ ചെയ്യാം, റിലാപ്സ് ചെയ്യാം. പക്ഷേ എല്ലാവർക്കും റിലാപ്സ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ചിലപ്പോൾ അതോടെ അത് ഫേഡ് ചെയ്ത് പിന്നെ അവന് ജീവിതത്തിൽ OCD ശല്യം വലുതായിട്ട് വരാതെയിരിക്കാം, തീർച്ചയായിട്ടും അങ്ങനെ പോസിബിലിറ്റി ഉണ്ട്.
1: അതെങ്ങനെയാണ്?
0: അല്ല, അതോടെ അങ്ങ് ക്ഷമിക്കുകയാണ് ആ രോഗം എന്ന് പറഞ്ഞാൽ, ആ രോഗത്തിൻ്റെ ജനറ്റിക് ലോഡ് അവൻ അത്രയൊക്കെ ഉള്ളായിരുന്നു, അതുകൊണ്ട് അന്ന് ട്രീറ്റ് ചെയ്തു കംപ്ലീറ്റ് കുറഞ്ഞു മാറി, പിന്നെ അവന് ആ ശല്യം വന്നിട്ടില്ല. അങ്ങനെ പറയുന്നവരുണ്ട്, ഡോക്ടറെ പിന്നെ ഞാൻ സ്കൂളിലായിരുന്നപ്പോൾ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു ആ ഡോക്ടറെ കണ്ടു, 8 മാസം മരുന്ന് കഴിച്ചു മാറി, പിന്നെ എനിക്ക് അതിൻ്റെ ശല്യം വന്നിട്ടില്ല എന്ന് പറയാറുണ്ട്.
1: എന്ന് പറഞ്ഞാൽ ഈ OCD ഇപ്പോൾ മൈൽഡ് സിവിയർ അങ്ങനെ
0: ഉണ്ട്, മൈൽഡ് മോഡറേറ്റ് സിവിയർ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതിൽ ഈ സിവിയർ എൻഡിലൊക്കെ ഉള്ളവർക്കാണ് കൂടുതലും കഷ്ടപ്പാട് വരുന്നത്. ഈ വീണ്ടും വീണ്ടും ആവർത്തിച്ച് റിലാപ്സ് വരുന്നതും ആവർത്തനം വരുന്നതും ജീവിതത്തിൽ ഉടനീളം OCD ആയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതൊക്കെ ഈ തീവ്ര എൻഡിൽപ്പെടുന്നവരാണ്. അവരൊരു 20%, 25% കാണത്തുള്ളൂ, ബാക്കി 75% ഈ പറഞ്ഞ പോലെ ആ മൈൽഡ് മോഡറേറ്റ് രോഗം ശമിച്ചങ്ങ് പോകും.
1: ഈ മൈൽഡ് OCD ആയിട്ടുള്ള ഒരു കുട്ടി ഭാവിയിൽ ചികിത്സയില്ലാതെ പോവുകയാണെങ്കിൽ അത് പിന്നീട് സിവിയറായി മാറാം,
0: അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ മൈൽഡായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യാം, ചിലപ്പം സിവിയറിറ്റി വരാം, അത് നമുക്ക് പ്രിഡിക്റ്റബിൾ അല്ല. കാരണം അതിനകത്ത് പല ഫാക്ടേഴ്സ് അതിനകത്ത് പിന്നെയും കളിക്കും, അവൻ്റെ ബേസിക് ജനറ്റിക്സ്, പിന്നെ അവന് വരുന്ന സാഹചര്യങ്ങൾ, അവന് പുറത്തുനിന്ന് വരുന്ന പ്രഷർ, ഇതുപോലുള്ള എല്ലാ അവസ്ഥകളും. പുറത്തുനിന്ന് സമ്മർദ്ദം കൂടുമ്പോൾ ഇത് ചിലപ്പോൾ വഷളാവാം. ഈ വേറെ കാരണങ്ങൾ കൊണ്ട് സമ്മർദ്ദം കൂടുമ്പോൾ, വേറെ കാരണങ്ങൾ കൊണ്ട് സമ്മർദ്ദം കൂടുന്ന അവസ്ഥകൾ വരുമ്പോൾ ഒക്കെ ഇത് വഷളാവാം.
1: ഈ OCD കുട്ടികൾക്ക് മറ്റ് പ്രശ്നങ്ങൾ കൂടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇപ്പോൾ ADHD പോലെ, അല്ലെങ്കിൽ
0: ADHD. വളരെ നല്ല ക്വസ്റ്റ്യനാ. ADHD കേൾക്കുന്നവരത് മനസ്സിലാക്കണം, ADHD OCD കോമോർബിഡ് ആയിട്ട് നിൽക്കുന്ന ഒത്തിരി പേരുണ്ട് എന്ന് പറഞ്ഞാൽ ADHD ഉണ്ട്, OCD ഉണ്ട്, ഇത് രണ്ടും കൂടെ കോ എക്സിസ്റ്റ് ചെയ്യുന്ന, രണ്ടും കൂടെ ഒരുമിച്ച് കാണുന്ന ഒരുപാട് കുട്ടികളുണ്ട്. എല്ലാവരിലും കാണുമെന്നല്ല പറഞ്ഞേ, ഒരു നല്ല ശതമാനം കുട്ടികളിൽ ADHD OCD ഒരുമിച്ച് കാണാം. പിന്നെ OCD ഉള്ള ആൾക്കാരിൽ ചിലർക്കും സോഷ്യൽ ആങ്സൈറ്റി ചിലപ്പം കൂടുതലായിട്ട് കാണാം.

0: ചിലർക്ക് ഒ സി ഡി ഉള്ളവർക്ക് ഈ ഒരു ഇൻ്റർവ്യൂവിന് പോയി പ്രസൻറ്റ് ചെയ്യാനും ഒ സി ഡി ഒന്നല്ല ഈ സോഷ്യൽ ആങ്സൈറ്റിയും കൂടി ഇതിൻ്റെ കൂടെ കാണാം. മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കാൻ അവതരിപ്പിക്കാൻ ഒക്കെ ബുദ്ധിമുട്ടുള്ളവരെ കാണാം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ ആങ്കർ കൺട്രോൾ ഇഷ്യൂസ് ഉള്ളവർക്ക് കാണാം എന്ന് പറഞ്ഞാൽ ഈ പെട്ടെന്ന് ദേഷ്യം വരിക, പൊട്ടിത്തെറിക്കുക, സാധനങ്ങൾ വലിച്ചെറിയുക, അതും ഈ ഒ സി ഡി സ്പെക്ട്രത്തിലുള്ള ചില ആൾക്കാർക്ക് കൂടുതലായിട്ട് കാണാം.
1: അതുപോലെ തന്നെ ഇവർക്ക് അഡിക്ഷൻ വരാനുള്ള
0: അഡിക്ഷൻസ് കറക്റ്റ് കറക്റ്റ് അത് വളരെ ഇതാണ്. ഒ സി ഡി നേച്ചറുള്ളവർക്ക് അഡിക്ഷൻ അഡിക്റ്റീവ് ടെൻഡൻസിയും കൂടുതലാണ്. അത് പലതരത്തിൽ അഡിക്ഷൻ ആവും.
1: ഫോൺ ഗെയിം,
0: ആ ഫോൺ ഗെയിം, ഫോൺ അഡിക്ഷൻ, ഇങ്ങനെ പല പല പല സോറി അതെല്ലാം വരാം. അങ്ങനെയുള്ള അതുപോലെ തന്നെ ഈ കമ്പൾസീവ് ഗാംബ്ലിങ്, ഈ ഇപ്പം ഈ നെറ്റിൽ കൂടെയുള്ള ഈ ഗെയിമിങ്ങും ഗാംബ്ലിങ്ങും ഒക്കെ ഇവർക്ക് ഈ ഒ സി ഡി നേച്ചറുള്ളവർക്ക് കൂടുതലാണ്.
1: കാരണം ഈ മൊബൈലിലൊക്കെ ചെസ് കളിച്ചുകൊണ്ടിരിക്കും.
0: അതെ അതെ,
1: ഒരു കളി കഴിഞ്ഞാൽ അടുത്ത കളി ഇങ്ങനെ.
0: അതെ അതെ അതെ, അതും ഒ സി ഡി നേച്ചർ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു നിർത്താൻ പാടാ അവർക്ക്. എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്പൾസീവ് നേച്ചറുള്ളതുകൊണ്ട് പരാജയം സംഭവിച്ചാലും വീണ്ടും പൈസ ഇട്ടൊക്കെ ചിലപ്പം അങ്ങനെ നെറ്റ് ഇതിൽ കൂടെ പൈസ പോയിട്ടുള്ള പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് പൈസ, ചെറിയ പൈസ ഒന്നുമല്ല, വലിയ പൈസ.
1: എന്തായാലും ഇത്തരം വ്യത്യാസങ്ങൾ, സ്വഭാവ വ്യത്യാസങ്ങൾ കുട്ടികളിൽ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുകയാണ്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, ഇന്നത്തെ കാര്യത്തിൽ, ഇന്നത്തെ കാലത്ത് തീർച്ചയായിട്ടും. കാരണം അവർ തന്നെ പിന്നീട് ഈ ഒ സി ഡി തോട്ട്സിനെയൊക്കെ ഇല്ലാതാക്കാൻ ചിലപ്പോൾ ചില വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങും. ഈ മനസ്സിനകത്ത് ആവശ്യമില്ലാത്ത ചിന്തകൾ റിപ്പിറ്റേറ്റീവായിട്ട് വരുന്നത് അവർക്കൊരു പരിഹാരം കാണുന്നില്ല. അപ്പോൾ ഒന്ന് സ്മോക്ക് ചെയ്ത് നോക്കും, തൽക്കാലത്തേക്ക് ചിലപ്പോൾ ഒരു ഇച്ചിരി റിലീഫ് തോന്നും. പിന്നെ സ്മോക്കിംഗ് ഒരു അഡിക്ഷനായിട്ട് മാറും. കാരണം ഇതിനൊരു റിലീഫ് കിട്ടാനാണ് ആദ്യം സ്മോക്ക് ചെയ്ത് തുടങ്ങുന്നത്. ഈ അൺവോണ്ടഡ് തോട്ട്സ് ഇൻക്ലൂഡിംഗ് ഇൻ ടു മൈൻഡ്, മനസ്സിനകത്തേക്ക് ഇടിച്ചു കയറി വരുന്ന ചിന്തകളെ നിയന്ത്രിക്കാനായിട്ട് ആദ്യം ഒരു സ്മോക്ക് എടുക്കുന്നു. പിന്നെ അപ്പോഴത്തേക്ക് ഒരു റിലീഫ് ഇച്ചിരി നേരത്തേക്ക് കിട്ടുന്നു, പിന്നെ ഇത് തുടങ്ങുന്നു. അപ്പോൾ പിന്നെ സ്മോക്കിങ്ങിലേക്ക് അത് പതുക്കെ പതുക്കെ ആ കുട്ടി പോകുന്നു.
1: മറ്റ്
0: സബ്സ്റ്റൻസസ് പിന്നെ ഫോളോ ചെയ്യും പലപ്പോഴും.
1: പലപ്പോഴും ഇവരുടെ ഈ ചിന്തകൾ അവർക്ക് ഷെയർ ചെയ്യാനും കഴിയില്ല. കാരണം
0: അതൊന്നും പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള ചിന്തകളാണ്. ചിലപ്പം വളരെ അഹിതമായ സെക്ഷുവൽ തോട്ട്സ് ചുമ്മാ എല്ലാവരോടും പോയി പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും
1: വീട്ടിലും പറയാൻ കഴിയും,
0: വീട്ടിലും പറയാൻ കഴിയും.
1: അങ്ങനെയുള്ള ഒരു വ്യക്തി എന്ത് ചെയ്യാൻ പറ്റുമോ?
0: അല്ല, അങ്ങനെയുള്ള വ്യക്തി ഇതുപോലുള്ള ഒരു പ്രൊഫഷണലിനെ ആരെങ്കിലും സമീപിച്ചേ
1: പറ്റൂ. കോളിലേക്ക് കൂടി. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം.
2: ഹലോ, ഞാനേ
1: റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി.
0: പറഞ്ഞോളൂ, പറഞ്ഞോളൂ
1: പ്ലീസ്.
2: ഞാൻ ഇപ്പൊ സ്ഥലം വെളിപ്പെടുത്തുന്നില്ല,
1: ചോദിച്ചോളൂ.
2: എന്റെ അയൽവാസിയാണ്.
0: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
2: കുട്ടി ഒരു 10-ാം ക്ലാസ് കഴിഞ്ഞ് അവൻ വീട്ടിൽ കയറിയതാണ്. കാരണം വെച്ചാ അന്ന് കുറച്ച് ദിവസം വെക്കേഷൻ കിട്ടുമല്ല.
0: അതെ അതെ,
2: അന്ന് ഇറങ്ങി വീടിന്റെ പുറത്തേക്ക് അവൻ ഇറങ്ങിയിട്ടില്ല.
0: ഓക്കെ ഓക്കെ ഓക്കെ.
2: 10-49 വയസ്സ് ഉണ്ടാവും.
0: 49 വയസ്സായി ഇപ്പം.
2: ആ, അപ്പൊ ഇന്ന് വരെ അവൻ പുറം ലോകം കണ്ടിട്ടില്ല, വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല.
0: അത് തീർച്ചയായിട്ടും മനോവൈകല്യമാണ്, തീർച്ചയായിട്ടും മാനസിക വൈകല്യം തന്നെയാണ്. അത് ഏത് മാനസികാവസ്ഥയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആ വ്യക്തിയായിട്ട് സംസാരിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പം സൈക്കോട്ടിക് ഇൽനെസ്സുകൾ അതുകൊണ്ട് വരാം. സൈക്കോട്ടിക് ഇൽനെസ് പറഞ്ഞാൽ ഈ പറയുന്ന സംശയങ്ങളും പേടികളും ചില ചിന്താ വൈകല്യങ്ങളും കൂടിയുള്ള അവസ്ഥകൾ. അപ്പം പുറത്തോട്ട് ഉള്ള ഒരു ലോകവുമായിട്ട് പതുക്കെ പതുക്കെ അകന്നു തുടങ്ങും. പുറത്ത് ഉള്ള മനുഷ്യരുമായിട്ടും ഇടപെടലുകളുമായിട്ടുമെല്ലാം അകന്ന് ഒറ്റയ്ക്കുള്ള ഒരു ജീവിതത്തിലേക്ക് പോകുന്ന വ്യക്തികളുണ്ട്. അതൊരു സൈക്കോട്ടിക് ഇൽനെസ്സാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അത്ഭുതമായിട്ട് തോന്നുന്നു. കാരണം ഇത്രയും വർഷമായിട്ട് അവർ അതിനൊന്നും ചെയ്തില്ലേ അവരുടെ വീട്ടുകാർ?
2: വീട്ടുകാര് കുറച്ച് നാളൊക്കെ ചികിത്സിച്ച്, പക്ഷെ ഇവൻ പുറത്തേക്ക് വരാൻ കൂട്ടാക്കുന്നില്ല,
0: കൂട്ടാക്കുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ
2: ആൾക്കാരെ കാണാൻ പറ്റണില്ല,
0: പറ്റണില്ല.
2: അപ്പൻ മരിച്ച ദിവസം ആൾക്കാരൊക്കെ കൂടുവല്ല, വലിയ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, ഇവനെ ആൾക്കാർക്ക് വീട്ടിലെ ആൾക്കാർക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അവിടുന്ന്
0: പോയി കളഞ്ഞു. അതാ പറഞ്ഞ എക്സ്ട്രീം സോഷ്യൽ ആയിട്ടുള്ള അവോയ്ഡൻസ് ആണ് അവന്. ആ സോഷ്യൽ അവോയ്ഡൻസ് ഏത് മനോരോഗം കൊണ്ടാണെന്നുള്ളത് നമ്മൾ ഇച്ചിരൂടെ ഡീറ്റെയിൽസ് കിട്ടിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ.
1: എന്തായാലും നമ്മുടെ പരസ്പരത്തിന്റെ സമയം തീരാനാവുകയാണ്. വിളിച്ചതിൽ നന്ദി. ഇന്ന് നമ്മൾ സംസാരിച്ച വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം കുട്ടികളിൽ കാണുന്ന ഒ സി ഡിയെ കുറിച്ചാണ് ഡോക്ടർ വിശദമായി സംസാരിച്ചത്. നമ്മുടെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വിശദമായി മറുപടി പറഞ്ഞ ഇന്ന് കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ സി പി സോമനാഥ് ആയിരുന്നു. ഡോക്ടർ സി പി സോമനാഥിനോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: നന്ദി,
1: നന്ദി, നമസ്കാരം.

പരസ്പരം സാന്ത്വനമേകാൻ, ജീവിതത്തിന് അർത്ഥം നൽകാൻ തത്സമയ ഫോണിൻ പരിപാടി.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: വ്യാവസായിക മേഖലയുമായുള്ള DRDOയുടെ പങ്കാളിത്തം ഇന്ത്യയെ പ്രതിരോധ നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്തെ വയോജനങ്ങളുടെ പരിചരണം, ക്ഷേമം, അന്തസ്സ്, അവകാശ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതിനായി തയ്യാറാക്കുന്ന കേരള സംസ്ഥാന വയോജന ബിൽ 2026 സംബന്ധിച്ച് മുഖ്യമന്ത്രി VD സതീശൻ അവലോകന യോഗം നടത്തി. സംസ്ഥാന സർക്കാർ 2026-27 ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട കർമ്മ പദ്ധതി രൂപീകരിക്കുന്നതിനുള്ള റൌണ്ട് ടേബിൾ കോൺഫറൻസുകൾക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. കേരള സർവകലാശാലയുടെ 2023-2024 സാമ്പത്തിക വർഷത്തെ ഗവേഷണ പുരസ്കാരങ്ങൾ നാളെ ഉച്ചയ്ക്ക് സർവകലാശാലയുടെ പാളയം സെനറ്റ് ചേംബറിൽ നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യും. നവോദയ വിദ്യാലയങ്ങളിൽ 2027-28 അധ്യയന വർഷത്തെ 9-11 ക്ലാസുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ലാറ്ററൽ എൻട്രി മുഖേന പ്രവേശനം നേടുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് രാത്രി 7:30 ന്യൂസിലൻഡിൽ.
0: ആകാശവാണി FM വാർത്തകൾ.

നാലുമണിപ്പൂക്കൾ. വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി

ഹായ്, ഹലോ, നമസ്കാരം. നാലുമണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടിനായി ഇപ്പോൾ തന്നെ മെസ്സേജ് അയയ്ക്കുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ട്, ചിത്രത്തിൻ്റെ പേര്, നിങ്ങളുടെ പേരും സ്ഥലവും അത് വയ്ക്കാൻ മറക്കരുതേ. ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ അതും ഇപ്പോൾ തന്നെ മെസ്സേജായി അയയ്ക്കുക. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9444558588, 9446455888.

ഫസ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹസ്ബൻഡ് ഷിബിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കന്മദം എന്ന ചിത്രത്തിലെ മൂവന്തി താഴ്വരയിൽ. അപ്പോൾ സിബിയുടെ ഹസ്ബൻഡായ ഷിബിയുടെ ഇഷ്ടഗാനം കേട്ട് നമുക്ക് തിരിച്ചു വരാം.

എസ പേലി ബാറുവ എന്ന പാട്ട് വെച്ച് തരണമെന്ന് ചോദിച്ചിട്ടുണ്ട്. മുഹമ്മയിൽ നിന്ന് സരിത്ത്. നാലുമണിപ്പൂക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ പാട്ട് സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹർദിൽ ജോ പ്യാർ കരേഗ എന്ന ചിത്രത്തിലെ ഈ പാട്ട് ശരത്തിന് വേണ്ടി ഇപ്പോൾ കേൾക്കാം.

പൂമുഖവാതിൽക്കൽ സ്നേഹം തുളുമ്പുന്ന എന്ന പാട്ട് വെച്ച് തരുമോ? കൊരട്ടിയിൽ നിന്ന് ബിജു സ്വാമിയുടെ മെസ്സേജാണ്. ഷീബയ്ക്ക് വേണ്ടിയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഷീബ ആരാന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ബിജുവിൻ്റെ വൈഫായിരിക്കാം, സഹോദരിയായിരിക്കാം, ആരായാലും ഞാൻ വൈഫാണെന്ന് കരുതിട്ട് ഈ പാട്ട് ചോദിച്ചതുകൊണ്ട്. അപ്പോൾ ഷീബയ്ക്ക് വേണ്ടി പൂമുഖവാതിക്കൽ എന്ന് തുടങ്ങുന്ന ഈ പാട്ട് കേൾക്കാം.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: കളമശ്ശേരി ചങ്ങമ്പുഴ നഗർ നിന്ന് അർത്ഥനയാണ് അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരു പാട്ട് വേണം, അപ്പുവിന് വേണ്ടി പാട്ട് വേണം എന്ന് ചോദിച്ചിട്ടുണ്ട്. കാണാ കൺമണിയിലെ മുത്തേ മുത്തേ എന്ന് തുടങ്ങുന്ന ഗാനം. ഇന്നെങ്കിലും എൻ്റെ മെസ്സേജ് വായിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ സങ്കടം പറഞ്ഞിട്ടുണ്ട്. പിന്നെ പരിപാടിയുടെ സ്ഥിരം ശ്രോതാവാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ഥിരം ശ്രോതാവിന് വേണ്ടി അവർക്ക് ഇഷ്ടഗാനം ഇതാ. ഇനി പരിഭവം പറയരുത് കേട്ടോ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഗുഡ് ഈവനിംഗ് നാലുമണിപ്പൂവേ, എനിക്കും കൂടി ഒരു പാട്ട് തരുമോ? ഒരു ഹിന്ദി പാട്ട്, എഫ് എമ്മിൽ ഇതുവരെയും കേട്ടിട്ടില്ല. ഉണ്ടെങ്കിലും ഒന്ന് പ്ലേ ചെയ്യാമോ? ചിലപ്പോൾ താങ്കൾ കേൾക്കാത്തതുകൊണ്ടായിരിക്കും. ചോദിച്ചിരിക്കുന്നത് ധീമേ ധീമേ എന്ന പാട്ടാണ്, ചിത്രം സുബേദ. ഡെഡിക്കേറ്റഡ് ടു മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എന്ന് ചോദിച്ചിരിക്കുന്നു. ജിഷ ജോൺസൺ, തിരുമുപ്പം. അപ്പോൾ ജിഷ ജോൺസണു വേണ്ടി ജിഷ ഇതേവരെ കേൾക്കാത്ത സുബൈദയിലെ പാട്ട് ഇതാ.

ഹലോ നാലുമണിപ്പൂവേ, സുഖമല്ലേ? തൈക്കൽ നിന്ന് ഇന്ദുവാണ്. ഞങ്ങൾ അമ്പാടി കയർ വർക്ക്സ് എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. ഇവിടെ 10 പേരുണ്ട്. അതിൽ അമ്പിളി മോഹൻ്റെ വിവാഹ വാർഷികമാണ് 14. അത് ഇന്നലെയായിരുന്നു. അതിനായി ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അമ്പിളിക്ക് വേണ്ടി ഈ ഗാനം കേൾക്കാം.

ഹായ്, ഞാൻ നിഷാദ്. കാഞ്ഞൂർ പാറപ്പുറം സ്ഥലം. പാട്ട് എൻ്റെ വൈഫിന് വേണ്ടിയിട്ടാണ്. കല്യാണരാമൻ എന്ന സിനിമയിലെ കഥയിലെ രാജകുമാരൻ എന്ന പാട്ട് ആദ്യമായിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പം ലക്കിയാണ് കേട്ടോ, ആദ്യമായിട്ട് ഇവിടെ ഇഷ്ടപോലെ പ്രാവശ്യം മെസ്സേജ് അയച്ചിട്ടും കിട്ടില്ല എന്ന പരിഭവമാണ്. അപ്പോൾ ആദ്യമായിട്ട് മെസ്സേജ് അയച്ചപ്പോൾ ഇന്ന് ലക്കിയാണ്. വൈഫിൻ്റെ പേര് അമ്പിളി. അപ്പോൾ അമ്പിളിയോട് വളരെ സ്നേഹമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അമ്പിളിക്ക് വേണ്ടി കല്യാണരാമനിലെ പാട്ട് ഇതാണ്.

ഊടുംപാവം ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ പൊന്നു തമ്പുരാൻ എന്ന ചിത്രത്തിലെ മാഘമാസം മല്ലികപ്പൂ പൂക്കും എന്ന ബ്യൂട്ടിഫുൾ സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. മെസ്സേജ് അയച്ചിരിക്കുന്നത് കെ വേണുഗോപാൽ, വേണുഗോപാലൻ മുളന്തുരുത്തി. അപ്പോൾ നന്ദിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പാട്ടിലേക്ക് കടക്കാം.

മാസം. ഹലോ നാലുമണിപ്പൂവേ, ഞാൻ ആരക്കുന്നത് നിന്നും റോസ്ലിനാണ്. എൻ്റെ ഭർത്താവിൻ്റെ പെരുന്നാളാണ് സേവ്യർ എന്നാണ് പേര്. അപ്പോൾ എൻ്റെ സേവ്യറേട്ടന് വേണ്ടി ബത്ലഹീം കുടുംബ യൂണിറ്റിലെ ഇല്ലേ ഇല്ല എന്ന പാട്ട് വെച്ച് തരുമോ? ഒന്നും തരില്ല എന്നാണോ ഈ പാട്ടിൻ്റെ അർത്ഥം എന്നെനിക്കറിയില്ല. എന്നാലും ഹാപ്പി ബർത്ത്ഡേ സേവ്യറേട്ട. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പാട്ടിലേക്ക് പോകാം.

0: ഈ ഗാനത്തോടെ നാലുമണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശകാന പരിപാടി ഇവിടെ അവസാനിക്കുന്നു. മെസ്സേജ് അയച്ച എല്ലാവർക്കും നന്ദി. ഇത് ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കേന്ദ്ര സർവീസിലേക്കുള്ള നിയമനങ്ങൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ 2026 അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 22. വെബ്സൈറ്റ് വിലാസം www.ssc.gov.in www.ssc.gov.in.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: നെടുമ്പാശ്ശേരി ആവണംകോട് സ്വയംഭൂ സരസ്വതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി അടുത്ത മാസം 21 വിജയദശമി ദിവസത്തെ വിദ്യാരംഭത്തിനുള്ള ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു. ക്ഷേത്രത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് ബുക്ക് ചെയ്യേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്കായി 98 46 15 10 02 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നവരാത്രിയുടെ ഭാഗമായി നടത്തിവരുന്ന 35th നവരാത്രി ക്ലാസിക്കൽ നൃത്ത സംഗീതോത്സവത്തിന്റെ സംഗീത ആരാധന നടത്താൻ താൽപ്പര്യമുള്ളവർക്കും ക്ഷേത്രത്തിന്റെ വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റ് വിലാസം www.avanamkodsaraswathi.com www.avanamkodsaraswathi.com. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിനോടനുബന്ധിച്ച് നടത്താറുള്ള സംഗീതോത്സവം, നൃത്തോത്സവം എന്നിവയ്ക്കുള്ള അപേക്ഷ ഫോമുകൾ ദേവസ്വം ബുക്ക് സ്റ്റോൾ വഴി ഈ മാസം 20 വരെ വിതരണം ചെയ്യുന്നതാണ്. ഈ മാസം 25 പൂരിപ്പിച്ച് തിരികെ നൽകണം.
3: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
4: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
5: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
4: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് വിലാസം www.egrants.kerala.gov.in www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 0484-89-83-30.
6: കറണ്ട് ലാഭിക്കാം, കിഡിലിൻ ഓഫറും നേടാം. പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ എനർജി എഫിഷ്യന്റ് ഇൻവെർട്ടർ ACകൾ സ്വന്തമാക്കാം 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യത്തോടെ.
7: ഒപ്പം 5-year കോംപ്രഹെൻസീവ് വാറന്റിയും 5,000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളുമായി. പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.
8: നാളെ രാവിലെ 7 സ്പോൺസേർഡ് പരിപാടി പൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം 13 മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം ക്യാമ്പസിൽ.
0: കോട്ടയം ജില്ലയിലെ ദേശീയ പ്രാധാന്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ IIT, IIM, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്ക് പഠിക്കുന്ന OEC OBC വിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് OEC പോസ്റ്റ് മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യ പദ്ധതിക്ക് നവംബർ 30 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 0484-29-83-30. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവ

0: വനവാർത്തകൾ.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
2: വ്യാവസായിക മേഖലയുമായുള്ള DRDOയുടെ പങ്കാളിത്തം ഇന്ത്യയെ പ്രതിരോധ നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പൊതുവിദ്യാലയങ്ങളിലെ മുഴുവൻ കുട്ടികൾക്കും അവസര സമത്വം ഉറപ്പാക്കാൻ നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. പരിസ്ഥിതി ലോല നിയമങ്ങൾ പ്രകാരം കർഷകരുടെ ഭൂമി നിർബന്ധിതമായി പിടിച്ചെടുക്കില്ലെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ കർഷക സംഘടനകൾക്ക് ഉറപ്പു നൽകി. കൃഷിക്കാരുടെ ആത്മാഭിമാനവും കാർഷിക മേഖലയുടെ കരുത്തും വീണ്ടെടുക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്തെ വയോജനങ്ങളുടെ പരിചരണം, ക്ഷേമം, അന്തസ്, അവകാശ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതിനായി തയ്യാറാക്കുന്ന കേരള സംസ്ഥാന വയോജന ബിൽ 2026 സംബന്ധിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ അവലോകന യോഗം നടത്തി. സംസ്ഥാന സർക്കാർ 2026-27 ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട കർമ്മ പദ്ധതി രൂപീകരിക്കുന്നതിനായുള്ള റൌണ്ട് ടേബിൾ കോൺഫറൻസുകൾക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. സംസ്ഥാനത്ത് വൈദ്യുതി ക്ഷാമം നിലനിൽക്കുന്നതിനാൽ ഇന്ന് വൈകുന്നേരം 6:15 രാത്രി 12:45 ഇടയിൽ ഭാഗിക വൈദ്യുതി നിയന്ത്രണമുണ്ടാകുമെന്ന് KCB. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ എന്ന പരിപാടി സംഘടിപ്പിക്കുമെന്ന് BJP. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത.
1: ആകാശവാണി FM വാർത്തകൾ.
2: ആകാശവാണി കൊച്ചി FM 102.3.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 5:03:26. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ജോണി വാക്കർ എന്ന പടത്തിൽ യേശുദാസ്, ചിത്ര എന്നിവർ പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കിടേഷ്.

അടുത്ത ഗാനം എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയത് ചിത്രം കർപ്പൂരദീപം. യൂസഫലി കേച്ചേരിയുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് ജോൺസൺ.

0: കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ചിത്രം എന്റെ അമ്മു നിന്റെ തുളസി അവരുടെ ചക്കി. ഗായകർ ബാലഗോപാലൻ തമ്പി, ചിത്ര. ഗാനരചന ONV കുറുപ്പ്. സംഗീതം കണ്ണൂർ രാജൻ.

0: പറയൂ, നിങ്ങൾക്കറിയാമോ?
1: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
0: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446454588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
1: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

സമയം 5:24:53. ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ചെങ്കോൽ എന്ന പടത്തിൽ യേശുദാസ്, സുജാത മോഹൻ എന്നിവർ പാടിയത്. ഗാനരചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ.

0: നിയമവേദി.
1: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
0: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
1: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
2: MG രാധാകൃഷ്ണന്റെ സംഗീത സംവിധാനത്തിൽ MG ശ്രീകുമാർ പാടിയ ഗാനം, ചിത്രം അഗ്നിദേവൻ, ഗാനരചന ഗിരി.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. സുന്ദരി നീയും സുന്ദരൻ ഞാനും ഈ പടത്തിൽ ചിത്രപാടിയത്. ഗാനരചന രഞ്ജിത്ത് മട്ടാഞ്ചേരി, സംഗീതം ജിതിൻ ശ്യാം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കൂടുതൽ ഗാനങ്ങൾ 6:40 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി കേൾക്കാം. ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

മണ്ണിനെയും മനുഷ്യനെയും ഒരുപോലെ പരിപോഷിപ്പിക്കുന്ന വിളകളാണ് പയറുവർഗ വിളകൾ. ഇവയിലടങ്ങിയിരിക്കുന്ന ഉയർന്ന തോതിലുള്ള മാംസ്യത്തിൻ്റെ അളവ് ഇവയെ ചിലവ് കുറഞ്ഞ മാംസ്യാഹാരം എന്ന വിശേഷണത്തിന് അർഹരാക്കുന്നു. അതിനാൽ തന്നെ ഈ വിളകൾ സസ്യാഹാരികൾക്ക് പ്രോട്ടീൻ്റെ ഒരു പ്രധാന സ്രോതസ്സാണ്. ധാന്യവിളകളിലില്ലാത്ത അമിനോ അമ്ലങ്ങളും ഇവയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു എന്നത് ഇവയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. പ്രതിദിനം ഒരു വ്യക്തിക്ക് 50 മുതൽ 60 ഗ്രാം പയറുവർഗം ഭക്ഷണമായി ലഭിക്കണം എന്നാണ് കണക്കുകൾ പറയുന്നത്. എന്നാൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു വ്യക്തിക്ക് ലഭ്യമാകുന്നത് ശരാശരി 5-ൽ താഴെ ഗ്രാം മാത്രമാണ്. സുസ്ഥിര കൃഷിയിൽ പയറുവർഗ വിളകളുടെ പ്രാധാന്യം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഈ വിളകളുടെ വേരുകളിൽ കാണപ്പെടുന്ന മുഴകളിൽ അടങ്ങിയിരിക്കുന്ന ഉപകാരികളായ റൈസോബിയം എന്ന ബാക്ടീരിയ ഇവ കൃഷി ചെയ്യുന്ന മണ്ണിനെ ഫലപുഷ്ടിയുള്ളതാക്കുന്നു. ഈ ബാക്ടീരിയകൾ അന്തരീക്ഷത്തിലുള്ള ബാഹ്യജനകം അഥവാ നൈട്രജൻ വലിച്ചെടുത്ത് ചെടികൾക്ക് ഉപയോഗയോഗ്യമാക്കുന്നു. ഇവ കൃഷി ചെയ്യുന്നതിന് പുറമെ ഇവയുടെ അവശിഷ്ടം മണ്ണിൽ തന്നെ നിക്ഷേപിക്കുന്നതും മണ്ണിൽ അഴുകിച്ചേരാൻ അനുവദിക്കുന്നതും മണ്ണിൻ്റെ ഫലപുഷ്ടിക്കും ജൈവസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും ഏറെ സഹായകരമാകും. പയറുവർഗ വിളകൾ തനിവിളയായി കൃഷി ചെയ്യാൻ തക്കവണ്ണം ധാരാളം ഭൂമി കണ്ടെത്തി വിളവ് വർദ്ധിപ്പിക്കുക എന്നത് കേരളത്തിലെ സാഹചര്യത്തിൽ പ്രായോഗികമല്ല. അതിനാൽ 3-ാം വിളക്കാലത്ത് തരിശുകിടക്കുന്ന നെൽവയലുകൾ പയറുവർഗ വിളകളുടെ കൃഷിക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായ മാർഗം. അതുപോലെ പുരയിടങ്ങളിലും ഇടവിള കൃഷിയായും നമുക്ക് പയർ ചെടികൾ കൃഷി ചെയ്യാവുന്നതാണ്. കേരളത്തിലെ സാഹചര്യത്തിൽ ഏറ്റവും യോജിച്ച പയറുവർഗ വിളകളാണ് വൻപയർ, ചെറുപയർ, ഉഴുന്ന്, മുതിര തുടങ്ങിയവ. ഇവയിൽ തന്നെ കേരളീയരുടെ പ്രിയപ്പെട്ട പയറിനമാണ് വൻപയർ. 2 തരം വൻപയറുകളാണ് കൃഷി ചെയ്യപ്പെടുന്നത്, കുറ്റിപ്പയറും മറ്റൊന്ന് പടർന്നു കയറുന്നവയും. കേരളത്തിൽ എല്ലാ കാലത്തും കൃഷി ചെയ്യാൻ കഴിയുന്ന ഈ വൻപയർ ചെടിയുടെ ഇലകൾ, കായകൾ, മണികൾ എന്നിവയെല്ലാം ഭക്ഷ്യയോഗ്യമാണ്. കേരളത്തിൽ കൃഷി ചെയ്യപ്പെടുന്ന വൻപയർ ഏറ്റവും കൂടുതൽ കുറ്റിച്ചെടിയായി കൃഷി ചെയ്യപ്പെടുന്ന ഇനങ്ങളാണ് കനകമണി, ഭാഗ്യലക്ഷ്മി, DC-15, PG-CP-6. അതുപോലെ കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ കുറ്റിപ്പയർ ഇനങ്ങളാണ് KU-അപൂർവ, KU-ശ്രീനന്ദ എന്നിവ. മിക്ക കുറ്റിപ്പയർ ഇനങ്ങളും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വിളവെടുക്കാൻ കഴിയുന്നവയാണ്. KU-അപൂർവ എന്ന കുറ്റിപ്പയർ ഇനം 70 ദിവസം കൊണ്ട് വിളവെടുക്കാൻ സാധിക്കും. പാടങ്ങളിൽ 3-ാം വിളയായും തെങ്ങിൻ തോപ്പിൽ ഇടവിളയായും 2-ാം വിളക്കാലത്തും ഇവ കൃഷി ചെയ്യാൻ യോജിച്ചതാണ്. ചുവന്ന നിറത്തിലുള്ള വിത്തുകളോട് കൂടിയ ഈ ഇനത്തിന്റെ ശരാശരി ഉൽപ്പാദനം 1 ഹെക്ടർ 2 ടണ്ണാണ്. വേനൽക്കാലത്ത് 50 മുതൽ 55 ദിവസത്തിനുള്ളിൽ വിളവെടുപ്പ് പൂർത്തിയാക്കുന്ന ഇനമാണ് KU-ശ്രീനന്ദ. 2-ാം വിളക്കാലത്ത് 60 മുതൽ 65 ദിവസത്തിനുള്ളിൽ വിളക്കാലം പൂർത്തിയാകും. 2-ാം വിളക്കാലത്തേക്കും വേനൽക്കാലത്തിലേക്കും യോജിച്ച ഏറ്റവും മൂപ്പ് കുറഞ്ഞ ഈ ഇനത്തിൻ്റെ വിത്തുകൾക്ക് വെളുത്ത നിറമാണ്. വൻപയർ കൃഷി ആദായകരമാക്കാൻ നിലം തയ്യാറാക്കുന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. മണ്ണിൻ്റെ PH പരിശോധിച്ച് 1 ഹെക്ടർ 250 കിലോ എന്ന തോതിൽ കുമ്മായം ചേർത്ത് മണ്ണിൽ ഈർപ്പമുള്ളപ്പോൾ തന്നെ നിലമുഴുത് വിത്ത് വിതയ്ക്കുകയോ നിരയിടുകയോ ചെയ്യാം. കുറ്റിപ്പയർ ഇനങ്ങൾ കൃഷി ചെയ്യുമ്പോൾ വരികൾ തമ്മിൽ 25 സെന്റിമീറ്ററും ചെടികൾ തമ്മിൽ 15 സെന്റിമീറ്ററും അകലം നൽകേണ്ടതാണ്. നിലം നന്നായി കിളച്ചൊരുക്കി 1 ഹെക്ടർ 20 ടൺ കാലിവളമോ കമ്പോസ്റ്റോ പൂട്ടുന്നതിന് ശേഷം മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ഹെക്ടറിലേക്ക് കൃഷി ചെയ്യുന്നതിന് 50 മുതൽ 60 കിലോ വിത്ത് ആവശ്യമായി വരും. ഇതോടൊപ്പം തന്നെ മണ്ണിലേക്ക് രാസവളങ്ങളും ചേർത്ത് കൊടുക്കണം. 10 സെന്റ് സ്ഥലത്തേക്ക് ആവശ്യമായി വരുന്നത് 2 കിലോ യൂറിയ, 6 കിലോ രാജഫോസ്, 1 കിലോ മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവയാണ്. ഇതിൽ തന്നെ പകുതി യൂറിയയും
മുഴുവൻ രാജഫോസും പൊട്ടാഷും നിലം ഒരുക്കുന്ന സമയത്ത് തന്നെ അവസാന

ഘട്ടത്തിൽ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബാക്കി നൈട്രജൻ അഥവാ യൂറിയ 15 മുതൽ 20 ദിവസം കഴിഞ്ഞതിന് ശേഷം മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കാം. വിത്ത് ഒരുക്കുന്ന സമയത്ത് റൈസോബിയം കൾച്ചർ വിത്തിൽ പുരട്ടുന്നത് 10 മുതൽ 15% വിളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതായി കണ്ടുവരുന്നു. എന്നാൽ അമ്ലാംശം കൂടിയ മണ്ണിൽ ഈ കൾച്ചറിനോടൊപ്പം തന്നെ കുമ്മായ ചേർത്ത് പൊതിഞ്ഞു കൊടുക്കുന്നത് കൂടുതൽ ഫലപ്രദമായിരിക്കും. ഒന്നാം വിള കൃഷി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മഴക്കാലത്ത് കളശല്യം കൂടുതലായതിനാൽ വിത്തിട്ട് 40 മുതൽ 45 ദിവസം വരെ കളകളെ നിയന്ത്രിക്കേണ്ടതാണ്. ജലസേചന സൗകര്യമുള്ള പാടങ്ങളിൽ വിത്ത് വിതച്ച് 15 ദിവസം കഴിഞ്ഞും പൂക്കുന്ന സമയത്തും നനച്ചു കൊടുത്താൽ വിളവിൽ വർധനവ് ഉണ്ടാകുന്നതായി സൂചിപ്പിക്കുന്നു. വിത്ത് വിതച്ച് 5 മുതൽ 6 ആഴ്ചകൾക്കുള്ളിൽ ചെടികൾ പൂക്കാൻ തുടങ്ങും. പൂവായ ശേഷം 2 ആഴ്ച കഴിഞ്ഞാൽ അവ പച്ചപ്പയറായി പറിക്കാം. എന്നാൽ ഉണങ്ങിയ പയറിനായി ഉപയോഗിക്കുകയാണെങ്കിൽ പയർ നല്ലവണ്ണം പഴുത്ത് ഉണങ്ങിത്തുടങ്ങുമ്പോൾ പറിക്കേണ്ടതാണ്. കേരളത്തിൽ എല്ലാ കാലത്തെ കൃഷിക്കും അനുയോജ്യമാണ് ചെറുപയർ. വേനൽക്കാലത്ത് തരിച്ചിടുന്ന പാടങ്ങളിൽ ചെറുപയർ കൃഷി ഏറ്റവും അനുയോജ്യമാണ്. നിലമുഴുന്നത് മുതൽ ഉള്ള എല്ലാ കൃഷിരീതികളും വൻപയറിൻ്റേത് പോലെ തന്നെയാണ്. വളപ്രയോഗത്തിൽ മാത്രം ചെറിയ വ്യത്യാസമുണ്ട്. 10 സെന്റിലേക്ക് 2 കിലോ യൂറിയ, 6 കിലോ രാജ്ഫോസ്, 3 കിലോ പൊട്ടാഷ് എന്നിവയാണ് വേണ്ടത്. ഇതിൽ തന്നെ പകുതി യൂറിയ അടിവളമായി നൽകണം. ഒപ്പം മുഴുവൻ രാജ്ഫോസും പൊട്ടാഷും, ബാക്കി പകുതി നൈട്രജൻ 15 മുതൽ 20 ദിവസങ്ങൾക്ക് ശേഷം നൽകാവുന്നതാണ്. രോഗകീടബാധയും വൻപയറിൻ്റേത് പോലെ തന്നെയായതിനാൽ എല്ലാ നിയന്ത്രണ മാർഗങ്ങളും ഒരേ രീതിയിൽ തന്നെ അവലംബിക്കാവുന്നതാണ്. 80% ത്തിലധികം കായകൾ മൂപ്പെത്തിയാൽ ചെടികൾ പറിച്ചെടുത്ത് ഉണക്കി തല്ലി മണികൾ വേർപെടുത്തി എടുക്കാവുന്നതാണ്. ഇനങ്ങളുടെ മൂപ്പ് അനുസരിച്ച് ഏകദേശം 60 മുതൽ 80 ദിവസത്തിനുള്ളിൽ ചെറുപയർ വിളവെടുക്കാവുന്നതാണ്. സാധാരണ ചെറുപയറിന് ഹെക്ടറിന് ഏകദേശം 500 മുതൽ 700 കിലോഗ്രാം വരെ വിളവ് ലഭിക്കാറുണ്ട്. കേരളത്തിലെ മണ്ണിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ മറ്റൊരു പയറിനമാണ് ഉഴുന്ന്. ധാരാളം മാംസ്യാഹാരം അടങ്ങിയിട്ടുള്ള ഇവ കാലിത്തീറ്റയായും പച്ചില വിളയായും ആവരണ വിളയായും ഉപയോഗിക്കാം. ഇവയ്ക്ക് മണ്ണിലെ ജലാംശം നിലനിർത്താൻ കഴിവുള്ള ഏറ്റവും ചെളി കലർന്ന പശുമരാശി മണ്ണാണ് യോജിച്ചത്. കേരളത്തിലേക്ക് യോജിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഉഴുന്നിനങ്ങളാണ് സുമഞ്ജന, ശ്യാമ, DBGB5 എന്നിവ. തെങ്ങിൻ തോപ്പുകളിൽ ഇടവിളയായും അതുപോലെ വേനൽക്കാലത്ത് തരിച്ചിടുന്ന നെൽപ്പാടങ്ങളിൽ തനിവിളയായും ഉഴുന്ന് കൃഷി ചെയ്യാം. ഉഴുന്നിൻ്റെ കൃഷി രീതിയും സസ്യസംരക്ഷണ രീതിയും ഒക്കെ ചെറുപയറിൻ്റേതിന് സമാനമാണ്. ഇനങ്ങളുടെ വിളദൈർഘ്യം അനുസരിച്ചിട്ട് 75 മുതൽ 120 ദിവസങ്ങളിൽ നമുക്ക് ഉഴുന്ന് വിളവെടുക്കാം. 80% കായകൾ മൂപ്പെത്തിയാൽ ചെടികൾ പറിച്ച് ഉണക്കിയ ശേഷം മണികൾ തല്ലി വേർതിരിച്ചെടുക്കാം. പ്രത്യേകിച്ച് നമ്മുടെ തെങ്ങിൻ തോപ്പുകളിലെ പാതി തണൽ സാഹചര്യങ്ങളിൽ കൃഷി ചെയ്യാൻ ഏറ്റവും യോജിച്ച ഇനമാണ് കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ സുമഞ്ജന എന്ന ഉഴുന്നിനം. 1 ഹെക്ടറിന് ഏകദേശം 500 മുതൽ 1000 കിലോഗ്രാം വരെ വിളവ് ലഭിക്കും. മറ്റു പല കൃഷിരീതികളുടെയും കടന്നു കയറ്റത്തോടെ കേരളത്തിലെ കൃഷിയിടങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായ ഒരു പയർവർഗ വിളയാണ് മുതിര. മാംസ്യം, ജീവകങ്ങൾ, കാൽഷ്യം, ഇരുമ്പ് തുടങ്ങിയ പോഷകങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന ഒരു പോഷകാഹാരം എന്ന നിലയ്ക്ക് മുതിര പാവപ്പെട്ടവൻ്റെ പയറുവർഗ വിളയെന്ന് അറിയപ്പെടുന്നു. ഇതുകൂടാതെ കാലിത്തീറ്റ വിളയായും പച്ചില വിളയായും ഒക്കെ മുതിര ഉപയോഗിക്കുന്നുണ്ട്. മുതിരയിൽ പ്രധാനമായി 2 തരം ഇനങ്ങളാണുള്ളത്. പ്രകാശ സംവേദനശീലമുള്ള ഇനങ്ങളും പ്രകാശ സംവേദനശീലമില്ലാത്ത ഇനങ്ങളും, അതായത് ഫോട്ടോ സെൻസിറ്റീവും ഫോട്ടോ ഇൻസെൻസിറ്റീവും. പ്രകാശ സംവേദനശീലമുള്ള ഇനങ്ങൾ ഏകദേശം 85 മുതൽ 90 ദിവസം മൂപ്പുള്ളവയാണ്. അവയ്ക്ക് പൂക്കുന്നതിന് ഒരു പ്രത്യേക ദൈർഘ്യമുള്ള കാലാവസ്ഥ ആവശ്യമാണ്. പ്രകാശ സംവേദനശീലമില്ലാത്ത ഇനങ്ങൾ 60 മുതൽ 65 ദിവസം മൂപ്പുള്ളവയാണ്. ഇത്തരം പ്രകാശ സംവേദനശീലമുള്ള ഇനങ്ങൾ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ചെയ്യുന്നത്.

0: മറ്റുള്ളവ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നമുക്ക് വിത്തിടാനായി ഉപയോഗിക്കാം. ഞാറ്റടിയിൽ ഞാറ് പറിച്ചതിന് ശേഷം അല്ലെങ്കിൽ വാഴ കപ്പ തുടങ്ങിയ വിളകളുടെ ഇടവിളയായും നമുക്ക് മുതിര കൃഷി ചെയ്യാം. ഹെക്ടറിന് 500 കിലോ കുമ്മായം ചേർത്ത് നിലം ഒരുക്കണം. അടിവളമായി 10 കിലോ മസൂറി ഫോസ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം വിത്ത് 25 സെന്റിമീറ്റർ അകലത്തിൽ നുരിയിടുകയോ വിത്ത് വിതയ്ക്കുകയോ ചെയ്യാം. ഒരു ഹെക്ടറിലേക്ക് കൃഷി ചെയ്യാൻ ഏകദേശം 25 മുതൽ 30 കിലോ വിത്ത് വേണ്ടിവരും. മറ്റു വിളകളെ അപേക്ഷിച്ച് പ്രത്യേക പരിചരണം ഒന്നും നമുക്ക് മുതിര കൃഷിയിൽ വേണ്ടിവരില്ല. രോഗകീട നിയന്ത്രണത്തിന് വൻപയറിലേതുപോലെയുള്ള സസ്യസംരക്ഷണ മുറകൾ അനുവർത്തിച്ചാൽ മതി. 80% ത്തിലധികം കായകൾ മൂപ്പത്തിയാൽ ചെടികൾ പറിച്ചെടുത്ത് ഉണക്കിയ ശേഷം തല്ലി മണികൾ വേർതിരിച്ചെടുക്കാം. കുറഞ്ഞ പരിചരണമാണ് നൽകുന്നതെങ്കിലും ഹെക്ടറിന് ഏകദേശം 400 മുതൽ 500 കിലോ വരെ മുതിര വിളവ് ലഭിക്കാറുണ്ട്.
1: പയറുവർഗ വിളകളുടെ നടീൽ രീതികളെക്കുറിച്ചും വളപ്രയോഗത്തെക്കുറിച്ചും ഇതുവരെ വിശദമായി സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അമീന എം.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ PO, തിരുവനന്തപുരം 3.
3: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: ഇതുവരെ കേട്ടത് സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. ആകാശവാണി കൊച്ചി FM 102.3. സമയം 5:59:49. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലെ.
3: പദ്ധതികൾ ജനനന്മയ്ക്ക്.
5: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ, ഈ വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ R. ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
6: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന പദം 2006 അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭവനാധിഷ്ഠിത തൊഴിലാളി, സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലിത്തൊഴിലാളി, ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള അസംഘടിത തൊഴിലാളികളുടെ

0: രജിസ്ട്രേഷനായി 2021 ഓഗസ്റ്റ് 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും പാക്കേജിങ്ങിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ദേശീയ പെൻഷൻ പദ്ധതിയാണ് അതിൽ ഒരു ഘടകം എന്ന് പറയുന്നത്. വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് പെൻഷന് അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. വഴിയോര കച്ചവടക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ, നിർമ്മാണ സൈറ്റുകളിലെ തൊഴിലാളികൾ, തുകൽ വ്യവസായം, കൈത്തറി, ഉച്ചഭക്ഷണം, റിക്ഷാ തൊഴിലാളി, ഓട്ടോ ടൂ വീലർ തൊഴിലാളി, മരപ്പണിക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ മത്സ്യത്തൊഴിലാളികളെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 18-40 വയസ്സിനും ഇടയിൽ ഉള്ള നികുതിദായകനാകാൻ യോഗ്യത ഇല്ലാത്തവരുമായ ആളുകൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്റ്റാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ ആത്മനൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് സ്കീമിലേക്കും എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിലേക്കും സർക്കാർ പൂർണ്ണമായി സംഭാവന നൽകുന്നതാണ്. ഇതിന് ഒരു നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കും. അതുണ്ടായിരിക്കണം. ജീവനക്കാർക്ക് അവരുടെ ജോലിയുടെ 3 വർഷത്തേക്ക് എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിൽ 12% സംഭാവന നൽകുന്നതാണ്. 3 വർഷത്തേക്ക് ഒരേ തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഈ 12% ഇപിഎഫിൽ സംഭാവന ചെയ്യുന്നത്. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്നൊരു മറ്റൊരു പദ്ധതിയും സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്കീമിന് കീഴിൽ സർക്കാർ തൊഴിലരഹിതരായവർക്ക് ധനസഹായം നൽകുകയാണ്. തൊഴിലില്ലായ്മ തീയതിക്ക് മുമ്പ് കുറഞ്ഞത് 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ കുറഞ്ഞത് 78 ദിവസത്തേക്കുള്ള വിഹിതം സംഭാവന ചെയ്തിട്ടുള്ളവർക്ക് 90 ദിവസത്തെ തൊഴിലില്ലായ്മയുടെ ജീവിതകാലം അവർക്ക് ആശ്വാസം ക്ലെയിം ചെയ്ത് വാങ്ങാവുന്നതാണ് തൊഴിലില്ലായ്മ വേതനമായി.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
3: അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം ഡൽഹിയിൽ നിന്നും.

ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. തുടർന്ന് സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ. ചെറുചേമ്പ് കൃഷിയുടെ സാധ്യതകൾ, ഡോക്ടർ സുജ ജിയുമായി അഭിമുഖം. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ്. ഇതിൽ സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ. തയ്യാറാക്കിയത് ആർ

0: ഗോപകുമാർ. 1755 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മൊട്ടുകൾ, വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. തുടർന്ന് FM ഡയറിയിലെ ചോദ്യമുത്തരം. നാളത്തെ പരിപാടികൾ 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 കഥാപ്രസംഗം തിരുവനന്തപുരം റിലേ. ആലഞ്ചേരി വി കെ ശ്രീകുമാർ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം കഥ സൂര്യമാനസ്. 10:00 പഴയ ചലച്ചിത്ര ഗാനങ്ങളുമായി സ്മൃതിരാഗം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.
1: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
4: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി വിട്ടാപ്പിള്ളിൽ ഏജൻസീസ് തന്നെ.

0: അറിയിപ്പ് തുടരുന്നു. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ടി കെ സരള. 6 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, CS സുബ്രഹ്മണ്യൻ പോറ്റിയുടെ ഒരു വിലാപം എന്ന കവിതയിൽ നിന്ന്. 6:45 പ്രാദേശിക വാർത്തകൾ, കോഴിക്കോട് റിലെ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം. ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 സ്പോൺസർ പരിപാടി പോപ്ര. തുടർന്ന് മഹിതം മലയാളം, ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം, ഇന്നത്തെ ഗാനം. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ, ആരോഗ്യക്കുറിപ്പുകൾ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലെ. 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം, കാതോരം കാഴ്ച. തുടർന്ന് നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. സേവന വാർത്തകൾ, RCR കായം എന്തു പഠിക്കണം, എന്താകണം.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: നാളെ രാവിലെ 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് സേവന വാർത്തകൾ, ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, തിരുവനന്തപുരം റിലെ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഓർമ്മചിന്ത. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം, പച്ചക്കറി, വില വിവരം. 12:05 ലളിത ഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലെ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലെ. മൈഗ്രെയിനുള്ള ഹോമിയോ ചികിത്സ, ഡോക്ടർ സതീഷ് ജി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
3: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് തന്നെ.
0: നാളെ ഉച്ചയ്ക്ക് 1:00 പറയൂ നിങ്ങൾക്കറിയാമോ, തത്സമയ പ്രശ്നോത്തരി. 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ, ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ, സഹയാത്രിക. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ചന്ദന ഗോപൻ നടത്തുന്ന പ്രഭാഷണം. തുടർന്ന് സുധാ അജിത്തിന്റെ കഥ, സോളോ ട്രാവലർ, ഗാനം എന്നിവ. 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സാപ്പ് സന്ദേശ ഗാന പരിപാടി. 4:50

0: എഞ്ചിന് സേവന വാർത്തകൾ.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: നാളെ വൈകിട്ട് 5 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും, തുടർന്ന് സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം, പശുപരിപാലനം, പള്ളിപ്പുറം സ്വദേശി ബീന സിദ്ധാർത്ഥൻ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു, 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 എഫ് എം ഇവനിംഗ് ഇതിൽ സമകാലികം കാതോരം കാഴ്ച, 7:55 ഒരിടത്തൊരിടത്ത് മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
5: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
0: നാളെ രാത്രി 8 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ ശാസ്ത്രദീപ്തി, 8:05 AIHMS ഹോമിയോപ്പതി, FM ഹെൽത്ത് ലൈൻ, ബ്രോങ്കൈറ്റിസിനെ ഹോമിയോപ്പതി ചികിത്സ, ഡോക്ടർ സന്ദീപ് കെ ജോസുമായി അഭിമുഖം. തുടർന്ന് സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, 8:50 മഹിതം മലയാളം സേവന വാർത്തകൾ, FM ഡയറിയിലെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ, 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 ചില്ലുജാലകം, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പ് കഴിഞ്ഞു.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്.
6: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
9: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
10: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
9: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
10: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
9: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
11: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:00. റേഡിയോ ഹെൽത്ത്.
12: നാളെ രാവിലെ 7:00 സ്പോൺസേർഡ് പരിപാടി പൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം, 13-ാം തീയതി മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം ക്യാമ്പസിൽ.
0: സമയം 6:19:44. ഇപ്പോൾ മധുരം ഗീതം ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. പട്ടണക്കാട് പുരുഷോത്തമൻ പാടിയത്, കെ ജയകുമാറിന്റെ വരികൾ, സംഗീതം KP ഉദയഭാനു.

ശ്രോതാക്കൾ കേട്ടത് മധുരം ഗീതം ലളിതഗാനം, പട്ടണക്കാട് പുരുഷോത്തമൻ പാടിയത്. കെ ജയകുമാറിന്റെ വരികൾ. സംഗീതം നൽകിയത് കെ പി ഉദയഭാനു. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നുള്ള മറ്റൊരു ഗാനവുമായി മധുരം ഗീതം വീണ്ടും നാളെ വൈകിട്ട് ഇതേ സമയത്ത്.

സേവന വാർത്തകൾ. എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ യഥാസമയം പുതുക്കാനാവാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർക്ക് അവരുടെ തനത് സീനിയോറിറ്റിയോടെ അടുത്ത മാസം 31 വരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നേരിട്ടും www.e

0: employment.kerala.gov.in എന്ന വെബ്സൈറ്റിൽ സ്പെഷ്യൽ റിന്യൂവൽ ഓപ്ഷൻ വഴി ഓൺലൈനായും സീനിയോറിറ്റി പുതുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04868272062 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ആവർത്തിക്കാം, 04868272062.
1: കറണ്ട് ലാഭിക്കാം, കിഡിലിൻ ഓഫറും നേടാം. പിട്ടാപ്പിള്ളി ഏജൻസീസിൽ എനർജി എഫിഷ്യന്റ് ഇൻവെർട്ടർ എസികൾ സ്വന്തമാക്കാം 8500 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യത്തോടെ.
2: ഒപ്പം 5 ഇയർ കോംപ്രഹെൻസീവ് വാറന്റിയും 5000-ൽ അധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളുമായി. പിട്ടാപ്പിള്ളി ഏജൻസീസ്.
0: പെരുമ്പളം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം നാച്ചുറൽ സയൻസ് താത്കാലിക അധ്യാപക തസ്തികയിലേക്ക് അഭിമുഖം ഈ മാസം 17 രാവിലെ 11 മണിക്ക്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളുമായി സ്കൂൾ ഓഫീസിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 04782513445 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 04782513445.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: സംസ്ഥാന ലഹരി വർജന മിഷൻ വിമുക്തിയുടെ ജില്ലാ മിഷൻ കോർഡിനേറ്റർ താത്കാലിക നിയമനത്തിന് അപേക്ഷിച്ചവർക്കായി നടത്തിയ സർട്ടിഫിക്കറ്റ് പരിശോധനയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളും നടത്തുന്ന സർട്ടിഫിക്കറ്റ് പരിശോധനയിൽ പങ്കെടുക്കാവുന്നതാണ്. സ്ഥലം ആലപ്പുഴ എക്സൈസ് ഡിവിഷൻ ഓഫീസ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് 94 47 17 80 56 എന്ന നമ്പറിൽ വിളിക്കുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94 47 17 80 56. പട്ടികവർഗ യുവതീ യുവാക്കൾക്ക് ഹെവി ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നതിന് ഹെവി ഡ്രൈവിംഗ് പരിശീലനം നൽകുന്ന സ്ഥാപനങ്ങൾ, ഉടമകൾ അല്ലെങ്കിൽ ഏജൻസികൾ എന്നിവരിൽ നിന്ന് മേലൂക്കാവ് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് താൽപ്പര്യപത്രം ക്ഷണിച്ചു. ഈ മാസം 24 ഉച്ച കഴിഞ്ഞ് 3 മണി വരെ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 94 96 07 03 51. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94 96 07 03 51. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 6 മണി കഴിഞ്ഞ് 29 മിനിറ്റ് 46 സെക്കൻഡ്. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലെ.
1: ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതവും വാണിജ്യവും എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. വയോജന ബിൽ 2026 സംബന്ധിച്ച് അവലോകന യോഗം ചേർന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ ബില്ലിന്റെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം. 98 വില്ലേജുകളെ മാത്രം പരിസ്ഥിതിലോല മേഖലാ പരിധിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ അഫ്ഗാൻ

0: പാകിസ്ഥാൻ പുരുഷ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നിരവധി വിഷയങ്ങൾ ചർച്ചയായതായി വിദേശകാര്യ മന്ത്രാലയം. പരസ്പര ബഹുമാനവും സംവേദനക്ഷമതയും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒമാൻ തീരത്ത് MTL ഗയ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കപ്പലിലുണ്ടായിരുന്ന 14 ഇന്ത്യൻ നാവികരിൽ 13 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഒരാൾക്കായുള്ള തിരച്ചിൽ ഒമാൻ അധികൃതരുടെ സഹായത്തോടെ തുടരുകയാണ്. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതവും വാണിജ്യവും എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി എന്നിവയിൽ നിന്നാണ് ഇതിനാവശ്യമായ 25.64 കോടി രൂപ അനുവദിച്ചത്. ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാവും തുക കൈമാറുക. വയോജന പരിചരണവും അവകാശ സംരക്ഷണവും ബിൽ 2026 സംബന്ധിച്ച് അവലോകന യോഗം നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. ബില്ലിന്റെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനും നിയമനിർമ്മാണവുമായി സംസ്ഥാന സർക്കാർ ഉടൻ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യകരവും സജീവവുമായ വാർദ്ധക്യം ലക്ഷ്യമിടുന്ന ബിൽ വയോജന പരിചരണ കേന്ദ്രങ്ങൾ, അസിസ്റ്റഡ് ലിവിംഗ് സൌകര്യങ്ങൾ, പകൽ വീടുകൾ, ഹോം കെയർ ഏജൻസികൾ തുടങ്ങിയ സേവനങ്ങൾക്ക് നിലവാരവും ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നതിനുള്ള സംവിധാനവും വിഭാവനം ചെയ്യുന്നു. പരിസ്ഥിതി ലോല നിയമങ്ങൾ കൈകാര്യം നിയമങ്ങൾ പ്രകാരം കർഷകരുടെ ഭൂമി നിർബന്ധമായി പിടിച്ചെടുക്കില്ലെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. ഭൂമി ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടായാൽ നഷ്ടപരിഹാരം നൽകി മാത്രം ഏറ്റെടുക്കും. 98 വില്ലേജുകളെ മാത്രം പരിസ്ഥിതി ലോല മേഖലാ പരിധിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മലയോര മേഖലയിലെയും വനാതിർത്തി പ്രദേശങ്ങളിലെയും കർഷക സംഘടനാ പ്രതിനിധികളുമായി സെക്രട്ടേറിയറ്റിൽ ചർച്ച നടത്തുകയായിരുന്നു മന്ത്രി. വന്യജീവി ആക്രമണത്തിൽ വിളനാശത്തിനടക്കം കർഷകർക്ക് നൽകുന്ന നഷ്ടപരിഹാരം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും അത് സമയബന്ധിതമായി ലഭ്യമാക്കാൻ നടപടിയെടുക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് സൌജന്യ AI അധിഷ്ഠിത പരിശീലനം നൽകുന്ന മുകുളം പോർട്ടൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മത്സര പരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്ക് നിർമ്മിത ബുദ്ധിയുടെ സൌകര്യം കൂടി പ്രയോജനപ്പെടുത്തി അവസര സമത്വം ഉറപ്പാക്കുകയാണ് മുകുളം പോർട്ടലിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ ഒന്നാം വിള നെൽകൃഷിക്കായി മലമ്പുഴ ഡാം നാളെ കനാലിലേക്ക് തുറക്കും. 15 മുതൽ 20 ദിവസം വരെ പാടങ്ങളിലേക്ക് വെള്ളം ലഭ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: ഡാം തുറക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. നെറുകക്കാട് കനാലിന് കുറുകെ പാലം പണി നടക്കുന്നുണ്ടെങ്കിലും നിർമ്മാണത്തെ ബാധിക്കാത്ത വിധത്തിലായിരിക്കും ജലസേചനം ഉറപ്പാക്കുക. ഡാം തുറക്കുന്നത് വഴി ജില്ലയിലെ 17,000 ഹെക്ടർ സ്ഥലത്തെ ഒന്നാം വിളയെ ഉണക്ക് ഭീഷണിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടെ മഴ പെയ്താൽ മാത്രമേ വെള്ളം നിർത്തുന്നതിൽ പുനരാലോചന ഉണ്ടാകൂ. നിലവിൽ ഡാമിൽ സംഭരണശേഷിയുടെ 50% വെള്ളം മാത്രമാണ് ഉള്ളത്.
0: സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KSEB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്ന് ഇന്നലെ വൈദ്യുതി നിയന്ത്രണം വിചാരിച്ചതിനു മുൻപ് തന്നെ പിൻവലിക്കാൻ സാധിച്ചതായും KSEB അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ സമാപനത്തോടനുബന്ധിച്ചുള്ള ബഹുജന സമ്മേളനം കോഴിക്കോട് പുരോഗമിക്കുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തിരുത്തൽ നടപടികളുടെ ഭാഗമായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും പുനഃസംഘടിപ്പിച്ചു. P ജയരാജൻ, MB രാജേഷ്, V ശിവൻകുട്ടി എന്നിവരെ സെക്രട്ടേറിയറ്റിൽ പുതുതായി ഉൾപ്പെടുത്തി. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ TP രാമകൃഷ്ണനും തോമസ് ഐസക്കും സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവായി. യുവജന മഹിളാ ഭാരവാഹികൾ ഉൾപ്പെടെ 9 പേരെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാക്കളായി ഉൾപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 1 മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ സംഘടിപ്പിക്കുമെന്ന് BJP. മറ്റന്നാൾ മുതൽ ഒക്ടോബർ 17 വരെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുകയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആറന്മുള വള്ളസദ്യ കാലത്തിന് നാളെ സമാപനമാകും. മന്ത്രി PC വിഷ്ണുനാഥ് സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.

0: 453 സദ്യകളാണ് വഴിപാട് വള്ള സദ്യയിൽ നടന്നത്. 1.25 ലക്ഷം പേർ സദ്യയിൽ പങ്കെടുത്തു. 20 വള്ള സദ്യകൾ വഴിപാടുകാരുടെ അസൌകര്യം മൂലം അടുത്ത വർഷത്തേക്ക് മാറ്റിവച്ചിട്ടുണ്ട്. ആകെ 573 സദ്യകൾ ബുക്ക് ചെയ്തിരുന്നു. കടുത്ത വരൾച്ചയാൽ പമ്പയിലെ ജലവിതാനം നന്നേ താഴ്ന്നിട്ടുണ്ട്. പകുതിയിലധികം പള്ളിയോടങ്ങൾ വള്ളപ്പുരകളിലേക്ക് മാറ്റി. ബാക്കി പള്ളിയോടങ്ങളും വരും ദിനങ്ങളിൽ കരയ്ക്ക് കയറ്റും. സമാപന ചടങ്ങിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി പള്ളിയോട സേവാ സംഘം അറിയിച്ചു.
1: വിനായക ചതുർത്ഥി ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത ക്രമീകരണം. ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 9 വരെയാണ് നിയന്ത്രണങ്ങൾ. പാർക്കിംഗിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഘോഷയാത്ര കിഴക്കേ കോട്ടയിൽ നിന്ന് ആരംഭിച്ച് പാളയം വഴി ശംഖുമുഖത്താണ് സമാപിക്കുക. ഇടുക്കി കോട്ടയം അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്ത മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ ഇലവീഴ പൂഞ്ചിറയിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹം തുടരുന്നു. അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവുണ്ടെങ്കിലും പ്രകൃതി ഭംഗിയും ട്രക്കിംഗ് സൌകര്യങ്ങളും ആസ്വദിക്കാൻ ദിനം പ്രതി 100 കണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത്. ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: സമുദ്രനിരപ്പിൽ നിന്ന് 3200 അടിയിലധികം ഉയരത്തിൽ മാൻകുന്ന, കുടയത്തൂർമല, തോണിപ്പാറ എന്നീ കുന്നുകളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് ഇലവീഴ പുഞ്ചിറ. ഇലകൾ വീഴാത്ത താഴ്വര എന്ന സവിശേഷതയും ഉദയാസ്തമയങ്ങളുടെ മനോഹരമായ കാഴ്ചകളും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. കോട്ടയം മേലുകാവ് വഴിയും ഇടുക്കി കൂവപ്പള്ളി വഴിയുമുള്ള റോഡ് നിർമ്മാണം പൂർത്തിയായതും KSRTC ബഡ്ജറ്റ് ടൂറിസം സർവീസുകളും ഇവിടേക്കുള്ള യാത്ര സുഗമമാക്കി. ട്രക്കിംഗ്, ഓഫ് റോഡ് യാത്രകൾക്കുള്ള സാധ്യതയുമാണ് വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്.
1: സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്നും, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. ഓൺലൈൻ ടാക്സി ഓട്ടോ ഡ്രൈവർമാരെ ലക്ഷ്യമിട്ട് പുതിയ രീതിയിലുള്ള സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾ സംസ്ഥാനത്ത് വ്യാപകമാകുന്നതായി കേരള പോലീസ്. ഓൺലൈൻ ആപ്പുകൾ വഴി യാത്ര ബുക്ക് ചെയ്തതിനു ശേഷം യാത്രാക്കൂലി ഡ്രൈവറുടെ അക്കൌണ്ടിലേക്ക് അയച്ചപ്പോൾ തുക മാറിപ്പോയെന്ന് പറഞ്ഞ് ഡ്രൈവറിൽ നിന്നും മറ്റൊരു അക്കൌണ്ടിലേക്ക് പണം തിരികെ വാങ്ങുന്നതാണ് തട്ടിപ്പിന്റെ രീതി. പണം ക്രെഡിറ്റ് ആയതിന് സമാനമായ വ്യാജ SMS ഡ്രൈവറുടെ ഫോണിലേക്ക് അയച്ചുകൊണ്ടാണ് തട്ടിപ്പ്. വിഴിഞ്ഞം കണ്ടെയ്നർ ഫ്രെയ്റ്റ് സ്റ്റേഷന് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നാളെ തറക്കല്ലിടും. സംസ്ഥാനത്തെ ആദ്യ കണ്ടെയ്നർ ഫ്രെയ്റ്റ് സ്റ്റേഷനാണിത്. കസ്റ്റംസ് ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള വിവിധ ചരക്ക് കൈകാര്യ നടപടികൾ ഒരൊറ്റ കേന്ദ്രത്തിൽ ഏകോപിപ്പിച്ച് തുറമുഖാധിഷ്ഠിത ചരക്ക് നീക്കം കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും സാധ്യമാക്കുകയാണ് ലക്ഷ്യം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുന്ന ഫണ്ടുകൾ കാര്യക്ഷമമായും കൃത്യമായും വിനിയോഗിക്കണമെന്ന് സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി. 16-ാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി അധ്യക്ഷർക്കും സെക്രട്ടറിമാർക്കും തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്ഥാപനങ്ങൾ ഗുണനിലവാരമുള്ള പദ്ധതികൾ സമർപ്പിച്ച് ഫണ്ട് വിനിയോഗം കൃത്യമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതവും വാണിജ്യവും എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. വയോജന ബിൽ 2026 സംബന്ധിച്ച് അവലോകന യോഗം ചേർന്ന മുഖ്യമന്ത്രി VD സതീശൻ ബില്ലിന്റെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം. 98 വില്ലേജുകളെ മാത്രം പരിസ്ഥിതി ലോല മേഖലാ പരിധിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:40:25. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ബനാറസ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, M. ജയചന്ദ്രന്റെ സംഗീതം.

ഒരു ഗാനം കൂടി കേൾക്കാം. മഴ എന്ന ചിത്രത്തിൽ യേശുദാസ്, നെയ്യാറ്റിൻകര വാസുദേവൻ, അരുന്ധതി എന്നിവർ പാടിയത്. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം രവീന്ദ്രൻ.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. കൂടുതൽ ഗാനങ്ങൾ 10 മണിക്ക് സ്മൃതിരാഗത്തിൽ കേൾക്കാം. കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. ലക്ഷദ്വീപിൽ ചില സ്ഥലങ്ങളിലും കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും മഴയുണ്ടായി. കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.7°C. കുറഞ്ഞ താപനില 23.7°C. ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 49:45. ഇനി 6:50 കിസാൻ വാണി കേൾക്കാം, തിരുവനന്തപുരം റിലേ.

0: മാണി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: പ്രിയ ശ്രോതാക്കളെ, പരിപാടിയിലേക്ക് സ്വാഗതം. ഭൂമി നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ക്ഷമയാണ്. ആരൊക്കെ ചവിട്ടിയാലും ആരൊക്കെ മുറിവേൽപ്പിച്ചാലും ഭൂമി പരാതിപ്പെടുന്നില്ല. പകരം അതേ മനുഷ്യർക്ക് വീണ്ടും നിൽക്കാനും നടക്കാനും ഇടം നൽകുന്നു. അതുപോലെ ജീവിതത്തിൽ ചിലർ നമ്മെ വേദനിപ്പിച്ചേക്കാം, തെറ്റിദ്ധരിപ്പിച്ചേക്കാം, അവഗണിച്ചേക്കാം. എന്നാൽ അവരുടെ പ്രവൃത്തികൾ നമ്മുടെ മനസ്സിന്റെ സമാധാനം കവർന്നെടുക്കാൻ അനുവദിക്കരുത്. ക്ഷമിക്കുക എന്നത് അവരുടെ തെറ്റിനെ അംഗീകരിക്കലല്ല, നമ്മുടെ മനസ്സിനെ ആ ഭാരത്തിൽ നിന്ന് മോചിപ്പിക്കലാണ്. പൊറുക്കാൻ കഴിയുന്ന മനസ്സും വിട്ടുകളയാൻ കഴിയുന്ന പക്വതയും ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ്. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി ചേമ്പിന്റെ കൃഷിയെക്കുറിച്ചും അതിന്റെ ഗുണങ്ങളെക്കുറിച്ചുമൊക്കെയാണ്. അതിനു മുൻപ് എന്നത്തെ പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം

0: ഇതാണ് എന്താണ് ഫയർ ബെൽറ്റ്? ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. അതുവരെ പരിപാടിയൊക്കെ ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് കിഴങ്ങുവർഗ്ഗങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം ഉണ്ടായിരുന്നു. മലയാളിക്ക് ഒരു നേരമെങ്കിലും മരച്ചീനിയോ ചേനയോ ചേമ്പോ മധുരക്കിഴങ്ങോ കൂടിയേ തീരൂ. രാവിലെ പ്രാതലിന് പലപ്പോഴും മരച്ചീനിയോ ചേമ്പോ പുഴുങ്ങിയതും ചമ്മന്തിയോ ആയിരുന്നു. ആ കാലഘട്ടത്തിലെ പലർക്കും അത് ഓർമ്മയുണ്ടാവും അല്ലേ? ചേമ്പിന്റെ ഒരു രുചി അത് ഇന്നും നാവിൽ തന്നെയുണ്ട്. നമുക്ക് തിരികെ ആ കാലത്തിലേക്ക് ഒന്ന് പോകണ്ടേ? ആരോഗ്യം സംരക്ഷിക്കണ്ടേ? കിഴങ്ങുവർഗ്ഗങ്ങൾ നട്ട് പരിപാലിക്കണ്ടേ? ചേമ്പിന്റെ കിഴങ്ങു മാത്രമല്ല രുചിയുള്ളത്, അതിന്റെ തണ്ടുകൊണ്ട് ഒരു പച്ചടിയും പുളിങ്കറിയും ഉണ്ടാക്കി തരുമായിരുന്നു അമ്മ. എന്തൊരു രുചിയായിരുന്നോ അതിന്! ചേമ്പിന്റെ ഇല മഴയത്ത് കുടപോലെ പിടിച്ചോടിയ കുട്ടിക്കാല ഓർമ്മയില്ലേ? വെള്ളത്തുള്ളികൾ ഇലയിൽ പറ്റാതെ മുത്തുമണികൾ പോലെ ഉരുണ്ടിറങ്ങുന്ന കാഴ്ചയും മനോഹരമാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ പരമ്പരാഗത കൃഷിരീതികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചേമ്പ് കൃഷി. കുറഞ്ഞ പരിചരണത്തിൽ പോലും നല്ല വിളവ് നൽകുന്ന ഒരു കിഴങ്ങുവർഗ വിളയാണിത്. ഇന്ന് ചേമ്പിന്റെ കൃഷിരീതികളും പ്രാധാന്യവും പലതരത്തിലുള്ള ചേമ്പിനെയൊക്കെ കുറിച്ച് നമുക്കറിയാം. ഇതൊക്കെ പറഞ്ഞു തരുന്നത് തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ കേന്ദ്രത്തിലെ വിള ഉൽപാദന വിഭാഗത്തിലെ ഹെഡും പ്രിൻസിപ്പൽ സയന്റിസ്റ്റുമായ ഡോക്ടർ ജി സുജയാണ്. ഡോക്ടർ ജി സുജയോട് സംസാരിക്കുന്നത് ഷിബു ജോർജ്.
3: ഡോക്ടർ സുജ, പരിപാടിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം.
3: ചേമ്പിന്റെ കൃഷി എന്ന് പറയുമ്പം കേരളീയർക്ക് എല്ലാവർക്കും സുപരിചിതമാണല്ലോ. ചെറുചേമ്പുണ്ട്, പാൽചേമ്പുണ്ട്. ചെറുചേമ്പിന്റെ പ്രസക്തി എന്ന് പറയുന്നത് എന്തുവാണ്?
4: ചെറുചേമ്പ് നമ്മുടെ നാട്ടിൽ ഒരു പച്ചക്കറി എന്നുള്ള നിലയ്ക്ക് വളരെ പ്രചാരത്തിൽ ഉള്ള ഒരു കിഴങ്ങുവർഗ വിളയാണ്. കിഴങ്ങുവർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് ഭക്ഷ്യസുരക്ഷ, പോഷക സുരക്ഷ, കാലാവസ്ഥാ മാറ്റത്തെ അതിജീവിക്കുന്ന വിളകൾ എന്നൊക്കെയാണ്. ഈ ചെറുചേമ്പിനെ പറയുമ്പോൾ അതിൻ്റെ കിഴങ്ങുകളും അതുപോലെ ഇളം തണ്ടുകളും ഇലകളും ഒക്കെ തന്നെ ഔഷധ ഗുണവും പോഷക ഗുണവും ഉള്ളവയാണ്. ചേമ്പിന്റെ കിഴങ്ങെന്ന് പറയുമ്പോൾ അതിൽ നല്ല രീതിയിൽ അന്നജം അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 10-70% അന്നജം അടങ്ങിയിട്ടുണ്ട്. ഭക്ഷ്യനാരുണ്ട്, ധാതുക്കളായ കാൽഷ്യം, ഫോസ്ഫറസ്, അയേൺ, പൊട്ടാഷ്യം, അതുപോലെ വിറ്റാമിനുകൾ, വിറ്റമിൻ എ, സി എന്നിവ അടങ്ങിയിട്ടുണ്ട്. പിന്നെ കാലാവസ്ഥാ മാറ്റത്തിന്റെ സന്ദർഭത്തിൽ ഇവയെ നമുക്ക് വിവിധ കൃഷി സമ്പ്രദായങ്ങളിൽ ഇടവിള കൃഷിക്ക് അനുയോജ്യമാണ്. തെങ്ങ്, കമുക്, വാഴ ഇവയിലൊക്കെ
3: കുറച്ച് തണലുണ്ടെങ്കിലും പ്രശ്നമില്ല.
4: പിന്നെ ഇതുകൂടാതെ തന്നെ ചേമ്പിന്റെ ഇടയ്ക്കും നമുക്ക് വിവിധ ഹ്രസ്വകാല വിളകൾ, പച്ചക്കറിയാണെങ്കിൽ ഇപ്പം വെണ്ട അല്ലെങ്കിൽ ചീര, മല്ലി, ടൊമാറ്റോ, മുളക്, പിന്നെ പയറുവർഗ്ഗങ്ങൾ, ചെറുപയർ, ഉഴുന്ന് ഇവയൊക്കെ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സംഗതി, കുറച്ചൊക്കെ വെള്ളക്കെട്ടുണ്ടായാലും ചേമ്പ് അത് ചെറുത്തു നിന്ന് നമുക്കൊരു സാമാന്യം വിളവൊക്കെ തരാനൊതുങ്ങുന്ന ഇനമാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലവണരസം ഏറിയ മണ്ണിലും സലൈനിറ്റി ഒക്കെ ഉണ്ടെങ്കിലും ചേമ്പ് നല്ല രീതിയിൽ വളർന്നോളും. ഇലയിലാണെങ്കിൽ നല്ല രീതിയിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്, പിന്നെ അതുപോലെ ധാതുക്കള്, കാൽഷ്യം, അയൺ, ഫോസ്ഫറസ്, പിന്നെ ബീറ്റ കെറോട്ടിന്, പിന്നെ അതുപോലെ വിറ്റമിൻ സി, ഇതിന്റെയൊക്കെ നല്ലൊരു ഉറവിടമാണ്. പിന്നെ ചേമ്പിന്റെ അന്നജത്തിന്റെ കണികകളുടെ വലിപ്പം നന്നേ ചെറുതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദഹിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ചേമ്പിന്റെ കിഴങ്ങിലടങ്ങിയിട്ടുള്ള ഭക്ഷ്യനാര് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കുവാൻ സഹായിക്കുന്നു. പിന്നെ ഇതിന്റെ വഴുവഴുപ്പ്, അതായത് മ്യൂസിലേജ് എന്ന് പറയുന്നത്

0: ും ശരിക്കും ആരോഗ്യ ശാസ്ത്രപരമായി നോക്കിയാൽ രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവൊക്കെ ക്രമീകരിക്കുന്നതിന് അല്ലെങ്കിൽ കുറയ്ക്കുന്നതിന് സഹായകമാകുന്നു എന്നുള്ള പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൊണ്ടും ഇതുപോലുള്ള മൈനർ കിഴങ്ങുവിളകളെ കേരളത്തിന്റെ അനുയോജ്യമായ കാലാവസ്ഥയിലും മണ്ണിലും നമ്മൾ പ്രചരിപ്പിക്കേണ്ടതും കൂടുതൽ കൃഷി വ്യാപിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ്.
1: അപ്പൊ ഈ ചെറുചേമ്പിന്റെ നല്ല ഇനങ്ങൾ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ടുള്ളത് അതെതൊക്കെയാണ്?
0: നമുക്കൊരു പ്രാദേശിക കേന്ദ്രം ഒറീസയിലുണ്ട്. അപ്പൊ ഈ രണ്ട് അടുത്തൊന്നും കൂടി ഏകദേശം 10 മുന്തിയ ഇനം ചേമ്പിനങ്ങൾ, ചെറുചേമ്പിന്റെ ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഒറീസയിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത കേരളത്തിന്റെ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായിട്ടുള്ള മുക്തകേശി എന്ന് പറയുന്ന ഒരിനമാണ്. സാധാരണ ചേമ്പിന്റെ ഒക്കെ കാലദൈർഘ്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു 6 മുതൽ 8 മാസം കൊണ്ടാണ് നമ്മൾ ചേമ്പ്, ചെറുചേമ്പ് വിളവെടുക്കുന്നത്. ഈ മുക്തകേശി എന്ന് പറയുന്ന നമുക്ക് 5 മുതൽ 6 മാസം കൊണ്ട് വിളവെടുക്കാൻ സാധിക്കും. കൂടാതെ നമുക്ക് ചേമ്പിന് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഇലകരിയൽ എന്ന രോഗത്തിന് പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു ഇനമാണ് ഈ മുക്തകേശി. മാത്രമല്ല നല്ല പാചക ഗുണവും ചുറുച്ചിൽ ശരാശരി കുറവും ഉള്ളതുമായ ഒരു ഇനമാണ് ഈ മുക്തകേശി എന്ന് പറയുന്നത്. ഇതുകൂടാതെ നമുക്ക് ശ്രീകിരൺ, ശ്രീരശ്മി, ശ്രീ പല്ലവി ഇങ്ങനെയൊക്കെയുള്ള ഇനങ്ങളുണ്ട്. വളരെ കാലദൈർഘ്യം കുറഞ്ഞ, അത് ഒറീസയിൽ നിന്നുള്ള ഇനമാണ്, ശ്രീ ടീലിയ എന്ന് പറയുന്ന ഇനം 4 മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റുന്നു. അതുകൂടാതെ അതിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അതിന്റെ കാലദൈർഘ്യം കുറവായതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള കരിയൽ, ഇലകരിയൽ രോഗത്തെ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അതിന് സാധ്യമാകുന്നു. പിന്നെ ധാരാളം നാടൻ ഇനങ്ങളുണ്ട്. ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ഇനമാണല്ലോ താമരക്കണ്ണൻ, പിന്നെ കണ്ണൻ ചേമ്പ്, പിന്നെ കുടച്ചേമ്പ്. ഇതൊക്കെ സാധാരണ പ്രാദേശികമായിട്ട് കൃഷിക്കാര് നടന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന നാടൻ ഇനങ്ങളാണ്. പ്രധാനപ്പെട്ട കാര്യം, 1 സെന്റിലേക്ക് നമുക്ക് വേണ്ടി വരുന്ന വിത്ത് എന്ന് പറയുന്ന 3¾-4 കിലോ വിത്ത് വേണ്ടി വരും 1 സെന്റിലേക്ക്. 1 ഹെക്ടർ പറയുകയാണെങ്കിൽ 800 മുതൽ 1 ടൺ വരെ.
1: നമ്മുടെ സംസ്ഥാനത്ത് ഇത്രയും വ്യാപകമായിട്ട് 1 ഹെക്ടർ അങ്ങനെ
0: ഇല്ല. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ വിളകളൊക്കെ നമ്മൾ പുതയിടണം. പ്രത്യേകിച്ച് ഈ കാലാവസ്ഥാ മാറ്റത്തിന്റെ സന്ദർഭത്തിലൊക്കെ ഏകദേശം 30-45 ദിവസം, 1 മാസം തൊട്ട് 1.5 മാസം വരെ എടുക്കും ചേമ്പ് ഒടിച്ച് പുറത്തേക്ക് വരാൻ. കാച്ചിലും ചേനയും ഒക്കെ ഇതുപോലെയാണ്. അതിന് ഒരു സുഷുപ്താവസ്ഥയുണ്ട്, അത് കഴിഞ്ഞിട്ട് അവ ജെർമിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പൊടിച്ച് വരത്തുള്ളൂ. അപ്പൊ ഈ സമയത്ത് നമ്മൾ പുതയിടുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ്. ജലം സംഭരിച്ചു വെക്കാനും കള നിയന്ത്രിക്കാനും മണ്ണിന്റെ താപം, മണ്ണിന്റെ മൈക്രോ ക്ലൈമറ്റ് എന്ന് പറയുന്നത് തന്നെ ആകെ മൊത്തം ഒന്ന് ക്രമീകരിക്കാനും ഈ പുതയിടയിൽ നന്നായിട്ട് സഹായിക്കും. എന്തെങ്കിലും കിട്ടുന്ന വിളാവശിഷ്ടമോ കരിയിലയോ ഒക്കെ കൊണ്ട് തന്നെ നമുക്ക് പുതയിടേണ്ടത് അത്യന്താപേക്ഷിതമാണ്.
1: പിന്നെ വളപ്രയോഗത്തിനെ കുറിച്ച് സംസാരിച്ചാൽ അതിലെന്തൊക്കെ കാര്യമാണ് ചെയ്യേണ്ടത്?
0: കിഴങ്ങുവിളയാണ്. അപ്പൊ എപ്പോഴും നമ്മൾ വളപ്രയോഗം നന്നായിട്ട് ശ്രദ്ധിക്കണം, നിസ്സാരമാക്കരുത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജൈവവളം തന്നെയാണ്. കിഴങ്ങു മണ്ണിനുള്ളിലാണല്ലോ ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് ജൈവവളം പലതരത്തിൽ നമുക്ക് വളപ്രയോഗം ചെയ്യാം. അപ്പൊ ഞാൻ 2-3 തരത്തിലാക്കി പറയാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതില് ഏറ്റവും പ്രധാനം ചാണകം അല്ലെങ്കിൽ കാലിവളം, അത് അടിവളമായിട്ട് കൊടുക്കുക. അത് ശരാശരി 1 ചെടിക്ക് 300-350 ഗ്രാം ഒക്കെ വേണ്ടി വരും. 1 സെന്റിന് 1-5 കിലോ എന്നുള്ളതാണ് കണക്ക്. അപ്പൊ ഇത് നടുന്ന സമയത്ത് നമ്മൾ കൊടുക്കും. പിന്നെ നടുന്ന സമയത്ത് പിന്നെ വേറൊന്നും തന്നെ ആവശ്യമില്ല. ഇനി പൊടിച്ച് ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് 1-2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ രാസവളങ്ങൾ കൊടുത്ത് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള കർഷകർക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ അതില് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഫോസ്ഫറസ് ആ സമയത്ത് മുഴുവൻ അടിവളമായിട്ട് നമ്മൾ കൊടുക്കും, പൊടിച്ച് അല്ലെങ്കിൽ ജെർമിനേറ്റ് ചെയ്ത് 2 ആഴ്ച കഴിഞ്ഞാൽ. ഇതുകൂടാതെ പകുതി എന്നുള്ള കണക്ക് നൈട്രജനും പൊട്ടാഷ്യം എന്നുള്ളത് ഇപ്പൊ മാറി, അത് 2-3 ഗഡുക്കളായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പം ഒരു പ്രാവശ്യം എന്ന് പറയുന്നത് നമ്മളത് ശ്രദ്ധിച്ചു വേണം ഓരോ പ്രാവശ്യവും ചെയ്യേണ്ടത്. ഈ പറഞ്ഞ അളവിലാണെങ്കിൽ 1 സെന്റിലേക്ക് 500 ഗ്രാം മസൂറി ഫോസ് വേണ്ടി വരും. അത് 1 ഗഡുവായിട്ടാണ് നമ്മൾ കൊടുക്കുക. പിന്നെ വരുന്നത് നേർവളങ്ങളാണ്, യൂറിയ, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ്. അത് 750 ഗ്രാം യൂറിയ, 1 സെന്റിലെ കണക്കാണ് ഞാൻ പറയുന്നത്. 680 700 അടുപ്പിച്ചു ഏകദേശം ഒരുപോലെ വരും പൊട്ടാഷും നമ്മൾ കൊടുക്കുക. ഈ 2 കണക്കും 2-3 ഗഡുക്കളായിട്ട് വേണം കൊടുക്കേണ്ടത്. മുഴുവനായിട്ടുള്ള അളവാണ് ഞാനിപ്പോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ 2 സമയത്തും നമ്മൾ എന്തു വേണം, മണ്ണ് കൂട്ടി കൊടുക്കണം, കളയൊക്കെ മാറ്റണം. ഇതെല്ലാം നല്ല രീതിയിൽ കിഴങ്ങുകള് രൂപാന്തരം പ്രാപിക്കാനും വലിപ്പം ഉണ്ടാവാനും ഒക്കെ സഹായിക്കും. അപ്പൊ ഇത് സാധാരണ ഒരു വളപ്രയോഗമാണ്. ഇനി ഇത് കൂടാതെ ഒരു വളപ്രയോഗമുണ്ട്, CTCRI സ്ഥാനാധിഷ്ഠിത വളപ്രയോഗം, സൈറ്റ് സ്പെസിഫിക് ന്യൂട്രിയൻ മാനേജ്മെന്റ് വഴി വർഷങ്ങളോളം ചെയ്ത ഗവേഷണ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ കസ്റ്റമൈസ്ഡ് വളങ്ങളാണെങ്കിൽ നമ്മൾ ശരിക്കും ഒരു ചെടിക്കൊക്കെ 16-20 ഗ്രാം ഗ്രാം മൊത്തത്തിൽ മതി. അപ്പൊ അത് രണ്ട് ഗഡുക്കളായിട്ട്

0: 20 ഗ്രാമും രണ്ട് ഘടക.
1: ഇനി ഒന്നും കൂടി ഉണ്ട്, ജൈവം. ജൈവമാർഗത്തിൽ കൂടി കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഒരു രാസവസ്തുവും കൊടുക്കൂലല്ലോ. അപ്പൊ അതിൽ നമ്മൾ കുറച്ചും കൂടി ഊന്നൽ കൊടുക്കുന്ന, ആദ്യം തൊട്ട് നമ്മൾ ആ വിത്ത് പരിപോഷിക്കുന്ന തൊട്ടാണ് നമുക്ക് തുടങ്ങുന്നത്. ഒന്നെങ്കിൽ സ്യൂഡോമോണാസിലോ അല്ലെങ്കിൽ ട്രൈക്കോഡെർമയിലോ പോഷിപ്പിച്ച വിത്ത്, അത് ഏറ്റവും പ്രധാനമാണ്. അപ്പം അത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ പിന്നെ ചേമ്പിനുണ്ടാകുന്ന കരിയൽ എന്ന് പറയുന്ന രോഗത്തെ നമുക്കൊരു വിധം പ്രതിരോധിക്കാനായിട്ട് സഹായിക്കും. പിന്നെ ഏറ്റവും വേണ്ടത് കാലിവളം അല്ലെങ്കിൽ ചാണകം. അത് നമ്മൾ അത് വളരെയധികം കൂടുതൽ കൊടുത്തത് കൊണ്ട് കാര്യമില്ല. ഇപ്പൊ ജൈവ കർഷകരെന്ന് പറയുമ്പോൾ അവർക്ക് എപ്പോഴും എന്താ പശുവോ എന്തെങ്കിലും മൃഗങ്ങളോ അവരുടെ കൂടെ കാണണം അല്ലെ. സംയോജിത കൃഷിരീതിയാണല്ലോ എപ്പോഴും നമ്മൾ ജൈവ കൃഷി എന്ന് പറയുമ്പോൾ. അപ്പൊ അതിൽ നമ്മൾ കുറച്ചും കൂടി ചാണകം കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് ഒരു ചെടിക്ക് നേരത്തെ ഒരു 300-325 ഗ്രാം മതി, എങ്കിൽ ഇതൊരു 400 ഗ്രാം ഒക്കെ വേണ്ടി വരും. ഒരു സെന്റിന് ഒരു 60 കിലോഗ്രാം ചാണകം വേണ്ടിവരും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്ന ജീവാണു വളങ്ങളാണ്, അസോസ്പൈരിലം, പിന്നെ ഫോസ്ഫോ ബാക്ടീരിയ, മൈക്കോറൈസ എന്നൊക്കെ പറയുന്നത്. അതിനും നമ്മൾ എപ്പോഴും ഈ ജൈവവളത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ജീവാണു വളങ്ങൾ പറയുന്നത്. 25:1 അങ്ങനെ, അല്ലെങ്കിൽ 50:1. നമ്മളെപ്പോഴും കിഴങ്ങുവിളകളായോണ്ട് 50:50:1 എന്നുള്ള റേഷ്യോയിലാണ് പറയുന്നത്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള 60 കിലോ ചാണകത്തിന് ഒരു 1-1.5 കിലോ ഈ പറഞ്ഞിട്ടുള്ള ജീവാണു വളങ്ങൾ വേണ്ടിവരും. അത് ചാണകത്തിന്റെ കൂടെ തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഒരു കാര്യം മാത്രം, മണ്ണിൽ ഈർപ്പം ഈ ജീവാണു വളങ്ങൾ കൊടുക്കുമ്പോൾ ഉണ്ടായിരിക്കണം. അതും ഒരു ശരാശരി നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള 60 കിലോയ്ക്ക് ഒരു 1.5 കിലോഗ്രാം ജീവാണു വളങ്ങൾ നമ്മൾ കൊടുത്തിരിക്കണം. പിന്നെ വേപ്പിൻ പിണ്ണാക്ക് നല്ല ഒരു വളമാണ്. അതുകൂടാതെ തന്നെ ഒരുപാട് രോഗങ്ങളിൽ നിന്നും കീടങ്ങളിൽ നിന്നൊക്കെ പ്രതിരോധിക്കാനായിട്ട് സഹായിക്കും. അപ്പം അതും നമുക്കൊരു ശരാശരി ഒരു 25-30 ഗ്രാം കിട്ടുന്നത് പോലെ ഒരു ചെടിക്ക്, അതായത് ഒരു സെന്റിൽ 150 മൂടാണല്ലോ, 4-4.5 കിലോഗ്രാം ഒരു സെന്റിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ചേമ്പ് നമ്മൾ നടും അല്ലെ. ഈ വളങ്ങളൊക്കെ അടിവളമായിട്ടാണല്ലോ നമ്മൾ കൊടുക്കുക. അപ്പൊ ഇതിനിടയ്ക്കുള്ള സ്ഥലത്ത് നമുക്ക് പയറ് പോലുള്ള പച്ചിലവള ചെടികൾ നടുന്നത് നല്ലതാണ്. കാരണം രണ്ട് വരി ചേമ്പിന്റെ ഇടയ്ക്ക് നമുക്ക് നല്ല സ്ഥലമുണ്ട്. അപ്പൊ ആ സ്ഥലം നമുക്ക് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. പയറ് പോലുള്ള ധാന്യങ്ങൾ, അതായത് ചെറുപയറോ ഉഴുന്നോ അല്ലെങ്കിൽ പച്ചിലവളമോ അല്ലെങ്കിൽ പച്ചക്കറിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇടവളയായിട്ട് കൃഷി ചെയ്യാം. പക്ഷെ പച്ചിലവളം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു 45-60 ദിവസം കഴിയുമ്പോൾ, അതായത് ചേമ്പൊക്കെ പൊടിച്ചു വരുമ്പം നമുക്ക് നല്ലൊരു വളവും കൂടെ കിട്ടുകയാണ്. അപ്പൊ ആ വളം നമുക്കൊരു ശരാശരി ഒരു സെന്റിന് ഒരു 50-60 കിലോ ഒക്കെ കിട്ടും. നല്ല മഴയൊക്കെ ഉണ്ടെങ്കിൽ, മഴയുടെ സന്ദർഭത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഹെക്ടർ അടിസ്ഥാനത്തിൽ 10-15 ടൺ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ജൈവ കൃഷിക്ക് നമുക്ക് അധികമായിട്ട് മറ്റ് നമ്മൾ വാങ്ങിച്ച് ഇടുന്ന വളങ്ങൾ പുറത്തുനിന്ന്, അതായത് ചാണകമായാലും മറ്റു വളങ്ങൾ അധികം അവലംബിക്കാതെ കിഴങ്ങുവിളകളിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള പച്ചിലവള പ്രയോഗം വളരെ ഫലപ്രദമാണ്. അപ്പൊ ഇത് നമ്മളെ കുഴിച്ചു മൂടുന്ന സമയത്ത് ആ തടത്തിൽ, അതായത് ചേമ്പിന്റെ കുഴിയിൽ തന്നെ ഈ പച്ചിലവളമിട്ട് നമ്മൾക്ക് മൂടി അത് കുറച്ചുകൂടി ഒരു കൂമ്പലാക്കി മാറ്റുന്ന സന്ദർഭത്തിൽ കുറച്ച് ചാരം ഉണ്ടെങ്കിൽ, ആഷ് എന്ന് പറയും അതിപ്പോ നമ്മുടെ അതിപ്പം നമ്മുടെ നാട്ടിലൊന്നും അത്ര സുലഭമല്ല, എന്നാലും അതുള്ള കർഷകര് അത് കൊടുത്താൽ നന്നായിരിക്കും. കാരണം കിഴങ്ങുകളുടെ ക്വാളിറ്റിക്ക്, അതായത് ചാരം എന്ന് പറയുന്നതിൽ പൊട്ടാഷ്യം, കാൽഷ്യം, മഗ്നീഷ്യം മൂന്നും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഏകദേശം ഒരു 60 ഗ്രാം ഒക്കെ ഒരു ചെടിക്ക്, ഞാനെല്ലാം ഇങ്ങനെ കണക്ക് ഇങ്ങനെ പറയുന്നെങ്കിലും ഒരു ഉദ്ദേശം 8-10 കിലോ നമ്മൾ കൊടുക്കുന്നത് നല്ല വിളവ് കിട്ടാനും അതുപോലെ തന്നെ നല്ല ഗുണമേന്മയുള്ള കിഴങ്ങുകൾ ഉൽപ്പാദിപ്പിക്കാനും ഈ ജൈവമാർഗത്തിൽ കൂടി നമുക്ക് കൃഷി ചെയ്യാം. ഈ ജൈവമാർഗത്തിൽ കൂടി കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇനവും തെരഞ്ഞെടുക്കുന്നത്. മുക്തകേശി ഇനം വളരെ നല്ലതാണ്. നമ്മുടെ നാടൻ ഇനങ്ങളൊക്കെ നമുക്ക് കൃഷി ചെയ്യാം. പക്ഷെ മുക്തകേശി ചെയ്യുന്നതുകൊണ്ട് നേരത്തെ ഞാൻ പറയുന്നതുപോലെ ഇല കരിയൽ രോഗത്തെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. ഇതുകൂടാതെ ഇല കരിയൽ രോഗവും നമുക്ക് ജൈവമാർഗത്തിൽ കൂടി തന്നെ നമുക്ക് ഒന്ന് വരാതെ നോക്കേണ്ടതായിട്ടുണ്ട്. വരുന്നതിനേക്കാളും നമ്മൾ വരാതെ നോക്കുക, അതാണ്. അതിനുവേണ്ടിയുള്ള കുറച്ച് പരിപാലന മുറകളുണ്ട്. അതിന് നമുക്ക് വെർമി കമ്പോസ്റ്റ് ഒരു കുഴിക്ക് 100 ഗ്രാം എന്ന് പറഞ്ഞു കൊടുക്കാം. വെർമി വാഷ് ഉണ്ടല്ലോ, 10% വെർമി വാഷ് ആണല്ലോ നമ്മൾ ശുപാർശ ചെയ്യുന്നത്. അതായത് 1 ലിറ്ററിന് 100 ml വെർമി വാഷ് തളിച്ചു കൊടുക്കാം. അപ്പൊ ഇത് തളിച്ചു കൊടുക്കേണ്ടത് എങ്ങനെ, ചേമ്പെല്ലാം നട്ട് ഒരു മാസം, അതായത് അത് പൊടിച്ച് വരുമ്പോ തന്നെ നമ്മൾ ചെയ്തു തുടങ്ങുക. ഒരു ജസ്റ്റ് ഒരു പ്രൊഫൈലാക്റ്റിക് ആയിട്ട്, വരാതെ കരുതൽ നടപടിയായിട്ട്, എന്നിട്ട് നമ്മൾ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോ തന്നെ പിന്നെ 2 ആഴ്ച ഇടവിട്ട് ഒരു 4 മാസം വരെ ഇത് കൊടുക്കണം. 4 മാസമാകുമ്പോഴാണ് ഇത് ഭയങ്കരമായിട്ട് തീവ്രമാവുന്നത്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നമ്മൾ കൃഷി ചെയ്യുമ്പോഴാണ് ഈ കരിയൽ രോഗം കൂടുതലായിട്ട് കാണുന്നത്. ആ സമയത്ത് നമുക്ക് ജൈവ ഒരു കുമിൾനാശിനി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും പൊട്ടാഷ്യം

0: ഫോസ്ഫോണി അതൊക്കെ ഇപ്പം വിപണിയിൽ അത്ര സുലഭമാണോന്ന് ഒരു ചെറിയ സംശയമുണ്ട്. എന്നാൽ അക്കോമിൻ ഇതൊക്കെ നമ്മൾ ഗവേഷണാടിസ്ഥാനത്തിൽ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്, 1 ലിറ്ററിന് 3 ml എന്നുള്ള കണക്കിൽ. അപ്പൊ അത് ലഭ്യമാണെങ്കിൽ അത് നമുക്ക് തളിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഈ വെർമി കമ്പോസ്റ്റ്, വെർമി വാഷ് ഇത് തന്നെ അവലംബിക്കാവുന്നതാണ്. പിന്നെ മുക്തകേശി ഇനം തിരഞ്ഞെടുത്താൽ ഇതൊന്നും ഒരു പ്രശ്നമായി വരുന്നതേയില്ല. നമ്മുടെ നാടൻ ഇനങ്ങളിലാണ് അല്ലെങ്കിൽ മറ്റിനങ്ങളിലാണ്, CTCRI തന്നെ വികസിപ്പിച്ചെടുത്ത മറ്റിനങ്ങളുണ്ടല്ലോ, അതിലാണ് നമുക്കിത് വരുന്നത്. പിന്നെ ജൈവ കുമിൾനാശിനി കൊണ്ട് നമുക്ക് മൊത്തമായിട്ടൊരു കൺട്രോള് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മറ്റതിന് പോകുമല്ലോ, രാസ ഫംഗിസൈഡിന്, കെമിക്കൽസിന്. അപ്പൊ അതിൽ പ്രധാനം റിഡോമിൽ ഗോൾഡ് എന്ന് പറയുന്നതുണ്ട്, മാംഗോസെബ് ഉണ്ട്, അതൊക്കെയാണ്. റിഡോമിൽ ഗോൾഡ് എന്ന് പറയുന്ന മെറ്റലാക്സിൽ മാംഗോസെബ്, അത് 1 gram 1 liter വെള്ളത്തിനാണ്. പിന്നെ മാംഗോസെബ് എന്ന് പറയുന്ന 2 gram 1 liter
1: വെള്ളത്തിന്.
0: തുടങ്ങുമ്പോഴേ ഒരു ഒരു പുള്ളിയൊക്കെ കാണുമ്പോഴേ നമ്മൾ ചെയ്ത് തുടങ്ങണം. പിന്നെ അല്ലാത്ത ഒരുപാട് ജൈവികമായിട്ടുള്ള നിയന്ത്രണ മാർഗങ്ങളുണ്ട്. ഒരേ വിള തന്നെ എപ്പോഴും കൃഷി ചെയ്യാതെ നമ്മൾ പരിക്രമ വിളയായിട്ട് വെണ്ട നടുക, പുതയിടുക, മണ്ണ് മൾച്ച് ചെയ്യുക. മൾച്ച് നേരത്തെ ഞാൻ പറഞ്ഞു, വൈക്കോലൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ വൈക്കോലൊക്കെ കൊണ്ട് പുതയിടാൻ നമുക്ക് പറയാൻ പറ്റൂല, കാരണം നമ്മൾക്ക് മൃഗങ്ങളും അതുപോലെ പശുക്കളും ഒക്കെ അതുപോലെ പ്രധാനികളാണ്. എന്നാലും നമ്മൾ കഴിയുന്നതും പുതയിടാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ ഈ രോഗത്തെ ഒരുവിധം നമുക്ക് പ്രതിരോധിക്കാനായിട്ട് സാധിക്കുന്നു.
1: പിന്നെ നമ്മൾ ഈ ഒരു വർഷം നട്ട് കഴിഞ്ഞ് പൊടിച്ച് വെളി വന്ന് വേണമെന്ന് ആ സമയം വളപ്രയോഗം ചെയ്യണം. പിന്നെ ഈ ഇലകരിച്ചിൽ രോഗത്തിന് വേണ്ടിയുള്ള ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യണം. പിന്നെ ബാക്കി എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ ഈ വിള?
0: പിന്നെ ഒന്നുമില്ല, പക്ഷെ എന്നാലും നമ്മുടെ ഈ മഴ ഇങ്ങനെ എപ്പോഴും നല്ല മാറിയൊക്കെ നിൽക്കുന്ന സന്ദർഭത്തില് നമ്മൾ ജലസേചനം കൊടുക്കണം. ജലസേചനം കൊടുത്താൽ നല്ലതാണ്. അതും നമ്മൾ കണക്കാക്കിയിട്ടുണ്ട്, 1 cent ശരിക്കും 130 to 175 liters ഒരു സെന്റിന് ഒരു ദിവസം ജലസേചനം കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ഇപ്രകാരം നമ്മൾ ചേമ്പ് കൃഷി ചെയ്യുന്നത് കൊണ്ട് ഏകദേശം 1 cent 1000 rupees അടുപ്പിച്ചൊക്കെ ചെലവ് വേണ്ടി വരും. 900 to 1000 ഞാൻ കണക്കാക്കിയിട്ടുണ്ട്. പക്ഷെ അത്രയും തന്നെ 1000 to 1200 rupees നമ്മുടെ ചെലവ് കഴിഞ്ഞിട്ട് നമുക്ക് കർഷകന് വരുമാനമായിട്ട് ലഭിക്കും.
1: ഡിമാൻഡുണ്ട്.
0: അതായത് ഇതുപോലത്തെ വിളകള് ഇനി വളരെയധികം പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമാണ്, പച്ചക്കറി എന്നുള്ള നിലയ്ക്കും ഈ കാലാവസ്ഥാ മാറ്റത്തിന്റെ സന്ദർഭങ്ങളിലും ഒക്കെ. കാരണം നമ്മളുടെ തന്നെ അനുയോജ്യമായ കൃഷി സമ്പ്രദായങ്ങൾ ഇവ ചേർന്ന് വരുന്നുണ്ട്. നെൽകൃഷി കഴിഞ്ഞിട്ട് നമുക്ക് നെൽപ്പാടങ്ങളിൽ കൃഷി ചെയ്യാം, 1 വിളയോ 2 വിളയോ കഴിഞ്ഞിട്ട്.
1: ടോട്ടലി നമ്മുടെ ഒരു സംയോജിതമായ കൃഷിയാണെങ്കിൽ എന്തായാലും
0: തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും. സംയോജിത കൃഷി സമ്പ്രദായങ്ങളിലേക്കാണല്ലോ നമ്മളിപ്പോ ഊന്നൽ കൊടുക്കുന്നത്. അപ്പൊ അതിൽ തീർച്ചയായിട്ടും മറ്റു വിളകളോടൊപ്പവും അതുപോലെ തന്നെ മറ്റു എന്റർപ്രൈസസിനോടൊപ്പം പല സിസ്റ്റം ഉണ്ടല്ലോ, മൃഗങ്ങള്, പക്ഷികള്, അങ്ങനെ ആട്, കോഴി, ഇതിനെ എല്ലാത്തിനോടും നമുക്ക്
1: ചേർത്ത്
0: കൊണ്ടുപോകുന്ന ഒരു വിളയാണ് ചെറുചേമ്പ്.
1: ഡോക്ടർ സുജാത, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ചെറുചേമ്പിനെ കുറിച്ചും ഇതിന്റെ കൃഷി രീതികളും ഇനങ്ങളും നല്ല വിശദമായിട്ട് തന്നെ നമ്മുടെ കർഷകർക്ക് പറഞ്ഞുകൊടുത്ത് വളരെ നന്ദി.
0: നന്ദി, നമസ്കാരം.
2: വീട്ടുവളപ്പിലും ചെറിയ കൃഷിസ്ഥലങ്ങളിലും കൃഷി ചെയ്യാൻ കഴിയുന്നതിനാൽ സ്വയം പര്യാപ്തമായ പച്ചക്കറി കൃഷിക്ക് ചേമ്പ് മികച്ചൊരു തെരഞ്ഞെടുപ്പാണ്. വിപണിയിലും ആവശ്യക്കാരുള്ളതിനാൽ കർഷകർക്ക് വരുമാന മാർഗമായും ചേമ്പ് കൃഷി പ്രയോജനപ്പെടുന്നു. ചേമ്പ് കൃഷിയെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലായില്ലേ? ഇതുവരെ ഇതൊക്കെ പറഞ്ഞു തന്നത് തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ കേന്ദ്രത്തിലെ വിള ഉൽപാദന വിഭാഗം ഹെഡും പ്രിൻസിപ്പൽ സയന്റിസ്റ്റുമായ ഡോക്ടർ ജി സുജയാണ്. ഡോക്ടർ ജി സുജയുമായി സംസാരിച്ചത് ഷിബു ജോർജ്.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
2: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
2: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
4: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചും നമ്മുടെ കൃഷിക്ക് വേണ്ട വളവും ജലസേചനവും ഒക്കെ മാറി മാറി വരാം. അപ്പോ ഈ ആഴ്ച നമ്മുടെ വിളകൾക്ക് എന്തൊക്കെയാണ് നൽകേണ്ടതെന്ന് നോക്കാം.
1: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. മഴക്കാലത്ത് ജാതിയിൽ കായഴുകൽ, ഇലപൊഴിച്ചിൽ എന്നീ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തിയ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. ഒരു മാസത്തിന് ശേഷം സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. വെണ്ടയിൽ പച്ചത്തുള്ളന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട്. അവയെ നിയന്ത്രിക്കാൻ തയോമെത്തോക്സാം 2 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക.

0: കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
1: കമ്പോള വില നിലവാരം.
2: ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,300 മുതൽ 28,700 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 16,100 രൂപ മുതൽ 21,850 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 23,000 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 66,000 രൂപ മുതൽ 69,900 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,000 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് 84,300 രൂപ വരെയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,600 വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 22,000 രൂപ മുതൽ 26,500 രൂപ വരെയും പൈനാപ്പിളിന് 6,400 രൂപ മുതൽ 6,500 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്. വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
0: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
1: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
0: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാനുള്ള സമയമാണ്. ചോദ്യം ഇതായിരുന്നു, എന്താണ് ഫയർ ബെൽറ്റ്? ഉത്തരം, വേനൽക്കാലത്ത് റബ്ബർ തോട്ടങ്ങളിൽ തീ പടർന്നു പിടിക്കാതിരിക്കാൻ എടുക്കുന്ന ഒരു മുൻകരുതലാണ് ഫയർ ബെൽറ്റ്. തോട്ടത്തിന് ചുറ്റും 3 മുതൽ 5 വരെ മീറ്റർ വീതിയിൽ കുറ്റിച്ചെടികളും ചപ്പുചവറുകളും നീക്കി വൃത്തിയാക്കുന്ന പ്രക്രിയയാണിത്. ഇങ്ങനെ ഫയർ ബെൽറ്റ് സജ്ജമാക്കുന്നതിലൂടെ തീ തോട്ടത്തിലേക്ക് പടരാതിരിക്കാൻ സഹായിക്കും. ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനി.

0: പരിപാടി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 7:20 3:02. ഇപ്പോൾ വിപണി. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ തയ്യാറാക്കിയത് തിരുവനന്തപുരത്തെ ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 25,300 രൂപ, ആലപ്പുഴ 25,400 രൂപ, കോട്ടയം 28,700 രൂപ, എറണാകുളം 25,800 രൂപ, കൊച്ചി റെഡി 25,400 രൂപ, ആലുവ 27,300 രൂപ, വടക്കൻ പറവൂർ 26,600 രൂപ. കൊപ്ര ക്യുൻഡലിന് ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850 രൂപ, എറണാകുളം 16,500 രൂപ, വടക്കൻ പറവൂർ 16,100 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്യുൻഡലിന് എറണാകുളം 3,900 രൂപ, വടക്കൻ പറവൂർ 3,800 രൂപ. കാപ്പിക്കുരു ക്യുൻഡലിന് കട്ടപ്പന 38,500 രൂപ. നാളികേരം തുണ്ടില്ലാത്തത് 1,000, എറണാകുളം 31,500 രൂപ. നാളികേരം തുണ്ടില്ലാത്തത് ക്വിൻ്റലിന് വടക്കൻ പറവൂർ 5,000 രൂപ, 1,000 തൊടുപുഴ 31,000 രൂപ. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,000.

0: 1600 രൂപ, ആലപ്പുഴ ആറാട്ടുപുഴ 7400 രൂപ, കൊച്ചി പറവൂർ 5100 രൂപ. കുരുമുളക് ക്വിന്റലിന് കൊച്ചി ഗാർബിൾഡ് 72400 രൂപ, കൊച്ചി അൺഗാർബിൾഡ് 70400 രൂപ. ആലുവ 68000 രൂപ, തൊടുപുഴ 70000 രൂപ, കട്ടപ്പന 70200 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 4100 രൂപ, തൊടുപുഴ 3300 രൂപ, കട്ടപ്പന 3000 രൂപ. ചുക്ക് ക്വിന്റലിന് കൊച്ചി 31000 രൂപ, തൊടുപുഴ 30000 രൂപ. റബ്ബർ ലോട്ട് ക്വിന്റലിന് കോട്ടയം 26000 രൂപ, തൊടുപുഴ 26100 രൂപ. മഞ്ഞൾ ക്വിന്റലിന് കൊച്ചി 18000 രൂപ, തൊടുപുഴ 23500 രൂപ. പുൽത്തൈലം ക്വിന്റലിന് കൊച്ചി 1,90,000 രൂപ, ആലുവ 1,85,000 രൂപ. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് കൊല്ലം 84300 രൂപ, കോഴിമുട്ട 100ന് വടക്കൻ പറവൂർ 650 രൂപ. പൈനാപ്പിൾ ക്വിന്റലിന് എറണാകുളം 6000 രൂപ, അടയ്ക്ക 1000 എറണാകുളം 4600 രൂപ, വടക്കൻ പറവൂർ 4600 രൂപ. നേന്ത്രക്കായ് പച്ച ക്വിന്റലിന് എറണാകുളം 4500 രൂപ, വടക്കൻ പറവൂർ 5100 രൂപ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിപണി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. തയ്യാറാക്കിയത് തിരുവനന്തപുരത്തെ ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജ്ജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം ദിവസവും രാവിലെ 5:55.

പ്രിയ ശ്രോതാക്കളെ, നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ മൈഗ്രെയിനുള്ള ഹോമിയോ ചികിത്സ, ഡോക്ടർ സതീഷ് ജി സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പരസ്പര ബഹുമാനവും താൽപര്യവും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് സായുധ സേനകളും ഗവേഷണ സ്ഥാപനങ്ങളും വ്യവസായ മേഖലയും യോജിച്ച് പ്രവർത്തിക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പങ്കാളിത്തം, സംവാദം, സമത്വം, ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവയിൽ ഉറച്ചു നിൽക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പുതിയ നിയമനങ്ങൾ നടക്കുന്നതുവരെ വിരമിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ കാലാവധി നീട്ടുന്നത് പരിഗണിക്കണമെന്ന് കേന്ദ്രത്തോടാവശ്യപ്പെട്ട് സുപ്രീംകോടതി. വയോജന പരിചരണത്തിനായി സമഗ്ര നിയമനിർമ്മാണവുമായി കേരളം മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അഫ്ഗാനിസ്ഥാനെതിരായ പുരുഷ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ഫീൽഡിംഗ്. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ നടന്ന 18th ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നിരവധി വിഷയങ്ങൾ ചർച്ചയായതായി വിദേശകാര്യ മന്ത്രാലയം. പരസ്പര ബഹുമാനവും താൽപര്യവും സംവേദനക്ഷമതയും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന്

0: പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
1: A bilateral meeting took place between Prime Minister and President Xi on the sidelines of the 18th summit. Several issues came up during the discussions. Prime Minister referred to Indian concerns as well and underlined those that both sides should show sensitivity to each other's core concerns and be guided by the three mutuals, mutual respect, mutual interest and mutual sensitivity.
0: ഒമാൻ തീരത്ത് MTL ഗയ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. കപ്പലിലുണ്ടായിരുന്ന 14 ഇന്ത്യൻ നാവികരിൽ 13 പേരെ രക്ഷപ്പെടുത്തിയതായും കാണാതായ ഒരാൾക്കായുള്ള തിരച്ചിൽ ഒമാൻ അധികൃതരുടെ സഹായത്തോടെ തുടരുകയാണെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. പുതിയ നിയമനങ്ങൾ നടക്കുന്നതുവരെ വിരമിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും അർദ്ധനീതിന്യായ ബോർഡുകളിലെ അംഗങ്ങളുടെയും കാലാവധി ഒരു മാസത്തേക്കെങ്കിലും നീട്ടുന്നത് പരിഗണിക്കണമെന്ന് സുപ്രീംകോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. ഒഴിവുകൾ നികത്താത്തതിനാൽ ട്രൈബ്യൂണലുകളുടെ പ്രവർത്തനം നിലയ്ക്കാൻ പാടില്ലെന്ന കോടതി നിരീക്ഷണത്തെ തുടർന്നാണ് നടപടി. അതേസമയം പുതിയ നിയമനങ്ങൾക്കുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും അതിനാൽ കാലാവധി നീട്ടുന്നത് പരിഗണിക്കേണ്ടതില്ലെന്നുമുള്ള കേന്ദ്ര നിലപാട് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി കോടതിയെ അറിയിച്ചു. പങ്കാളിത്തം, സംവാദം, സമത്വം, ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവയിൽ ഉറച്ചു നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയെന്ന് പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു അന്താരാഷ്ട്ര ജനാധിപത്യ ദിനത്തോടനുബന്ധിച്ച് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഇക്കാര്യം പറഞ്ഞത്. ഓരോ പൌരനും ശബ്ദമുയർത്താൻ അവസരം നൽകുന്ന ജനാധിപത്യത്തിന്റെ അന്തസത്ത ആഘോഷിക്കാൻ അദ്ദേഹം പൌരന്മാരോട് ആഹ്വാനം ചെയ്തു. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് സായുധ സേനകളും ഗവേഷണ സ്ഥാപനങ്ങളും വ്യവസായ മേഖലയും തമ്മിൽ യോജിച്ച പ്രവർത്തനം അത്യാവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ DRDO ഇൻഡസ്ട്രി സിനർജി മീറ്റ് വിമർശ് 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് പ്രതിരോധ സ്റ്റാർട്ടപ്പുകളുടെ ഒരു പുതിയ തരംഗം ഉയർന്നുവരുന്നതായും MSME കൾ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗുണനിലവാരം, വിതരണം, നവീകരണം, ആഗോള നിലവാരം എന്നിവയിൽ MSME കൾ നിരന്തരം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു.
2: TDF के माध्यम से स्टार्टअप्स को ग्रांट्स दिए जा रहे हैं और अनेक टेक्नोलॉजी प्रोडक्शन स्टेज तक पहुंच चुकी हैं. IDEX ने भी डिफेंस इनोवेशन के लिए एक नया इकोसिस्टम भी तैयार किया है जहां स्टार्टअप्स हमारी वास्तविक ऑपरेशनल रिक्वायरमेंट्स के आधार पर सॉल्यूशंस विकसित कर रहे हैं.
0: ആഗോളവേദിയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന പങ്കിനെ പ്രശംസിച്ച് ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണർ ഫിലിപ്പ് ഗ്രീൻ. ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ബ്രിക്സ് ഉച്ചകോടിയെക്കുറിച്ച് ഒരു വാർത്താ ഏജൻസിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്വാഡ് കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളിലെ പുരോഗതി എടുത്തു പറഞ്ഞ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണർ, കൃഷി, സാങ്കേതികവിദ്യ, ആരോഗ്യം എന്നീ മേഖലകളിൽ ഇന്ത്യ ഓസ്ട്രേലിയ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള സാധ്യതകളും വിശദീകരിച്ചു. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസമോ മതപരമായ അറിവോ നൽകുന്ന സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കണമെന്ന ഉത്തരവ് നടപ്പാക്കാത്തതിനെതിരെ സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജിയിൽ മറുപടി തേടി സുപ്രീംകോടതി. കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയോട് 4 ആഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് കോടതി ആവശ്യപ്പെട്ടത്. ദേശീയ എഞ്ചിനീയേഴ്സ് ദിനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ഭാരതരത്ന M. വിശ്വേശ്വരയ്യയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. രാജ്യത്തിന്റെ ഭാവിക്കായി നിർമ്മാണത്തിലും നവീകരണത്തിലും പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിലും എഞ്ചിനീയർമാർ നൽകുന്ന സംഭാവനകളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. സർക്കാർ ഓഫീസുകളിൽ സമ്പൂർണ്ണ ശുചിത്വ സംസ്കാരം ഉറപ്പാക്കുന്നതിനായി അടുത്ത മാസം 2 മുതൽ കേന്ദ്ര സർക്കാർ പ്രത്യേക പ്രചാരണം ആരംഭിക്കും. ഒക്ടോബർ 31 വരെ തുടരുന്ന പ്രചാരണ പരിപാടിയുടെ പുരോഗതി നിരീക്ഷിക്കുന്നതിനുള്ള വെബ് പോർട്ടൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പൌരകേന്ദ്രീകൃത പ്രവർത്തനങ്ങൾ, ഇ വേസ്റ്റ് ശേഖരണം, തരംതിരിക്കൽ, സംസ്കരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന വയോജന പരിചരണ അവകാശ സംരക്ഷണ ബിൽ 2026 സംബന്ധിച്ച് മുഖ്യമന്ത്രി VD സതീശൻ അവലോകന യോഗം നടത്തി. ബില്ലിന്റെ നടപടികൾ വേഗത്തിലാക്കുമെന്നും നിയമനിർമ്മാണവുമായി സംസ്ഥാന സർക്കാർ ഉടൻ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വയോജനങ്ങളുടെ പരിചരണം, ക്ഷേമം, അന്തസ്, അവകാശ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതാണ് ബിൽ. വയോജന പരിചരണ കേന്ദ്രങ്ങൾ, പകൽ വീടുകൾ, ഹോം കെയർ ഏജൻസികൾ തുടങ്ങിയ സേവനങ്ങൾക്ക് ആവശ്യമായ നിലവാരവും ഉത്തരവാദിത്തം ഉറപ്പാക്കലും ബില്ലിൽ വിഭാവനം ചെയ്യുന്നു. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി

0: പരിഹരിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഇതിനായി ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങുന്ന കാര്യം സർക്കാർ ആലോചിക്കുന്നുണ്ടെന്നും പവർകട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കപ്പെടുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് രാത്രി 12:45 വരെയുള്ള സമയത്ത് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB അറിയിച്ചു. പരിസ്ഥിതി ലോല നിയമപ്രകാരം കർഷകരുടെ ഭൂമി നിർബന്ധിതമായി പിടിച്ചെടുക്കില്ലെന്നും ജനവാസ കേന്ദ്രങ്ങളെ പരിസ്ഥിതി ലോല പ്രദേശ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും മന്ത്രി ഷിബു ബേബി ജോൺ. കർഷക സംഘടനാ പ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി ആക്രമണങ്ങളിൽ വിളനാശമുണ്ടാകുന്ന കർഷകർക്കുള്ള നഷ്ടപരിഹാരം ഗണ്യമായി വർദ്ധിപ്പിച്ച് സമയബന്ധിതമായി നൽകുമെന്നും മന്ത്രി ഉറപ്പു നൽകി. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി എന്നിവയിൽ നിന്നാണ് ഇതിനാവശ്യമായ 25.64 കോടി രൂപ അനുവദിച്ചത്. ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാകും തുക കൈമാറുക. കേരളത്തിൽ പലയിടങ്ങളിലും ഇന്ന് വൈകിട്ടും നാളെയും മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുള്ളത്. വയനാട്, കോഴിക്കോട്, മഞ്ചേരി, കാക്കനാട്, കുമരകം, മൂന്നാർ, കൊല്ലം, പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ 5 മുതൽ 15 mm വരെ മഴയ്ക്ക് സാധ്യതയുണ്ട്. നാളെ എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകൾ മഞ്ഞ ജാഗ്രതയിലായിരിക്കും.
0: ഗ്രാമീണ മേഖലയിലെ വീടുകളിൽ പെൻഷൻ അവബോധവും വിരമിക്കൽ സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര ഗ്രാമവികസന വകുപ്പും പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആന്റ് ഡെവലപ്മെന്റ് അതോറിറ്റിയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ചു. ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന് കീഴിൽ രൂപീകരിച്ച പെൻഷൻ സഖിമാർ, മറ്റു പരിശീലനം ലഭിച്ച കമ്മ്യൂണിറ്റി റിസോഴ്സ് വ്യക്തികൾ എന്നിവരടങ്ങുന്ന സന്നദ്ധ പ്രവർത്തകരുടെ വിപുലമായ ശൃംഖലയെ പ്രയോജനപ്പെടുത്തിയാണ് പരിപാടി നടപ്പാക്കുന്നത്. വ്യവസ്ഥകൾ അംഗീകരിച്ചില്ലെങ്കിൽ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ. ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മൊഹ്സിൻ റസായിയാണ് സമൂഹമാധ്യമത്തിലൂടെ നിലപാട് അറിയിച്ചത്. അഫ്ഗാനിസ്ഥാനെതിരായ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. വിദേശ വിദ്യാർത്ഥികളുടെയും മാധ്യമ പ്രവർത്തകരുടെയും അമേരിക്കയിലെ താമസ കാലാവധിയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ ഉത്തരവ് താൽക്കാലികമായി തടഞ്ഞ് US ഫെഡറൽ കോടതി. ഈ നയം നടപ്പിലാക്കുന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കും വലിയ ആഘാതം സൃഷ്ടിക്കുമെന്ന് കോടതി നിരീക്ഷിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പരസ്പര ബഹുമാനവും താൽപര്യവും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് സായുധ സേനകളും ഗവേഷണ സ്ഥാപനങ്ങളും വ്യവസായ മേഖലയും യോജിച്ച് പ്രവർത്തിക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പങ്കാളിത്തം, സംവാദം, സമത്വം, ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവയിൽ ഉറച്ചു നിൽക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പുതിയ നിയമനങ്ങൾ നടപ്പാക്കുന്നതുവരെ വിരമിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ കാലാവധി നീട്ടുന്നത് പരിഗണിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. വയോജന പരിചരണത്തിനായി സമഗ്ര നിയമനിർമ്മാണവുമായി കേരളം മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അഫ്ഗാനിസ്ഥാനെതിരായ പുരുഷ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ഫീൽഡിംഗ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35. 30 സെക്കൻഡ്.

0: FM Evening.
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ ഇഷ്ടപരിപാടികളുമായി ഇന്നത്തെ FM ഈവനിംഗ് ആരംഭിക്കുന്നു. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം FM ഈവനിംഗിലേക്ക്.

0: എഫ് എം ഈവനിംഗിൽ ആദ്യം സമകാലികം.
1: കായികവേദി. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ ആർ ഗോപകുമാർ തയ്യാറാക്കിയ അവലോകനം. ഒരു ദിനത്തിൽ ഏഷ്യൻ കായികവേദിയിൽ 3 കിരീടങ്ങൾ നേടി ഇന്ത്യ കരുത്ത് കാട്ടിയ ഒരു വാരമാണ് കടന്നുപോകുന്നത്. ദുബായിൽ നടന്ന ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ശ്രീലങ്കയെ തോൽപ്പിച്ച് ഇന്ത്യ ജേതാക്കളായി. ചൈനയിലെ മോച്ചിയിൽ നടന്ന ഏഷ്യാകപ്പ് ജൂനിയർ ഹോക്കിയിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിലും ഇന്ത്യ ചാമ്പ്യന്മാരായി. പുരുഷ വിഭാഗത്തിൽ ഇന്ത്യ 4-1 കൊറിയയെ തോൽപ്പിച്ചു. വനിതാ ടീം 1-0 ചൈനയെയാണ് തോൽപ്പിച്ചത്. ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാനെതിരായ പരമ്പരയിൽ ജയത്തോടെ ഇന്ത്യ തുടക്കം കുറിച്ചു. കേരളത്തിലേക്ക് വരുമ്പോൾ മലയാളി മാസ്റ്റേഴ്സ് അസോസിയേഷന്റെ 45-ാം അത്ലറ്റിക് മീറ്റിൽ എറണാകുളം ജില്ലാ ജേതാക്കളായി. കണ്ണൂരാണ് രണ്ടാമത്.
2: ദിലീപ് ട്രോഫിയിൽ 13 ശേഷം കിരീടം നേടി കിഴക്കൻ മേഖല. ദക്ഷിണ മേഖലക്കെതിരായ ഫൈനൽ മത്സരം സമനിലയിൽ അവസാനിച്ചെങ്കിലും ആദ്യ ഇന്നിംഗ്സ് ലീഡിന്റെ കരുത്തിലാണ് ഇഷാൻ കിഷൻ നയിച്ച കിഴക്കൻ മേഖല ചാമ്പ്യന്മാരായത്. 372 റൺസിന്റെ 1-ാം ഇന്നിംഗ്സ് ലീഡാണ് കിഴക്കൻ മേഖല സ്വന്തമാക്കിയത്. 4-ാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ 2-ാം ഇന്നിംഗ്സിൽ കിഴക്കൻ മേഖല 5 നഷ്ടത്തിൽ 212 റൺസ് നേടിയിരുന്നു. ഇതോടെ ആകെ ലീഡ് 584 ഉയർന്നു. കളി അവസാനിക്കുമ്പോൾ കുശാഗ്രയും ഖുറേഷിയും പുറത്താകാതെ നിൽക്കുകയും 6-ാം വിക്കറ്റിൽ 52 റൺസിന്റെ കൂട്ടുകെട്ട് പടുത്തുയർത്തുകയും ചെയ്തു.
1: ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കിയിൽ പാകിസ്ഥാനെ എതിരില്ലാത്ത 19 തകർത്ത് ഇന്ത്യൻ വനിതകൾ സെമിയിൽ. ആക്രമിച്ച് കളിച്ച ഇന്ത്യ ടൂർണമെന്റിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നാണ് സ്വന്തമാക്കിയത്. തുടക്കം മുതൽ ആധിപത്യം പുലർത്തിയ ഇന്ത്യ ആദ്യ ക്വാർട്ടറിൽ 5 അടിച്ചത്. 2-ാം ക്വാർട്ടറിൽ 5 3-ാം ക്വാർട്ടറിൽ 3 അവസാന ക്വാർട്ടറിൽ 6 നേടി. പൂജ മാലിക് ഹാട്രിക് നേടിയപ്പോൾ റോഷ്നി, സാനിക, മധു, സുപ്രിയ എന്നിവർ ഇരട്ട ഗോളുകളും നേടി. സബ്സ്റ്റിറ്റ്യൂട്ട് ഇറങ്ങിയവർ ഉൾപ്പെടെ 13 താരങ്ങൾ ഇന്ത്യക്കായി വലകുലുക്കി. 18 പെനാൽറ്റി കോർണറുകളും 1 സ്ട്രോക്കുമാണ് ഇന്ത്യക്ക് ലഭിച്ചത്.
2: കളം നിറയുന്ന റഫീഞ്ഞ ഗോളടിച്ചും അടിപ്പിച്ചും ലെമീൻ യമാലും ഫെർമിൻ ലോപ്പസും, കളിമെനഞ്ഞ് റോഡ്രിയും പെഡ്രിയും. യൂറോപ്യൻ മൈതാനങ്ങളിൽ അസാധാരണ കുതിപ്പ് നടത്തുകയാണ് ബാഴ്സലോണ. എന്നാൽ തിരശീലയ്ക്ക് പിന്നിലെ കഥ മറ്റൊന്നാണ്. ക്ലബ്ബ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയാണെന്നാണ് 2025-26 സീസണിലെ സാമ്പത്തിക റിപ്പോർട്ട് നൽകുന്ന സൂചന. കടം 2 ബില്യൺ യൂറോയിലേക്ക് ഉയരുന്നു. കഴിഞ്ഞ സീസണിലെ ബാഴ്സയുടെ വരുമാനം 1 ബില്യൺ യൂറോ ആണ്, അതായത് 11,086 കോടി രൂപ. റയൽ മാഡ്രിഡിന് ശേഷം ഒരു സീസണിൽ വരുമാനം 1 ബില്യൺ കടക്കുന്ന ആദ്യ ക്ലബ്ബ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക മുന്നേറ്റമുണ്ടായിട്ടും 17.8 മില്യൺ യൂറോയുടെ നഷ്ടം പോയ സീസണിലുണ്ടായി. ഏകദേശം 200 കോടി രൂപയോളം വരുമാനമുണ്ടാകുന്നുണ്ട്, പക്ഷേ ലാഭത്തിൽ എത്തുന്നുമില്ല.
1: അഫ്ഗാനിസ്ഥാനെതിരായ T20 പരമ്പരയ്ക്ക് മുന്നോടിയായി ക്രിക്കറ്റ് ലോകത്തിലെ എക്കാലത്തെയും മികച്ച ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തത് ഇന്ത്യൻ മുൻ പരിശീലകനും ഇതിഹാസ താരവുമായ രാഹുൽ ദ്രാവിഡ്. ക്രിക് ഇൻഫോ സംഘടിപ്പിച്ച വിന്നേഴ്സ് സ്റ്റേ സോൺ ഗെയിമിലാണ് ദ്രാവിഡ് തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞത്. ഓസ്ട്രേലിയൻ നായകന്മാരെയും വിരാട് കോഹ്ലിയെയും പാക് ഇതിഹാസം ഇമ്രാൻഖാനെയും മറികടന്ന് MS ധോണിയാണ് ദ്രാവിഡിന്റെ പട്ടികയിൽ 1-ാമതെത്തിയത്. വ്യത്യസ്ത ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ സ്റ്റീവ് സ്മിത്ത്, റിക്കി പോണ്ടിംഗ്, സ്റ്റീവ് വോ എന്നിവരെ മറികടന്ന് വിരാട് കോഹ്ലി മുന്നേറിയെങ്കിലും തൊട്ടടുത്ത റൌണ്ടിൽ ദ്രാവിഡ് കോഹ്ലിക്ക് മുകളിൽ പാകിസ്ഥാൻ മുൻ ക്യാപ്റ്റൻ ഇമ്രാൻഖാനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഓസ്ട്രേലിയയിൽ ചരിത്രത്തിൽ ആദ്യമായി ടെസ്റ്റ് പരമ്പര നേടിയ ഇന്ത്യൻ ക്യാപ്റ്റനാണ് കോഹ്ലിയെങ്കിലും 1992 പാകിസ്ഥാനെ ഏകദിന ലോകകപ്പ് നേടിക്കൊടുത്ത നായക മികവാണ് ഇമ്രാൻഖാനെ തിരഞ്ഞെടുക്കാൻ ദ്രാവിഡിനെ പ്രേരിപ്പിച്ചത്. എന്നാൽ ഇമ്രാൻഖാന്റെ മേൽക്കോയ്മ അടുത്ത റൌണ്ടിൽ അവസാനിച്ചു. ഇമ്രാൻഖാനെ മറികടന്ന് ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച നായകനായ MS ധോണിയെ ദ്രാവിഡ് തിരഞ്ഞെടുക്കുകയായിരുന്നു. തുടർന്ന് വെസ്റ്റ് ഇൻഡീസിന് ആദ്യ 2 ലോകകപ്പുകൾ സമ്മാനിച്ച ക്ലൈവ് ലോയിഡും ധോണിയും തമ്മിലായിരുന്നു അവസാന പോരാട്ടം. എന്നാൽ ക്ലൈവ് ലോയിഡിനേക്കാൾ ദ്രാവിഡ് വോട്ട് ചെയ്തത് MS ധോണിക്കാണ്.
2: ഫിഫ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും മത്സരിക്കാനൊരുങ്ങുന്ന ജിയാനി ഇൻഫാന്റിനോയ്ക്ക് വൻ തിരിച്ചടി. വരാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇൻഫാന്റിനോയെ പിന്തുണയ്ക്കില്ലെന്ന് ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷൻ വ്യക്തമാക്കി. ഫ്രാൻസിന്റെ തീരുമാനത്തോടെ യൂറോപ്യൻ ഫുട്ബോൾ ഭരണസമിതിയായ UEFA യിൽ

0: ഇൻഫാന്റിനോയ്ക്കുള്ള പിന്തുണ കൂടുതലും ദുർബലമായി. ഇൻഫാന്റിനോയുടെ സമീപകാലത്തെ പല തീരുമാനങ്ങളും ഫുട്ബോളിന്റെ പ്രതിച്ഛായക്കും ഐക്യത്തിനും കനത്ത ആഘാതമുണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് ഫിലിപ്പ് ഡിയാലോ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്.
1: അടുത്ത മാസം കൊൽക്കത്തയിൽ വെച്ച് നടക്കുന്ന ഇന്ത്യക്കെതിരായ അന്താരാഷ്ട്ര സൌഹൃദ ഫുട്ബോൾ മത്സരത്തിനുള്ള 26 അംഗ ടീമിനെ പ്രഖ്യാപിച്ച് ബ്രസീൽ. റയൽ മാഡ്രിഡ് സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയർ ഉൾപ്പെടുന്ന ശക്തമായ നിരയെയാണ് ബ്രസീലിയൻ ഹെഡ് കോച്ച് കാർലോ ആൻസലോട്ടി ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3 October കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് ഇന്ത്യ ബ്രസീൽ പോരാട്ടം നടക്കുന്നത്. 2026 ഫിഫ ലോകകപ്പിന് ശേഷമുള്ള ആദ്യ അന്താരാഷ്ട്ര മത്സരങ്ങൾക്കായി പുതിയ നിരയെ രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ആഞ്ചലോട്ടി ടീം പ്രഖ്യാപനം നടത്തിയത്. വിനീഷ്യസ് ജൂനിയറിന് പുറമെ റയൽ മാഡ്രിഡ് താരം എൻട്രി, ബാഴ്സലോണ ക്യാപ്റ്റൻ റാഫിന്യ, ഐസ്ലൻഡിന്റെ ബ്രൂണോ ഗ്യുമാറസ് തുടങ്ങിയ പ്രമുഖരെല്ലാം ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. ചെൽസി മുന്നേറ്റ താരം ജാവോ പെഡ്രോ, ആഴ്സണൽ ഡിഫൻഡർ ഗാബ്രിയൽ, PSG ക്യാപ്റ്റൻ മാർക്കിനിയോസ് എന്നിവരും 26 അംഗ സംഘത്തിലുണ്ട്. എന്നാൽ പരിചയസമ്പന്നരായ ഗോൾ കീപ്പർ അലിസൺ ബെക്കർ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം മാത്യൂസ് കുഞ്ഞ, അൽ ഹിലാലിന്റെ ഗാബ്രിയൽ മാർട്ടിനെല്ലി, മിഡ്ഫീൽഡർ കാസിമിറോ തുടങ്ങിയവരെ ടീമിലേക്ക് പരിഗണിച്ചില്ല. ഇന്ത്യക്കെതിരെ മത്സരിക്കുന്നതിന് മുൻപ് ബ്രസീൽ സെപ്റ്റംബറിൽ ഓസ്ട്രേലിയക്കെതിരെ 2 സൌഹൃദ മത്സരങ്ങളിൽ ഏറ്റുമുട്ടും. അതിനുശേഷമായിരിക്കും ടീം കൊൽക്കത്തയിലെത്തുക.
0: MS ധോണി നായകനായിരുന്നപ്പോൾ IPL ചെന്നൈ സൂപ്പർ കിങ്സിനുണ്ടായ തലയെടുപ്പ് ഇപ്പോഴില്ല. 5 തവണ ചാമ്പ്യന്മാരായ CSK പ്രതാപം നഷ്ടപ്പെട്ടു ഉഴലുകയാണ്. തുടരെ 3 സീസണുകളായി പ്ലേ ഓഫ് കാണാതെ പുറത്താകുന്നു. നേതൃത്വം മാറാതെ രക്ഷയില്ലെന്ന അഭിപ്രായമാണ് ഉയരുന്നത്. നായകനായ ഋതുരാജ് ഗെയ്ക്വാദിന് ബാറ്റിംഗ് ഫോം കൂടി നഷ്ടപ്പെട്ടതോടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള സഞ്ജു സാംസണെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് മുൻ ഇന്ത്യൻ താരം സദഗോപൻ രമേശ് അഭിപ്രായപ്പെട്ടു. രാജസ്ഥാൻ റോയൽസിനെ നയിച്ചതിന്റെ പരിചയ സമ്പത്ത് സഞ്ജുവിനുണ്ട്. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ സഞ്ജുവിന് MS ധോണിയെ പോലെ ടീമിനെ ലീഡ് ചെയ്യാനുള്ള മികവുണ്ട്. IPL ചെന്നൈയുടെ ടോപ് സ്കോറർ സഞ്ജു ആയിരുന്നു.
1: കഴിഞ്ഞ ഹോക്കി ലോകകപ്പിലുണ്ടായ പിഴവുകൾ തിരുത്തി ഇന്ത്യ ഏഷ്യൻ ഗെയിംസിൽ വമ്പൻ തിരിച്ചുവരവ് നടത്തുമെന്ന് ഹോക്കി ഇന്ത്യ അധ്യക്ഷനും മുൻ ഇന്ത്യൻ നായകനുമായ ദിലീപ് ടിർക്കി ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. വരാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ സ്വർണം നേടുമെന്നും ദിലീപ് ടിർക്കി പറഞ്ഞു. ലോകകപ്പിൽ PR ശ്രീജേഷ് അടക്കമുള്ള മുതിർന്ന താരങ്ങളുടെ വിമർശനത്തിനിടയാക്കിയ പിഴവുകൾ പൂർണ്ണമായും പരിഹരിച്ചാകും ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ടീം കളത്തിലിറങ്ങുക. നിലവിലെ ഫോം തുടരാനായാൽ വനിതാ ടീമിനും സ്വർണം അനായാസം സ്വന്തമാക്കാൻ സാധിക്കും. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടുന്ന ടീമുകൾക്ക് 2028 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിലേക്ക് നേരിട്ട് യോഗ്യത നേടാം എന്നുള്ളത് താരങ്ങൾക്ക് വലിയ പ്രചോദനമാകുമെന്നും ടർക്കി കൂട്ടിച്ചേർത്തു.
0: ബാഴ്സലോണയെ നയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി ലമീൻ യമാൽ. ചാമ്പ്യൻസ് ലീഗിൽ ഫെയ്നൂർദിനെതിരായ മത്സരത്തിൽ ക്യാപ്റ്റൻ റഫീനിയയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴാണ് ക്യാപ്റ്റന്റെ ആം ബാൻഡ് യമാലിന് ലഭിച്ചത്. ഇതോടെയാണ് ബാഴ്സയെ നയിക്കുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് താരത്തിന് സ്വന്തമായത്. 19 വയസ്സും 59 ദിവസവുമാണ് യമാലിന്റെ പ്രായം. 2010 കോപ്പ ഡെൽ റേ മത്സരത്തിൽ 20 വയസ്സിൽ ബാഴ്സയെ നയിച്ച ബോയാൻഡെയുടെ റെക്കോർഡാണ് യമാൽ മറികടന്നത്.
1: ദില്ലിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യൻ അത്ലറ്റിക് സീരീസ് ഫൈനലിൽ 6.7 മീറ്റർ ദൂരം ചാടി കേരളത്തിന്റെ ആൻസി സോജൻ വനിതകളുടെ ലോങ് ജംപ് സ്വർണം സ്വന്തമാക്കി. സ്വന്തം ദേശീയ റെക്കോർഡിന് അല്പം പിന്നിലായെങ്കിലും ഈ ഇനത്തിൽ തന്റെ ആധിപത്യം വീണ്ടും ഉറപ്പിക്കാൻ ആൻസിക്ക് സാധിച്ചു. ഉത്തർപ്രദേശിന്റെ ശൈലി സിംഗ് 6.65 മീറ്റർ ചാടി 2nd സ്ഥാനത്തെത്തി. 2026 ജൂണിലാണ് 6.88 മീറ്റർ ചാടി ആൻസി ദേശീയ റെക്കോർഡ് കുറിച്ചത്. മത്സരത്തിൽ ശൈലി സിംഗ് തന്റെ മികച്ച പ്രകടനത്തിന് ടുത്തുള്ള ശ്രമങ്ങൾ നടത്തി. ഭവാനി യാദവ്, മുബസ്സിന മുഹമ്മദ്, പരീക്ഷ, അഭിനയശ്രീ എന്നിവരും മത്സരത്തിൽ പങ്കെടുത്തു. ഏഷ്യൻ ഗെയിംസിന് മുന്നോടിയായി ഈ വിജയം തന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചതായി ആൻസി പറഞ്ഞു. ജപ്പാനിൽ കൂടുതൽ മികച്ച ഫോമിലെത്തി ഇന്ത്യക്കായി സ്വർണം നേടുക, പോഡിയത്തിൽ ദേശീയഗാനം ഒഴുകുന്നത് കേൾക്കുക എന്നീ സ്വപ്നങ്ങളാണ് തനിക്കുള്ളതെന്ന് ആൻസി വ്യക്തമാക്കി.
0: US ഓപ്പണിൽ നാടകീയമായ 5 set ക്വാർട്ടർ ഫൈനലിൽ നിലവിലെ ചാമ്പ്യനായ കാർലോസ് അൽക്കാരസിനെ തകർത്ത് ബെൻ ഷെൽട്ടൺ. തന്റെ കരിയറിലെ ഏറ്റവും മികച്ച വിജയങ്ങളിൽ ഒന്നാണ് ഷെൽട്ടൺ അൽക്കാരസിനെതിരെ നേടിയത്. 6-7, 6-1, 6-3, 1-6, 7-6 എന്ന സ്കോറിനാണ് ഷെൽട്ടൺ വിജയിച്ചത്. 4 മണിക്കൂറും 28 മിനിറ്റും നീണ്ടുനിന്ന ഈ പോരാട്ടം US ഓപ്പൺ ചരിത്രത്തിലെ ഏറ്റവും വൈകി അവസാനിച്ച മത്സരമായി മാറി. 2 വർഷം മുമ്പ് അൽക്കാരസ് യാനിക് സിന്നറെ 5 set ക്വാർട്ടർ ഫൈനലിൽ തോൽപ്പിച്ചതായിരുന്നു ഇതിനു മുൻപത്തെ റെക്കോർഡ്.
1: 2022-ൽ 23 ഗ്രാൻഡ്സ്ലാം സിംഗിൾസ് കിരീടങ്ങളുമായി സെറീന വില്യംസ് ടെന്നീസിനോട് വിട പറഞ്ഞപ്പോൾ ലോകം കരുതി വില്യംസ് സഹോദരിമാരുടെ സഖ്യം ഇനി കോർട്ടിൽ കാണില്ലെന്ന്. എന്നാൽ 4 വർഷത്തിന് ശേഷം ആ അത്ഭുതം വീണ്ടും സംഭവിച്ചു. ടെന്നീസ് ലോകം കാത്തിരുന്ന ആ

ചുവരവ് ആർതർ ആഷേ സ്റ്റേഡിയത്തിലായിരുന്നു. 4 വർഷത്തിന് ശേഷം വില്യം സഹോദരിമാർ ഒന്നിച്ചൊരു ഗ്രാൻഡ്സ്ലാം കളിക്കാൻ ഇറങ്ങി. സ്വന്തം തട്ടകമായ US ഓപ്പണിന്റെ ഡബിൾസിലായിരുന്നു സഹോദരിമാരുടെ തിരിച്ചുവരവ്. പ്രായം 40 പിന്നിട്ടെങ്കിലും പോരാട്ട വീര്യം കുറയാതെയായിരുന്നു മത്സരം. തയ്വാന്റെ ഹവോ ചിങ് ചാൻ ഓസ്ട്രേലിയയുടെ മായ ജോയിന്റ് സഖ്യത്തോട് 3.5 മണിക്കൂർ നീണ്ട മത്സരത്തിനൊടുവിൽ പൊരുതി തോൽക്കുകയായിരുന്നു.

0: അണ്ടർ 19 ആൺകുട്ടികളുടെ ഫൈനലിൽ ചങ്ങനാശ്ശേരി AKM പബ്ലിക് സ്കൂളിനെ 56-40 സ്കോറിനാണ് സിൽവർ ഹിൽസ് പരാജയപ്പെടുത്തിയത്. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോടിന്റെ പ്രിയ ടീമായ പ്രോവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ 49-34 എന്ന സ്കോറിനാണ് കാരമട SVGV മെട്രിക്കുലേഷൻ സ്കൂളിനെ തകർത്ത് കിരീടം ചൂടിയത്. അണ്ടർ 13 മിനി ബോയ്സ് വിഭാഗത്തിൽ ദേവഗിരി പബ്ലിക് സ്കൂളിനെ 62-35 തോൽപ്പിച്ച് സിൽവർ ഹിൽസ് ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ക്ലീൻ സ്വീപ്പ് നടത്തി.
1: പോയ വാരത്തെ കായിക വിശേഷങ്ങൾ ആർ ഗോപകുമാർ തയ്യാറാക്കിയ അവലോകനമാണ് നിങ്ങൾ കേട്ടത്.
2: അവതരണം ആർ ഉണ്ണികൃഷ്ണൻ, സീന യഹ്യ.
3: സമകാലികം.
4: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
5: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹേ താകീ ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭീ കിസീ കേ സഹാരേ കീ സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭീ ഗൗരവ കേ സാത്ത് ബിതാ സകോ.
4: ഇതുവരെ 9,50,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-40 ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
6: പറയൂ, നിങ്ങൾക്കറിയാമോ?
1: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
6: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446455888 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
1: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: സേവന വാർത്തകളുമായി എഫ് എം ഇവനിംഗ് തുടരുന്നു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ 2, 3, 4 വാർഡ് പരിധിയിലെ വനിതകൾക്ക് അംഗനവാടി കം ക്രഷ് ഹെൽപ്പർമാരുടെ സ്ഥിരം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. യോഗ്യത SSLC. പ്രായപരിധി 35 വയസ്സ്. അപേക്ഷകൾ കഞ്ഞിക്കുഴി ബ്ലോക്ക് ഓഫീസ് കോമ്പൗണ്ടിലെ കഞ്ഞിക്കുഴി ICDS ഓഫീസിൽ ലഭ്യമാക്കണം. അവസാന തീയതി ഈ മാസം 19 വൈകിട്ട് 5 മണിവരെ. അപേക്ഷാ ഫോമിന്റെ മാതൃക ICDS ഓഫീസ്, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നിന്നും ലഭ്യമാണ്.
1: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.

0: കല്ലറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ താത്കാലിക അടിസ്ഥാനത്തിൽ ഡോക്ടർ നിയമനത്തിന് അടുത്ത മാസം 5 അഭിമുഖം നടക്കും. യോഗ്യത: MBBS ബിരുദം, KSMC രജിസ്ട്രേഷൻ, മുൻപരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും. ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളുമായി അന്നേ ദിവസം രാവിലെ 11 ഹാജരാകണം.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 30 കോടി രൂപ, 2 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: അതെ, മിഴികൾ കൊണ്ട് സന്ദേശകാവ്യം എഴുതിയാൽ മനസ്സിലാകണമെന്നില്ല.
1: നിങ്ങളുടെ മനോഗതം, സന്ദേശങ്ങൾ, ആശംസകൾ സുഹൃത്തുക്കളെ അറിയിക്കണമെങ്കിൽ കൊച്ചി FM ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക്

ഫോൺ ഔട്ട് ഗാനോത്സവം നിങ്ങളുടെ ആ സുഹൃത്തിന് സന്ദേശം, ആശംസകൾ എന്നിവ നേരിട്ട് വിളിച്ച് കൈമാറും. ഒപ്പം ഇഷ്ടഗാനങ്ങളും. നിങ്ങളുടെ സന്ദേശങ്ങൾ അയക്കേണ്ട വ്യക്തിയുടെ പേര്, ഫോൺ നമ്പർ, മറ്റു വിവരങ്ങൾ ഇവ POG എന്ന് ടൈപ്പ് ചെയ്ത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയക്കുക. ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 9447562212. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9447562212. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പരിധിയിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഗ്രൂപ്പുകൾ ആരംഭിക്കുന്ന സംരംഭങ്ങൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ഗ്രാമസഭാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഗ്രൂപ്പുകൾക്കാണ് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. സംരംഭത്തിന്റെ സ്വഭാവം, ആവശ്യമായ ചെലവ്, പ്രവർത്തന രീതി, പ്രതീക്ഷിക്കുന്ന വരുമാനം തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുന്ന വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് സഹിതമുള്ള അപേക്ഷ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ സമർപ്പിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് 0477-2-25-38-70 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0477-2-25-38-70.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: സമയം 7:55:08 എഫ് എം ഈവനിംഗ് തുടരുന്നു.
3: മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ.

അപ്പോഴാണ് വീടിനു മുകളിലൂടെ വലിയൊരു ശബ്ദം ഇരമ്പി വന്നത്. അയ്യോ, ലോകം അവസാനിക്കാൻ പോണേ! അവിടുത്തെ സുന്ദരി അലറി ബഹളം വച്ചു. എന്തോ മുഴുത്ത ഒരു ഭീകരരൂപി ആകാശത്ത്. എല്ലാവരും കട്ടിലിനടിയിലും ചാക്കുകെട്ടിനിടയിലും പോയി ഒളിച്ചു. ഇരമ്പൽ കുറഞ്ഞപ്പോ വിട്ടുമുരണ്ടു. യുദ്ധമാണെന്ന് തോന്നുന്നു, ടി വിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. തുമ്പിയെപ്പോലെ വലിയ ഒരു ഭീകരൻ ആകാശത്തുനിന്ന് വന്നിറങ്ങുന്നത്. വെടിവയ്പ്പും നടത്തും. അത് നമ്മളെ വെടിവെക്കുവോ? അത് കേട്ടതോടെ രാരിക്കും സുന്ദരിക്കും സുന്ദരനും മൂവർക്കും ഒന്നുകൂടെ പേടിയായി. എന്തായാലും നമ്മളുടനെ ചാവും. അവർ എല്ലാവരും കണ്ണുകളടച്ചു, ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ മാർജാര മുത്തപ്പാ, കാത്തോണേ, ഞങ്ങൾക്ക് ആദ്യം കിട്ടുന്ന മീൻ കഷ്ണം മുത്തപ്പൻ കോവിലിലേക്ക് നേർച്ച തന്നേക്കാമേ. അപ്പോഴാണ് താഴെ വീട്ടുകാരൻ്റെ ശബ്ദം. അതോടെ എല്ലാവർക്കും ഉന്മേഷമായി. പാച്ചിക്കുട്ടൻ്റെ അച്ഛനും വിനോദമാമനും, അവർ വെള്ളത്തിൽ കൂടി വരണ കാണാൻ രസമുണ്ട്. ഇന്നലെ അവർ നീന്തിയാ വന്നത്. ഇന്ന് ആകാശത്തൂടെ നടക്കുന്ന പോലെ തുഴഞ്ഞു തുഴഞ്ഞ്. അത് കണ്ട് ബിട്ടുവിന് രസം പിടിച്ചു. ഹെലികോപ്റ്ററാണത്രേ അത്. മനുഷ്യർക്ക് ഭക്ഷണവും കുടിവെള്ളവും ആകാശത്തുനിന്ന്

0: ഇട്ടുകൊടുക്കാൻ വന്നതാണ്. അവർ പറയുന്നത് കേട്ടപ്പോഴേ ബിട്ടുവിനും കൂട്ടുകാർക്കും സന്തോഷമായി. എന്തെങ്കിലും തിന്നാൻ കിട്ടും. പുറത്ത് ഇളവെയിൽ, സ്വർണ്ണ നിറം തട്ടിയപ്പോൾ ഇളം ചൂട്. നമ്മുടെ രാരി വേഗം മേലൊക്കെ നാവുകൊണ്ട് മിനുക്കി ഉഷാറായി. മഴ മാറി, കാറ്റും നിലച്ചു. നാലാം നാൾ മഴ പെയ്തതേയില്ല. മുറ്റത്തെയും വീട്ടുപറമ്പിലെയും വെള്ളമിറങ്ങി. ഡാമുകൾ അടച്ചു. വീട്ടുകാരൊക്കെ തിരിച്ചു വന്നു. ബിട്ടുവും സുന്ദരനും സുന്ദരിയും താഴെ ഇറങ്ങി, കൂടെ നമ്മുടെ രാരിപ്പൂച്ചയും. പാച്ചിക്കുട്ടൻ സന്തോഷത്തോടെ ഓടി വരുമ്പോൾ മൂന്നാമതൊരുത്തിയെ കണ്ട് അത്ഭുതപ്പെട്ടു. രാരി സ്നേഹത്തോടെ മ്യാവ് മ്യാവ് എന്ന് വിളിച്ചുകൊണ്ട് പാച്ചിക്കുട്ടൻ്റെ കാലിൽ തൊട്ടുരസി നിന്നു. അവൻ അവളെ എടുത്തു. ദേ അമ്മേ, വെള്ളപ്പൊക്കത്തിൽ വന്നൊരു പൂച്ച. അവനെല്ലാവരെയും ഓടി നടന്ന് കാണിക്കാൻ തുടങ്ങി. വെള്ളപ്പൊക്കത്തിലെ പൂച്ച. അത് കേട്ട് രാരിപ്പൂച്ചയും മ്യാവ് മ്യാവ് എന്ന് രസം പിടിച്ചു.
1: മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരി. വായിച്ചത് പ്രീതി.
2: സത്യസന്ധമായ പൺകൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മാൾ, കൊച്ചി.

0: സമയം 8 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: പരസ്പര ബഹുമാനവും താൽപര്യവും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് സായുധ സേനകളും ഗവേഷണ സ്ഥാപനങ്ങളും വ്യവസായ മേഖലയും യോജിച്ച് പ്രവർത്തിക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പുതിയ നിയമനങ്ങൾ നടക്കുന്നതുവരെ വിരമിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ കാലാവധി നീട്ടുന്നത് പരിഗണിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. ഒമാൻ തീരത്ത് MTL ഗയ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണം അംഗീകരിക്കാനാവില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം. കപ്പലിലുണ്ടായിരുന്ന 14 ഇന്ത്യൻ നാവികരിൽ 13 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഒരാൾക്കുള്ള തെരച്ചിൽ തുടരുന്നു. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ സമാപനത്തോടനുബന്ധിച്ചുള്ള ബഹുജന സമ്മേളനം കോഴിക്കോട്ട് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്തു. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ രാസലഹരിയുമായി യുവതി ഉൾപ്പെടെ 2 പേരെ കൊച്ചി സിറ്റി പോലീസ് പിടികൂടി. സംസ്ഥാനത്ത് വൈദ്യുതി ക്ഷാമം നിലനിൽക്കുന്നതിനാൽ ഇന്ന് രാത്രി 12:45 വരെയുള്ള സമയങ്ങളിൽ ഭാഗിക വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന് KSEB. നവോദയ വിദ്യാലയങ്ങളിൽ 2027-28 അധ്യയന വർഷത്തെ 9-11 ക്ലാസുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനം നേടുന്നതിനായി ഈ മാസം 30 വരെ അപേക്ഷിക്കാം. ഇന്ത്യക്കെതിരായ പുരുഷ 2020 ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: നമ്മുടെ ഭൂമി, ചില അടിസ്ഥാന വസ്തുതകൾ. കുട്ടികളുമായി സംവദിച്ചപ്പോൾ പലപ്പോഴായി അവർ ചോദിച്ച ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ശാസ്ത്രദീപ്തി തയ്യാറാക്കിയിരിക്കുന്നത്, ഒരു ചിൽഡ്രൻ സ്പെഷ്യൽ. നമ്മൾ ഭൂമിയിലാണ് നിൽക്കുന്നതെങ്കിലും മറുവശത്ത് നിൽക്കുന്ന ആളുകളും

0: ജീവികളും മറ്റും താഴത്ത് വീഴാത്തത് എന്തുകൊണ്ടാണ്? ഭൂമി ഉരുണ്ടല്ലേ ഇരിക്കുന്നത്?
1: അതെ, ന്യായമായ ചോദ്യങ്ങൾ. കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് കണ്ടിട്ടില്ലേ?
0: അതുപോലെ ഒരു പ്രത്യേക ശക്തിയാൽ ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുന്നു. അതാണ് ഗുരുത്വാകർഷണ ബലം എന്നറിയപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിഖ്യാത ശാസ്ത്രജ്ഞനായ സർ ഐസക് ന്യൂട്ടൻ്റെ കഥ പ്രസിദ്ധമാണല്ലോ. ആപ്പിൾ മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്ന അദ്ദേഹത്തിൻ്റെ തലയിൽ ആപ്പിൾ പതിച്ചപ്പോൾ ആ ആപ്പിൾ എന്തുകൊണ്ട് മുകളിലേക്ക് പോവാതെ നിലത്തേക്ക് പതിച്ചു എന്ന ചിന്തയാണ് ഗുരുത്വാകർഷണ സിദ്ധാന്തത്തിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് എന്നാണത്. ആപ്പിൾ തലയിൽ വീണില്ല എന്നും അതൊരു കെട്ടുകഥയാണ് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഗുരുത്വാകർഷണത്തെ വിശദീകരിക്കുവാൻ ഇത്രയും നല്ലൊരു ഉദാഹരണം മറ്റൊന്നില്ല. അതുകൊണ്ട് നമ്മുടെ താഴെ എന്ന് നമുക്ക് തോന്നുന്നത് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദിശയാണ് എന്നറിയുക. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആഫ്രിക്കയിലും അന്റാർട്ടിക്കയിലും യൂറോപ്പിലും എന്നല്ല, ഭൂമിയുടെ ഏത് കോണിൽ നിന്നാലും താഴെ എന്നത് അവരുടെ കാൽ ചുവട്ടിലുള്ള ഭൂമിയുടെ കേന്ദ്രം എന്നാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് മറുതലയ്ക്കിലുള്ളവർ താഴെ വീണു പോകുന്ന ഭയം വേണ്ടേ വേണ്ട. ഇനി അടുത്ത ചോദ്യം. 24 മണിക്കൂർ കൊണ്ട് ഒറ്റക്കറക്കം പൂർത്തിയാക്കുന്ന ഭൂമി എന്തു വേഗത്തിലാണ് കറങ്ങുന്നത്? ഒരു മണിക്കൂറിലെ മൈലേജ് ഏകദേശം 1670 കിലോമീറ്റർ. നമ്മൾ തലകറങ്ങി താഴെ വീണില്ലേ? കൊച്ചുനാളിൽ ടീച്ചർ പറഞ്ഞു തന്ന ബസ്സിൻ്റെയും ട്രെയിനിൻ്റെയും ഉദാഹരണം ഓർക്കുന്നില്ലേ? സ്ഥിരവേഗത്തിലാണ് ബസ്സോ ട്രെയിനോ സഞ്ചരിക്കുക എങ്കിൽ പോലും, 100 കിലോമീറ്ററിലോ അതിലധികമോ ആണ് വേഗതയെങ്കിൽ പോലും നാം അത് അറിയാതെ പോകുന്നു. അതുപോലെ ഭൂമിയുടെ അതേ വേഗതയിൽ എല്ലാം ഭൂമിയോടൊപ്പം കറങ്ങുന്നതുകൊണ്ട് നാം ആ വേഗത അറിയുന്നേയില്ല. നമ്മുടെ ഭവനവും വിദ്യാലയവും വായുമണ്ഡലവും കടലും പുഴയും എല്ലാമെല്ലാം നമ്മോടൊപ്പം സഞ്ചാരം തന്നെ. നമ്മുടെ സൗരയൂഥത്തിൽ സൂര്യനെ വലം വയ്ക്കുന്ന മറ്റ് 7 ഗ്രഹങ്ങൾ കൂടിയുണ്ടെങ്കിലും ഇവിടെ മാത്രം ജീവൻ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അഥവാ മറ്റെവിടെയെങ്കിലും ജീവനോ ജീവികളോ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ടോ? അടുത്ത ചോദ്യം. ഇനിയും കൊച്ചു ക്ലാസ്സിലെ ഒരു ഉദാഹരണം. ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ കത്തുവാനുള്ള ഓക്സിജൻ കൃത്യമായ അളവിലാണെങ്കിലാണ് അത് കത്തുന്നത്. ഒരു ഗ്ലാസ് കൊണ്ട് അതിനെ മൂടിയാലോ? ഓക്സിജൻ കിട്ടില്ല. ഇനി ശക്തിയായി ഊതിയാലോ? അളവ് കൂടും. രണ്ടാണെങ്കിലും കെട്ടുപോകും. അതുപോലെ പ്രപഞ്ചനാഥനായ സൂര്യനും ഭൂമിയും തമ്മിലുള്ള പ്രത്യേക അകലം വായുമണ്ഡല രൂപീകരണത്തിനും ജലത്തിൻ്റെ സാന്നിധ്യത്തിനും ജീവിക്കാൻ ഉതകിയ താപനിലയ്ക്കുമൊക്കെ നിദാനമാണ്. 400 കോടി വർഷങ്ങൾക്ക് മുൻപ് ജലത്തിൽ ഏകകോശ ജീവികൾ രൂപീകൃതമായി ഇന്ന് മനുഷ്യനിലേക്ക് വിവിധ പരിണാമദിശകളിലൂടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി അന്യഗ്രഹങ്ങളിൽ ജീവനുണ്ടോ എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ ചില ശാസ്ത്രജ്ഞർ സാധ്യതകൾ തള്ളിക്കളയുന്നുമില്ല. നിരീക്ഷണ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ മംഗൾയാനും ചന്ദ്രയാനുമെല്ലാം ഇവിടങ്ങളിലെയൊക്കെ ജലസാന്നിധ്യം, അന്തരീക്ഷം, ജീവസാന്നിധ്യം ഇവയൊക്കെ കുറിച്ച് കൂടുതൽ അറിവ് നേടുന്നത് തന്നെയാണല്ലോ. നമുക്ക് കാത്തിരിക്കാം പുതിയ നിഗമനങ്ങൾക്കായി.
2: ഈ വിവരങ്ങൾ നൽകിയത് എസ് സുധീഷ് ഷേനായ്. ശാസ്ത്രദീപ്തി.
3: സമയം 8:05:50 FM ഈവനിംഗ് തുടരുന്നു.

0: പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ അവതരിപ്പിക്കുന്നത് എടത്തല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിലെ കൂട്ടുകാരാണ്. ആദ്യം ഒരു നാടൻ പാട്ടാണ് പാടുന്നത്. അനയ മരിയ ജിഷോ.
1: തയ്യാദീനന്താ

0: ഇനി നല്ല ശീലങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്നു ആരാധ്യ എം എ.
1: ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കുട്ടികൾക്ക് ഉണ്ടായിരിക്കേണ്ട നല്ല ശീലങ്ങളെ കുറിച്ചാണ്. തൊട്ടയിലെ ശീലം ചുടല വരെ എന്താണല്ലോ പഴഞ്ചൊല്ല്. ചെറുപ്പത്തിൽ തന്നെ നല്ല ശീലത്തിൽ വളർന്നാൽ വലുതാവുമ്പോൾ നമ്മൾ നല്ല വ്യക്തികളായിത്തീരും. കുട്ടികളായ നമ്മൾ അത് രാവിലെ ഉറക്കം ഉണരണം. പ്രഭാത കുറ്റങ്ങൾ മതികൂടാതെ ചെയ്യണം. രാവിലെയും രാത്രിയും ഉറങ്ങുമ്പും പല്ലുകൾ തേക്കണം. ശരീരം വൃത്തിയായി സൂക്ഷിക്കാൻ ദിവസവും കുളിക്കണം. ഭക്ഷണത്തിനുമ്പും ശേഷവും കൈകൾ വൃത്തിയായി കഴുകണം. ദിവസവും പഠിക്കണം. വീടും ബസ് വൃത്തിയായി സൂക്ഷിക്കണം. അതുകൂടാതെ അച്ഛനും അമ്മയും പറഞ്ഞനുസരിക്കണം. മുതലവരെ ബഹുമാനിക്കണം. ദിവസവും പ്രാർത്ഥിക്കണം. ഇതെല്ലാമാണ് കുട്ടികൾക്ക് ഉണ്ടായിരിക്കുന്ന നല്ല ശീലങ്ങൾ. നന്ദി, നമസ്കാരം.
0: അടുത്തത് ഗ്രൂപ്പ് സോങ്. പാടുന്നവർ അമൻ, ദിൽജിത്ത്, ശിവന്യ, ദിൽന, ആഗ്നാ.

ഇനി ഒരു അറബിക് സംഘഗാനമാണ്. പാടുന്നവർ ആയിഷ ജഹനാര, സഹല ഫാത്തിമ, ആൽഡിൻ റഹ്മാൻ, ഇസാൻ മുഹമ്മദ്, മുഹമ്മദ് ഹനാൻ, മിന ഫാത്തിമ, നന്ദന സുരേഷ്.

0: ഇനി ഒരു കഥയാണ് ആഗ്ന മരിയ ജിഷോ അവതരിപ്പിക്കുന്നു.
1: ഞാൻ ഇന്നിവിടെ പറയാൻ പോണ കഥയുടെ പേരാണ് കൂട്ടുകാരൻ്റെ ഉപദേശം. ഒരിക്കൽ ഒരു പെങ്കിളി കാട്ടിലൂടെ പറഞ്ഞെടുക്കാണ്. അവൾ വേറെ എന്നെ കുണുങ്ങി. അയാൾ അവളെ ചന്തയിൽ കൊണ്ടുപോയിച്ചു. കിളിയെ വാങ്ങിയാൽ കൂട്ടിലാക്കി വീടിൻ്റെ മുമ്പിൽ തൂക്കിയിട്ടു. ആ ഒരു രൂപ വവൽ ചോദിച്ചു, എന്തിനാ നീ കരയുന്നത്? ഞാൻ എന്നെ രക്ഷപ്പെടുത്താം. വവൽ കിളി കറന്നത് അനുസരിച്ച് നീ ഒരാഴ്ചത്തേക്ക് വീട്ടാൽ എന്ന ഭക്ഷണം ഒന്നും കഴിക്കല്ലേ. ഞാൻ എനിക്ക് രാത്രി ഭക്ഷണം തരാം. വീട്ടാൽ ഒന്ന് നോക്കിയപ്പോൾ കിളിക്കൂട്ടിൽ ചട്ടട പോലെ കിടന്നു. അവരതിനടുത്ത് ദൂരേക്ക് എറിഞ്ഞു. പെട്ടെന്ന് കിളി പറന്ന് പറന്ന് വവാലിൻ്റെ അടുത്ത് ചെന്ന് നന്ദി പറഞ്ഞ് കാട്ടിലേക്ക് കൊണ്ടുപോയി. കൂട്ടുകാർക്കെന്നെ കണ്ടിഷ്ടായോ? നന്ദി, നമസ്കാരം.
0: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ അവതരിപ്പിച്ചത് എടത്തല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിലെ കൂട്ടുകാരാണ്. ഇനി കായനാട് ഗവൺമെൻറ് എൽ പി സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന ഒരു സംഘഗാനം. പാടുന്നവർ പൂജ സജീവ്, അദ്വൈത് സന്തോഷ്, വേദിക വിനീഷ്, ആൻമരിയ മനോജ്, ദേവാനന്ദ്, അലോൻസ വിൽസൺ, അവനിക എം എസ്, പുണ്യ സജീവ്.

പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതോടെ ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ സമാപിക്കുന്നു. വിടരുന്ന മുട്ടുകൾ വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയത്ത്. നിർവഹണം ലൗലി, സഹായം അംബിക ഷിബു.

0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഏറ്റവും കുറഞ്ഞ EMI ൽ ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
3: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. പിട്ടാപ്പിളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000-ൽ അധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
2: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
4: ന്യൂസ് ഓൺ എയർ എന്ന ആകാശവാണിയുടെ ഇന്റർനെറ്റ് സ്ട്രീമിംഗ് സേവനം ഇപ്പോൾ വേവ്സ് എന്ന ആപ്പിലേക്ക് മാറിയിരിക്കുകയാണ്. കൂടുതൽ മെച്ചപ്പെട്ട ശ്രവ്യാനുഭവവും വ്യക്തതയും പ്രദാനം ചെയ്യുന്ന വേവ്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ വേവ്സ് WAVES എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ www.wavespb.com സന്ദർശിക്കുക. ആകാശവാണി നിലയങ്ങൾക്ക് പുറമെ രാജ്യത്തെ എല്ലാ ദൂരദർശൻ ചാനലുകളും പ്രമുഖ വാർത്താ ചാനലുകളും മികച്ച സിനിമകളും വേവ്സ് ആപ്പിൽ സൗജന്യമായി ലഭ്യമാണ്. ഇന്ന് തന്നെ വേവ്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. സന്ദർശിക്കൂ www.wavespb.com.

0: തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ ഒഴിവുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഓപ്പറേറ്ററുടെ ഒരു തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താത്കാലികമായി നിയമനം നടത്തുന്നു. അപേക്ഷകരുടെ യോഗ്യതകൾ ഇനി പറയുന്നു. SSLC, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ട്രേഡ് എന്നിവയിൽ ഏതിലെങ്കിലുമുള്ള ITI NTC സർട്ടിഫിക്കറ്റ് അഭിലഷണീയം. വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ പ്രവർത്തിപ്പിക്കുന്നതിനും പമ്പുകൾ, ഫിൽറ്ററുകൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനുമുള്ള പരിചയം. പ്രായം 50 വയസ്സിൽ താഴെയായിരിക്കണം. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. 2026 ജൂലൈ 31 50 വയസ്സ് പൂർത്തിയായവർ അപേക്ഷിക്കേണ്ടതില്ല. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി നാളെ രാവിലെ 10:30 തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രി ഓഫീസിൽ നേരിട്ട് ഹാജരാകണം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
3: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: കോടിക്കുളം ഗ്രാമപഞ്ചായത്തിലെ പുതുതായി രൂപീകരിക്കപ്പെട്ട 10-ാം വാർഡ് അഞ്ചക്കുളത്തിലേക്ക് ആശാ വർക്കറുടെ നിയമനം നടത്തുന്നു. 25 മുതൽ 45 വയസ്സ് വരെയാണ് പ്രായപരിധി. 10-ാം ക്ലാസ് പാസ്സായിരിക്കണം. 10-ാം വാർഡിൽ സ്ഥിരതാമസമുള്ള വിവാഹിതരായ വനിതകൾക്കാണ് അവസരം. എഴുത്തുപരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. അപേക്ഷാ ഫോം കോടിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ ഓഫീസിൽ നിന്നും ലഭിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 28 മാസം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 94 97 27 71 07. ഫോൺ നമ്പർ ആവർത്തിക്കാം, 94 97 27 71 07.
4: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനി ഇന്നത്തെ ഈവനിങ് മെലഡി. റക്ക എന്ന തമിഴ് ചിത്രത്തിൽ ശ്രേയാ ഘോഷാൽ പാടിയ ഗാനം. ഗാനരചന യുഗഭാരതി. സംഗീതം ഡി ഇമ്മാൻ.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

കെഎസ്ഇബി അറിയിപ്പ്. കലൂർ സെക്ഷൻ പരിധിയിൽ ബാനർജി റോഡിൽ കലൂർ സ്റ്റേഡിയം മുതൽ സെന്റ് മാർട്ടിൻ ചർച്ച് വരെയുള്ള ഭാഗങ്ങളിലും ദേശാഭിമാനി റോഡിൽ ശ്രീനഗർ സ്ട്രീറ്റിലും നാളെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി ഭാഗികമായി മുടങ്ങും.

0: സേവന വാർത്തകൾ തുടരുന്നു. ഇടുക്കി മുൻസിഫ് കോർട്ട് സെന്ററിൽ പ്ലീഡർ ടു ഡു ഗവൺമെന്റ് വർക്ക് തസ്തികയിലെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനായി അഭിഭാഷകരുടെ പാനൽ തയ്യാറാക്കുന്നതിന് നിശ്ചിത യോഗ്യതയുള്ളവരും ബാർ അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്ത് 5 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ളവരും 60 വയസ്സ് കവിയാത്തവരുമായ അഭിഭാഷകരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷയോടൊപ്പം ജനന തീയതി, എൻറോൾമെന്റ് തീയതി, പ്രവൃത്തി പരിചയം, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി, പോലീസ് സ്റ്റേഷൻ എന്നിവ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ വിശദമായ ബയോഡാറ്റയും ജനന തീയതി, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളും ബിരുദം, എൻറോൾമെന്റ് സർട്ടിഫിക്കറ്റുകൾ എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും കൈകാര്യം ചെയ്തിട്ടുള്ള 2-ൽ കുറയാത്ത കേസുകളുടെ ജഡ്ജ്മെന്റ് പകർപ്പുകളും സഹിതം ഈ മാസം 29 വൈകിട്ട് 5 മണിക്ക് മുൻപായി ജില്ലാ കളക്ടറുടെ കാര്യാലയത്തിൽ നേരിട്ടോ തപാൽ മുഖേനയോ അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് 04862 23 22 42 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04862 23 22 42.
1: നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസേർഡ് പരിപാടി പൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം. 13-ാം തീയതി മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം ക്യാമ്പസിൽ.

0: സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയോടനുബന്ധിച്ച് കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് ദേശീയ സാഹസിക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ അടുത്ത മാസം 1-2 തീയതികളിൽ കാസർഗോഡ് റാണിപുരത്തേക്ക് ട്രക്കിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. 18-35 മധ്യപ്രായമുള്ള യുവതീ യുവാക്കൾക്ക് അപേക്ഷിക്കാം. 1000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. വയസ്സ് തെളിയിക്കുന്ന രേഖ സഹിതം ALPYDYC@gmail.com എന്ന മെയിൽ അഡ്രസ്സിൽ അപേക്ഷ നൽകാവുന്നതാണ്. അവസാന തീയതി ഈ മാസം 24. കൂടുതൽ വിവരങ്ങൾക്ക് 9847133866 എന്ന നമ്പറിൽ വിളിക്കുക. ഫോൺ നമ്പർ ആവർത്തിക്കാം. 9847133866.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: ആലപ്പുഴ ജില്ലാ എംപ്ലോയബിലിറ്റി സെന്റർ മുഖേന സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് നിയമനം നടത്തുന്നതിന് അഭിമുഖം ഈ മാസം 18 രാവിലെ 9:30 എംപ്ലോയബിലിറ്റി സെന്ററിൽ നടത്തും. SSLC, +2 ബിരുദം, ഡിപ്ലോമ, ITI, ഇലക്ട്രിക്കൽ എന്നീ യോഗ്യതകളുള്ള 22-50 പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾ 83-04-05-77-35 എന്ന നമ്പറിൽ വിളിച്ചാൽ ലഭ്യമാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം. 83-04-05-77-35.

ഇപ്പോൾ സമയം 8:40. എഫ് എം ഈവനിംഗ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു തമിഴ് ഗാനം കേൾക്കാം. എസ് എ രാജ്കുമാറിന്റെ സംഗീത സംവിധാനത്തിൽ ഉണ്ണികൃഷ്ണൻ, സുജാതാ മോഹൻ എന്നിവർ പാടിയത്. ചിത്രം ഉന്നിടത്തിൽ എന്നെ കൊടുത്തേൻ. ഗാനരചന താമരൈ.

0: സമയം 8:45:03. എഫ് എം ഇവനിംഗിൽ ഇനി നോവൽ പാരായണം.
1: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: ചേക്കുവിന്റെ കരുത്തുറ്റ കരങ്ങളിൽ ചിണ്ടൻ നമ്പ്യാർ അമർന്നുപോയിരുന്നു. എങ്കിലും അയാൾക്ക് അല്പമൊന്ന് കുതറാൻ കഴിഞ്ഞു. അപ്പോഴേക്കും അയാൾ മുൻസീഫിരിക്കുന്ന വേദിക്ക് അരികിലേക്ക് എത്തിയിരുന്നു. ഇനി മുന്നോട്ടേക്കോ പിന്നോട്ടേക്കോ പോകുവാൻ കഴിയുമായിരുന്നില്ല. ചേക്കുവിനെ തള്ളിമാറ്റിക്കൊണ്ട് കഴുത്ത് അല്പമൊന്ന് ഉയർത്തിയപ്പോഴാണ് അയാളുടെ കയ്യിലെ കൊടുവാൾ ചിണ്ടൻ നമ്പ്യാർ കണ്ടത്. അല്പം മുമ്പ് കടഞ്ഞെടുത്ത അതിന്റെ വായ്ത്തല തിളങ്ങിയിരുന്നു. ഇതിനിടയിൽ രക്ഷിക്കണേ എന്നയാൾ ആർത്ത് വിളിച്ച് കരയുന്നുണ്ടായിരുന്നു. എന്നാൽ അയാളെ സഹായിക്കാൻ ആരും മുന്നോട്ട് വന്നില്ല. കോടതി മുറിക്കകത്ത് സംഭവിക്കുന്നത് എന്താണെന്നറിയാതെ എല്ലാവരും നിശ്ചലരായി ഇരിക്കുകയോ നിൽക്കുകയോ ആയിരുന്നു. സംസാരിക്കാൻ തുനിഞ്ഞ ഗംഗാധരൻ വക്കീലിന് അത് തുടരാനാവാതെ വാപൊളിച്ച് അങ്ങനെ നിൽക്കുവാനേ കഴിഞ്ഞുള്ളൂ. മേലോട്ടുയർത്തിയ കൈ താഴ്ത്തുവാൻ പോലും സാധിച്ചില്ല. ഇതിനിടയിൽ ചിണ്ടൻ നമ്പ്യാർ ചേക്കുവിന്റെ കൈക്കുള്ളിൽ പൂർണമായും പെട്ടുപോയിരുന്നു. അയാളുടെ ശബ്ദം പോലും പുറത്തു വന്നില്ല. പിന്നീട് കണ്ടത് ചേക്കുവിന്റെ വലതുകൈയിലെ കൊടുവാളിന്റെ വായ്ത്തല ചിണ്ടൻ നമ്പ്യാരുടെ കഴുത്തിൽ താഴുന്നതാണ്. ചേക്കു എന്തെല്ലാമോ പുലമ്പുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ചിണ്ടൻ നമ്പ്യാർ നിലത്തേക്ക് കമിഴ്ന്നടിച്ച് വീണുവെന്ന് ബോധ്യമായപ്പോൾ, അനക്കമില്ലെന്ന് ഉറപ്പായപ്പോൾ ചേക്കു കൊടുവാൾ മുൻസീഫിന് മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞ് ഏതോ വഴിയിലൂടെ അപ്രത്യക്ഷനായി. ഇതിനിടയിൽ ആരും ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്നില്ല. ചിണ്ടൻ നമ്പ്യാരെ വെട്ടി നുറുക്കി കൊല്ലുന്നതിന് സാക്ഷിയായ ശേഷം മുൻസീഫ് ഒന്നും പറയാതെ തല താഴ്ത്തി ചേംബറിനകത്തേക്ക് പോയി. കോടതി വരാന്തയിലും വാതിലിനും ജനലിനും മുന്നിലും ആളുകൾ തടിച്ചുകൂടി നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ അവരാരും ഒന്നും ശബ്ദിച്ചിരുന്നില്ല. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ അവർ പരസ്പരം നോക്കിക്കൊണ്ടിരുന്നു. ഒടുവിൽ വിധിപീഠത്തിന് മുന്നിൽ ചലനമറ്റ് ചോരയിൽ കുളിച്ച് കമഴ്ന്നുകിടക്കുന്ന ഒരു ശരീരം കണ്ട് അവർ പരസ്പരം പറയാൻ തുടങ്ങി. ചിണ്ടൻ നമ്പ്യാരെ ചേക്കു വെട്ടിക്കൊന്നിരിക്കുന്നു. അന്നേരമാണ് അവർക്കെല്ലാം ബോധം തിരിച്ചു കിട്ടിയത്. പിന്നീട് അവർ ചേക്കുവിനെ തിരഞ്ഞു. എന്നാൽ ചേക്കുവിനെ അവിടെയൊന്നും കാണാൻ കഴിഞ്ഞില്ല. ചേക്കു എങ്ങോട്ട് പോയി? വാതിലിനും ജനലിനും മുമ്പിൽ ആളുകൾ കൂടി നിന്നിരുന്നു. അവർക്കിടയിലൂടെയൊന്നും ചേക്കു പുറത്തേക്ക് പോയിട്ടില്ല. പിന്നെ ഏതു വഴിയിലൂടെയാണ് അയാൾ അപ്രത്യക്ഷനായത്? അറിയില്ല.

0: ആരോടും തെറ്റായിട്ട് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യാത്ത ഒരാളാണ് ചേക്കു. ചുണ്ടൻ നമ്പ്യാരും ഇതേ സ്വഭാവക്കാരനായിരുന്നു. വക്കീലാപ്പീസിലും വീട്ടിലും ഒതുങ്ങി നിൽക്കുന്ന പ്രകൃതം. അയാളുമായി ചേക്കുവിന് ഏതെങ്കിലും തരത്തിലുള്ള പൂർവ്വ വൈരാഗ്യമുള്ളതായും ആർക്കും അറിവില്ല. അതിനുള്ള ഒരവസരവും അവർക്കിടയിലില്ലായിരുന്നു. എന്നിട്ടും ചേക്കു എന്തിനാണ് ഈ കൃത്യം ചെയ്തത്? കോടതി മുറിയിൽ കൊലപാതകം നടന്ന വിവരമറിഞ്ഞ് സമീപ പ്രദേശങ്ങളിൽ നിന്നുപോലും ആളുകൾ ഓടിയെത്തിക്കൊണ്ടിരുന്നു. തക്ഷൻകുന്നങ്ങാടി ജനങ്ങളെക്കൊണ്ട് നിറഞ്ഞു. സംഭവത്തെക്കുറിച്ച് ചിലർ ഇങ്ങനെയും പറഞ്ഞു തുടങ്ങി: ചേക്കുമാപ്പിള ചിണ്ടൻ നമ്പ്യാരെ വെട്ടിക്കൊന്നു. ചേക്കു എവിടെ പോയി എന്ന് അപ്പോഴും ആർക്കും അറിയില്ലായിരുന്നു. കോടതിയിൽ നടന്ന കൃത്യം അപ്പോൾ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് രാമർ അറിഞ്ഞിരുന്നു. എന്നാൽ എങ്ങോട്ടും പോകാൻ അയാൾക്ക് കഴിഞ്ഞില്ല. സർവ്വചലനങ്ങളും നിലച്ചുപോയതുപോലെ വെറും നിലത്ത് അയാൾ ഇരുന്നു. അപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നു: ചേക്കു എന്തിനിത് ചെയ്തു? എത്ര ആലോചിച്ചിട്ടും ഒരു ഉത്തരം കണ്ടെത്താൻ സാധിച്ചില്ല. ജോലിക്കാരൊക്കെ വീടുകളിലേക്ക് നേരത്തെ പോയിരിക്കുകയാണ്. എല്ലായിടത്തും മൂകത. എന്താണ് ഇനി ഉണ്ടാവുകയെന്ന് ആർക്കും അറിയില്ല. സംഭവത്തെക്കുറിച്ച് ചിലർ പറയുന്ന രീതികൾ രാമറിന്റെ ചെവിയിലും എത്തിയിരുന്നു. അത് കേട്ടപ്പോൾ അയാൾക്ക് കൂടുതൽ ഭയം തോന്നി. ഉണ്ടാകാൻ പോകുന്ന അപകടത്തിന്റെ സൂചന ആ വാക്കുകളിലുണ്ടായിരുന്നു. അങ്ങാടിയിലേക്ക് വെറുതെ നോക്കിക്കൊണ്ടിരുന്ന രാമർക്ക് പിന്നിൽ വന്നു നിന്ന് കല്യാണി ചോദിച്ചു: എന്തിനാ ചേക്കു അത് ചെയ്തത്? അവളുടെ വാക്കുകൾക്ക് വിറയലുണ്ടായിരുന്നു. എനിക്കറിയില്ല. ഒരു കാരണവുമില്ലാതെ ഒരാളെ, അതും എനിക്കറിയില്ല. ചേക്കുവിന് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. മനുഷ്യരെക്കുറിച്ച് ഒരുപാട് മോഹങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളാണ് ചേക്കു. എല്ലാവരുടെയും പ്രവൃത്തി മനുഷ്യന്റെ സന്തോഷവും സുഖവും ഉണ്ടാക്കുന്നതായിരിക്കണമെന്ന് പലപ്പോഴും അയാൾ പറയാറുണ്ട്. അങ്ങനെ കരുതുന്ന ഒരാൾക്ക് ഇതുപോലൊന്നു ചെയ്യാൻ കഴിയുമോ? ഇല്ലെന്ന് അവർ രണ്ടുപേരും വിശ്വസിച്ചു. ഒരേ നിമിഷത്തിലാണ് അങ്ങനെയൊരു വിശ്വാസത്തിൽ അവർ എത്തിച്ചേർന്നത്. അന്നേരം അവർ സംസാരിച്ചില്ല. മനസ്സിൽ രൂപപ്പെടുത്തിയ ഈ കാര്യം പരസ്പരം നോട്ടങ്ങളിലൂടെ പകരുകയായിരുന്നു. അപ്പോൾ ചേക്കുവിനെക്കുറിച്ചുള്ള മറ്റു ചില ധാരണകളിലും അവർ എത്തിച്ചേർന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് പ്രകോപിതനാകുന്ന സ്വഭാവം ചേക്കുവിനുണ്ട്. നിജസ്ഥിതി എന്താണെന്ന് അന്വേഷിക്കാതെ അയാൾ എടുത്തു ചാടും. അതുതന്നെയായിരിക്കും ഇവിടെയും സംഭവിച്ചിട്ടുണ്ടാവുക. ആരായിരിക്കും ചേക്കുവിനെ കുടുക്കിയത്? രാമറും കല്യാണിയും ഒരേ സമയം പറഞ്ഞു: ഞാനും അതുതന്നെയാണ് ആലോചിക്കുന്നത്. പിന്നീട് അവർ മിണ്ടാതിരുന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ തുടർ ഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
4: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ്.
5: വിത്തിന്നകത്തൊളിച്ചി ഞാൻ വിരിമാറത്തുറങ്ങവേ, എല്ലാവർക്കും അമ്മയാം ഭൂമി എന്നെ രക്ഷിച്ചതാർദ്രയായി എന്നത് ഒരു വൃക്ഷത്തിൻ്റെ ആത്മഗതമാണ്. വിത്തിനുള്ളിൽ ഒരു വൃക്ഷമുണ്ട്. പൂമരമാകാം, ധാന്യച്ചെടിയാകാം, കുഞ്ഞു പുൽച്ചെടിയാകാം. വിത്തെന്നാൽ ബീജം എന്നാണ് അർത്ഥം. വിതയ്ക്കുന്നതാണ് വിത്ത്. അത് മുളച്ച് വളരാനുള്ളതാണ്. അത് വലിയൊരു പ്രതീക്ഷയാണ്, ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നമാണ്. ഓരോ വിത്തിൻ്റെ ഉള്ളിലും വസന്തവും തണലും കുളിരുമെല്ലാം ഒളിച്ചിരിക്കുന്നുണ്ട്. വിത്തം ധനമാണ്. വിത്തി എന്നാൽ വിവേകി എന്നാണ് അർത്ഥം. വേദവിത്ത് എന്നാൽ വേദങ്ങളിൽ ജ്ഞാനമുള്ളയാൾ എന്നാണ് അർത്ഥമാക്കുന്നത്. വിത്തകം ജ്ഞാനമാണ്. വിത്തവാൻ കുബേരനാണ്. വിത്തു വിതച്ചാൽ മുത്തു വിളയുമോ എന്ന് ഒരു ചൊല്ലുണ്ട്. വിത്തുഗുണം പത്തുഗുണം എന്നും വിത്തുവിറ്റ് വിരുന്നൂട്ടരുത് എന്നും പറയുന്നു. ആഭാസന്മാരെ സൂചിപ്പിക്കാനാണ് വിത്തുകാള എന്ന് പറയുന്നത്. അസുരവിത്ത് നീചാർത്ഥത്തിലുള്ള ഒരു പ്രയോഗമാണ്. കാഞ്ഞ വിത്ത് എന്നാൽ ആള് കേമനാണ് എന്നർത്ഥമാക്കുന്നു. കേരളത്തിൽ നെൽകൃഷിയുടെ പശ്ചാത്തലത്തിൽ വിത്തിനെക്കുറിച്ചുള്ള പ്രയോഗങ്ങൾ വളരെയേറെയുണ്ട്. വിത്തുകൊട്ട വിത്തു വിതയ്ക്കാനുള്ള കൊട്ടയാണ്. വിത്തു നനച്ചുവയ്ക്കുന്ന പ്രവൃത്തിയാണ് വിത്തുകെട്ടൽ. വിത്തുപാട് വിതയ്ക്കാനുള്ള നിലമാണ്. വിത്തുവല്ലി എന്നാൽ കൃഷിക്ക് വേണ്ടിവരുന്ന ചിലവാണ്. വിത്തിൽ നാലിലൊന്ന് പാട്ടം കൊടുക്കുന്നതിന് വിത്തുകാൽ എന്ന് പറയുന്നു. നെൽവിത്ത് പല ഇനങ്ങളും പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. നെല്ല് വിതയ്ക്കുന്ന പാടം

0: സ്ഥലങ്ങൾക്കും പേരുകൾ നിരവധിയാണ്. വിത്ത് ഉചിതമായ നിലത്തു വീണു മുളച്ച് നൂറുമേനി ഫലം തരുന്നത് ബൈബിളിൽ വിതക്കാരന്റെ ഉപമയിൽ കാണുന്നു. പ്രതികൂല സാഹചര്യങ്ങളിൽ വിത്ത് നശിച്ചു പോകുന്നുവെന്നും സൂചനയുണ്ട്. ഇവിടെ വിത്ത് വചനമാണ്, വാക്ക് വിത്താണ്. വായിച്ചും ചിന്തിച്ചും വിളയേണ്ടതാണ് വാക്ക് എന്ന വിത്ത്. കാലമേറെ കഴിഞ്ഞു മാത്രം മുളയ്ക്കുന്ന വിത്ത് കാത്തിരിപ്പിന്റെ അടയാളമാകുന്നു. വിത്തൊരിത്തിരി വയ്ക്കുന്നു വീണ്ടും പത്തിരട്ടിയായി പൊൻവിളയിക്കാൻ എന്ന് വൈലോപ്പിള്ളി പറയുന്നത് ജീവിതമാകുന്ന നെൽപ്പാടത്തെക്കുറിച്ചാണ്. വിത്തിനെ മഹാവൃക്ഷമാക്കുന്ന, വൃക്ഷത്തിൽ വിത്തുകൾ നിറയ്ക്കുന്ന, കാറ്റിന്റെ കൈകളിലെടുത്ത് അവയെ എമ്പാടുമായി കുടിയിരുത്തുന്ന ജീവന്റെ ഉന്മത്ത നൃത്തം ONV കവിതയിലുണ്ട്. അക്ഷരം മനസ്സിൽ വീണ് മുളയ്ക്കേണ്ട വിത്താണ്. വിദ്യാഭ്യാസം വിത്ത് വിതയ്ക്കൽ തന്നെയാണ്. ഏതു നല്ല തുടക്കവും വിത്ത് വിതയ്ക്കലാണ്. നനയും വളവും വെളിച്ചവും ലഭിച്ചാൽ നന്മയുടെ ഫലം നൽകുക തന്നെ ചെയ്യും.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: സത്യസന്ധമായ പൺകൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മാൾ, കൊച്ചി.

ഇനി രാവിലെ എഫ് എം ഡയറിയിൽ ചോദിച്ചിരുന്ന ചോദ്യം, അതിൻ്റെ ഉത്തരം ഒരിക്കൽ കൂടി. ചോദ്യം ഇതായിരുന്നു: റീകൺസ്ട്രക്റ്റിംഗ് ഇന്ത്യ, പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ, അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ഇന്ത്യ, ഇറ്റ്സ് കോസസ് ആൻഡ് ക്യുർ തുടങ്ങിയ കൃതികൾ രചിച്ചത് ആരാണ്? ഉത്തരം: സർ എം വിശ്വേശ്വരയ്യ എന്ന മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ. പ്രഗത്ഭനായ എഞ്ചിനീയർ, ക്രാന്തദർശിയായ ഭരണകർത്താവ് തുടങ്ങിയ നിലകളിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകിയ ഉജ്ജ്വല വ്യക്തിത്വം. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 15 എഞ്ചിനീയേഴ്സ് ഡേ എന്ന നിലയിൽ ആചരിക്കുന്നു. 1955 ഭാരതരത്നം നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു.

നാളെ ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ടി കെ സരള. നാളെ രാവിലെ 6:32 റീഗൽ ജുവലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാരയിൽ സി എസ് സുബ്രഹ്മണ്യൻ പോറ്റിയുടെ ഒരു വിലാപം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. രാവിലെ 7:35 എഫ് എം ഡയറിയുടെ തുടർഭാഗത്ത് സമകാലികം കാതോരം കാഴ്ച. നാളെ രാവിലെ 8:05 നിയമവേദിയിൽ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ. 8:30 സ്പോൺസർ പരിപാടി ഹെലോ വി പി എസ് ലേക്ക് ഷോർ. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ മൈഗ്രെയിനുള്ള ഹോമിയോ ചികിത്സ ഡോക്ടർ സതീഷ് ജി സംസാരിക്കുന്നു തിരുവനന്തപുരം റിലെ. നാളെ ഉച്ചയ്ക്ക് 1:00 പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പ്രശ്നോത്തരി. 2:00 ആകാശവാണി എഫ് എം വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. ഉച്ചയ്ക്ക് 3:00 ആകാശം

ആകാശവാണിയപ്പം വാർത്തകൾ തുടർന്ന് സഹയാത്രിക. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ചന്ദന ഗോപൻ നടത്തുന്ന പ്രഭാഷണം. തുടർന്ന് സുധാ അജിത്തിന്റെ കഥ, സോളോ ട്രാവലർ, ഗാനം തുടങ്ങിയവ. നാളെ രാത്രി 8:05 AIHMS ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ, ബ്രോങ്കൈറ്റിസിന് ഹോമിയോപ്പതി ചികിത്സ, ഡോക്ടർ സന്ദീപ് കെ ജോസുമായി അഭിമുഖം. നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ FM ഈവനിംഗ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വൈവിധ്യമാർന്ന നിങ്ങളുടെ ഇഷ്ടപരിപാടികളുമായി FM ഈവനിംഗ് വീണ്ടും നാളെ വൈകിട്ട് 7:35. ഏവർക്കും സുഖാശംസകൾ.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ശ്വേതാമോഹൻ പാടിയത്, ചിത്രം തങ്കമകൻ. ഗാനരചന ധനുഷ്, സംഗീതം അനിരുദ്ധ് രവിചന്ദർ.

അടുത്ത ഗാനം എസ് ജാനകിക്കൊപ്പം പി ഉണ്ണികൃഷ്ണൻ പാടിയത് ചിത്രം പാർവൈ ഒൻറെ പോതും. ഗാനരചന പ വിജയ്, സംഗീതം ഭരണി.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. താമിരഭരണി എന്ന പടത്തിൽ ഹരിഹരൻ, ഭവതാരിണി എന്നിവർ പാടിയത്. ഗാനരചന ഹരി, സംഗീതം യുവൻ ശങ്കർരാജ.

ഈ ഗാനത്തോടെ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 9:29:43. ഇനി 9:30 കഥാപ്രസംഗം കേൾക്കാം, തിരുവനന്തപുരം റിലേ.

0: കഥാപ്രസംഗം ആലഞ്ചേരി വി കെ ശ്രീകുമാർ അവതരിപ്പിക്കുന്നു. കഥ സൂര്യമാനസം.
1: അഭിവാദനങ്ങൾ. മഹാഭാരതം എന്ന ഇതിഹാസ കാവ്യത്തിൽ നിന്നും ഒരു കഥാംശം കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. ഈ കഥയ്ക്ക് ഞങ്ങളൊരു പേര് കൊടുക്കുന്നു, സൂര്യമാനസം.

നർമ്മദ നദിയുടെ തീരത്ത് പവിത്രവും പരിശുദ്ധിയും വിളക്കെടുത്തു നിൽക്കുന്ന കാറിന്റെ പശ്ചാത്തലത്തിൽ അതാ ഒരു ചെറിയ ആശ്രമം കാണുന്നു. ആ ആശ്രമമുറ്റത്തെ പൂച്ചെടികളിൽ ചിത്രശലഭങ്ങൾ പാറി നടക്കുന്നു. ഈ സമയം ആ ആശ്രമമുറ്റത്തേക്ക് താമസവേഷത്തിൽ ഒരാൾ നടന്നു വരികയാണ്. പേര് പരശുരാമൻ. നദിയിൽ നിന്നും കുളിച്ചു കയറി വരികയാണ് അദ്ദേഹം. അദ്ദേഹം ആശ്രമമുറ്റത്തേക്ക് കാലു വയ്ക്കാൻ തുടങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അദ്ദേഹം ആ ചെറുപ്പക്കാരനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അടിമുടിയൊന്ന് നോക്കി. സുന്ദരനും ആരോഗ്യവാനുമായ ഒരു യുവാവ്. പൂടുവിലിട്ട ചെറുപ്പക്കാരന്റെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ ജ്വലിച്ചു നിന്നു. പരശുരാമൻ ചോദിച്ചു, നീ ആരാണ്? എവിടെ നിന്ന് വരുന്നു? എന്നെ കൊണ്ട് നിനക്കെന്താണ് ആവശ്യം? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു.

0: പരശുരാമൻ ചോദിച്ചു, ജാതിയിൽ നീ ബ്രാഹ്മണൻ തന്നെയാണല്ലോ?
1: അതെ, നല്ല ശുദ്ധ ബ്രാഹ്മണൻ.
0: പൊതുവെ ക്ഷത്രിയ വിരോധിയായ പരശുരാമന് ആ ബ്രാഹ്മണ യുവാവിനോട് എന്തെന്നില്ലാത്ത സ്നേഹവും വാത്സല്യവും തോന്നി. അടുത്ത ദിവസം തന്നെ പഠനവും ആരംഭിച്ചു. ദിവസങ്ങളും മാസങ്ങളും കടന്നു പോവുകയാണ്. ദിവ്യങ്ങളായ പല അസ്ത്രങ്ങളും ആ അസ്ത്രങ്ങളെ അഭിമന്ത്രിക്കാനുള്ള ഉത്തമ മാർഗങ്ങളുമെല്ലാം തന്നെ പരശുരാമൻ ശിഷ്യനെ പഠിപ്പിച്ചു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അസ്ത്രവിദ്യയിൽ അതീവ സമർത്ഥനായി തീർന്നു ശിഷ്യൻ.

ഇനി വേണമെങ്കിൽ ഗുരുകുലത്തിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങാം എന്ന അവസ്ഥയിലായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ സമയം പരശുരാമൻ വിശ്രമിക്കുന്നതിനായി ആ വരാന്തയിൽ ശിഷ്യന്റെ മടിയിൽ തലയും ചായച്ചു കിടന്നു. കിടന്നൽപ്പം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം തല ഉറക്കത്തിലാണ്ടുപോയി. ഈ സമയം വണ്ടിന്റെ രൂപത്തിലുള്ള ക്ഷുദ്രജീവി എവിടെ നിന്നോ പറന്നവിടെ എത്തി. അത് ശിഷ്യന്റെ തുടയിലിരുന്ന് മാംസം തുളച്ചു തുടങ്ങി. തുളച്ച് തുളച്ച് അത് അകത്തേക്ക് കിടക്കുകയാണ്. ശിഷ്യൻ വേദന കടിച്ചമർത്തിയിരിക്കുന്നു. കാലം നനങ്ങിയാൽ തന്റെ ഗുരുവിന്റെ നിദ്രയ്ക്ക് ഭംഗം വരുമോ എന്ന ഭയം. അതുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഒന്ന് ചലിക്കുക പോലും ചെയ്യാതെ കഠിനമായ പ്രാണവേദന കടിച്ചമർത്തിയിരുന്നു.

ഈ സമയം ഗുരുവിന്റെ ശരീരത്തിൽ നനവ് തെട്ടി അദ്ദേഹം ഞെട്ടി ഉണർന്നു. ആശ്രമ വരാന്ത മുഴുക്ക ചോര പരന്നൊഴുകുന്നു. അസഹ്യമായ പ്രാണവേദന കടിച്ചമർത്തിയിരിക്കുകയാണ് ശിഷ്യൻ ആ ചോര കുതിർന്ന കാലുകളുമായി. അദ്ദേഹം ശിഷ്യന്റെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കി. അതീവ കോപത്തോടെ ഞെട്ടിയെഴുന്നേറ്റു. ഹേ ദുഷ്ടാത്മാവേ, സത്യം പറയൂ, നീ ആരാണെന്ന്? തീർച്ചയായും നീ ഒരു ബ്രാഹ്മണനല്ല. ഇത്രയും കഠിനവും രക്തമംഗലവുമായ വേദന കടിച്ചമർത്തിയിരിക്കാൻ ഒരു ബ്രാഹ്മണനും സാധ്യമല്ല. നീ എന്തിനിങ്ങനെ അഭിനയിച്ചു? സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ എന്റെ തപശക്തിയിൽ നിന്ന് ഞാൻ ഇപ്പോൾ തന്നെ ചുട്ടുകരിക്കും. ശിഷ്യൻ എഴുന്നേറ്റ് ഗുരുനാഥന്റെ കാലുകളിൽ വീണ് കരഞ്ഞു പറഞ്ഞു, എനിക്ക് മാപ്പ് തരണം. അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ഒരു ബ്രാഹ്മണനല്ല. എന്റെ പേര് കർണൻ. ഹസ്തിനപുരിയിലെ അശ്വപാലകനായ അധിരഥന്റെ പുത്രനാണ് ഞാൻ. എനിക്ക് അർജുനുമായി യുദ്ധം ചെയ്യണം. ദ്രോണ ശിഷ്യനായ പാർത്ഥനെ ജയിക്കണമെങ്കിൽ അതീവ ശക്തിയുള്ള ദിവ്യാസ്ത്രങ്ങൾ വേണം. അത് നേടുന്നതിന് വേണ്ടിയാണ് ഞാൻ അങ്ങയോട് കള്ളം പറഞ്ഞത്. എന്റെ ഈ അപരാധം പുറത്ത് അങ്ങനെക്ക് മാപ്പ് നൽകണം. ഇല്ല, നിനക്ക് മാപ്പില്ല. എന്തിനു വേണ്ടിയാണോ നീ എന്നിൽ നിന്നും വിദ്യ അഭ്യസിച്ചത്, ആ വിദ്യ നിനക്ക് ഉതകാതെ പോകട്ടെ. ശക്തനായ ശത്രുവുമായി നീ പൊരുതുമ്പോൾ ആ നിർണായക ഘട്ടത്തിൽ നീ എന്നിൽ നിന്നും പഠിച്ച വിദ്യ മറന്നു പോകട്ടെ. ഞാൻ ശപിക്കുന്നു. കോപിഷ്ഠനായ പരശുരാമൻ ആശ്രമത്തിനുള്ളിലേക്ക് പോയി. അതാ ദുഃഖിതനായ കർണൻ ആ കാട്ടുപാതയിലൂടെ നടന്നകലുന്നു.

പ്രിയമുള്ളവരെ, ഇനി നമ്മൾ കർണനെ കാണുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. ഗംഗാനദിക്കരയിൽ ഒരു നട്ടുച്ച നേരത്ത് സൂര്യ നമസ്കാരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കർണൻ. ഈ സമയം ചുട്ടുപൊള്ളുന്ന ആ മണൽപ്പരപ്പിലൂടെ വൃദ്ധയായ ഒരു സ്ത്രീ നടന്നു വരുന്നു. അത് മറ്റാരുമല്ല, രാജമാതാവായ കുന്തിദേവി.

ഗംഗയുടെ തീരം പറ്റി നിന്ന് സൂര്യദേവന് മധ്യാഹ്ന ജലപൂജ നടത്തുന്ന കർണനെ ഒരു നീണ്ട നിമിഷം കുന്തി ദേവി നോക്കി നിന്നു. അവർക്ക് തലകറങ്ങുന്നത് പോലെ തോന്നി. ഇന്ന് കുന്തി വാർദ്ധക്യത്തിന്റെ ചുളിവുകൾ വീണ ശരീരത്തിന്റെ ഉടമയാണ്. അന്നിതായിരുന്നില്ല.

0: അവസ്ഥ. വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവങ്ങൾ ഇന്നലത്തെ പോലെ ഹൃദയത്തിൽ മിന്നിത്തെളിയുന്നു. കുന്തി ഭോജന്റെ കൊട്ടാരത്തിൽ കൗമാരക്കാരായ കൂട്ടുകാരികളുമൊത്ത് കളിച്ചു രസിച്ചു കിടന്ന കാലം അവൾ ഓർത്തുപോവുകയാണ്. കുന്തി എന്ന പെൺകുട്ടിയുടെ കുട്ടിക്കാലത്തെ കഥയാണത്. ഈ പെൺകുട്ടിയുടെ യഥാർത്ഥ പേര് കുന്തി എന്നായിരുന്നില്ല, പൃഥ എന്നായിരുന്നു. യാദവ രാജാവായിരുന്ന ശൂരസേനന് 10 മക്കളായിരുന്നു, 5 ആണും 5 പെണ്ണും. അതിൽ മൂത്തത് വസുദേവർ, അതായത് ശ്രീകൃഷ്ണന്റെ പിതാവ്. വസുദേവരുടെ സഹോദരിയാണ് പൃഥ. ശൂരസേനന്റെ ബന്ധുവും സാമന്ത രാജാവുമായിരുന്നു കുന്തി ഭോജൻ. അദ്ദേഹത്തിന് സന്താനങ്ങളില്ലായിരുന്നു. അദ്ദേഹം പൃഥ എന്ന പെൺകുട്ടിയെ ദത്തെടുത്ത് വളർത്തി. കുന്തി ഭോജന്റെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന്റെ മകളായി വളർന്നതുകൊണ്ട് കുന്തി എന്ന പേര് കിട്ടി. കുന്തിക്ക് 14 വയസ്സുള്ളപ്പോഴാണ് ആ സംഭവം നടക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത സംഭവം. കുന്തി ഭോജന്റെ കൊട്ടാരത്തിൽ ഒരു ദിവസം ദുർവാസാവ് മഹർഷി വന്നു. വളരെ വ്യത്യസ്തനായ ഒരു സന്യാസിയാണ് ഈ ദുർവാസാവ്. സന്യാസിമാർ ധാരാളമുണ്ട്, പുരാണത്തിലുണ്ട്, ചരിത്രത്തിലുണ്ട്, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ളവരൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലൊരു സന്യാസി വേറെ കാണില്ല. എപ്പോഴാ സന്തോഷം വരുന്നത്, എപ്പോഴാ കോപം വരുന്നത് ഒന്നും പറയാൻ കഴിയില്ല. കോപം വന്നു കഴിഞ്ഞാൽ പിന്നെ ആളും തരവും നോക്കാറില്ല, തൊട്ട കൈക്ക് കാച്ചു, അതാണ് സ്വഭാവം. അങ്ങനെയുള്ള ദുർവാസാവ് മഹർഷിയാണ് കുന്തി ഭോജന്റെ കൊട്ടാരത്തിൽ എത്തിയിരിക്കുന്നത്. ഒറ്റയ്ക്കല്ല, 100 ശിഷ്യന്മാരുമുണ്ട് കൂട്ടത്തിൽ. അദ്ദേഹം പറഞ്ഞു, എടോ കുന്തി ഭോജ, നാമും നമ്മുടെ ശിഷ്യന്മാരും കുറച്ചുനാൾ ഇവിടെ കഴിഞ്ഞുകൂടാനാ വന്നിരിക്കുന്നത്. നമുക്ക് അഹിതമായി ഒന്നും ഉണ്ടാകരുത്.
1: ഇല്ല സ്വാമികളെ, അങ്ങനൊന്നും ഉണ്ടാകില്ല.
0: നാം എത്ര നാൾ ഇവിടെ ഉണ്ടാകും എന്ന് മുൻകൂട്ടി പറയാൻ കഴിയില്ല. എത്ര നാളായാലും നമ്മുടെ പൂജാതി കർമ്മങ്ങൾക്കൊന്നും യാതൊരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല. അയ്യോ, ഒരു തടസ്സവും ഉണ്ടാകില്ലേ, എല്ലാ അടിയൻ ഭംഗിയായി നോക്കിക്കൊള്ളാം. മറുത്തൊന്നും പറയാൻ കഴിയില്ല, കാരണം ആളിന്റെ സ്വഭാവം കുന്തി ഭോജന് നല്ലവണ്ണം അറിയാം. ബുദ്ധിമാനായ കുന്തി ഭോജൻ സന്യാസിയെ പരിചരിക്കാൻ കുന്തിയെയാണ് ഏർപ്പാടാക്കിയത്. എന്തെങ്കിലും അപാകത വന്നാലും കൊച്ചു പെണ്ണല്ലേ എന്ന് കരുതി സ്വാമി ക്ഷമിക്കുമല്ലോ. നാളുകൾ കടന്നു.

കുഴപ്പങ്ങളുമില്ലാതെ 150 നാളുകൾ കഴിഞ്ഞു പോയിരിക്കുന്നു. കുന്തിയുടെ പരിചരണത്തിന് മറ്റ് ഭംഗങ്ങളൊന്നും ഉണ്ടായില്ല. പൂജയ്ക്കുള്ള പുഷ്പങ്ങളും ജലവുമെല്ലാം കുന്തി കൃത്യമായി സ്വാമിക്ക് എത്തിച്ചു കൊടുത്തു. ദുർവാസാവിനും സന്തോഷമായി. അദ്ദേഹവും ശിഷ്യന്മാരും കൊട്ടാരം വിട്ടുപോകാൻ തീരുമാനിച്ചു. അദ്ദേഹം കുന്തിയെ വിളിച്ചു, മോളെ ഇങ്ങനെ അടുത്തു വരൂ, നിന്റെ ഈശ്വരഭക്തിയും ഗുരുപരിചരണങ്ങളും എല്ലാം നമുക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. നാം നിന്നിൽ സംപ്രീതനായിരിക്കുന്നു. നിനക്ക് എന്ത് വരമാണ് ആവശ്യം ചോദിച്ചോളൂ. കുന്തിക്കൊന്നും മനസ്സിലായില്ല, എന്ത് പറയണമെന്നും അവൾക്കറിയില്ല. മാമുനി വീണ്ടും പറഞ്ഞു, മോളെ നിനക്ക് നാം 5 മന്ത്രങ്ങൾ ഉപദേശിച്ചു തരുന്നു, സന്താന സൗഭാഗ്യ മന്ത്രങ്ങൾ. ഈ മന്ത്രങ്ങൾ ആരെ വിചാരിച്ച് നീ ഉരുവിടുന്നുവോ അവർ നിന്റെ മുമ്പിൽ പ്രത്യക്ഷരാകും. അത് മാനവനോ വാനവനോ ഗന്ധർവനോ ആരുമായിക്കൊള്ളട്ടെ, അവരിൽ നിന്നും നിനക്ക് ഉത്തമന്മാരായ പുത്രന്മാരെ ലഭിക്കും. ദുർവാസാവിന്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷമുള്ളതായ സന്ദർഭങ്ങളില്ല. സാധാരണക്കാരായവരെ പോലും ശപിക്കുന്നതാണ് പതിവ്. ഇതങ്ങനെയല്ല, സന്താന സൗഭാഗ്യ മന്ത്രങ്ങളാണ് പെണ്ണിന് സമ്മാനിച്ചിരിക്കുന്നത്. മന്ത്രങ്ങളും ഉപദേശിച്ചു കൊടുത്തിട്ട് സന്യാസിയും ശിഷ്യന്മാരും ആ കൊട്ടാരം വിട്ടുപോയി. ദുർവാസാവ് മറഞ്ഞു കഴിഞ്ഞിട്ടും കുന്തിക്ക് ഒരേ ഒരു ചിന്ത, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? മന്ത്രം ജപിച്ചാൽ ആര് വരുമെന്നാ സ്വാമി പറഞ്ഞത്? ഒരെത്തും പിടിയും കിട്ടുന്നില്ല. കുന്തി അന്തപുരത്തിന്റെ ഒരിഴിഞ്ഞ മുറിയിൽ കയറി കഥകടച്ചു, ചിന്തിച്ചു. മന്ത്രം പറഞ്ഞ് ആരെയാ വരുത്തേണ്ടത്? ഈ സമയം ജനൽപ്പാളികൾക്കിടയിലൂടെ സൂര്യപ്രകാശം മുറിക്കുള്ളിലേക്ക് കയറി വന്നു. അവൾ പുറത്തേക്ക് നോക്കുമ്പോൾ സൂര്യൻ ഉദിച്ച് ആകാശത്തിലേക്ക് ഉയർന്നു വരുന്നു. കുന്തി സൂര്യനെ തന്നെ സൂക്ഷിച്ചു നോക്കി നിന്നു.

0: ആയിരം അശ്വങ്ങൾ തെളിക്കുന്ന പ്രകാശരഥത്തിൽ കർമ്മസാക്ഷിയായ സൂര്യൻ കുന്തി ഭോജന്റെ കൊട്ടാരത്തിലെത്തി. ജ്യോതിർ കുംഭം പോലെ മിന്നിത്തിളങ്ങുന്ന സൂര്യനെ കണ്ട് കുന്തി ഞെട്ടിപ്പോയി.
1: അങ്ങ് ആരാണ്?
0: ഞാൻ സൂര്യൻ. നീ ക്ഷണിച്ചതുകൊണ്ട് വന്നതാണ്.
1: അയ്യോ, എന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ്. ദയവായി മടങ്ങിപ്പോകൂ.
0: കുന്തി, ദുർവാസാവിന്റെ തപോബലത്തിന്റെ ചരടിൽ കുരുങ്ങിക്കിടക്കുന്നവനാണ് ഞാൻ. എനിക്കിവിടെ വരാതിരിക്കാൻ കഴിയില്ല. ഞാനൊരു കർമ്മത്തിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. അത് പൂർത്തീകരിക്കാൻ എന്നെ അനുവദിക്കൂ.
1: പ്രപഞ്ചത്തിന്റെ ആകെ പ്രകാശം പരത്തുന്ന ആദിത്യദേവ, ഇങ്ങനൊന്നും വരുമെന്ന് കരുതി മന്ത്രം ഉരുവിട്ടതല്ല ഞാൻ. എനിക്കെന്തോ പേടിയാകുന്നു. ദയവായി മടങ്ങിപ്പോകൂ.
0: കുന്തി, പേടിക്കാതിരിക്കൂ. ഇത് വിധിയുടെ നിയോഗമാണ്. ഓരോരോ കാലഘട്ടങ്ങളിൽ എന്തൊക്കെ സംഭവിക്കണമെന്ന് പ്രകൃതി നിയമങ്ങൾ വിധിക്കപ്പെട്ടിട്ടുണ്ട്. ആർക്കും അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുന്നതല്ല. ഈ നിയോഗവും നന്മയ്ക്കാണെന്ന് കരുതിയാൽ മതി.

മണ്ണിൽ മയങ്ങിക്കിടന്നു. യൗവനത്തിലേക്ക് കാലുകുത്താൻ ഒരുങ്ങി നിൽക്കുന്ന കുന്തി ആലസ്യത്തിൽ മയങ്ങിപ്പോയി. പിന്നെ കണ്ണു തുറന്ന കുന്തി അഴിഞ്ഞുളഞ്ഞ തലമുടി പിന്നിലെ കൊതിക്കി ആദിത്യദേവന്റെ അരികിൽ പറ്റിച്ചേർന്നു നിന്നു. സൂര്യൻ കുന്തിയെ അനുഗ്രഹിച്ചു, അവൾക്കെല്ലാ നന്മകളും ആശംസിച്ചു. പുറപ്പെടാൻ തുടങ്ങുമ്പോൾ കുന്തി പറഞ്ഞു, ദേവാ, എനിക്കൊരു ആഗ്രഹമുണ്ട്. എനിക്ക് ജനിക്കുന്ന അങ്ങയുടെ പുത്രന് അങ്ങയുടെ ദേഹത്ത് പറ്റിപ്പിടിച്ചു കിടക്കുന്ന കവചവും വെട്ടിത്തിളങ്ങുന്ന കുണ്ഡലങ്ങളും ഉണ്ടായിരിക്കുവാൻ അനുഗ്രഹിച്ചാലും അങ്ങനെ തന്നെ ആകട്ടെ കുന്തിയെ. ജന്മനാൽ നിന്റെ മകന് ലഭിക്കുന്ന കവചകുണ്ഡലങ്ങൾ അവന്റെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം അവന്റെ രാപത്വം സംഭവിക്കുന്നതല്ല, ആർക്കും അവനെ വധിക്കുവാൻ കഴിയുന്നതല്ല. ഇങ്ങനെ വരവും നൽകിയിട്ട് സൂര്യൻ വന്നതുപോലെ മടങ്ങിപ്പോകുന്നു.

അന്നത്തെ സൂര്യസംഗമത്തിന് ശേഷം കുന്തിക്ക് പഴയതുപോലുള്ള ഉത്സാഹമോ കളിതമാശയോ ഒന്നുമില്ല. മാസങ്ങൾ കടന്നുപോയപ്പോൾ കുന്തിയാകെ ധർമ്മസങ്കടത്തിലായി. ലോകത്ത് എന്തൊക്കെ ഒളിച്ചു വെച്ചാലും ഗർഭം ഒളിച്ചു വെക്കാൻ കഴിയില്ല. എങ്കിലും കുന്തി പരമാവധി അത് ഒളിച്ചു വെച്ചു. കൊട്ടാരത്തിൽ ആരുടെ മുന്നിലും പ്രത്യക്ഷപ്പെടാതെയും കൂട്ടുകാരോട് കൂടുതൽ അടുക്കാതെയും അവൾ നാളുകൾ തള്ളി നീക്കി. ഒടുവിൽ അന്തപുരത്തിന്റെ ഒരു ഇരുൾമൂടിയ മുറിയിൽ കുന്തി ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. എന്ത് ചെയ്യണമെന്നറിയാതെ ആ കൊച്ചു പെണ്ണ് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു. ഈ സമയം ആത്മാർത്ഥതയുള്ള ഒരു പരിചാരിക കുന്തിയെ സഹായിക്കാനെത്തി. അവൾ പറഞ്ഞു, തമ്പുരാട്ടി വിഷമിക്കണ്ട, ആരുമറിയാതെ നമുക്ക് ഇതിനെ നശിപ്പിച്ചു കളയാം. ഞാൻ നൊന്ത് പ്രസവിച്ച ഈ പിഞ്ചു അമ്മയെ നശിപ്പിക്കാനോ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. തമ്പുരാട്ടി, ഞാൻ പറയുന്നത് ദയവായി ശാന്തമായി കേൾക്കൂ. ഈ കുഞ്ഞിനെ ഈ കൊട്ടാരത്തിൽ വളർത്താൻ കഴിയുമോ? ഈ കൊട്ടാരത്തിന്റെ അന്തസ്സും ആഭിജാത്യവും ഞാൻ പറഞ്ഞു വേണോ തമ്പുരാട്ടി മനസ്സിലാക്കാൻ? അതുകൊണ്ട് ഈ കുഞ്ഞിനെ നശിപ്പിക്കണോ? ഞാൻ സമ്മതിക്കില്ല, ഞാൻ അനുവദിക്കില്ല. തമ്പുരാട്ടി, ഇതിനെ കൊല്ലണമെന്നല്ല പറയുന്നത്, നമുക്കിതിനെ ഒരു പെട്ടിക്കുള്ളിലാക്കി ഈ പുഴയിൽ ഒഴുക്കാം. ആരെങ്കിലും എടുത്ത് വളർത്തിക്കൊള്ളും. വിശ്വസ്തയായ തോഴി

രാജകൊട്ടാരത്തിനകത്ത് തിരക്കിട്ട ഗൂഢപദ്ധതിയിൽ ആവിഷ്കരിക്കപ്പെടുകയാണ്. അകത്ത് വെള്ളം കയറാത്തൊരു പേടകം തയ്യാറായി കഴിഞ്ഞു. അതിൽ മാർദ്ദവമേറിയ പട്ടുതുണികൾ വിരിച്ച് മെത്തമാതിരിയാക്കി കൈകാലിട്ടടിക്കുന്ന പിഞ്ചോമനയെ അതിനുള്ളിൽ കിടത്തി. പരിചാരിക അത് താങ്ങി തോളിൽ വെച്ച് മുംബൈ നടന്നു. കണ്ണീരൊഴുകുന്ന മിഴിയും വിമ്മിപ്പൊട്ടുന്ന മനസ്സുമായി കുന്തി പിറകെ നടന്നു. നേരം രാത്രിയാണെങ്കിലും അരണ്ട നിലാവെളിച്ചമുണ്ട്. ഹിരഞ്ജതി നദിയുടെ പോഷക നദിയായ അശ്വനദി ആ കൊട്ടാരത്തിനടുത്തുകൂടിയാണ് ഒഴുകുന്നത്. അവരാ നദീതീരത്തേക്ക് നടന്നു. കുന്തി പേടകം തുറന്ന് താൻ പ്രസവിച്ച പിഞ്ചോമന പൈതലിന്റെ കവിളത്തും നെറ്റിയിലും തെരുതരയെ ഉമ്മ വച്ചു. ആ പേടകം നദിയിലേക്ക് സമർപ്പിച്ചു. കുന്തി കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു. താൻ എന്നും പൂജിക്കുന്ന കുലദൈവങ്ങളെ, വനദേവതമാരെ, ഈ പാതിരാവിന്റെ നിശബ്ദതയിൽ ലക്ഷ്യമില്ലാതെ ഒഴുകിപ്പോകുന്ന എന്റെ കടിഞ്ഞൂൽ പുത്രനെ കാത്തുകൊള്ളേണേ. അവന് ആപത്തും വരുത്താതെ അവന്റെ മുമ്പോട്ടുള്ള ഗതിയെ നയിച്ചു കൊള്ളേണമേ. കവിളിൽ കൂടി ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർച്ചാലുകളുമായി കുന്തി ആ പുഴവക്കത്ത് തന്നെ നോക്കി നിന്നു.

സ്നേഹമുള്ളവരെ, അന്ന് ലക്ഷ്യമില്ലാതെ ഒഴുകിപ്പോയ കുഞ്ഞു വളർന്നു വലുതായി യുവാവായിരിക്കുന്നു. കണ്ടാ തിരിച്ചറിയില്ലതേ നിൽക്കുന്നു. അപ്പോഴേക്കും സൂര്യ നമസ്കാരവും കഴിഞ്ഞ് കർണൻ ആ മണൽത്തിട്ടയിലേക്ക് കയറി വന്നു. മുഖം ഉയർത്തി നോക്കുമ്പോൾ തൊട്ടടുത്തായി വൃദ്ധയായ ഒരു സ്ത്രീ നിൽക്കുന്നു. ശരീരം ക്രിസമെങ്കിലും പ്രൗഢമായ ക്ഷത്രിയ തേജസ് ആ മുഖത്ത് ജ്വലിച്ചു നിന്നു. കർണൻ പറഞ്ഞു, ദേവി, അധിരഥപുത്രനും രാധേയനുമായ ഈ കർണന്റെ നമസ്കാരം. ദേവി, എന്തിനാണ് ഇവിടെ വന്നത്? ഈ കൊടും വെയിലിൽ വാർദ്ധക്യത്തിന്റെ അവശതയും മറന്ന് ഈ കർണനെ കാണാൻ വന്നതിന്റെ കാരണം പറയൂ. കുന്തി വിങ്ങി പൊട്ടിപ്പറഞ്ഞു, മോനെ കർണ, നീ രാധേയനല്ല, കൗന്ദയനാണ് മോനെ, കൗന്ദയൻ. നിന്നെ പ്രസവിച്ച ഈ പാപിയായ കുന്തിയാണ് നിന്നുടെ അമ്മ, സൂര്യദേവനാണ് നിന്റെ അച്ഛൻ. അറിയാം അമ്മേ. അമ്മ എന്തിനിപ്പോൾ ഇങ്ങോട്ട് വന്നു എന്ന് എനിക്കറിയാം. എന്നെ പാണ്ഡവപക്ഷത്തേക്ക് ക്ഷണിക്കാനല്ലേ? ഇല്ലമ്മേ, ഞാൻ വരില്ല. ദുര്യോധനെ വിട്ട് ഞാൻ ഒരിക്കലും വരില്ലമ്മേ. എന്നെ ഞാനാക്കിയ ദുര്യോധനെ വിട്ട് ഞാൻ ഒരിക്കലും എങ്ങോട്ടും വരില്ല. ഉണ്ട ചോറിന് നന്ദിയോട് കാണിക്കുന്നവരല്ലേ കർണൻ. പിന്നെ അമ്മ ഇപ്പൊ പറഞ്ഞല്ലോ ഞാൻ ഇവിടുത്തെ പുത്രനാണെന്ന്. ഇത് തുറന്നു പറയാൻ അമ്മയ്ക്ക് എത്രയോ അവസരങ്ങൾ ഇതിനു മുമ്പുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ ആ ദിവസം, ആയുധ പന്തയം നടന്ന ആ ദിവസം? അന്ന് കൃപാചാര്യർ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചു, രാജകുമാരനോട് മത്സരിക്കാൻ നീ ആര്? നിന്റെ മാതാപിതാക്കൾ ആര്? നിന്റെ ജാതി ഏത്? മതം ഏത്? നിന്റെ ഗോത്രം ഏത്? അന്ന് അപമാന ഭാരത്താൽ വില്ല് നിലത്തെറിഞ്ഞ് ഞാൻ നിന്നപ്പോ അമ്മയ്ക്ക് എഴുന്നേറ്റ് വിളിച്ചു പറയാമായിരുന്നില്ലേ അവൻ എന്റെ മകനാണെന്ന്, കർണൻ ഈ കുന്തി പ്രസവിച്ച മകനാണെന്ന്? അമ്മ അന്ന് അങ്ങനൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ അഭിമാനത്തിന് എത്രമാത്രം തിളക്കമായിരുന്നു അല്ലേ. അന്ന് അവിടെ വെച്ച് മരിച്ചുപോയി അമ്മയുടെ മകൻ കർണൻ. അമ്മേ, ഞാൻ ഒന്ന് പറയാം, അമ്മയുടെ മക്കളിൽ വെച്ച് അർജുനനൊഴികെ ഞാൻ മറ്റാരെയും മതിക്കില്ല. അവസരങ്ങൾ ഉണ്ടായാൽ പോലും, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അർജുനൻ, എന്തൊക്കെ ആയാലും അമ്മയ്ക്ക് 5 മക്കൾ തന്നെ ഉണ്ടാകും.

തന്റെ പരിശ്രമം വിജയിക്കില്ലെന്ന് കണ്ട കുന്തിദേവി അതീവ ദുഃഖത്തോടെ അവിടെ നിന്നും മടങ്ങിപ്പോയി. സ്നേഹമുള്ളവരെ, മഹാഭാരത യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. 16 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. 17-ാമത്തെ ദിവസമാണ്. അതാ ആ കുരുക്ഷേത്ര ഭൂമിയുടെ ഒരു വശത്ത് അർജുനനും മറുവശത്ത് കർണനും. അശ്വഹൃദയ വിശാരദനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തെളിക്കുന്ന തേരിൽ അർജുനനും അത്രയും തന്നെ പ്രാഗൽഭ്യമുള്ള ശല്യർ തെളിക്കുന്ന തേരിൽ കർണനും. രണ്ടുപേരും അതിഘോരമായ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സാധാരണ അസ്ത്രങ്ങൾക്ക് പുറമെ അവർ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി. തീജ്വാലകൾ ഉയർത്തി പാഞ്ഞു വന്ന അർജുനന്റെ ആത്മേയാസ്ത്രത്തെ കർണൻ വരുണാസ്ത്രം കൊണ്ട് നിഷ്പ്രഭമാക്കി കളഞ്ഞു. അർജുനന്റെ ഗാന്ധീവത്തിന്റെയും കർണന്റെ വിജയമെന്ന വില്ലിന്റെയും ജ്ഞാനൊലികൾ അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചു. ബ്രഹ്മാസ്ത്രം നാഗാസ്ത്രം പരസ്പരം പ്രയോഗിച്ചു. തുല്യ ശക്തികളായ രണ്ട് വില്ലാളികളുടെ ജീവൻ മരണ പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. ഇതിനിടയിൽ കർണന്റെ തേർചക്രം ആ മണ്ണിൽ താണുപോയി. അതും ഒരു ബ്രാഹ്മണന്റെ ശാപമായിരുന്നു. കർണൻ തേരിൽ നിന്നും ഇറങ്ങി ആ തേർചക്രം ഉയർത്തുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു, അർജുന, ഞാൻ ഈ തേർചക്രം ഉയർത്തുന്നവരെ യുദ്ധം നിർത്തിവെക്കൂ. നിരായുധനായി മണ്ണിൽ നിൽക്കുന്ന എന്നെ ഇപ്പോൾ നേരിടുന്നത് നീതിയല്ല. അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, അർജുന, നീതിയെക്കുറിച്ച് പറയുവാൻ യാതൊരു അവകാശവും കർണനില്ല. നിനക്കോർമ്മയില്ലേ, അന്ന് പൊതുസഭയിൽ വെച്ച് ദുശാസനൻ ദ്രൗപദിയുടെ ഉടുതുണി പിടിച്ചഴിച്ചപ്പോൾ അതിനെതിരെ ഒന്നും മിണ്ടാതെ നോക്കി നിന്നവനാണ് ഈ കർണൻ. കൗമാരം മാറാത്ത നിന്റെ മകൻ അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിലിട്ട് പട്ടിയെ കൊല്ലും പോലെ തല്ലി കൊന്നപ്പോൾ അതിന് കൂട്ടുനിന്നവനാണ് ഈ കർണൻ. അങ്ങനെയുള്ള ഈ കർണനെ കൊല്ലുവാൻ ഇനി ഒരു നിമിഷം വൈകിക്കരുത്. ഇത് കേട്ട അർജുനൻ തന്റെ അഞ്ജലിക എന്ന ദിവ്യാസ്ത്രം അഭിമന്ത്രിച്ചുകൊണ്ട് കർണന്റെ നേർക്കയച്ചു. കർണൻ എന്തു ചെയ്യണമെന്നറിയാതെ തന്റെ ബുദ്ധിയിൽ യാതൊന്നും തന്നെ കടന്നു വരാതെ നിസ്സഹായനായി നോക്കി.

തോന്നാതെ അന്നേരം നിശ്ചലം നിന്നു പോയി കർണൻ. ശാപഗ്രസ്തനായ കർണൻ ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. പാർത്ഥന്റെ ഉന്നം പിഴച്ചതുമില്ല. ആകാശത്ത് നിന്നും നട്ടുച്ച നേരത്ത് സൂര്യൻ പൊട്ടി നിലത്ത് വീഴുന്ന പോലെ വില്ലാളിയായ കർണൻ ശിരസറ്റ് നിലത്ത് വീണു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന കർണന്റെ പിതാവായ സൂര്യൻ വിണ്ണിൽ വിളറി വെളുത്തു നിന്നു. അദ്ദേഹം ചിന്തിച്ചു, ധർമ്മം അതിനെന്താവില്ല. ധർമ്മയുദ്ധം എന്നും പറഞ്ഞു തുടങ്ങിയിട്ട് അധർമ്മത്തിലൂടെ വഞ്ചനയിലൂടെ ആർക്കും യുദ്ധം ജയിച്ചാൽ മതിയെന്നായി സ്നേഹമുള്ളവരെ. അന്ന് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് നടന്ന ഈ പ്രക്രിയ ഇന്നും ലോകത്തെല്ലായിടത്തും നടന്നു വരികയാണ്. അധികാരം ഉറപ്പിക്കുവാൻ വേണ്ടി ആർക്കും എന്തും ചെയ്യാൻ ഒരു മടിയുമില്ല. എല്ലാത്തിനും മാപ്പുസാക്ഷിയായ ആ സൂര്യമാനസം അന്ന് വിതുമ്പുകയായിരുന്നു, വിങ്ങി പൊട്ടുകയായിരുന്നു. പക്ഷേ സൂര്യൻ എന്നും കർമ്മസാക്ഷിയായി നിലനിൽക്കുന്നു.

0: പ്രിയമുള്ളവരെ, ഈ എളിയ കഥാപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു.
1: സൂര്യമാനസം, ആലഞ്ചേരി വി കെ ശ്രീകുമാർ അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് നിങ്ങൾ കേട്ടത്. പങ്കെടുത്തവർ നന്ദകുമാർ പുനലൂർ, മോനി പുനലൂർ, ജോയ് പുനലൂർ, മുരളി ആലഞ്ചേരി, അനീസ് ആലഞ്ചേരി. ഓർമ്മകൾ.
2: ആകാശവാണി കൊച്ചി FM 102.3.
3: പറയൂ, നിങ്ങൾക്കറിയാം.

0: ശ്യാമം.
1: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
2: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446454588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
1: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

ഇപ്പോൾ സമയം 10 മണി. പ്രിയ ശ്രോതാക്കളെ, പഴയ ചലച്ചിത്ര ഗാനങ്ങളുമായി ഇന്നത്തെ സ്മൃതിരാഗം ആരംഭിക്കുന്നു. കൊച്ചി FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്നത്തെ സ്മൃതിരാഗത്തിലേക്ക്.

കടൽപ്പാലം എന്ന പടത്തിൽ പി ലീല പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. അടുത്ത ഗാനം യേശുദാസ് പാടിയത്, ചിത്രം മറവിൽ തിരിവ് സൂക്ഷിക്കുക. രചന വയലാർ രാമവർമ്മ, സംഗീതം നൽകിയത് ജി ദേവരാജൻ.

MS ബാബുരാജിന്റെ സംഗീതത്തിൽ എസ് ജാനകി പാടിയ ഗാനം ചിത്രം കാർത്തിക, യൂസഫലി കേച്ചേരിയുടെ വരികൾ.

ചിത്രം ദിവ്യ ദർശനം, പി ജയചന്ദ്രൻ പാടിയ ഗാനം, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, എം എസ് വിശ്വനാഥൻ്റെ സംഗീതം.

തറവാട്ടമ്മ എന്ന ചിത്രത്തിലെ ഗാനം പാടിയവർ എസ് ജാനകി, ബി വസന്ത. പാട്ടെഴുതിയത് പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്.

സമയം 10:29:16. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ.

അടിമകൾ എന്ന ചിത്രത്തിലെ AM രാജപാടിയ ഗാനമാണ് ശ്രോതാക്കളിപ്പോൾ കേട്ടത്. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. സ്മൃതിരാഗത്തിലെ അടുത്ത ഗാനം S ജാനകി പാടിയത് ചിത്രം അംഗീകാരം. ബിച്ചു തിരുമലയുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് AT ഉമ്മർ.

ചിത്രം നിവേദ്യം. ഗായകർ യേശുദാസ്, പി മാധുരി. ഗാനരചന ചിറയൻകീഴ് രാമകൃഷ്ണൻ നായർ. സംഗീതം ജി ദേവരാജൻ.

ഹെലോ ഡാർലിംഗ് എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ രാമവർമ്മ വരികൾ എഴുതി, എം കെ അർജുനൻ സംഗീതം നൽകി, പി സുശീല പാടിയ ഗാനം.

സ്മൃതിരാഗത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. മിസ് മേരി എന്ന പടത്തിൽ പി ജയചന്ദ്രൻ, പി സുശീല എന്നിവർ പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ ആർ കെ ശേഖറിന്റെ ഈണം.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ സ്മൃതിരാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 10 കഴിഞ്ഞ 59:43. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം ഡൽഹിയിൽ നിന്നും.

0: ensuring their financial security. Ms. Gupta said that it will boost their enthusiasm for their work and help them continue their services. There are 6,725 ASHA workers currently working in Delhi. In men's cricket, India defeated Afghanistan by 7 wickets in the second T20 International at the Arun Jaitley Stadium in Delhi tonight and take a 2-0 lead in the 3-match series. Chasing a target of 161 set by Afghanistan, India comfortably scored 163 for 3 in 14.5 overs. Put into bat first, Afghanistan scored 159 runs, losing 8 wickets in stipulated 20 overs. And with that, we end this news bulletin.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 11:10:06. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. 102.3 MHz എഫ് എം ബാൻഡിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:48 ആരംഭിക്കും. ഏവർക്കും സുഖനിദ്രയോടെ ശുഭരാത്രി. ജയ് ഹിന്ദ്.